0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

You're listening to Home 92.2 FM. Home is a feeling.

Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജി. Monday to Friday, 2 to 4, Malayalida with Sheba on Home 9.2. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ്

0: സ്വന്തം റേഡിയോ നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM ഇതാ ഇവിടെ വാതിലുകൾ തുറക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹത്തോടെ സുസ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ഷോയിലേക്ക് നമുക്ക് കടക്കാം. വേക്കപ്പ് കോൾ വിത്ത് ജയ, വിച്ച് ഇസ് ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. ഓണക്കാലം വരവായി. ഞങ്ങളുടെ റേഡിയോയുടെ ജിംഗിളിന്റെ ഒരു മാറ്റം ഒരുപാട് പ്രിയ ശ്രോതാക്കൾ ഞങ്ങളെ വിളിച്ചറിയിച്ചു. സത്യത്തിൽ നാട്ടിലെത്തിയ ഒരു പ്രതീതി. ആ ഒരു പുതുമ തേടുന്ന ആ ഒരു ജിംഗിളിന്റെ ഇടയിലൂടെ തിത്തിത്താര തിത്തിത്തേതേതേതോ ആ ഒരു ഓണം ട്രഡീഷണൽ സോങ് ഉണ്ടല്ലോ, അത് ഒന്ന് ചേർന്ന് വന്നപ്പോ ആ ഒരു അനുഭവത്തിന്റെ സൗന്ദര്യം എല്ലാവരും വിളിച്ചറിയിച്ചിരുന്നു. താങ്ക് യു വെരി മച്ച്. ആ ഒരു ചേഞ്ച് തന്നെ, ഒരു ഓണക്കാലം, ഒരു ഓണക്കാറ്റ് വരവായി, അത് നമ്മെ ഫീൽ ചെയ്യിക്കുന്നത് പോലെ തോന്നുന്നു എന്ന് പലരും അറിയിച്ചു. താങ്ക് യു സോ മച്ച്. എന്തായാലും ഓണക്കാലമൊക്കെ വരുന്നു. നമ്മളുടെ ഇവിടെ ഒരുപാട് പേര് നാട്ടിലാണ് ആ സമയത്ത്. കാരണം ഓഗസ്റ്റ് 26 തിരുവോണം വരുന്നത്. സ്കൂളുകൾ തുറക്കുന്നത് ഓഗസ്റ്റ് 31 അപ്പോൾ ഒരുപാട് പേർക്ക് ഒരു ഈവൻ വെക്കേഷൻ കാലഘട്ടത്തിൽ കൂടെ ഓണാഘോഷം വരും. കാരണം കഴിഞ്ഞ വർഷം അത് സെപ്റ്റംബറിലായിരുന്നു. സ്കൂളുകൾ തുറന്നതിന് ശേഷമായിരുന്നു നമുക്ക് ഓണാഘോഷം ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം ആ ഒരു എസ്കേപ്പ് കിട്ടിയിട്ടുണ്ട്. വെക്കേഷനും ഓണക്കാലവും എല്ലാം കഴിഞ്ഞ് ഈദും വരുന്നുണ്ട്. ഈദും എല്ലാം കഴിഞ്ഞതിന് ശേഷം ദുബായിലേക്ക് തിരിച്ചെത്തുന്ന ഒരുപാടധികം പ്രിയ സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ കൊച്ചു കേരളം, നാം പടുത്തെടുത്ത കൊച്ചു കേരളം യുഎയിൽ തന്നെയുണ്ട്. നിരവധി അസോസിയേഷൻസ് ഓണ പ്രോഗ്രാംസുമായി മുന്നോട്ട് വരുന്നുണ്ട്. ഞങ്ങളുടെ തന്നെ ഹോം 92.2 FM നിരവധി ഓണാഘോഷങ്ങൾ അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് തേതേതകതേതേതവും കേട്ടത് നിങ്ങൾ റേഡിയോയിൽ. എനിവേ, നല്ലൊരു ദിവസം ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു കവിതയിലെത്തി തുടങ്ങാം. കുഞ്ഞു കവിതയിലൊരു നല്ല ആശയമുണ്ട്. കാണേണ്ട നേരത്ത് കാണാകേണം, അറിയേണ്ട നേരത്ത് അറിയണം, കേൾക്കേണ്ട നേരത്ത് കേൾക്കണം, ഒന്ന് ചിരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾക്ക് വലിച്ചു നീട്ടരുത്. ഇത് ഒരു കുഞ്ഞു കവിത എന്ന് പറയണോ അതോ വർത്തമാനം പറയുമ്പോൾ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ നല്ല ആശയമാണ്. കാരണം നമ്മൾ ഈ അനാവശ്യ കാര്യങ്ങൾക്ക് വെറുതെ നമ്മുടെ സമയം പാഴാക്കി കളയരുത്. എന്റെ പിന്നാലെ നടക്കരുത്, ഞാൻ ചിലപ്പോൾ വഴികാട്ടിയെന്ന് വരില്ല. എന്റെ മുന്നിലേ നടക്കരുത്, കാരണം ഞാൻ പിന്തുടർന്നു എന്ന് വരില്ല. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്റെ അരികിൽ നടക്കൂ, തോളോട് തോള് ചേർന്ന് നടക്കൂ. അപ്പോൾ അറിയാം ആ സ്നേഹത്തിന്റെ മഹാത്മ്യം. Here we start today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
1: Wake up, call with Jaya.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling. Mega.

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: അമ്മ എന്ന രണ്ട് അക്ഷരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സ്നേഹവും വാത്സല്യവും അളവറ്റതാണ്. അത് സാഗരം പോലെയാണ്, നമുക്ക് അളന്നെടുക്കാൻ സാധിക്കില്ല. ആകാശം പോലെയാണ്, അതിന്റെ വിസ്തൃതി നമുക്ക് അളന്നെടുക്കാൻ, അളന്ന് തൂക്കിയെടുക്കാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഒരു രസകരമായ ഒരു കാര്യം, അമ്മ മക്കളെ മനസ്സിലാക്കുന്ന ഒരു രീതി. ഇന്നലെ പ്രോഗ്രാമിൽ പറഞ്ഞിരുന്നു, ഐ മിസ് യു എന്നതിന് കൃത്യമായൊരു മലയാള വാക്ക് കിട്ടിയോ എന്നുള്ളത് കറക്റ്റായിട്ട് ആരും ഉത്തരം പറഞ്ഞിട്ടില്ല, പോട്ടെ സാരയില്ല. പക്ഷേ അതിലും നമുക്ക് കൃത്യമായി പറയാൻ പറ്റുന്ന ഒരു വാചകമാണ് ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് ഒരു മകൻ അമ്മയോട് പറയുന്ന പല ഘട്ടങ്ങളുണ്ട്. അതായത് 5 വയസ്സുള്ള ഒരു മകൻ അമ്മയോട് ഓടി വന്ന് പറയാണ്, അമ്മാ ഐ ലവ് യു മാ എന്ന് പറഞ്ഞാൽ, ഒരു 20-25 അല്ലെങ്കിൽ ഒരു 30 വയസ്സിന് താഴെയുള്ള അമ്മ പറയും, ഐ ലവ് യു ടു മോനെ. അവിടെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, സ്നേഹങ്ങൾ പരസ്പരം കൈമാറുന്നു. പവിത്രമായൊരു സ്നേഹമാണ് നമ്മൾ അവിടെ കാണുന്നത്. ആ മാതൃത്വത്തിന്റെ മഹനീയത കാണാം. ഈ മകൻ 15 വയസ്സായെന്ന് വെച്ചോളൂ, അമ്മയ്ക്കൊരു 40-ലേക്ക് കടക്കുകയാണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ 35-40 ഏജിലേക്ക്. 15 വയസ്സുള്ള മകൻ വന്ന് അമ്മ ഐ ലവ് യു അമ്മ എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയാണ്. ഇല്ല, എന്റെ കാശില്ല, നീ വെറുതെ കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി കാശ് ചോദിക്കേണ്ട കാര്യമില്ല. അമ്മയ്ക്ക് ഐ ലവ് യു അമ്മയുടെ അർത്ഥം അവിടെ മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഇതേ മകൻ 25 വയസ്സായെന്ന് വിചാരിച്ചോളൂ, അമ്മയ്ക്കൊരു 50 above ആയി കാണും ആ സമയത്ത്. അമ്മയോട് വന്ന് പറയണം, അമ്മ ഐ ലവ് യു അമ്മ എന്ന് പറഞ്ഞാൽ, എനിക്ക് മനസ്സിലായി, എനിക്ക് നിന്റെ ഉദ്ദേശം മനസ്സിലായി, കൂട്ടുകാരോടൊത്ത് കറങ്ങി നടക്കാനും നിന്റെ ഗേൾഫ്രണ്ട്സിന് പാർട്ടി നടത്താനും എന്റെ കാശില്ല. അതായിരിക്കും അമ്മയുടെ ഉത്തരം. ഇനി ഇതേ മകന് ഒരു 35 years ആയെന്ന് വെച്ചോ, അല്ലെങ്കിൽ 40 years ആയെന്ന് വെച്ചോളൂ, അമ്മ ഒരു 60 years ആയി എന്ന് വെച്ചോളൂ, അമ്മ ഐ ലവ് യു അമ്മ എന്ന് ദുഃഖത്തോടെ പറഞ്ഞാൽ അമ്മ പറഞ്ഞു, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാണ്, ഈ പണി നിന്നെ കൊണ്ട് പറ്റില്ല. അതായത് ഒരു തോറ്റ് പരാജയനായി നമുക്ക് പറയുമല്ലോ, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുമല്ലോ, ആ രീതിയിലുള്ള ആ ഐ ലവ് യു അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതെല്ലാം പോട്ടെ, ബാല്യവും യൗവനവും കൗമാരവും യൗവനവും എല്ലാം പോട്ടെ, കുറച്ചുകൂടെ ഓൾഡ് ഏജിലേക്ക് വന്നു. മകനൊരു 60 വയസ്സായെന്ന് വെച്ചോളൂ, അമ്മയ്ക്ക് ഡെഫിനറ്റ്ലി 80-85 ആ ഒരു റേഞ്ചിലാണ് അമ്മ നിൽക്കുന്നത്. ആ അമ്മയോട് 60-65 വയസ്സായ മകൻ വന്ന് പറയണം, അമ്മ ഐ ലവ് യു അമ്മ എന്ന് പറഞ്ഞാൽ, അമ്മ ഉടൻ പറയും, ഇല്ല, ഞാനൊരു പേപ്പറിൽ ഒപ്പിടാൻ പോകുന്നില്ല, അച്ഛനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നീ ഒരു ഈ സമയത്ത് പൈസ ആവശ്യമായിട്ട് വരുമെന്നുള്ളത്. ഇത് തമാശയായിട്ട് പറയുന്നതാണ് കേട്ടോ. നമ്മുടെ നമുക്കല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടായിക്കോട്ടെ, ആത്മാർത്ഥമായ സ്നേഹബന്ധങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടായിക്കോട്ടെ, പക്ഷെ രസകരമായ ഒരു പ്രഭാഷണത്തിലാണ് ഞാനിത് കേട്ടത്. ഐ ലവ് യു എന്ന് പല ഘട്ടങ്ങളിൽ പറയുമ്പോൾ പല രീതിയിൽ അതിന് ചില അർത്ഥാംശങ്ങൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ്. നമ്മുടെ കാര്യം നേടാൻ വേണ്ടി നമ്മൾ അമ്മയെ സ്നേഹിക്കുന്നു എന്ന് മാത്രമേ അവിടെ പറയേണ്ട കാര്യമുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ഏറ്റവും അധികം ആളുകൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, 1 is hello and 1 is I love you തന്നെയാണ്, സംശയമില്ല. ഇത് പറയുമ്പോൾ, മാതൃത്വത്തിന്റെ മഹനീയത പറയുമ്പോൾ, ഡെഫിനറ്റ്ലി വള്ളത്തോളിന്റെ 4 വരി കവിത പറയാതെ പോകാൻ പറ്റില്ല. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: Who is a rich man? ആരാണ് പണക്കാരൻ? എല്ലാവരും പേഴ്സ് ഒന്ന് നോക്കിക്കോളൂ. നമ്മുടെ ആവശ്യത്തിനുള്ള പണം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. When we are happy, we are rich. അല്ലേ? പക്ഷെ ആരാണ് വെൽതി പേഴ്സൺ? ഒരു സമ്പന്നൻ ആരാണ്? അല്ലെങ്കിൽ എന്താണ് വ്യത്യാസം പണക്കാരനും സമ്പന്നനും? ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിച്ച് മാൻ ആൻഡ് എ വെൽതി മാൻ. അതിനൊരുപാട് അർത്ഥങ്ങൾ, ഡിഫറൻസിയേഷൻസ് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ പ്രിയ നടൻ അരവിന്ദ് സ്വാമി പറഞ്ഞു, അദ്ദേഹത്തെ ഏറ്റവും ഇൻഫ്ലുവൻസ് വ്യത്യാസം പണക്കാരനും സമ്പന്നനും, ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിച്ച് മാൻ ആൻഡ് എ വെൽതി മാൻ. അതൊരുപാട് അർത്ഥങ്ങൾ, ഡിഫറൻസിയേഷൻസ് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പ്രിയ നടൻ അരവിന്ദ് സ്വാമി പറഞ്ഞു, അദ്ദേഹം ഏറ്റവും

0: ജീവിതത്തെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തതായിട്ടും ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഞാനൊന്ന് റിസർച്ച് ചെയ്തു നോക്കി. വാട്ട് എക്സാക്ട്ലി ഇസ് ദിസ് ബുക്ക്? ഇതെന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? സൈക്കോളജി ഓഫ് മണി എങ്ങനെയാണ് നാം ജീവിതത്തിലേക്ക് ആശയമായിട്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ളൊരു ഒന്ന് രണ്ട് പോയിന്റ്സിൽ പണക്കാരനും അതുപോലെ സമ്പന്നനും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ പലപ്പോഴും കരുതുന്നത് കൂടുതൽ പണം സമ്പാദിച്ചുകൊണ്ടേയിരിക്കുക പണക്കാരനാകാൻ, പക്ഷേ യഥാർത്ഥത്തിൽ സമ്പന്നത എന്ന് പറയുന്നത് അതല്ല. പണക്കാരൻ എന്നത് വലിയ വരുമാനമുള്ള ഒരാള്, ആഡംബര ലക്ഷറി കാർസ്, വലിയ വീട്, വില്ല, ബംഗ്ലാവ്, കാറ്, സർവൻസ്, മെയ്ഡ്സ്, അതുപോലെ ആ ഒരു റിച്ച്നെസ് നമ്മൾ അത് കാണാൻ പറ്റും, വിഷ്വലി കാണാൻ പറ്റും. തന്റെ വിജയത്തെ ഇങ്ങനെ പുറത്ത് കാണിക്കാൻ വേണ്ടി പണം ചെലവഴിക്കുന്ന ആള്, നമ്മൾ പ്രാഞ്ചിയേട്ടൻ എന്നൊക്കെ പറയുമല്ലോ, അത് തന്നെയാണ്. ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ അത് നമുക്ക് വിഷ്വലി കാണാൻ പറ്റും, അദ്ദേഹത്തിന്റെ ആഡംബരം കാണാൻ പറ്റും. പക്ഷേ ഇവർക്കുള്ള പ്രശ്നം, ഇവരുടെ വരുമാനം എവിടെയെങ്കിലും കട്ടായി അല്ലെങ്കിൽ വരുമാന സ്രോതസ് കുറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം തകരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ചുറ്റും നമ്മൾ കണ്ടിട്ടുണ്ട്. അതേസമയം സമ്പന്നനാകുക, വെൽതി ആയിട്ടുള്ള ഒരാൾ ശ്രദ്ധിക്കുന്നത് മെന്റൽ പീസ് ആൻഡ് ഹാപ്പിനെസ് വിത്ത് മണി. ആദ്യം മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരും. അതായത് അയാളുടെ സമ്പത്ത് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റില്ല. വെദർ ഹീ ക്യാരീസ് എ ലോട്ട് ഓഫ് മണി, അല്ലെങ്കിൽ ലക്ഷറി ക്ലോതിങ് ആണോ, ഗോൾഡൻ ബ്രേസ്ലെറ്റ് ഇട്ടിട്ടുണ്ടോ, ഗോൾഡൻ ചെയിൻ ഇട്ടിട്ടുണ്ടോ, വലിയ എക്സ്പെൻസീവ് വാച്ചാണോ കെട്ടിയിട്ടുള്ളത്, നോ, വി കനോട്ട് സീ ദാറ്റ്. അദ്ദേഹം അതൊന്നും ക്യാരി ചെയ്യുന്ന ആളായിരിക്കില്ല. ആ സമ്പത്ത് പലപ്പോഴും നമുക്ക് വിഷ്വലി കാണാൻ പറ്റിയില്ലെങ്കിലും സേവിങ്സിലും ഇൻവെസ്റ്റ്മെന്റ്സിലും ശ്രദ്ധയോടെ പിന്നെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹമെന്ന് തീർത്തും പറയാൻ പറ്റും. കാരണം റിച്ച് ആകുന്നത് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നതും വെൽതി ആകുക എന്നത് നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ഫാക്ടറുമാണ്. ആ ഒരു ഡിഫറൻസ്, യഥാർത്ഥ സമ്പത്ത് നമുക്ക് നൽകുന്നത് ഇറ്റ്സ് നെവർ ലക്ഷറി ബട്ട് ഫ്രീഡം ഓഫ് മൈൻഡ് ആൻഡ് യുവർ ഹാപ്പിനെസ്, മെന്റൽ ഹാപ്പിനെസ്, നത്തിങ് അബൌട്ട് ദാറ്റ്. With that note, it's me, Jaya, signing off from today's Wake Up Call with Jaya, brought to you by Green Farm Superfoods. Wake up call with Jaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം. You're tuned into Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: മുഖ്യമന്ത്രിക്കെതിരായ പോസ്റ്റുകൾ മെറ്റനീക്കിയെന്ന വിവാദം പങ്കില്ലെന്ന് പോലീസ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ മെറ്റ നീക്കിയതിൽ വിവാദം. സംഭവത്തിൽ പങ്കില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും പോലീസിന്റെ സൈബർ വിഭാഗവും അറിയിച്ചു. രാഷ്ട്രീയ വിമർശന സ്വഭാവമുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടാറില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. അതേസമയം വ്യക്തിപരമായി അവഹേളിക്കുന്നതും അശ്ലീല സ്വഭാവമുള്ളതുമായ പോസ്റ്റുകൾ നീക്കാൻ ആവശ്യപ്പെടാറുണ്ട്. നീക്കം ചെയ്തുവെന്ന് ആരോപണം ഉയർന്ന പോസ്റ്റുകൾ ഈ വിഭാഗത്തിൽപ്പെട്ടവയല്ല. മെറ്റ ആശ്രയിക്കുന്ന AI സാങ്കേതിക വിദ്യയിലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അടുത്തിടെ ചില പോസ്റ്റുകൾ നഷ്ടമാകുന്നതായി കണ്ടെത്തിയിരുന്നു. ഇതാണോ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളിലും സംഭവിച്ചതെന്ന് സംശയമുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല. സംസ്ഥാനത്ത് അപ്രഖ്യാപിത സെൻസർഷിപ്പ് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം പോലും ജനങ്ങളിൽ എത്താതിരിക്കാൻ സർക്കാർ ഇടപെടുന്നു. നടപടിക്കെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടു എന്ന പിണറായി വിജയന്റെ പ്രതികരണം വാർത്തയാക്കിയ വിവിധ മാധ്യമങ്ങളുടെ 6 പോസ്റ്റുകളാണ് ഫേസ്ബുക്കിൽ നിന്ന് നീക്കിയത്. മെറ്റ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വാർത്തകൾ നീക്കുന്ന നടപടിയിൽ പ്രതിഷേധം കടുക്കുന്നു. തനിക്കെതിരായ വാർത്തകൾ കൊടുക്കുന്നവരെ കൈകാര്യം ചെയ്യുക എന്നതാണ് വി ഡി സതീശൻ സർക്കാരിന്റെ രീതിയെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. വി ഡി സതീശന് ധാർഷ്ട്യവും അഹങ്കാരവുമെന്ന് വി ശിവൻകുട്ടി പറയുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ സംസ്ഥാന നോഡൽ ഓഫീസറുടെ ചുമതല IG R നിശാന്തിനിക്ക് നൽകി. IG പുട്ട വിമലാദിത്യ അവധിയിൽ പോയതിനെ തുടർന്നാണ് താൽക്കാലിക ചുമതല. ഓപ്പറേഷൻ തൂഫാന്റെ 2 ഓണം കഴിഞ്ഞ് ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്. ഓണക്കാലത്തേക്ക് കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുകുന്ന പ്രവണത തടയാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കും. മയക്കുമരുന്ന് കടത്തലും വിൽപ്പനയും കുറഞ്ഞിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം മെസ്സിയെ കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകളെക്കുറിച്ചുള്ള കായിക വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. മുൻ കായിക മന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിലൂടെ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നു. ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വിഷയത്തിൽ സമഗ്രമായ തുടരന്വേഷണം പ്രഖ്യാപിക്കാനാണ് സാധ്യത. വിദേശ നാണ്യം രാജ്യത്തിന് പുറത്തേക്ക് കടത്താൻ മാത്രം ലക്ഷ്യമിട്ടാണ് അർജന്റീന ടീമിന്റെയും ലിയണൽ മെസ്സിയുടെയും കേരള സന്ദർശനം ആസൂത്രണം ചെയ്തതെന്ന് സർക്കാർ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനം. 15 ദശലക്ഷം ഡോളർ, ഏതാണ്ട് 126 കോടി രൂപ വിദേശത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇതിന് ഇടനില നിന്ന വിദേശ കളക്ഷൻ ഏജന്റിനെ കുറിച്ച് സർക്കാരിന് ഒരറിവുമില്ലെന്നാണ് റിപ്പോർട്ട്. താമരശ്ശേരി ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് അനുകൂലമായി കട്ടിപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി റിപ്പോർട്ട് നൽകിയെന്ന PK ഫിറോസ് MLA വാദം തെറ്റ്. ജില്ലാ ഭരണകൂടവും മലിനീകരണ നിയന്ത്രണ ബോർഡും പരിശോധന നടത്തണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞതുപ്രകാരം പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ജില്ലാ ഭരണകൂടവും പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയ ശേഷം സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നുവെങ്കിൽ ഹൈക്കോടതി സ്റ്റേ നൽകില്ലായിരുന്നുവെന്നാണ് PK ഫിറോസ് MLA നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നത്. യാത്രാമധ്യേ എയർ ഇന്ത്യ വിമാനം 300 താഴ്ചയിലേക്ക് വധിച്ച സംഭവത്തിൽ പൈലറ്റിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ. കഞ്ചാവിന് പുറമെ പൈലറ്റ് ഉറക്ക ഗുളികയും കഴിച്ചിരുന്നു. രക്തത്തിൽ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തി. എയർ ഇന്ത്യയുടെ ആഭ്യന്തര ഫ്ളൈറ്റ് സേഫ്റ്റി റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. ജന്തർമന്ദർ സീസൺ 2 ഉടനുണ്ടാകുമെന്ന സൂചന നൽകി കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ. CJP വോളണ്ടിയർമാരുടെ ഡൽഹിയിൽ തീരുമാനിച്ചിരുന്ന യോഗം അവസാന നിമിഷം റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഡൽഹിയിൽ നടന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അഭിജിത് ദീപ്കെ പുതിയ പ്രതിഷേധത്തിന്റെ സൂചന നൽകിയത്. ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് UAE പ്രഖ്യാപിച്ച സൌജന്യ ടൂറിസ്റ്റ് വിസ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ അബുദാബി കൾച്ചർ ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ട്രാവൽ പങ്കാളികളായ 11 കമ്പനികളുടെ പേരുകൾ പുറത്തുവിട്ടു. ഈ കമ്പനികൾ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. സൌജന്യ സന്ദർശക വിസയ്ക്ക് 30 കാലാവധി. UAE സമൂഹത്തിന് നൽകുന്ന സേവനങ്ങൾക്കും ലുലു ഗ്രൂപ്പിന്റെ മികച്ച ഇടപെടലുകൾക്കും അഭിനന്ദനവുമായി UAE പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ. അബുദാബിയിലെ ലുലു ഷോപ്പിംഗ് സെന്റർ സന്ദർശനത്തിനെത്തിയതായിരുന്നു അദ്ദേഹം. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയും മറ്റു ഉദ്യോഗസ്ഥരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു.
0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
3: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, station clockil ippol samayam 7 mani kazhinja 5 minute.
3: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: Dubai ഇപ്പോഴത്തെ താപനില 35 degrees Celsius, അന്തരീക്ഷ ഈർപ്പം 60%.
3: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അങ്ങനെ മറ്റൊരു വ്യാഴാഴ്ച, ഓഗസ്റ്റ് 13. അങ്ങനെ നമ്മൾ രാവിലത്തെ പത്രവാർത്തയിലേക്ക് കടക്കാനുള്ള ഒരു സമയമായിരിക്കാണ്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിട്ട് നമ്മുടെ ഓഫീസിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ജയയുടെ ഹാപ്പി ബർത്ത്ഡേ ആണെന്നല്ലേ?
0: തീർച്ചയായിട്ടും, ഞങ്ങളുടെ പ്രോഗ്രാം ഹെഡിന്റെ ജന്മദിനമാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. അറിഞ്ഞിട്ടുണ്ടോ?
1: അറിഞ്ഞിട്ടുണ്ടോ? എണീറ്റിട്ട് നമ്മളുടെ പ്രോഗ്രാം ഒക്കെ കേട്ടോണ്ടിരിക്കുന്നില്ല. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ആദ്യത്തെ നമ്മുടെ ഓഫീസിലെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ.
0: എത്രയോ വർഷങ്ങളായിട്ട് റേഡിയോ മേഖലയിൽ, ഒരുപക്ഷെ യുവയിൽ റേഡിയോയുടെ ആരംഭകാലം തൊട്ടേ കേട്ടുവരുന്ന ഒരു ശബ്ദം തന്നെയാണ് ജയ എന്ന് പറയുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ, ഞങ്ങൾ രാവിലെ 6 മണി തൊട്ട് 7 മണി വരെ അദ്ദേഹത്തെ തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണേലും ആ ഒരു വ്യക്തിയുടെ ബർത്ത്ഡേ ആണ്.
1: ഇവിടെയുള്ള പലർക്കും പിന്നെ കുറച്ചു കാലത്ത് ഒരു പരിചയം ജയ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ജയായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ മോർണിംഗിൽ ഇരുന്നിട്ട് സംസാരിച്ച് ഷോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കാണാതെയുള്ള ഷോ ആയിരുന്നു. ഞാൻ റാസൽ ഖൈമയിലെ നമ്മുടെ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ലൈവായിട്ട് കൺസോളൊക്കെ ചെയ്യുന്നത്, ഷോ ചെയ്യുന്നത് ഞാനാണ്. ദുബായില് നമ്മുടെ ഓഫീസിൽ ഇരുന്നിട്ട് ജയ അപ്പോഴും സെയിൽസിലായിരുന്നു. അപ്പൊ ഒറ്റ ഒരു കുഞ്ഞു നേരത്തേക്ക് വന്നൊന്ന് ഒരു 2-3 പിന്നെ ലിങ്ക് തന്നിട്ട് അങ്ങോട്ട് ഓടിപ്പോ. അങ്ങനെ രസകരമായിട്ടുള്ള പഴയ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അനുഭവം ഉണ്ട്. എന്നാലും ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും അല്ലെ ഹാപ്പി ബർത്ത്ഡേ. കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ കുറെ മെസ്സേജുകൾ വന്നിരുന്നു രാവിലെ പിറന്നാൾ അന്നൊക്കെ. ഇപ്പൊ ഇന്ന് രാവിലെ ലത്തീഫിന്റെ ഒരു മെസ്സേജ് ഹായ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ രാവിലെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ എപ്പോഴും അമ്മമാരുടെ സ്നേഹത്തെ കുറിച്ച് പറയാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ വിട്ടുപോകുന്നതാണ് അച്ഛന്മാരുടെ സ്നേഹത്തെ കുറിച്ച്. അച്ഛൻ ഇന്ന് കൊള്ളുന്ന വെയിലാണ് നാളത്തെ നമ്മുടെ തണൽ എന്ന് പറയാറുണ്ട് അല്ലെ. ഇതെന്ന് പറയാൻ കാരണം ലിയണൽ മെസ്സി അദ്ദേഹത്തിന്റെ പിതാവിന്റെ വിയോഗത്തിൽ തകർന്നു പോയിരിക്കുന്ന ഒരു ലിയണൽ മെസ്സി ഉണ്ട്. അദ്ദേഹത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒരു സന്ദേശം. പിതാവിന്റെ വിയോഗത്തിന് പിന്നാലെ ലിയണൽ മെസ്സി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വൈകാരിക കുറിപ്പിലാണ് കമന്റുമായിട്ട് പോർച്ചുഗീസ് താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എത്തിയത്. അദ്ദേഹം പറയുന്ന, ബുദ്ധിമുട്ടേറിയ സമയത്ത് താങ്കൾക്കും കുടുംബത്തിനും സ്നേഹപൂർണമായ ആലിംഗനം. ലിയോ, കരുത്തോടെ മുന്നോട്ട് പോകുമെന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. നമുക്ക് പല വിയോഗങ്ങളും, ഓരോ വിയോഗത്തിനും അതിൻ്റെതായിട്ടുള്ള വേദനയുണ്ട്. പക്ഷെ അച്ഛൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് പലർക്കും, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് അത് മനസ്സിലാക്കാനും താങ്ങാനും, കാരണം ജീവിതത്തിന്റെ പല സമയത്തും അവർക്ക് പിതാവിനോട് പല സമയത്തും ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആശയ വ്യത്യാസവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും വിട്ടുപോകുമ്പോഴാണ് ആ ഒരു പെയിൻ അറിയുന്നുണ്ടാവുക. എന്തായാലും പിതാവ് എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവമാണ്. നമ്മൾ പറയുന്നതിനും അപ്പുറത്താണ്. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും, രണ്ട് ആൺമക്കളാണ്, ഒരാളോട് പിതാവ് വളരെയധികം സ്നേഹത്തോടെ സംസാരിക്കും, മറ്റയാൾ പിതാവിന്റെ പാതയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇത്രയും വർഷമായിട്ട് അച്ഛൻ മകനോട് സംസാരിക്കുന്നില്ല. അപ്പോ മകനോട് സംസാരിക്കാൻ പറ്റാത്തതില്ല പിതാവിന്റെ വേദനയും, അച്ഛനോട് സംസാരിക്കാൻ പറ്റാത്ത മകന്റെ വേദനയുടെ ഇടയിൽ പെട്ടുപോയൊരു അമ്മയും അവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു ഇതിന്ന് രാവിലെ വേറൊരു സഹോദരൻ പറഞ്ഞൊരു കഥ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. കഥയല്ല, അത് ശരിക്കും ജീവിതമാണ്. അപ്പൊ ആരെങ്കിലും ഒക്കെ പിതാവിനെ ചേർത്ത് പിടിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളെ വിളിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഫോണെടുത്തിട്ട് വിളിക്കണം. കാരണം നമ്മളൊക്കെ അടുത്ത സെക്കൻഡിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തൊരു ജീവിതത്തിൽ ഒന്ന് വിളിക്കുക അല്ലേ?
0: തീർച്ചയായിട്ടും അല്ലേ. നമ്മൾ വളരെ ചെറിയൊരു ജീവിതമാണ്. അതിനകത്ത് നമ്മൾ വൈരാഗ്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ പിണക്കങ്ങളോ വെച്ച്, വൈരാഗ്യങ്ങളല്ല പിണക്കങ്ങളോ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ചെറിയ ഒരു ഒരു ജസ്റ്റ് ഒരു ചിരിയും ഒരു ഹലവും പറഞ്ഞാൽ മാത്രം മതിയായിരിക്കും, അതങ്ങ് തീർന്നു പോകും. അപ്പൊ എന്താണേലും ആ ഒരു സന്തോഷമായിട്ട് നമ്മൾ ഉള്ള ജീവിതകാലമൊക്കെ തന്നെ
1: ഹാപ്പിയായിട്ട്.
0: ഇതിപ്പോ നമുക്കിപ്പം മെസ്സിക്ക് വന്നപ്പം നമ്മൾ ചിന്തിച്ചു എന്നുള്ളതല്ല, അദ്ദേഹത്തിന് വന്നപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു വിഷമം നമ്മുടെ കൂടെ വിഷമമായി മാറി.
1: നമ്മൾ അദ്ദേഹത്തിന് കൂടുതലായിട്ട് അടുത്തറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മാനേജർ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്, ആ രീതിയിൽ നമുക്കറിയാം. അല്ലാതെ നമുക്കറിയില്ല. അപ്പോൾ അച്ഛനില്ലാതെ മുന്നോട്ട് പോവുക പ്രയാസമാണെന്നും, ഫുട്ബോളിൽ ഇനി എത്ര കാലം തുടരാനാകുമെന്ന് അറിയില്ല എന്നും മെസ്സിയുടെ ആ കുറിപ്പിലുള്ളത് എല്ലാവരും വലിയ ആശങ്കപ്പെടുത്തിയിരുന്നു. മെസ്സിയുടെ ആ ഫുട്ബോൾ കരിയറിൽ നിർണായക സ്വാധീനം ചെലുത്തിയൊരു വ്യക്തിയായിരുന്നു ഹൊർഹെ മെസ്സി. മകന്റെ ഏജന്റ്, ബിസിനസ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന വ്യക്തിയൊക്കെ ആയിട്ട് പിന്നെ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. മെസ്സിയെ ബാഴ്സയുടെ യൂത്ത് അക്കാദമിയായ ലാ മാസിയയിൽ എത്തിക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന, നമ്മൾ ആരാധിക്കുന്ന, നമ്മുടെ മുന്നിൽ ഏറ്റവും മനോഹരമായിട്ട് ഫുട്ബോൾ കാഴ്ചവെച്ച ഒരു മനുഷ്യനിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് അദ്ദേഹത്തിന്റെ പിതാവാണ്. അപ്പൊ ആ വിയോഗത്തിൽ അദ്ദേഹം തകർന്നു പോകും. ആ തകർന്നു പോകുമ്പോൾ സഹതാരം അല്ലെങ്കിൽ ആ ഒരു ഫുട്ബോൾ ലോകത്തെ മറ്റൊരു അധികായൻ ചേർത്ത് പിടിക്കുന്ന ഒരു ദൃശ്യങ്ങളും കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത്.
0: നല്ലൊരു കാഴ്ച തന്നെയാണ് നമ്മൾ രാവിലെ കണ്ടത്. ഇതല്ലേ നമുക്ക് പത്രങ്ങളിലേക്ക് പോവാം. എന്താണ് ബാക്കി വാർത്തകളും കാര്യങ്ങളും ഒക്കെ?
1: പത്രത്തിലും മെസ്സിയാണ്, എവിടെ നോക്കിയാലും മെസ്സിയാണ്. മെസ്സിയുടെ വിഷമം
0: ആലോചിക്കരുത്. എന്താണ് കായിക മന്ത്രി മെസ്സിക്ക് ഇത്ര
1: ഇരുന്നിട്ട്
0: മുൻ കായിക മന്ത്രി വാദം പൊളിയുന്നു എന്നുള്ള കാര്യം കാര്യമാണ് പറയുന്നത്. സ്പോൺസറെ സർക്കാർ സഹായിച്ചതിന്റെ രേഖകൾ പുറത്ത് എന്നുള്ള ഒരു കാര്യമാണ് കൂടെയാണ് ഇപ്പൊ വരുന്നത്.
1: ശരിക്കും വന്നിടപാട് നടന്നു എന്നാണ് പറയുന്നത്. ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് വിദേശ അക്കൌണ്ടിലേക്ക് 126 കോടി രൂപ കൈമാറിയതുമായി ബന്ധപ്പെട്ടിട്ട് ചാനൽ കമ്പനിക്കെതിരെയുള്ള അന്വേഷണം തുടങ്ങിയെടുത്ത് തന്നെ നിന്നു പോകുമായിരുന്നു. ഇതിന് പിന്നിൽ ആരൊക്കെയായിരുന്നു എന്ന ചോദ്യം ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ കുരുക്കിലാക്കിയിരുന്നു. മെസ്സി വരുന്നു, 126 കോടി ഇതിനായി കൈമാറി എന്നൊക്കെയുള്ള വിവരങ്ങൾ പ്രചരിക്കവേ കാഞ്ഞങ്ങാട്ട്, കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ജി എസ് ടി ഇന്റലിജൻസ് വിംഗിലെ ഒരു ഉദ്യോഗസ്ഥന് തോന്നിയ സംശയമാണ് ഇത്തരം വലിയൊരു ഇടപാടിലേക്കും സംശയത്തിലേക്കും വന്നത്. അതായത് മേലുദ്യോഗസ്ഥരുടെ അനുവാദത്തോടെ അദ്ദേഹം പ്രാഥമികമായിട്ട് അന്വേഷണം നടത്തി. അങ്ങനെ ചാനലിന്റെ കമ്പനിയുടെ കാക്കനാട്ടെ ബാങ്ക് ശാഖയിലെ അക്കൌണ്ട് വിവരങ്ങൾ പരിശോധിച്ചു. 126 കോടി രൂപ വിദേശത്തെ ഒരു അക്കൌണ്ടിലേക്ക് അയച്ചതായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥൻ 2 മാസത്തെ അന്വേഷണത്തിനിടയിലാണ് ഇത് കണ്ടുപിടിച്ചത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ആ ഒരു ചാനലിനെതിരെ കമ്പനി സമൻസ് അയക്കുകയും ചെയ്തു. കാസർഗോഡ് ബേക്കൽ ഫെസ്റ്റിവലിൽ വ്യാജ ടിക്കറ്റ് വിറ്റത് കണ്ടെത്തിയ ഈ ഉദ്യോഗസ്ഥനെ സി പി എമ്മിന്റെ ഒരു എം എൽ എ നോട്ടപ്പുള്ളിയായി വെച്ചിരിക്കുകയായിരുന്നു. എൽ ഡി എഫ് സർക്കാരിന് ഒട്ടും താല്പര്യമില്ലാത്തതായിരുന്നു രണ്ട് കേസും. പിന്നാലെ ഉദ്യോഗസ്ഥനെ തിരുവനന്തപുരത്തേക്ക് മാറ്റി. അതോടെ ചാനൽ കമ്പനിക്കെതിരെയുള്ള സമൻസ് മേൽ നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് സർക്കാർ സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു എന്ന രീതിയിലുള്ള സംശയത്തിന് ആക്കം കൂട്ടുന്നതാണ് ജി എസ് ടി വകുപ്പിലെ ആ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തൽ.
0: ഓ, തീർച്ചയായിട്ടും. അല്ല, ഇതിപ്പോ വളരെ മോശമാണ്. കാരണം ഒരു സർക്കാർ കഴിഞ്ഞിട്ട് ആ പല കാര്യങ്ങളും ചുരുളഴിയുന്നു എന്ന് പറയുന്നത് ഭയങ്കര അധികം മോശമായിട്ടുള്ള ഒരു കാര്യം. അല്ലെ, 106 കോടി എന്താ പറയുക, പുതിയ ഫ്ലൈറ്റ് മേടിച്ചിട്ട് അതിൽ കൊണ്ടുവരുമായിരുന്നു. എന്ത് അഴിമതിയൊക്കെയാണ് ഒരാളെ കൊണ്ടുവരിക എന്ന് പറയുന്ന രീതിയിൽ ഇത് കാണിക്കുക. എന്തായാലും ഇത് നല്ല രീതിയിൽ തന്നെ പോട്ടെ, ആ ആളെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കേട്ടോ.
1: തീർച്ചയായിട്ടും
0: ഒരു വ്യക്തിയാണ് അത്.
1: സംശയം ഒരു ഉദ്യോഗസ്ഥന്റെ സംശയത്തിന് അത് പോകുന്നതും അദ്ദേഹം മേലുദ്യോഗസ്ഥനോട് പറയുന്നതും അത് കണ്ടെത്തുന്നതും അതിലേക്ക് എത്തുമ്പോൾ തന്നെ സ്ഥലം മാറ്റി. അതാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ. ഇത് ആര് ഭരിച്ചാലും ഇത് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നു. മെസ്സി ആവശ്യമില്ലാതെ, അർജന്റീനയെ മെസ്സി ആവശ്യമില്ലാതെ നമ്മുടെ കേരളത്തിൽ ഇനി മാസങ്ങൾ നീണ്ടുന്ന ചർച്ചയിൽ തലക്കെട്ടായിട്ട് മെസ്സി. ഫുട്ബോൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനി മെസ്സിയെ കുറിച്ച് സംസാരിക്കുന്നത് സങ്കടപ്പെട്ടിരുന്നു. ഇതാ വേറൊരു രീതിയിൽ മെസ്സി നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളതാണ് സത്യം. വിദേശ നാണ്യം, ഇതിലെ വിഷയം എന്ന് പറഞ്ഞാൽ വിദേശ നാണ്യം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വേറൊരു രാജ്യത്തേക്ക് കടത്തി. ഇത് വലിയ കേന്ദ്ര നിയമത്തിന്റെ പിന്നെ പരിധിയിൽ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, നൂലാമാലകൾ, നിയമപ്രശ്നങ്ങളിലേക്കൊക്കെ ആ സ്ഥാപനത്തെ നയിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട മുൻ കായിക മന്ത്രിയെ, വകുപ്പ് ഉദ്യോഗസ്ഥരെ എല്ലാവരും ബാധിക്കുന്ന വലിയ വിഷയമായിട്ടിത് മാറും. ഇപ്പോഴത്തെ സർക്കാർ ഇതൊരു വലിയ അന്വേഷണ കമ്മീഷനെ വയ്ക്കുകയും ഇതിലേക്ക് പോവുകയും ചെയ്യുകയാണെങ്കിൽ അത് എനിക്കൊന്ന് ഇടതുപക്ഷത്തിന് ഒരു പക്ഷേ ഒരു തിരിച്ചടിയായിട്ടുള്ള വാർത്തയായിട്ട് വരും.
0: തീർച്ചയായിട്ടും. നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പിടിവിട്ട് ആവശ്യ സാധനങ്ങളുടെ വിലയെന്ന് പറഞ്ഞ ഒരു തലക്കെട്ടുണ്ട്. അരിക്ക് ഒരു മാസത്തിനകം കൂടിയത് 15 രൂപ എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പം നാട് ചിങ്ങമാകാൻ പോകുന്നു, എല്ലാവരും ഇനിയും എല്ലാ സാധനങ്ങളും മേടിക്കേണ്ട ഒരു തിരക്കിലായിരിക്കാം. അപ്പം ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു വാർത്തയും കൂടെ വരുന്നത്. അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ മുകളിൽ ന്യൂനമർദ്ദനം വരുന്നു. വീണ്ടും ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. കരുതിയിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ പറയാം. ചിങ്ങ ഒന്നിന് മഴ പെയ്യോ, അത്തോന്നിന്
1: അത്തം കറുത്ത ഓണം വിളിക്കാൻ അത്തത്തിന് മഴ പെയ്തോട്ടെ. അപ്പൊ അന്ന് അന്നത്തെ ദിവസം കറുത്തിരിക്കുമ്പോൾ ഓണം വിളിക്കും എന്നൊക്കെയാണ് പഴയ ചൊല്ല്. പഴയതൊക്കെ കാലാവസ്ഥാ പ്രവചനം അച്ചട്ടായിട്ട് വന്നിരുന്നു. അതുപോലെ തിരുവാതിര തിരിമുറിഞ്ഞൊഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ മാറി, കാലാവസ്ഥ മാറി, എൽനിനോ വന്നു, അങ്ങനെ പല പല പ്രതിഭാസം വന്നു. അതുകൊണ്ട് നമുക്കിപ്പോ മിക്കവാറും ചിലപ്പോൾ ഓണത്തിന്റെ അന്ന് അത്തത്തിന്റെ അന്നും കറുത്തിരിക്കും, ഓണത്തിന്റെ അന്നും കറുത്തിരിക്കും. ചിലപ്പോൾ 2 ദിവസവും മഴയൊക്കെ മാറി നമുക്ക് ആഘോഷിക്കാവുന്ന രീതിയിലേക്ക് വരും. പക്ഷെ നമ്മുടെ പ്രവാസികൾക്ക് ഇത്ര ചൂടേറുന്ന ഒരു ഓണം തന്നെയായിരിക്കും. നമ്മുടെ മലയാള പത്രങ്ങളിലെ തലക്കെട്ട് ലോക്സഭയിലെയും രാജ്യസഭയിലെയും വാർത്തയാണ് കേട്ടോ. കേരളം വിളങ്ങും പക്ഷേ ചിലവേറും എന്ന് പറയുന്ന ഒരു തലക്കെട്ട്. കേരളം ബിൽ പാർലമെന്റ് കടന്നു. അങ്ങനെ ലോക്സഭയും രാജ്യസഭയും നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കിയത് പാസാക്കിയിരിക്കുകയാണ്. കേരളത്തിന്റെ പേര് കേരള എന്ന് ഉപയോഗിക്കുന്നത് അവസാനിപ്പിച്ച് കേരളം എന്നാക്കുന്നതിനുള്ള കേരളം പേരുമാറ്റ ബിൽ 2026 രാജ്യസഭയും പാസാക്കിയതോടെ അത് പാർലമെന്റ് കടന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഒരു ഒപ്പ് അതിൽ ചാർത്തുന്നതോടെ ഇന്ത്യൻ ഭരണഘടനയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരള എന്ന് രേഖപ്പെടുത്തിയെടുത്തെല്ലാം ഇനി കേരളം എന്നാക്കി മാറ്റും. ലോക്സഭയിൽ ഭിന്നമായിട്ട് വിശദമായ ചർച്ചയോടെയാണ് രാജ്യസഭയിൽ ബിൽ പാസാക്കിയത്. ഇന്നലെ രാജ്യസഭയിലെ കുറേ രംഗങ്ങളിൽ ഞാൻ, എനിക്ക് ജെബി മേത്തറ എം പി എന്ന് പറഞ്ഞ അവരോടൊക്കെ വലിയൊരു സ്നേഹമൊക്കെ തോന്നി. കാരണം മലയാളത്തിൽ എല്ലാവരും സംസാരിച്ചു. ഇന്നലെ എല്ലാ എം പിമാരും മലയാളത്തിലാണ് കേരള എം പിമാർ സംസാരിക്കുന്നത്. അതിൽ തന്നെ വള്ളത്തോളിന്റെ ഭാരതം എന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ എന്നൊക്കെ അവിടെ നമ്മുടെ ഒരു ഇന്ത്യൻ പാർലമെന്റിൽ അതൊക്കെ മുഴങ്ങുമ്പോൾ കേരളം എന്ന് കേട്ടാലോ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മുടെ കേരളത്തിന്റെ പേരിങ്ങനെ മുഴങ്ങി കേൾക്കുകയാണല്ലോ. അതിനിടയിലാണ് അവിടെ ഒരു ലുങ്കിവാല വിവാദവും പരാമർശമൊക്കെ വന്നത്. ജോൺ ബ്രിട്ടാസ് എന്തോ പ്രതികരിച്ചപ്പോൾ ലുങ്കി വാലകൾ ഉണ്ടാതിരിക്കണം എന്ന രീതിയിൽ ബി ജെ പിയുടെ എം പി. പക്ഷേ പിന്നെ ഇടതുപക്ഷ പിന്നെ എം പിമാരും എല്ലാവരും ചേർന്നിട്ട് പ്രൗഡ് ടു ബി എ ലുങ്കി മാൻ എന്ന് പറഞ്ഞിട്ട് തന്നെ വന്നു. ശരിക്കും ഞാൻ ആലോചിക്കായിരുന്നു, ഈ ലുങ്കി എന്താ അത്ര വലിയ മോശമൊരു വേഷമാണോ? ലുങ്കി ഏറ്റവും നല്ലൊരു വേഷമല്ലേ? നമ്മളെ പിന്നെ ആൺകുട്ടികളൊക്കെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യം പണ്ടൊക്കെ ചെയ്തിരുന്നു. ഇപ്പോഴും എനിക്കൊന്ന് യു എക്കകത്തും ദുബായിക്കകത്തും പല സുഹൃത്തുക്കളും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഷോർട്സും ബർമ ഇല്ല, അവരുടെ ഏറ്റവും ആശ്വാസം നൽകുന്ന വസ്ത്രമായിട്ട് ഈ ലുങ്കി. ലുങ്കിമുണ്ട്, ഇതിലേക്ക്
0: മാറും. പേരുകൾ അറിയാത്തവരാരൊന്നുമല്ല. അപ്പൊ ഒരു പാർലമെന്റിനകത്ത് കൊടുക്കേണ്ട കുറച്ച് റെസ്പെക്ടും കാര്യങ്ങളൊക്കെ
1: മാത്രമേ ആ രീതിക്ക് നമ്മൾ ഓരോരുത്തരും അഡ്രസ് ചെയ്യുമ്പോൾ ഈ ലുങ്കിവാല എന്നതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകാർ അങ്ങനെ ഒരു രീതിയിലേക്കാണ് അവർ ഇകഴ്ത്തി കാട്ടാനാണ് ഉപയോഗിച്ചത്. പക്ഷെ ആ ഇകഴ്ത്തി കാട്ടലിനെ പോലും പ്രൗഡാണ് നമുക്കത്, അഭിമാനമാണ് ആ ലുങ്കി ധോത്തി മുണ്ട കൊടുക്കുന്നതിൽ എന്ന് തിരിച്ച് ഒരു മറുപടി കൊടുത്തിട്ട് അതിനെ എന്തായാലും പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ട്. ഈ കേരളം വിളങ്ങും പക്ഷെ ചെലവേറെന്ന് പറഞ്ഞ വാർത്തയിലേക്ക് ഞാൻ നോക്കുമായിരുന്നേ. പാർലമെന്റ് പാസ്സാക്കിയെങ്കിലും കേരള എന്നത് കേരളമാകാൻ ചെലവേറും. സർക്കാർ ഓഫീസുകളിലെ ബോർഡുകൾ കഴിഞ്ഞ സാക്ഷി പറഞ്ഞില്ലേ കേരള എന്നുള്ള കേരളം എന്നാക്കുമ്പോൾ
0: ബോർഡുകളാണ്
1: ശരിക്കും. അതുപോലെ ഔദ്യോഗിക സീല്, ലെറ്റർ പാഡുകൾ തുടങ്ങി അടക്കം മാറ്റം വരുത്തണം. സർക്കാരിന്റെയും വിവിധ വകുപ്പുകളുടെയും വെബ്സൈറ്റ്, പോർട്ടലുകൾ,
0: ആപ്പുകൾ,
1: മലയാളത്തിൽ ഇപ്പോൾ തന്നെ കേരളം എന്ന് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇംഗ്ലീഷിലാണ് മാറ്റം വരിക. അപ്പോഴും ആശയക്കുഴപ്പം അവശേഷിക്കുകയാണ്. മാറ്റത്തോടെ ഗവൺമെന്റ് ഓഫ് കേരള എന്നത് ഗവൺമെന്റ് ഓഫ് കേരളം എന്നാകും. എന്നാൽ മലയാളത്തിൽ കേരള സർക്കാരാണോ കേരളം സർക്കാരാണോ എന്നതിൽ വ്യക്തത വരണം. കേരള സർക്കാർ എന്ന് പറഞ്ഞു പറഞ്ഞ് ശീലിച്ചിട്ട് നമുക്ക് അങ്ങനെയായി അല്ലെ. കേരളം സർക്കാർ എന്ന് പറയുമ്പോൾ നമുക്കൊരു അവിടെ ഒരു പൂർണ്ണത വരുന്ന പോലെ തോന്നുന്നുണ്ട്. അതോടൊപ്പം കേരള നിയമസഭ, കേരള ഹൈക്കോടതി, കേരള യൂണിവേഴ്സിറ്റി, കേരള പി എസ് സി തുടങ്ങി കേരള ആദ്യം വരുന്ന പേരുകളിൽ എങ്ങനെ മാറ്റം വരും എന്നതിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. നിയമസഭയുടെ പേര് കേരള നിയമസഭ എന്നത് നിയമസഭ കേരളം എന്നാകുമോ എന്നും കണ്ടറിയണം. ഒട്ടേറെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പേരിലും ഈ കേരളയുണ്ട്. അതൊക്കെ പരിഷ്കരിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. നമ്മുടെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിവിധ വകുപ്പുകളുടെ ഡിജിറ്റൽ ഡേറ്റാബേസിലും വെബ്സൈറ്റിലും യു ആർ എല്ലും അടക്കം മാറ്റം വരുത്തണം. സർക്കാർ വെബ്സൈറ്റുകളുടെ യു ആർ എല്ലുകളിൽ മാറ്റം വരുന്നത് സെർച്ച് എഞ്ചിൻ റാങ്കിങ്ങിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ടൂറിസം ഭൂപടത്തിൽ ബ്രാൻഡായിട്ടുള്ള കേരള ഗോഡ്സ് ഓൺ കൺട്രി അത് മാറ്റുമോ എന്നതും പ്രസക്തമാണല്ലേ. കേരളം ഗോഡ്സ് ഓൺ കൺട്രി കുഴപ്പമില്ല അല്ലേ.
0: അല്ല, ഞാനിപ്പോ മനസ്സിലേക്ക് വിചാരിക്കുന്നേ ഈ ട്രോളർമാര് പറയുന്ന കേരള സർക്കാർ പ്രിന്റിംഗ് ഓഫീസിൽ ചെന്നിട്ട് ചേട്ടാ എമ്മിന് എത്ര വില
1: മതി. ശരിക്കും വല്ലാത്തൊരു പ്രശ്നമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
0: അല്ല, എല്ലാ മേഖലയിലും അതാ നമ്മൾ ഇന്നലെ പറയുന്നത്. കാരണം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കെ എസ് ആർ ടി സി ആണ് ആലോചിച്ചത്. എത്ര ലക്ഷം കെ എസ് ആർ ടി സി ഉണ്ടാവും, അതിലെല്ലാം കേരളം ട്രാൻസ്പോർട്ട് എന്നുള്ള രീതിയിൽ, റോഡ് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള രീതിയിൽ അവിടെ തന്നെ മാറ്റണം. ബാക്കിയുള്ള നമ്മുടെ ഈ വെൽക്കം ബോർഡുകളൊക്കെ ഉണ്ടല്ലോ റോഡുകളിലുള്ള, ബാക്കി എല്ലാ റോഡുകളും മാറ്റി വരണ്ട്. സർക്കാർ ഓഫീസുകൾ, പിന്നെ മെയിൻ ആയിട്ട് വരുന്ന നമ്മുടെ ഈ 3D വെച്ചേക്കുന്ന കേരള കോർപ്പറേഷനോ അല്ലെ എന്താണല്ലോ, അതെല്ലാം എല്ലാം മാറ്റേണ്ടി വരും. അപ്പൊ ഒരുപാട് അങ്ങ് നമ്മൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എമ്മും പിന്നെ ഉമ്മിന്റെ താഴെയുള്ള
1: പൂജ്യം. എന്തായാലും എമ്മിന് ചെലവേറുന്ന, ഇംഗ്ലീഷിൽ എമ്മിന് ചെലവേറുന്ന ഒരു സമയം, മലയാളത്തിൽ അമ്മിനും. ഈ പ്രമേയത്തിലെ അപാകതകൾ തിരുത്തി വീണ്ടും വയ്ക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് 2024 ജൂൺ 24 പുതുക്കിയ പ്രമേയം വീണ്ടും നമ്മുടെ നിയമസഭ പാസ്സാക്കിയത്. അതായത് ഒഡീഷയ്ക്കും ഉത്തരാഖണ്ഡിനും പിന്നാലെയാണ് നമ്മുടെ കേരളവും പേരുമാറ്റുന്നത്. 2023 ഓഗസ്റ്റിലാണ് സംസ്ഥാന നിയമസഭ കേരളം എന്ന പേരുമാറ്റം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കേന്ദ്ര ക്യാബിനറ്റ് ഇക്കാര്യം അംഗീകരിക്കുകയും ഇത് സംബന്ധിച്ച കരട് ബിൽ തയ്യാറാക്കി സംസ്ഥാന നിയമസഭയുടെ അംഗീകാരത്തിന് അയച്ചു. പേരുമാറുന്ന സംസ്ഥാന നിയമസഭ കൂടി കേന്ദ്രത്തിന്റെ കരട് ബില്ലിന് അംഗീകാരം നൽകണമെന്ന വ്യവസ്ഥ അനുസരിച്ചായിരുന്നു അത്. അങ്ങനെ ബി ഡി സതീശൻ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ കേന്ദ്രത്തിന്റെ കരട് ബില്ലിലെ വ്യവസ്ഥകൾ നിയമസഭ ഐകകണ്ഠേന പാസാക്കി കേന്ദ്രത്തിന് അയച്ചു. അങ്ങനെയാണ് ഇപ്പോൾ കേരളം ആയിരിക്കുന്നത്. കേരളം പക്ഷേ വിളങ്ങും, ചെലവേറും.
0: ഇത് നമ്മളിപ്പം നമ്മൾ യു എയിലൊക്കെ കാണുന്ന പോലെ ഇനിയൊരു ടൈം പീരീഡ് കൊടുക്കുക. അടുത്ത വർഷം, അടുത്തൊരു മാർച്ച് കഴിഞ്ഞ് ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴത്തേക്ക് മാറിയാൽ മതി എന്നുള്ള കാര്യം. അല്ലാതെ എന്താന്ന് വെച്ചാല് എത്രയോ ഓഫീസുകളിൽ റെസീറ്റ് ബുക്ക് വരെ എല്ലാം അടിച്ചു വെച്ചേക്കാരി, ഇതൊക്കെ വേസ്റ്റേജ് ആയി പോകും, പുതിയ ഓർഡർ പോകേണ്ടി വരും. അപ്പൊ ഇതൊക്കെ തന്നെ ഒരു ഒരു കാലതാമസം കൊടുത്തിട്ട് അതിനനുസരിച്ച് ഇത് മാറുക കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റേജും ഫണ്ടും കാര്യങ്ങളും ഒക്കെ കുറച്ച് പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കത്തില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ബുക്ക് അടിക്കാൻ നോട്ടീസ് കൊടുത്തു
1: കാണും. ഡൽഹിയിൽ നിന്നുള്ള ഒരു വാർത്ത. ബുൾഡോസർ രാജ് ഇടപെട്ട് സുപ്രീംകോടതി. അനധികൃത നിർമ്മാണങ്ങളുടെ പൊളിക്കൽ, ക്രമവൽക്കരണം എന്നിവയിൽ നയം പരിഗണിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് കോച്ചുകൾ 16, യാത്രക്കാരുടെ എണ്ണം കണക്കിലെടുത്തിട്ട് അങ്ങനെ കോച്ചുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഓണം കൂടിയൊക്കെ വരികയല്ലേ. സുഷ്മിതാ ദേവ് ലുങ്കിവാല എന്ന് വിളിച്ചിരുന്ന ബ്രിട്ടാസ് സഭ പ്രക്ഷുബ്ധം, പുറത്തും രോഷം. ഇന്നും സഭ ചേരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. നാളെയും കൂടെ സഭയുള്ളൂ, വർഷകാല സമ്മേളനം കഴിയാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്നും വലിയ പ്രക്ഷുബ്ധമാകും ലോക്സഭയും രാജ്യസഭയും. കാരണം അമിത്ഷാ ഇതുവരെ ഹാജരായിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല. അപ്പൊ അമിത്ഷാ പറയുന്നത് ഞാൻ പാർലമെന്റ് ഓഫീസിൽ വരുന്നുണ്ട്, പിന്നെ പാർലമെന്റിന് അകത്തേക്ക് വരുന്നില്ല എന്നേ ഉള്ളൂ. ഇതിപ്പോ കളിക്കാൻ വേണ്ടി കളിക്കാർ പിന്നെ വരയ്ക്ക് പുറത്തുനിന്നിട്ട് വലിയ കാര്യമില്ലല്ലോ, കളത്തിൽ തന്നെ ഇറങ്ങണ്ടേ, എന്നാലല്ലേ കളി നടക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ അവിടെ ഇരുന്നുകൊണ്ട് എന്താ കാര്യം. ചിലർ പറയുന്നു അമിത്ഷായെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, പിന്നെ ഇങ്ങനെ അദ്ദേഹം വരും, വാക്ക് കിട്ടിയാൽ അദ്ദേഹം വരും എന്നെ സംസാരിക്കാൻ. ഇത്രയും വർഷങ്ങൾ സഭയിൽ സംസാരിച്ച ഒരു വ്യക്തിക്ക് പ്രതിപക്ഷത്തെ നേരിടാനാണ് ബുദ്ധിമുട്ട്.
0: അപ്പൊ പറയണം
1: അതും അമിത്ഷാ.
0: അപ്പൊ
1: അപ്പൊ വേറൊരു വാദം എന്താ പറയാ, ഇനി ഇത് തീരാൻ വേണ്ടിട്ട് ഒരൊറ്റ ദിവസം മാത്രം ബാക്കി നിൽക്കാൻ അമിത്ഷാ വരും, എന്നിട്ട് കുറെ കാർഡുകൾ എടുത്തിട്ട് ഇതിന് മറുപടി പറയാനോ ഇതിനൊന്നും കൊടുക്കാതെ സഭ സമ്മേളനം കഴിയുകയും ചെയ്യും. ഇതല്ലേ നിങ്ങൾ ആലോചിച്ച് വെച്ചുള്ളതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. പക്ഷെ ഒരു ആഭ്യന്തരമന്ത്രി തുടർച്ചയായിട്ടും ഇന്നലെ 17 ദിവസം വരാതിരിക്കുക, ഒരു വലിയ വിവാദ വിഷയത്തെങ്കിൽ മറുപടി പറയാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയല്ലാത്ത ജനാധിപത്യത്തിൽ കീഴ്വഴക്കമല്ല.
0: തീർച്ചയായിട്ടും ഏതൊരു പ്രസ്ഥാനത്തിലും അറ്റൻഡൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിപ്പോ സ്കൂളിലാണേലും ചെന്നില്ലെങ്കിൽ അതിനുള്ള ഭവിഷ്യത്തുകൾ ഉണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള സാധനം മാറി നിൽക്കണം എന്നൊക്കെയുള്ള രീതിയിലും കൂടെ നമ്മുടെ പാർലമെന്റിനകത്ത് ഒരു ചട്ടക്കൂട് കൂടെ കൊണ്ടുവന്നാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സി ജനങ്ങളെ ജയിപ്പിച്ച് വിട്ട ഒരാള് ജനപ്രതിനിധിയായിട്ട് അവിടെ ചെല്ലേണ്ടതല്ലേ? അത് ന്യായമായിട്ടുള്ള ചോദ്യമല്ലേ?
1: തീർച്ചയായിട്ടും അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ വിദേശത്തല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഹാജരാകേണ്ടതാണ്. അതും ആവശ്യത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ്, നിങ്ങളും ഇണ്ടാതിരിക്കണം, ചർച്ച നടത്താം, എന്നിട്ട് ഞാൻ മറുപടി പറയാം, 24 മണിക്കൂറും പറയണോ പറയാമെന്നാണ്. പക്ഷെ പ്രതിപക്ഷം പറയുന്ന താങ്കളുടെ പ്രസംഗം കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യം, പ്രസ്താവന വേണം. അതായത് ഒരു ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ രാജ്യസഭയിൽ നടത്തുന്ന പ്രസ്താവന എന്ന് പറഞ്ഞാൽ അത് അക്കൗണ്ടബിൾ ആണ്, അവിടെ റിട്ടൺ ആണ്. അതിന്റെ മേലെ പിന്നെ ഇതിലെ പിടിച്ചിട്ട് പ്രതിപക്ഷത്തിന്, കാരണം നമുക്ക് വെറുതെ വഴിയിൽ നിന്നും പറയാം. പാർലമെന്റിന് അകത്തുനിന്ന് പറയുന്ന ഓരോ വാക്കും അത്രയധികം മൂല്യമുള്ളതാണ്, അത് സത്യമുള്ളതായിരിക്കണം, ഇല്ലെങ്കിൽ അത് കോടതി വരെ കയറി ഇറങ്ങും.
0: തീർച്ചയായിട്ടും. എന്തായാലും ഈ ട്രെയിനിന്റെ കാര്യം പറഞ്ഞപ്പോഴേ പാലക്കാട്ട് ഒരു ട്രെയിൻ അടിച്ച് കാട്ടാനെ അതിന്റെ കുട്ടിയും ചരിഞ്ഞു എന്നുള്ളൊരു കാര്യം, മണിക്കൂറോളം നമ്മുടെ നാട്ടിലെ ഗതാഗത തടസ്സവും കഴിഞ്ഞ ദിവസം നേരിട്ടു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ.
1: ശരിക്കും നമ്മുടെ നാട്ടിൽ റെയിൽവേ ട്രാക്കുകൾക്ക് സൈഡിലൊന്നും അങ്ങനെ ഒരു ഫെൻസിങ്ങോ കാര്യങ്ങളൊന്നും വരാറില്ല, ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം നമ്മുടെ അത് നടക്കുന്നതുമല്ല, കാരണം ഏറ്റവും വലിയ റെയിൽ ശൃംഖലയാണ് നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറയുന്നത്.
0: അതുപോലെ തന്നെ എയർ ഇന്ത്യ താഴ്ചയിലേക്ക് പതിച്ചതിന്റെ സംഭവം, പൈലറ്റ് ഉറക്ക ഗുളിക കഴിച്ചിട്ടുണ്ടെന്നുള്ളത്,
1: കഴിച്ചു കഞ്ചാവ് ഉണ്ടായിരുന്നു, അതിന്റെ മേലെ കുറച്ച് ഉറക്ക ഗുളികയും കഴിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇനി എന്തായാലും വ്യോമയാന മന്ത്രാലയത്തിന്റെ ഒരു സ്ഥിരീകരണം വരണം, അതിന്റെ ആഭ്യന്തര റിപ്പോർട്ട് പുറത്തേക്ക് വരാറുണ്ട്. പെട്ടെന്ന് വിമാനം താഴത്തേക്ക് പോകുന്നു, ടെർബുലൻസിൽ പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ 20 യാത്രക്കാർക്ക്, 6 ക്യാബിൻ ക്രൂവിന് ഇവർക്കൊക്കെ പരിക്കേൽക്കൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ സംഭവം വലിയ രീതിയിൽ പുറത്ത് അറിയുകയൊക്കെ ചെയ്തത്. അപ്പോൾ പൈലറ്റിന് പിന്നെ ഇത് എന്താ പറയുക, അദ്ദേഹത്തിന്റെ പരിശോധനയിൽ അപ്പോൾ എവിടെയാണ് പാകപ്പിഴ വന്നത്, അത് തന്നെ ആദ്യത്തെ ചോദ്യം വരുന്നത്. മദ്യപിച്ചിട്ട് ഇത് ഓടിക്കാൻ വേണ്ടി പാടില്ല, എത്രയോ മണിക്കൂറുകൾക്ക് യാത്രയ്ക്ക് മുമ്പ് രക്തത്തിന്റെ ഇതിൽ ഇതിന്റെ ഒന്നും അളവ് പാടില്ല. ഇതൊക്കെ നിലനിൽക്കെ എങ്ങനെയാണ് കഞ്ചാവിന്റെ സാന്നിധ്യം ഉണ്ടായത്, എങ്ങനെയാണ് അദ്ദേഹം ഉറക്ക ഗുളികയുടെ അല്ലെങ്കിൽ ഉറക്ക ഗുളിക ആ മരുന്ന് കഴിച്ചിട്ട് ഫ്ളൈറ്റ് പറത്താൻ വേണ്ടിയിട്ട് പോയത്, ഏറ്റവും വലിയ ഗുരുതര വീഴ്ച താഴത്തു നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് തന്നെ സംഭവിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇത് വളരെ ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്, കാരണം നമ്മുടെ എയർ ഇന്ത്യ, നമ്മൾ വിചാരിച്ചാണ് എയർ ഇന്ത്യയുടെ പേര് ഒരു പക്ഷെ നന്നാവും അല്ലെങ്കിൽ നല്ല രീതിയിൽ മേലിലേക്ക് വരും, പക്ഷേ ഇത് ഒരുപാട് സംഭവങ്ങൾ, ഫ്ലൈറ്റ് ഡിലേ തുടർന്നു, ഇപ്പൊ ഈ കേൾക്കുന്ന സംഭവങ്ങളൊക്കെ തുടർന്ന് പേരിന് കോട്ട സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: ചന്ദ്രകാലത്തിന് ടാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടാറ്റയും ബിർളിയൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അപ്പൊ ടാറ്റയിൽ നിന്ന് ടാറ്റാ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരന്റെ കാലാവധി അവസാനിക്കുന്ന 2027 February 20 സ്ഥാനമൊഴിയും പുനർനിയമനവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ടാറ്റയുമായി മാസങ്ങളായി നിലനിന്ന അനിശ്ചിതത്വത്തിനൊടുവിലാണ് അദ്ദേഹം പിന്മാറുന്നത്. 40 വർഷമായിട്ട് ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള 2017 അദ്ദേഹം ചെയർമാനായത്. അദ്ദേഹത്തിന് 5 വർഷത്തെ കാലാവധി കൂടി നൽകാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ടാറ്റയുടെ അടുത്തുള്ള പ്രകടനം വളരെ മോശമായ ഒരു സാഹചര്യം കൂടി, ഇപ്പൊ നമ്മൾ എയർ ഇന്ത്യയുടെ കാര്യമൊക്കെ സംസാരിക്കുന്ന സമയത്താണ് ഈ വാർത്തയും കൂടി ചേർത്ത് വെക്കാൻ പറ്റുന്നത്. ടാറ്റാ സൺസിനെ പൊതുവിപണിയിൽ ലിസ്റ്റ് ചെയ്യരുതെന്ന് നോയൽ ടാറ്റയുടെ നിലപാട്. എന്നാൽ ചന്ദ്രശേഖരൻ ഇതിനെ എതിർക്കുന്നു. ആഭ്യന്തരമായിട്ട് എന്തൊക്കെയോ ടാറ്റയ്ക്കകത്ത് പ്രശ്നമുണ്ടെന്നാണ്
0: മനസ്സിലാക്കുന്നത്. പറയുമ്പോൾ ലോകത്ത് ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് ഇന്ത്യക്ക് തന്നെ സ്വന്തമാണ്. നമ്മുടെ ഈ കാനഡയിലെ ഏറ്റവും വലിയൊരു ഹൈവേ ഉണ്ട്, ഞാനതൊരു വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് ദൂരെ നമുക്ക് ടാറ്റയുടെ ഒരു ബോർഡ് കാണാം, കാരണം ഇൻഫോസിസ് തുടങ്ങിയിട്ടുള്ളവരുടെ വലിയ ബോർഡുകൾ ആ രാജ്യത്ത് ആ ഹൈവേയിൽ നിന്ന് നോക്കുന്നത് ഭയങ്കര ഇന്ത്യൻസ് ഭയങ്കര പ്രൗഡ്. പ്രത്യേകിച്ച് ഇൻഫോസിസ് എന്നൊക്കെ എഴുതി കാണുന്ന ആ ബോർഡുകളുണ്ടല്ലോ, നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡുകൾ അത്രയും മേന്മയേറുന്നതാണ് ഓരോന്നും അല്ല. അതിന് അത് പക്ഷെ അത് അതിന്റെ അതിനെ അതിനെ ഒരു വിഷനറി ആയിട്ടുള്ള ഒരു ലീഡർ പോയി കഴിയുമ്പോൾ വരുന്ന പല പല പ്രശ്നങ്ങളും ആ ബ്രാൻഡിനെ തന്നെ കോട്ടം സംഭവിക്കാൻ സാധിക്കും.
1: എന്തായാലും ടാറ്റ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായതാണ്, അത് ഒരിക്കലും പോവാതിരിക്കട്ടെ, അവിടെ തന്നെ ഉണ്ടാകട്ടെ അല്ലേ. സ്വന്തം ജനതയുടെ ഡോക്ടറായിട്ട് എത്തിയ സർക്കാരിനെ അഭിനന്ദിച്ച് മന്ത്രി. തൊടുപുഴയില് ഊരാളി ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഡോക്ടറായിട്ട് സ്വന്തം നാട്ടിലെ ആശുപത്രിയിൽ തന്നെ സേവനം അനുഷ്ഠിക്കാൻ തുടക്കമിട്ട് ഡോക്ടർ ശരണ്യ മോഹനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ച് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ മന്ത്രി കെ തുളസി. ഇടുക്കി കണ്ണമ്പാടി വനമേഖലയിൽ നിന്ന് പ്രതികൂല സാഹചര്യങ്ങളോട് പോരാടിയാണ് ശരണ്യ MBBS ബിരുദം നേടിയത് എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ചു, നമുക്ക് സൗകര്യങ്ങളില്ല, എനിക്കതില്ല ഇതില്ല എന്ന് പറയുന്നിടത്ത് ഗോത്ര വിഭാഗത്തിൽ നിന്ന് കിലോമീറ്ററുകളോളം കാട്ടിലൂടെയൊക്കെ നടന്ന് ചെന്നിട്ട് ഒരു പെൺകുട്ടി പഠിച്ച് ഡോക്ടറായിട്ട് എന്നാ വേറെ എവിടെയും പോകുന്നില്ല, സ്വന്തം നാട്ടിൽ തന്നെ സേവനം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നു ഡോക്ടർ ശരണ്യ.
0: ചില സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീലാണ് ആ വാർത്ത കേൾക്കുമ്പോൾ. അതുപോലെ തന്നെ തമിഴ്നാട്ടില് വിജയ് അറിയുന്നുണ്ടോ ഇതുവല്ലോ? തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ വാട്സ്ആപ്പ് തട്ടിപ്പ് തൊഴിലാളിക്ക് നഷ്ടമായത് 22,000 രൂപ എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. തമിഴ്നാട് മൊത്തം വേറെ രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു സിനിമ ഹിറ്റായതിന്റെ രീതി എന്തോ വിജയ് സർക്കാർ കയറിയപ്പോ എല്ലാവർക്കും
1: സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്
0: മുഴുവനായിട്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇനിപ്പം ഞാൻ ഇങ്ങോട്ട് സംസാരിക്കായിരുന്നു, ബഡ്ജറ്റ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് മൊത്തം അക്ഷര തെറ്റാണെന്ന്
1: പറഞ്ഞു ധനമന്ത്രി. അദ്ദേഹം ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ തമിഴ് മനസ്സിലാവാത്തവരാണ് നമ്മള്, എന്നാ പോലും നമുക്ക് ഇദ്ദേഹം എന്ത് ഈ പറയുന്നത് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ ശബ്ദത്തിൽ വെച്ചിരുന്നു ഈ തമിഴ്നാടിന്റെ ബജറ്റ്. ആ സമയത്ത് തന്നെ അതിൽ പലരും എല്ലാവരും അക്ഷരാഭ്യാസമുള്ളവരാണ്, പഠിച്ച ആൾക്കാരാണ്, നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണ് വിജയ് സർക്കാരിലുള്ളത്. പക്ഷേ നിയമസഭയിലേക്ക് എത്തുമ്പോൾ ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ തമിഴിലെ ഉച്ചാരണമായാലും പിന്നെ ഇംഗ്ലീഷിലെ ഭാഷയിലുള്ള ഉച്ചാരണമായാലും എല്ലാം തെറ്റിപ്പോകുന്നു. അപ്പൊ അതിനെതിരെ തമിഴ് എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ് ആ നാട്ടുകാർക്ക്, ആ ഭാഷയിൽ എന്തെങ്കിലും തെറ്റ് വരുത്തുക എന്ന് പറഞ്ഞാൽ പൊറുക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നിയമസഭയ്ക്കകത്ത് തന്നെ അദ്ദേഹം തെറ്റായിട്ടുള്ള വർത്തമാനം പറയുമ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
0: എനിക്കിവിടെ പാണ്ഡി പഠിക്കാത്ത ചില സീനുകളാണ്
1: നമുക്ക്
0: ഇന്നലെ ഇന്നും കൊറേ അധികം ആളുകള് നമ്മുടെ ഒരുപാട് പേരാണ് രാത്രി ഇന്ന് വർക്കിംഗ് ആയിട്ട് കൂടെ കൊറേ അധികം ആളുകളാണ് ഇത് കാണാനായിട്ട് അവിടെ വന്നിരിക്കുന്നത്.
1: ഒരു വെള്ളിയാഴ്ച രാത്രി വരെ നിൽക്കാൻ ഒന്നും അവിടെ തങ്ങി നിൽക്കും, കാരണം ഞങ്ങൾക്ക് വീക്കെൻഡ് ലീവ് വരുമ്പോ സമാധാനമായിട്ട് കാണാം. ഈ വ്യാഴവും ബുധനും വ്യാഴൊക്കെ വെച്ച് കഴിഞ്ഞാല് ദിവസം രാവിലെ എണീച്ചിട്ട് പോകണം.
0: നിങ്ങൾ നമ്മൾ വിചാരിക്കുന്ന അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണം പോകുന്നൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. അത് വളരെ
1: അപൂർവമായിട്ടുള്ള ഒരു കാഴ്ച, നോക്കിയിരിക്കണം. അല്ലെ, ഈ മീൻ പിടിക്കുന്ന
0: പോലെയാണ്,
1: മീൻ പിടിക്കുമ്പോ നല്ല ക്ഷമ വേണമെന്ന് പറയില്ല, തീരത്തിരുന്നിട്ട് ഇത് ഇട്ടിട്ട് ഇട്ട ഉടനെ തന്നെ അത് കൊത്തണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതുപോലെ തന്നെ ഉൽക്ക വീഴുന്നതിന് ഒരു പ്രത്യേക രീതിയും ഒരു സമയവും കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പൊ കാത്തിരിക്കാൻ ക്ഷമയുള്ളവർ മാത്രം.
0: അല്ലെ, ഈ ഒരുപാട് പേര് നമ്മുടെ പായൊക്കെ ഇട്ടിട്ട് അതിലേക്ക് കിടന്ന് മേളിലേക്ക് നോക്കുന്നത് എന്നെ പോലുള്ളവരാണെങ്കിൽ പിന്നെ വെട്ടമടിക്കുമ്പോഴായിരിക്കും.
1: പായം തന്നെ മടക്കിട്ട് രാവിലെ പോരും.
0: അല്ല, നോക്കാൻ കിടക്കുന്ന സുഖം ഉറക്കമാണ് കിടന്നിട്ട്.
1: ശ്രീനിവാസന്റെ ഡയലോഗ് പോലെ ഒരു ഒല്ലക്ക കിട്ടുമെന്ന് പറഞ്ഞാൽ ഉൽക്ക കാണാൻ പോയിട്ട്. നമ്മുടെ പ്രസിഡന്റ്, യുഎയുടെ പ്രസിഡന്റ് ലുലു മോൾ സന്ദർശിച്ച ഒരു വാർത്തയുണ്ട് കേട്ടോ. പ്രസിഡന്റ് സ്മോൾ വിസിറ്റ്, എ ടച്ചിങ് ജെസ്റ്റർ ബൈ ദി ട്രൂ പീപ്പിൾസ് ലീഡർ എന്ന് പറഞ്ഞ തലക്കെട്ടിലാണ് ഖലീജ് ടൈംസ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. വരുന്ന ഓരോ മനുഷ്യരുടെ കൂടെയും പോവുകയും അവരുടെ കൂടെയൊക്കെ സെൽഫി എടുക്കാൻ പറ്റുകയും മലയാളികൾ അടക്കമുള്ള ആളുകൾ പെട്ടെന്ന് ഞെട്ടലായി ആളുകൾക്ക് മോളിന്റെ അകത്ത് ലുലുവിന്റെ പിന്നെ അകത്ത് കയറിയിട്ട് പ്രസിഡന്റ് യുഎയുടെ പ്രസിഡന്റിനാണോ കാണുന്നത് ചിലർക്കൊരു സംശയം തന്നെയാണോ എന്നുള്ള രീതിയിൽ. കാരണം നമ്മളൊന്നും നമ്മുടെ നാട്ടിൽ പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ ഇത്. അതൊക്കെ ഈ നാട്ടിൽ നമുക്ക് അബ്രയുടെ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് കാണാം, ഷെയ്ഖ് മുഹമ്മദിനെ കാണാം. അതുപോലെ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് ഒരു അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ മുന്നിൽ വരുന്നതാണ്. ഷെയ്ഖ് ഹംദാനെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ സൈഡിൽ കൂടിയിട്ട് ഹംദാൻ വാഹനം ഓടിച്ചിട്ട് പോകുന്നത് കാണാം. അതൊരു നമുക്കൊരു സ്ഥിര കാഴ്ചയില്ല. എന്നാലും ഒരു ഹൈപ്പർ മാർക്കറ്റിന് അകത്ത് ഒരു യുഎയുടെ പ്രസിഡന്റ് നിൽക്കാന്ന് പറയുമ്പോൾ ആളുകൾക്ക് അതൊരു കൗതുകവും ഒരു ഒരു അത്ഭുതവും ആശ്ചര്യമൊക്കെ ആയിരുന്നു. അങ്ങനെ പല മലയാളികൾ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും. അല്ല, ഞാൻ ഈ ഒരു വിഷ്വൽ കാണുന്ന സമയത്ത് ഈവൻ യൂസഫ് അലി വന്ന ഇതിലും കൂടുതൽ സെക്യൂരിറ്റി ആയിട്ട് അടുപ്പിക്കായിരിക്കും. ഇത് അദ്ദേഹം എല്ലാവർക്കും കൈയൊക്കെ കൊടുത്ത് അവസാനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇറങ്ങാൻ നേരത്ത് അദ്ദേഹം അവിടെ നിന്ന് ഒരു സെക്യൂരിറ്റിയുടെ തോളയിൽ ഇങ്ങനെ തട്ടിപ്പോകുന്ന ഒരു സീൻ, അത് ഒരുപാട് പേര് കണ്ടില്ല എന്ന് തോന്നുന്നു. അത് പക്ഷെ ഭയങ്കര രസമായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് ഇവിടെ ദേറയിൽ ഒരു ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട്. അത് പണ്ട് ഇവിടുത്തെ ഒരു ഷെയ്ഖ് ഫാമിലിയിലുള്ള ഒരു വ്യക്തി താമസിച്ച വീടാണ്. അത് മാറ്റി ഇപ്പൊ അതൊരു ഹെറിറ്റേജ് വില്ലേജ് ആക്കി. അപ്പൊ ഞാൻ അതിന് ഓണറിനോട് സംസാരിക്കുന്ന സമയത്ത് പറയാം, ചില ദിവസം നോക്കുമ്പോൾ അക്ഷയ് തന്റെ ഫ്രണ്ട് ഇദ്ദേഹം വന്ന് നിൽക്കുന്നുണ്ടാവുന്നത് ഇസൈനസ്, എന്നിട്ട് വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ നോക്കുന്നു. അവർ അവിടുത്തെ ഒരു സ്കൂളുണ്ട്, പണ്ട് കാലത്ത് ഗൾഫിലെ ആദ്യത്തെ ഒരു സ്കൂളായിരുന്നു അതിന്റെ അപ്പുറം. അപ്പൊ അവർക്ക് ഒരു പ്രശ്നമല്ല, അവരുടെ രാജ്യത്തും എല്ലാം നോക്കിയും കണ്ടും നടന്ന് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഒരു രാജ്യത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി അദ്ദേഹം ഭയങ്കര രസമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പലപ്പോഴും
1: പടയും പട്ടാളവും ഇല്ലാതെ വരിക, ഒരു മനുഷ്യനെ ഉപദ്രവിക്കാതെ, ഒരു മനുഷ്യന്റെ യാത്രക്ക് ഇത് തടസ്സം നിൽക്കാതെ, ആരുടെയും ജനജീവിതത്തെ ബാധിക്കാതെ, ഭരണാധികാരികൾ ഒരു ഓരം ചേർന്ന് പോവുകയാണ്. ഇത് എന്റെ നാട്, ഞാൻ വലിയവൻ എന്ന് പറഞ്ഞ് മുന്നിൽ നടക്കാതെ ജനങ്ങൾക്കിടയിലൂടെ സൈഡിൽ കൂടെ അവർക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞ ഒരു രണ്ടു മാസം മുമ്പ് വന്നൊരു വീഡിയോ ഉണ്ട്. മോളിനകത്ത് പ്രസിഡന്റ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ മാറി നിൽക്കുകയാണ്, പക്ഷെ ആ പ്രസിഡന്റ് അവിടെ നിൽക്കുകയാണ്, അവർ പോയതിനു ശേഷം ഞാൻ പോവാണ്. അങ്ങനെയൊക്കെ കരുതുന്നെങ്കിൽ വലിയ മനസ്സ് വേണം. എപ്പോഴും നമ്മുടെ നാട്ടിലുള്ളവർ പലപ്പോഴും നമ്മളെ കളിയാക്കും, ഓ നിങ്ങൾക്ക് UAE ദുബായ് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര എന്താ അവിടെ ഇല്ല, ഇതൊക്കെയാണ് ഇവിടെ ഇല്ലത്, കണ്ടുപിടിക്കേണ്ട കുറെ കാര്യങ്ങൾ.
0: അല്ല ഇവിടെ എന്താ പറയുക, ജനാധിപത്യം എഴുതി വെച്ചിട്ടില്ല, പക്ഷെ ഇവിടെ ജനാധിപത്യമാണ്. ഇവിടെ ഓരോ നാഷണാലിറ്റിയും ഓരോ മനുഷ്യനും ഓരോ മതത്തിലുള്ള ആളുകളും അവന്റേതായിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ ഈ രാജ്യം നമ്മളെ അനുവദിക്കുന്നുണ്ട്. അതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പല മതേരത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ സെക്യുലർ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ അത്
1: നടക്കുന്നില്ല. അതെ തീർച്ചയായിട്ടും, അത് തന്നെയാണ് ഇതിന്റെ സൗന്ദര്യം. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കാണണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരുക. ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് സൗജന്യ UAE വിസ ബുക്കിംഗ് 11 ട്രാവൽ ഏജൻസികൾ വഴി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് കേട്ടോ. ട്രാവൽ ഏജൻസികളുടെ വിവരമൊക്കെ, ഹോളിഡേ ട്രൈബ് ഉണ്ട്, തോമസ് കുക്ക് ആൻഡ് എസോട്ടിസി, ത്രിഫുലിയ, അതുപോലെ അക്ബർ ഹോളിഡേസ് ഉണ്ട്, utaso.com ഉണ്ട്, കേസരി ടൂർസ്, റിയ ട്രാവൽസ്, റോയൽ ടൂർസ്, പിക്ക് യുവർ ട്രെയിൽ, അതുപോലെ മേക്ക് മൈ ട്രിപ്പ്, ആര്യൻ ലഷർ, ഇങ്ങനെ തുടങ്ങി 11 ട്രാവൽ ഏജൻസികൾ വഴി ബുക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് വിസ ഫീസിൽ ഇളവ് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. 30 ദിവസത്തെ പിന്നെ ടൂറിസ്റ്റ് വിസയാണ് കേട്ടോ ഇത്. 285 ദിർഹാണ് സാധാരണ വിസയ്ക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഒരു ഫാമിലി വരികയാണെങ്കിൽ, 4 പേര് വരികയാണെങ്കിൽ 1000-ൽ അധികം ദിർഹം ലാഭിക്കാം എന്ന് പറഞ്ഞ ഒരു സംഭവം.
0: അതുപോലെ 4 പേര് മാത്രമല്ല, ഒരു കുടുംബത്തിൽ
1: അൺലിമിറ്റഡ് ഓഫർ
0: ആണ്. അൺലിമിറ്റഡ് ആണ്, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഏജൻസികൾ വഴി നിങ്ങൾ അത് ബുക്ക് ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടെയാണ് പറയുന്നത്.
1: ഇനിയിപ്പോ ഈ ഒരാഴ്ച എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന ഒരാഴ്ചയാണ്. അപ്പൊ ഈ ആഴ്ച ഇന്ത്യയിൽ നിന്ന് UAE പോകുന്നവരാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷമാണ്, ഇതിന്റെ ഭാഗമായിട്ട് പരിശോധന കർശനമാക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. എയർപോർട്ടുകളിൽ ചെക്കിംഗ് ഉണ്ടാവും. അപ്പൊ അതിനും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. സുരക്ഷാ പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ അതിനുമായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ എത്തുക, ട്രാഫിക് പാർക്കിംഗ് ചെക്കിൻ, ക്യൂ, സുരക്ഷാ പരിശോധനകൾ എന്നിവ മുൻകൂട്ടി കണ്ട് വിശദമായിട്ട് നേരത്തെ തന്നെ എത്തണം. രേഖകളെല്ലാം കയ്യിൽ എടുത്തു വയ്ക്കണം. ഐഡന്റിറ്റി കാർഡ്, ബോർഡിംഗ് പാസ്, മറ്റ് യാത്രാ രേഖകളൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാനുള്ള എളുപ്പത്തിൽ അതൊരു ഷോൾഡർ ബാഗിലേക്ക് മേലെ തന്നെ വെക്കണമെന്നാണ് പറയുന്നത്. ബാഗേജ് നിബന്ധനകൾ പാലിക്കുക, സെക്യൂരിറ്റി സ്ക്രീനിംഗ് വേഗത്തിലാക്കാൻ ലഗേജ് സംബന്ധിച്ച കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നാണ് പറയുന്നത്. സുരക്ഷാ പരിശോധനകൾക്ക് കൂടുതൽ സമയമെടുക്കുമെന്നതിനാൽ അവസാന നിമിഷത്തെ തിരക്ക് ഒഴിവാക്കാൻ യാത്രക്കാർ നേരത്തെ എത്തണമെന്ന് നമ്മുടെ നാട്ടിലെ വിമാനത്താവളങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ.
0: തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഓഗസ്റ്റ് 15 എല്ലാവിധ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ നാട്ടില് വൻ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നുള്ള കുറെ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. വൻ രീതിയിലുള്ള പരിപാടികളാണ് ഓഗസ്റ്റ് 15 വേണ്ടി പോകുന്നത്. ഇവിടെ നമ്മുടെ ഇന്ത്യ കോൺസുലേറ്റ് എല്ലാവരെയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഈ ഉള്ള എല്ലാവരും കയറി പോവാതെ നിങ്ങൾ ഒരു അസോസിയേഷനിൽ നിന്ന് ഒരു റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര അത് നമുക്ക് കിട്ടുന്ന പുതിയ നമുക്ക് വന്നേക്കുന്ന കോൺസൽ ജനറലാണ്. അപ്പൊ അതൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു അവസരം കൂടെയാണ്.
1: യെസ്, ക്യാമറകളിൽ പെടാതിരിക്കാൻ നമ്പർ പ്ലേറ്റിൽ ചെളി പുരട്ടി ഡ്രൈവറെ പിടികൂടി ഷാർജയിൽ നിന്ന് എന്തൊക്കെ വാർത്തകളാണ്
0: വന്നത്.
1: ാണ് ചാർജ പോലീസിനോടാണ് കളി, അല്ലെങ്കിൽ UAE പോലീസിനോടാണ് കളി. അബുദാബി കസ്റ്റംസിന്റെ പേരിൽ തട്ടിപ്പ് സന്ദേശം, ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. വ്യക്തിഗത വിവരങ്ങളോ ബാങ്ക് വിശദാംശങ്ങളോ പങ്കുവയ്ക്കാൻ പാടില്ല എന്നുകൂടി പറയുന്നുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥിനി നാട്ടിൽ മരിച്ചൊരു വാർത്ത കഴിഞ്ഞ ദിവസം ഷാർജയിൽ നിന്ന് വന്ന ഒരു സങ്കട വാർത്തയായിരുന്നു കേട്ടോ. കന്യാകുമാരി മാർത്താണ്ഡം സ്വദേശി, ആ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ഒക്കെ ഇങ്ങനെ ആ വിവരങ്ങൾ പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ ചില വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾക്ക് മാത്രമല്ല ആ സ്കൂളിന് തന്നെ എത്ര പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാവുന്ന ഒരു സംഭവമായിരുന്നു.
0: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകളൊക്കെ ഇനി തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ UAE ഫ്ലൈറ്റിന്റെയും പല കാര്യങ്ങളും ഒക്കെ തന്നെ അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ സെക്യൂരിറ്റി ചെക്കിന് ഒരുപാട് നീണ്ട, അത് തന്നെയാണ് നമ്മൾ മുന്നേ പറഞ്ഞത്, ഒരുപാട്
1: തീർച്ചയായിട്ടും നേരത്തെ പോകണം. ഇവിടുന്ന് പോകുന്നവരും പോകണം, കാരണം ഇനി അങ്ങോട്ട് അവധി, പിന്നെ അവധി വരികയാണ്, ആ അവധിയുടെ പ്രശ്നങ്ങളുണ്ട്. അതായത് നബിദിന അവധികൾ വരുന്നുണ്ട്, ആ ഒരു സമയത്തും വെള്ളി ശനി ഞായർ വരുന്നു, ഓണ അവധി, ഇതൊക്കെ ക്ലബ് ചെയ്തിട്ട് നാട്ടിലേക്ക് പോകുന്ന ഒരുപാട് പേരുണ്ടാവും. ഫ്ലൈറ്റിൽ നമ്മൾ അവസാനത്തെ 1-2 മണിക്കൂർ കാത്തുണ്ട് പോകരുത്, 3 മണിക്കൂർ മുമ്പ് തന്നെ എത്തുക എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം, ഈ ഷാർജയുടെ ഭരണാധികാരി പറഞ്ഞ ഹിസൈന ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കസ്മി പറഞ്ഞത്, ആഡംബര കാറുകൾ കാട്ടി അഹങ്കരിക്കരുത്, കടക്കിണിയിൽ പെടരുതെന്ന് യുവാക്കളോട് ഷാർജ ഭരണാധികാരി. നമുക്ക് ഉള്ളത് വെച്ച് ജീവിക്കാൻ വേണ്ടി പഠിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം.
0: തീർച്ചയായിട്ടും. അല്ല, കാർ എപ്പോഴും പറയുന്നത് നമുക്കൊരു പോയിന്റ് A to പോയിന്റ് B എന്നുള്ളതായിരിക്കണം നമ്മുടെ ആദ്യത്തെ കാർ, ഫസ്റ്റ് കാർ എന്ന് പറയുന്നത്. അതിന്റെ സെക്കൻഡ് കാർ നമ്മുടെ എന്താണോ ആവശ്യം, ആ ആവശ്യത്തിനനുസരിച്ചുള്ളതായിരിക്കണം സെക്കൻഡ് കാർ എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ആവശ്യമായിരിക്കും. വളരെ നല്ല, ഒരു ഭരണാധികാരി അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുമ്പോണ്ടല്ലോ, ഇത്ര വാല്യുബിൾ ആണ് അല്ലേ.
1: അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വാർത്ത. അതുപോലെ UAE റെക്കോർഡ് റെക്കോർഡ്സ്. 1195 ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ്, 39K രജിസ്റ്റർ ആസ് ഡോണേഴ്സ് എന്ന് പറഞ്ഞ ഇന്ന് അവയവദാനത്തെക്കുറിച്ച് പറയേണ്ട ദിവസം കൂടിയാണ്, ലോക അവയവദാന ദിവസം കൂടിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ യു എ ഇക്കാര്യത്തിൽ ഒരു വലിയ
0: മാതൃകയാണ്. പ്രധാന വാർത്തകൾ, ബാക്കി വാർത്തകളൊക്കെ നിങ്ങൾക്ക് വഴിയേ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ എന്തായാലും ഹോം 92.2 FM അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് പ്രസ് ക്ലബ്ബിൽ. അപ്പൊ നമ്മൾ ട്രെൻഡിങ് സോങ് ഓഫ് ദി അവറിലേക്ക് പോകുന്നു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.
2: Trending song of the hour brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: ഞാൻ ഇത്ര തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാടെ.
4: ശ്രദ്ധിക്കണ്ട.
3: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ട,
6: വണ്ടി നേരെ അൺഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഡ്രാസിലേ ഉള്ളൂ.
3: അമ്മാനെ, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാനെ.
4: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ്
6: പാർട്സ് അൾട്രാസിലേ ഉള്ളൂ.
3: അമ്മാനെ, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാനെ.
4: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്.

0: ഒക്കെ തന്നെ ശാന്തമായിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബേറൂത്ത് സ്ട്രീറ്റിൽ ഒരു ചെറിയ കഞ്ചഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അലിത്തെ ടോൾ റോഡിൽ എല്ലാ ദിവസത്തെയും നല്ല ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. എവിടെയെങ്കിലും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു അപ്ഡേറ്റ് തരാനാണ് കേട്ടോ.
1: നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും എ ബി സി കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. എ ബി സി കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NJCC TNC അപ്ലൈ. ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു,
2: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
1: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ച് അറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
3: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
1: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic. Advanced scan, assured future.
4: Evergreen പാട്ടുകൾ brought to you by ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി
1: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: സംസ്ഥാനത്ത് അപ്രഖ്യാപിത സെൻസർഷിപ്പ് എന്ന പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിക്കെതിരായ പോസ്റ്റുകൾ മെറ്റ നീക്കി വിവാദം പങ്കില്ലെന്ന പോലീസ്. പി എസ് ജി സൂപ്പർ കപ്പ് കിരീടം നിലനിർത്തി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ അപ്രഖ്യാപിത സെൻസർഷിപ്പ് എന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം പോലും ജനങ്ങളിൽ എത്താതിരിക്കാൻ സർക്കാർ ഇടപെടുന്നു. നടപടിക്കെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയരണമെന്നും പിണറായി വിജയൻ. മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടു എന്ന പിണറായി വിജയന്റെ പ്രതികരണം വാർത്തയാക്കിയ വിവിധ മാധ്യമങ്ങളുടെ 6 പോസ്റ്റുകളാണ് ഫേസ്ബുക്കിൽ നിന്ന് നീക്കിയിരുന്നത്. മെറ്റ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വാർത്തകൾ നീക്കുന്ന നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. തനിക്കെതിരെ വാർത്തകൾ കൊടുക്കുന്നവരെ കൈകാര്യം ചെയ്യുക എന്നതാണ് വി ഡി സതീശൻ സർക്കാരിന്റെ രീതിയെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. വി ഡി സതീശന് ധാർഷ്ട്യവും അഹങ്കാരവുമെന്ന് വി ശിവൻകുട്ടി പറയുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ വാദം കേൾക്കൽ ആരംഭിക്കുന്നു. ഡൽഹി ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ വാദം കേൾക്കൽ ഇന്ന് ആരംഭിക്കുകയാണ്. സിബിഐ നൽകിയ കുറ്റപത്രത്തിൽ 360 സാക്ഷികളും 13 പ്രതികളുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന നോഡൽ ഓഫീസറുടെ ചുമതല ഐ ജി ആർ നിശാന്തിനിക്ക് നൽകി. ഐ ജി പുട്ട വിമലാദിത്യ അവധിയിൽ പോയതിനെ തുടർന്നാണ് താൽക്കാലിക ചുമതല നിശാന്തിനിക്ക് നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാംഘട്ടം ഓണക്കാലം കഴിഞ്ഞ് ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓണക്കാലത്ത് കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുകുന്ന പ്രവണത തടയാനുള്ള മാർഗം സ്വീകരിക്കും. മയക്കുമരുന്ന് കടത്തലും വിൽപ്പനയും കുറഞ്ഞിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി. ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ സ്പോൺസറെ പിന്തുണച്ച് മുൻ LDF സർക്കാർ നടത്തിയ ഇടപെടലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പിഴ ഒഴിവാക്കാൻ മുൻ സർക്കാർ നയതന്ത്ര ഇടപെടലുകൾ നടത്തിയതിന്റെ തെളിവുകളാണ് പുറത്തുവന്നത്. അർജന്റീനയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിക്ക് കേരള സർക്കാർ കത്തയച്ചിരുന്നു. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ വരവ് കേരള സർക്കാർ ഉൾപ്പെട്ട ത്രികക്ഷി ഡീലെന്ന് സമ്മതിക്കുന്നതാണ് ഈ കത്ത്. പണമയക്കാൻ വൈകിയതുൾപ്പെടെയുള്ള പശ്ചാത്തലത്തിൽ അർജന്റീന വരവിൽ പിന്മാറിയിരുന്നു. സ്പോൺസർ ഫീസ് അടയ്ക്കാൻ വൈകിയതിന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ ഈടാക്കി പിഴ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ളതായിരുന്നു കത്ത്. ഇതിൽ ഇന്ത്യൻ അംബാസഡറുടെ ഇടപെടൽ ആവശ്യപ്പെട്ടായിരുന്നു കേരളത്തിന്റെ കത്ത്. ലിയണൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിക്കാൻ നടത്തിയ നീക്കങ്ങളിൽ സർക്കാർ ഖജനാവിന് നഷ്ടമില്ലെന്ന മുൻമന്ത്രി ബി അബ്ദുറഹ്മാന്റെ വാദം തെറ്റെന്ന് തെളിയിച്ച് നിയമസഭ രേഖ. അർജന്റീനിയൻ ടീമിനെ ക്ഷണിക്കാനെന്ന പേരിൽ സ്പെയിൻ സന്ദർശിച്ച വകയിൽ 13 ലക്ഷം രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് ചിലവായത്. നജീബ് കാന്തപുരം MLA ചോദ്യത്തിന് മുൻമന്ത്രി അബ്ദുറഹ്മാൻ തന്നെയാണ് മറുപടി നൽകിയിരിക്കുന്നത്. അർജന്റീന ടീമിനെ എത്തിക്കുമെന്ന വാഗ്ദാനത്തിന്റെ പേരിൽ കലൂർ സ്റ്റേഡിയം നവീകരണത്തിന് കൈമാറിയതിലും ഗുരുതര ചട്ടലംഘനമെന്ന്. മിനിമം ഗ്യാരണ്ടി, ലൈസൻസ് തുക, റവന്യൂ ഷെയറിംഗ് എന്നിവയിൽ സ്പോൺസറായ ചാനൽ കമ്പനിക്കെതിരെയും സർക്കാരും തമ്മിൽ കരാറില്ല. 5 കോടി രൂപ ഡെപ്പോസിറ്റ് ഒഴിവാക്കി നൽകിയതിലും ദുരൂഹത. മെസ്സിയെ കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകളെക്കുറിച്ചുള്ള കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. മുൻ കായിക മന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിലൂടെ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുവെന്ന റിപ്പോർട്ടിൽ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വിഷയത്തിൽ സമഗ്ര തുടരന്വേഷണം പ്രഖ്യാപിക്കാനാണ് സാധ്യത. വിദേശ നാണ്യം രാജ്യത്തിന് പുറത്തേക്ക് കടത്താൻ മാത്രം ലക്ഷ്യമിട്ടാണ് അർജന്റീന ടീമിന്റെയും ലിയണൽ മെസ്സിയുടെയും കേരള സന്ദർശനം ആസൂത്രണം ചെയ്തതെന്നാണ് സർക്കാർ വാദം. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിഗമനം. ഏതാണ്ട് 126 കോടി വിദേശത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇതിന് ഇടനിലനിന്ന വിദേശ കളക്ഷൻ ഏജന്റിനെക്കുറിച്ച് യാതൊരു വിവരവും നിലവിൽ ഇല്ല. താമരശ്ശേരി ഫ്രഷ് കട്ട് അറിവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് അനുകൂലമായി കട്ടിപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി റിപ്പോർട്ട് നൽകിയെന്ന PK ഫിറോസ് MLA വാദം തെറ്റെന്ന്. ജില്ലാ ഭരണകൂടവും മലിനീകരണ നിയന്ത്രണ ബോർഡും പരിശോധന നടത്തണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞതനുസരിച്ച് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ജില്ലാ ഭരണകൂടവും പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയ ശേഷം സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നുവെങ്കിൽ ഹൈക്കോടതി സ്റ്റേ നൽകില്ലായിരുന്നുവെന്നാണ് PK ഫിറോസ് MLA നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നത്. എയർ ഇന്ത്യ വിമാനം ആകാശത്ത് വെച്ച് പെട്ടെന്ന് താഴേക്ക് പതിച്ച സംഭവത്തിൽ വിമാനത്തിന്റെ സാങ്കേതിക തകരാർ മൂലമെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്ത്. ഈ മാസം 4 നടന്ന സംഭവത്തിൽ നിരവധി യാത്രക്കാർക്കും ജീവനക്കാർക്കും പരിക്കേറ്റിരുന്നു. തുടക്കത്തിൽ ശക്തമായ കാറ്റും അന്തരീക്ഷ വ്യതിയാനവുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് എയർ ഇന്ത്യ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നത്. എന്നാൽ വിമാനം സുരക്ഷിതമായി ഡൽഹിയിൽ ഇറങ്ങിയ ശേഷം കോക്പിറ്റിൽ നിന്ന് ലഭിച്ച മെയിന്റനൻസ് റിപ്പോർട്ടിലാണ് വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനങ്ങൾ തകരാറിലായതാണ് അപകട കാരണമെന്ന് തെളിഞ്ഞത്. യാത്രാമധ്യ എയർ ഇന്ത്യ വിമാനം 300 താഴ്ചയിലേക്ക് വധിച്ച സംഭവത്തിൽ പൈലറ്റിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ. കഞ്ചാവിന് പുറമെ പൈലറ്റ് ഉറക്ക ഗുളികകളും കഴിച്ചിരുന്നു. രക്തത്തിൽ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തി. എയർ ഇന്ത്യയുടെ ആഭ്യന്തര ഫ്ളൈറ്റ് സേഫ്റ്റി റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളതെന്ന് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജന്തർമന്ത്ര സീസൺ 2 ഉടൻ ഉണ്ടാകുമെന്ന സൂചനയുമായി കോക്രോച്ച് ജനതാ പാർട്ടി നേതാവ് അഭിജിത് ദീപ്കെ. സി ജെ പി വോളണ്ടിയർമാരുടെ ഡൽഹിയിൽ തീരുമാനിച്ച യോഗം അവസാന നിമിഷം റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഡൽഹിയിൽ നടന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അഭിജിത് ദീപ്കെ പുതിയ പ്രതിഷേധത്തിന്റെ സൂചന നൽകിയത്. വോളണ്ടിയർമാരുടെ യോഗം നടത്താനായി തീരുമാനിച്ചിരുന്ന വേദി അനുവദിക്കാൻ കഴിയില്ലെന്ന് ബി ജെ പി സമ്മർദ്ദത്തെ തുടർന്ന് ഉടമ അറിയിച്ചുവെന്നും ദീപ്കെ പൊതുയോഗത്തിൽ വിശദീകരിച്ചു.

0: വെടിനിർത്തൽ ചർച്ചയ്ക്കില്ലെന്ന ഒരു വശത്ത് ഇറാൻ കടുത്ത നിലപാട് എടുത്തിരിക്കെ ഹോർമസ് കടലെടുക്ക് പൂർണ്ണമായി യു എസിന്റെ നിയന്ത്രണത്തിലാണെന്ന വാദവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമസിന്റെ മൊത്തം നിയന്ത്രണം യു എസിന്റെ പിടിയിലായി കഴിഞ്ഞു. അതിനി അങ്ങനെ തന്നെ തുടരും. ഉരുക്കു മതിലെന്നാണ് അതിനെ എല്ലാവരും വിളിക്കുന്നത്. ഇറാന് ഇനി അവിടെയൊന്നും ചെയ്യാനില്ലെന്ന് ട്രംപ് പറയുന്നു. ട്രംപിന്റെ വാദം ഇറാൻ തള്ളിയിരിക്കുകയാണ്. ഹോർമസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടപ്പാണെന്നും ഇറാൻ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ യു എസ് സമ്മതിക്കും വരെ കാര്യത്തിൽ മാറ്റമുണ്ടാകില്ലെന്നും ഇറാന്റെ പേർഷ്യൻ ഗൾഫ് സ്ട്രേറ്റ് അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധം തുടരുമെന്നിപ്പോൾ ഇറാനും വ്യക്തമാക്കിയിരിക്കുകയാണ്. ട്രംപിന്റെ ഭരണ കാലയളവ് അവസാനിക്കും വരെ യുദ്ധം തുടരും. ഇനി ഒരു രാജ്യവും ഇറാനെതിരെ ആക്രമണത്തിന് മുതിരരുത് എന്ന് ഇറാൻ. ധാരണാപത്രം പുനരുജ്ജീവിപ്പിക്കുന്ന ചർച്ചകളിൽ പുരോഗതിയില്ല എന്നും ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുകയാണ്. പശ്ചിമേഷ്യ സംഘർഷഭരിതമാണ്. യുദ്ധം തുടരുമെന്ന സൂചന നൽകി ഇറാൻ. ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് യു എ പ്രഖ്യാപിച്ച സൌജന്യ വിസ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ അബുദാബി കൾച്ചർ ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ട്രാവൽ പങ്കാളികളായ 11 കമ്പനികൾ വഴി അപേക്ഷ നൽകണം. ഈ 11 കമ്പനികളുടെയും പട്ടിക ഡി സി ടി പുറത്തുവിട്ടിട്ടുണ്ട്. സൌജന്യ സന്ദർശക വിസയ്ക്ക് 30 ദിവസമാണ് കാലാവധി. യു എ സമൂഹത്തിന് നൽകുന്ന സേവനങ്ങൾക്കും ലുലു ഗ്രൂപ്പിന്റെ മികച്ച ഇടപെടലുകൾക്കും അഭിനന്ദനവുമായി യു എ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ അബുദാബിയിലെ ലുലു ഷോപ്പിംഗ് സെന്റർ സന്ദർശനത്തിനെത്തിയതായിരുന്നു അദ്ദേഹം. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എ യൂസഫ് അലിയും മറ്റുദ്യോഗസ്ഥരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. യുവേഫ സൂപ്പർ കപ്പ് കിരീടം നിലനിർത്തി ഫ്രഞ്ച് ക്ലബായ പി എസ് ടി. ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ പി എസ് ടിയും യൂറോപ്പ് ലീഗ് ജേതാക്കളായ ആസ്റ്റൺ വില്ലയുമാണ് കിരീടത്തിനായി ഏറ്റുമുട്ടിയത്. ഓസ്ട്രേലിയയെ സാൽസ്ബർഗിൽ നടന്ന പോരാട്ടത്തിൽ ഇംഗ്ലീഷ് ക്ലബ് ആസ്റ്റൺ വില്ലയെ 2-2 പരാജയപ്പെടുത്തിയാണ് പി എസ് ടി തുടർച്ചയായ 2 കിരീടം നേടിയത്. ഇതോടെ റയൽ മാഡ്രിഡിന് ശേഷം 2016-2017 കിരീടം നിലനിർത്തുന്ന രണ്ടാമത്തെ ടീം എന്ന നേട്ടവും പി എസ് ടി സ്വന്തമാക്കിയിരിക്കുകയാണ്. മത്സരത്തിന്റെ 20th ക്വിച്ച വാരസ്വേലയുടെ പി എസ് ടി ആണ് ആദ്യം സ്കോർ ചെയ്തത്. 45th അരങ്ങേറ്റ മത്സരത്തിനിറങ്ങിയ 17-year-old ബ്രയാൻ മഹ്ജോയിലൂടെ ആസ്റ്റൺ വില്ല സമനില പിടിച്ചു. എന്നാൽ 66th ഡെസീറെ ഡ്യൂവേ നേടിയ ഗോളാണ് പി എസ് ടിക്ക് ജയം സമ്മാനിച്ചത്. അടുത്ത വാർത്ത 9 മണിക്ക്.
1: Was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning, Studio Clock. ഇപ്പോൾ സമയം 8:09.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
0: ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 36°C, അന്തരീക്ഷ ഈർപ്പം 52%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Beautiful sir, good morning once again. Welcome back home 92.2 FM like swagatham. All right, hey, നമസ്കാരം. അക്ഷയാണ്. സമയം 8:17. ഓഗസ്റ്റ് 13 വ്യാഴാഴ്ചയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെയോ സിനിമകളിലൊക്കെ കേൾക്കുന്ന ഒരുപാട് ഒരുപാട് ഈ തീയതികൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ്. നമ്മൾ പലപ്പോഴും ഈ എന്താ പറയുക, നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയല്ലോ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും അധികം കിടന്ന് പറയാൻ നിൽക്കരുത്, വേണ്ടത് മാത്രമേ പറയല്ല, അവർ പലതും കുത്തി കുത്തി ചോദിക്കും. എങ്കിലും നമ്മൾ വേണ്ടത് മാത്രമേ പറയാവുള്ളൂ. നമ്മൾ 100 വട്ടം നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ അല്ലെ സഹോദരന്മാരോട്, നമ്മുടെ അപ്പനോടും അമ്മയോടും ഒക്കെ തന്നെ നമ്മൾ പലവട്ടം പറയുന്ന കാര്യം നമ്മളോടും പലരും പറയുന്നുണ്ട്. അത് നമ്മൾ കേട്ടുവരുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആള്, ആ വ്യക്തിക്ക് ലൈസൻസ് കിട്ടി, നാട്ടിലാണ് കേട്ടോ സംഭവം, ലൈസൻസ് കിട്ടി. അപ്പം മകന് എനിക്കൊന്ന് വേറെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പം ലൈസൻസ് കിട്ടി. അപ്പോൾ ആ സമയത്ത് ഉണ്ടായ ഒരു കോൺവെർസേഷനാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര വൈറലാവും മിക്കവാറും അത്. എൻ്റെ കയ്യിൽ ആ ഒരു കോൺവെർസേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് MVD നമ്മളോട് പല പല കാര്യങ്ങളും ഒക്കെ ചോദിക്കുമല്ലോ, എങ്ങനെയാണ് വീട്ടിൽ വണ്ടിയുണ്ടോ. അങ്ങനെയാണ് ഈ ഒരു അമ്മ, അത്ര രസമാണ് കേട്ടോ. നമ്മൾ എന്തൊക്കെ പറയില്ലെന്ന് പറഞ്ഞാലും വേണ്ടാത്ത കാര്യം പറയില്ലെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ചിരി പൊട്ടും. അപ്പം എന്തായാലും ആ സംഭവം ഒന്ന് കേട്ടോ. നല്ല അടിപൊളി ഒരു കെണിയാണ് ഈ അമ്മ കഴിഞ്ഞ ദിവസം ഈ ലൈസൻസ് കിട്ടിയതിനെ തുടർന്ന് അങ്ങോട്ട് ഒരുക്കി വെച്ചത് കേട്ടോ.
1: മോനെ, ഞാൻ 4-wheeler ടെസ്റ്റ് പാസ്സായി കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് മാങ്കാങ്കുഴിയിൽ നിന്ന് പന്തളത്തിനോട് പോകുന്ന റൂട്ടില്ല, ആ റൂട്ടായിരുന്നു കിട്ടിയത്. പോയി കയറിയപ്പോഴത്തേക്ക് അങ്ങേര് പിന്നെന്തുവായിരുന്നോ, നമ്മളെ ടെൻഷൻ മാറ്റാനായിരിക്കും അവരെന്നൊക്കെ ചോദിച്ചു, വീട്ടിലാരുണ്ടെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു മോനെയുള്ളൂ, എന്താ ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കുന്ന വണ്ടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വണ്ടി ഉണ്ടായിരുന്നത് കൊടുത്തു. പിന്നെ വെറുതെ ഞാൻ പറഞ്ഞു, എന്റെ മോൻ ഇങ്ങനെ ഭയങ്കര വണ്ടിയുടെ ഒരുതാണ്. ഞാൻ ചോദിച്ചു, സാറേ നിങ്ങൾ എന്തിനാ ഈ മോഡിഫൈ ചെയ്ത വണ്ടിയൊക്കെ ഇങ്ങനെ പിടിക്കുന്നത്?
0: ചോദ്യത്തിന് ബാക്കി കേട്ടോ.
1: ഓരോ പിള്ളേരുടെ ആഗ്രഹത്തിനല്ലേ, ഞങ്ങളുടെ വീട്ടിൽ മോഡിഫൈ ചെയ്തൊരു വണ്ടിയുണ്ട്, ഞാനത് ഓടിച്ചാലോ എന്നുണ്ട്, ഗിയറിംഗ് എന്നൊക്കെ പറഞ്ഞു. അല്ലോ, ആഹാ കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിർത്തി കഴിഞ്ഞപ്പോ ഞാൻ വണ്ടി കാണിച്ചേ, എന്റെ ഇതിലുണ്ടല്ലോ. ഞാൻ കാണിച്ചു, ഇതോ ആ കൊള്ളാവല്ലോ, ഇത് എന്തുവായി കാണിച്ചു വെച്ചിരിക്കുന്നെ, ഇതൊക്കെ MBD കണ്ട് അപ്പോഴേ പൊക്കിക്കൊണ്ട് പോയി ഇതാക്കും എന്ന് പറഞ്ഞു. വെളിയിലൊന്നും ഇറക്കരുത് കേട്ടോ, ഇയാൾ ഇത് ഓടിക്കാനാണോ? ഞാൻ പറഞ്ഞു, ഞാൻ ഓടിക്കാനൊന്നും അല്ല സാറേ, വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചത്. ഞാൻ ചുമ്മാ വന്ന് പറഞ്ഞാ സാറേ, വണ്ടിയൊന്നും പൊക്കാൻ വന്നേക്കല്ലോ സാറേ എന്ന് പറഞ്ഞു. വണ്ടിയൊന്നും ഞങ്ങളുടെ വീട്ടിലൊന്നും കിടപ്പില്ല, ഞാൻ ചുമ്മാ പറഞ്ഞാന്ന് ഇങ്ങനെ പറഞ്ഞു. എന്നാ അയാൾ ചിരിച്ചിട്ട് പറയാം, ആ വെളിയിലോട്ട് ഇറക്കട്ടെ, ഞാൻ പിടിച്ചോളാവുന്ന
0: പെട്ട് എല്ലാ ആവശ്യം. ഇനി ഇത് ഈ ഇത് കേട്ട കൊച്ചന്റെ അതായത് മോൻ എവിടാണോ ഇരുന്നത്, ആരെയും കാണിക്കാതെ പൊന്നുപോലെ പാത്ത് വെച്ചിരുന്ന വണ്ടിയാണ് കൊച്ചന്റെ ഈ റിപ്ലൈ ഒന്ന് കേക്കണേ.
2: വല്ലാത്തൊരു പണിയാണല്ലോ അമ്മേ കാണിച്ചത്.
0: സത്യം പറഞ്ഞാൽ അത്രയും നേരം വരെ ആൾക്ക് മനസ്സിലായിട്ടില്ല എന്താണ്. അപ്പൊ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. എന്നിട്ട് വീണ്ടും അമ്മയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്,
1: ഞാനങ്ങ് പറഞ്ഞു ഒരു ആവശ്യത്തിന് അങ്ങ് പറഞ്ഞതാ, ശ്രദ്ധ മാറ്റാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞതാ.
0: പിന്നെ
1: എന്നെ ഇവിടെ കത്തിപ്പിടിച്ച് വന്ന് ഒന്ന് ബുക്ക് എടുത്തോണ്ട് പോവാ വണ്ടി, ആർക്കറിയാം. അങ്ങനെ എടുത്തോണ്ട് പോകത്തില്ലായിരിക്കും, വഴിയിൽ ഓടിക്കരുതെന്നല്ലേ പറഞ്ഞുള്ളൂ, എടുത്തോണ്ടൊന്നും പോകത്തൊന്നും ഇല്ലടാ. എന്തായാലും ഒരു ആവേശത്തിന് പറഞ്ഞതാ, പാസ്സായല്ലോ എന്നുള്ള പിന്നെ ഇതില് സന്തോഷത്തിൽ അങ്ങ് പറഞ്ഞതാ.
0: നല്ല സന്തോഷമായി. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു, ഇപ്പൊ വേഷ കിട്ടുക അവിടുന്ന്. നാളെ നോക്കുമ്പോ MBD വണ്ടി തന്നെ വീണ്ടും ഫ്രണ്ട് ഇല്ല, ഞാൻ തുറക്കത്തില്ലെന്ന് ഗേറ്റെന്നൊക്കെ. അല്ലെ, നമ്മള് രസമാണ് കേട്ടോ, നമ്മൾ എത്രക്ക് ഇതെന്ന് പറഞ്ഞാൽ ഈ നമ്മള് നിഷ്കളങ്കമായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. നിങ്ങളുടെ മനസ്സിലോ നിങ്ങളുടെ കൂട്ടുകാരോ എന്തെങ്കിലും ഇത്തരത്തെ പണി വെച്ചിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിലും ഒന്ന് പറയണേ. ആ മനോഹരമായിട്ടുള്ള കഥ കേൾക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. എനിക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരന്മാർ ഓരോന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അവസാനം നമ്മുടെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വൻ വിഷയമായിട്ട് അവസാനം റൂമിലൊക്കെ ചെക്കിങ്ങിനൊക്കെ വന്നിട്ട് ഫുൾ പ്രശ്നങ്ങളാന്നേ. ഇതെല്ലാം ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ കൂട്ടുകാരിൽ നിന്നോ അച്ഛൻ്റെ അമ്മയുടെ നിന്നോ പറയരുതാത്ത കാര്യം പോയി പറഞ്ഞ് നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനാണ്. അല്ലെ, വിളിക്കാട്ടെ 800-9220 നമ്മുടെ വാട്സ്ആപ്പ് നമ്മുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് നിങ്ങൾക്ക് നേരിട്ടും വിളിക്കാവുന്നതാണ്.
3: Sand Dunes with Akshay on Home 92.2 FM.
4: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർട്രിഡ്ജീസ് കരാമ. യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.
0: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യുഎഇ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's
5: 055-666-5859.
6: Home 92.2 FM. Home is a feeling. Amma, what
7: is this? This car
6: is going to be closed. This car is going to be closed. Let's go.
8: Let's go. This car is going to
9: be closed. I'm going to be closed. This car is going to be closed. This car is going to be closed. This car is going to be closed.
6: Amma, എന്നാ വേഗം പോ അൽറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം.
7: അണ്ണ ശ്രദ്ധിക്ക.
10: അംബാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൽറാസ് ഓട്ടോ എ സി പാർട്സ്. അൽറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൽറാസ് ഡോട്ട് എം ഇ.
3: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ് ഓൺ ഹോം 92.2 എഫ്എം.
11: എന്തായാലും മനോഹരമായിട്ടുള്ള നിങ്ങളുടെ അമ്മിനെ പറ്റിയിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ ഒരുപാട് പേര് തരുന്നു. ഇവിടെ മെസ്സേജ് എല്ലാം പറയുന്നുണ്ട്. ഞാൻ ഓരോന്നോരോന്ന് വായിച്ച് നിങ്ങളോട് ഞാൻ റിപ്ലൈ തരാം കേട്ടോ. കുറച്ച് മെസ്സേജ് കൂടെ ഞാൻ വായിക്കാറുണ്ട്. എന്താണേലും നമുക്ക് ഇന്നത്തെ ഒരുപാട് എന്താ പറയുന്നത് പ്രൈസസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നമ്മുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ ടിക്കറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഖലീഫ മൂവിയുടെ ടിക്കറ്റ്സ് ഉണ്ട്, നമ്മുടെ സ്നേഹ സദ്യയിലേക്കുള്ള ഇൻവൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ഷോയാണ് എൻ്റേത്. 11 മണി വരെ ഉണ്ട് കേട്ടോ. ഏത് സമയത്ത് നിങ്ങൾക്ക് ഏത് പ്രൈസ് അടിക്കാനെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കേട്ടിരിക്കുക. അപ്പം എന്തായാലും ഒരു തമിഴ് സോങ് ഓഫ് ദ അവറിലേക്ക് തന്നെ പോകുന്ന സിനിമാക്ക് എനർജി. ഹോം 92.2 എഫ്എമ്മിൽ അക്ഷയാണ് നിങ്ങളുടെ അവിടെ ഉള്ളത് അൻടിൽ 11 o'clock.
3: ഹോം എഫ്എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകോൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: Traffic in the situation is okay. Sheikh Mohammed bin Zayed Road. It's a slow moving traffic situation. It's a little accident. It's a little Beirut Street. It's a little bit of a toll road. It's a little bit coming towards Dubai. It's a Russell Core Road connecting to Al Khail Road. It's a little congestion. It's a little JVC. Outer circle. ചെറിയൊരു കഞ്ചഷൻ കാണുന്നില്ല. വേറെ എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് അസ് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് തരാമെന്നാണ്.
3: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, നമ്പർ വൺ ഇൻ GCC. TNC apply.
5: Sand Dunes with Akshay on Home 92.2 FM.

0: ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോ ടിവി. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
2: ഇങ്ങനെ കരയിലാണ്. അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ടും കാറില്ലാത്തതല്ലേ?
3: അൽമറായ കാർ ആൻഡ് റെസിഡൻസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട.
0: യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ, വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
4: ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050 000 2918.

0: ഓണത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ. Sandunes with Akshay on Home 92.2 FM.
1: ഗുഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞ പോലെ ഖലീഫയുടെ മൂവി ടിക്കറ്റ്സ് ആണ് ഞാൻ തരാനായിട്ട് പോകുന്നത്. ആൻഡ് ആസ് യൂഷ്വൽ നമ്മൾ ചെയ്തോളാം. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ചെറിയൊരു ടാസ്ക് കൂടെയാണ് തരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇച്ചിരി ട്രിക്കി ആക്കി പോയെന്ന് തോന്നി. ട്രിക്കി ആയെന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഞാൻ സമാനമായിട്ട് വരുന്ന എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ ചിലപ്പോൾ അതിൻ്റെതാണോ എന്നില്ല. ഓക്കെ, അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം, ഖലീഫയുടെ മൂവി ടിക്കറ്റ്സ് സിദ്ധമാക്കാനായിട്ട് ഒരു കപ്പൽ പാസ്സാണ് നിങ്ങളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക. വണ്ടി ഓടിക്കുന്നവരല്ല, വണ്ടി ഓടിക്കാത്തവരോട് മാത്രം. വണ്ടി ഓടിക്കുന്നവർക്ക് ഞാൻ സമയം തരാം. നിങ്ങൾക്ക് ഓഫീസിൽ ഇല്ലുന്നവരുടെ വരെയുള്ള ഒരു സമയം, ഒരു ഒരു ഗ്യാപ്പ് ഞാൻ തരാം. ഓൾറൈറ്റ്, പെട്ടെന്ന് ഫോൺ എടുക്കുക. നിങ്ങൾക്കറിയാം, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോവുക. ഹോം എഫ് എമ്മിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ആക്കുക. ഹോം എഫ് എം ഫോളോ ചെയ്യുക, ഫസ്റ്റ് ടാസ്ക് അതാണ്. സെക്കൻഡ് ടാസ്ക്, നമ്മൾ സ്റ്റോറി നമ്മൾ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഖലീഫയുടെ പോസ്റ്ററൊക്കെ വെച്ചിട്ട് നമ്മുടെ ആസ് യൂഷ്വൽ എല്ലാ ദിവസവും വരുന്ന പോലത്തെ ഒരു പോസ്റ്റർ ഞാനിപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്ററിൽ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന മ്യൂസിക് ഏത് മൂവിയുടേതാണ് എന്നാണ് എൻ്റെ ചോദ്യം. അത് ഈ ആ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ ചിലപ്പം ഖലീഫയ്ക്കൊക്കെ ഭയങ്കര ആപ്റ്റായിട്ടുള്ള ഒരു മ്യൂസിക്കാണ് നിങ്ങൾക്ക് തോന്നുക കേട്ടോ. എന്നാൽ അതല്ല, അതേത് മൂവിയുടെ മ്യൂസിക് ആണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വേഗം തന്നെ ഉത്തരവായിക്കാവുന്നതാണ്. സോ ഉത്തരവായിക്കേണ്ട ഫോമാറ്റ്, ഖലീഫ സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാമെന്നാണ്. അപ്പോൾ വേഗം അയച്ച ഒരു കപ്പിൾ പാസ്സാണ് ഈ ഒരു സൂപ്പർ ഹിറ്റ്, നമ്മുടെ അല്ല സൂപ്പർ ഹിറ്റ് ആവാൻ പോകുന്ന കേട്ടോ, നമ്മൾ കണ്ടിട്ട് പറയാം. എന്നാലും നമുക്ക് അങ്ങനെ പറയാമല്ലോ, നമ്മുടെ സൂപ്പർ ഹിറ്റ് ആവാൻ പോകുന്ന മലയാളത്തിൽ ഇത്തവണത്തെ ഓണ ചലച്ചിത്രം നമ്മുടെ ഏഷ്യാനെറ്റിൽ ഞാൻ പെട്ടെന്ന് പറയോ പണ്ടത്തെ ബ്ലോക്ക് ചരിത്രം ഏഷ്യാനെറ്റിൽ ഓണക്കാലം ആവശ്യതിക്കാൻ എന്നൊക്കെ നമ്മൾ പണ്ടത് നമ്മൾ കേൾക്കുന്നില്ലായിരുന്നു. ആ 90s കിഡ്സിന്റെ വൈബാണെന്നേ ആ ഒരു മെന്റാലിറ്റി മനസ്സിൽ കിടക്കുന്നുണ്ട് അത് കയറി വന്നത്. എന്താണേലും ഈ ഓണക്കാലം അടിച്ചു പൊളിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹിറ്റ് ആക്കാൻ പോകുന്ന ഖലീഫ ചിത്രത്തിന്റെ ആ ഒരു കോൺടസ്റ്റിൽ ടിക്കറ്റ് ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ വേഗം വെച്ച് നേരെ നമ്മുടെ ഹോം 92.2 FM ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റോറിയിലേക്ക് ചെന്നാൽ അവിടെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തേക്കുന്ന സ്റ്റോറി കേൾക്കുക, മനസ്സിലാക്കുക, തിരിച്ചു വരിക.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
1: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന്

0: ഇന്ത്യയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
1: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
0: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: ട്രംപിന്റെ കാലാവധി കഴിയുമ്പരെ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുമെന്ന ഇറാൻ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണ കാലാവധി കഴിയുന്നതുവരെ യുദ്ധം മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോകാൻ ഇറാന് കഴിയുമെന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. സംഘർഷം നീട്ടിക്കൊണ്ടുപോയി ശത്രുവിനെ തളർത്തുന്നതിലൂടെ ഭാവിയിലുണ്ടാകുന്ന ആക്രമണങ്ങളെ തടയാൻ കഴിയുമെന്ന് IRGC കമാൻഡർ ഇൻ ചീഫിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് മുഹമ്മദ് റസ നഖ്വി പറയുന്നു. അടുത്ത പ്രസിഡന്റ് കാലാവധി എത്തുന്നതുവരെ ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോവുകയും US കനത്ത നഷ്ടമുണ്ടാക്കുകയും ചെയ്യുക എന്നത് മുന്നിലെ വഴി. ഇറാനെ ആക്രമിക്കാൻ മുതിരുന്ന ഏതൊരാളും അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇതിലൂടെ മനസ്സിലാക്കിക്കൊടുക്കാൻ കഴിയും. നിലവിൽ യുദ്ധത്തിൽ ഇറാനാണ് മുന്നിൽ, എന്നാൽ അന്തിമ ലക്ഷ്യത്തിലെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ലെന്ന് നഖ്വി. തങ്ങളെ ആക്രമിക്കാൻ ശത്രുക്കൾ ഇനിയൊരിക്കലും തുനിയാത്ത രീതിയിലുള്ള പ്രതിരോധം തീർക്കുകയാണ് ഈ യുദ്ധം ദീർഘിപ്പിക്കലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ അൽഖൈദ ഉപസംഘടനയെന്ന് UN റിപ്പോർട്ട്. അൽഖൈദ ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് UN സുരക്ഷാ സമിതി നിരീക്ഷണ സംഘമാണ് അറിയിച്ചത്. ആക്രമണവുമായി ബന്ധപ്പെട്ട് 10 പേർക്ക് ബന്ധമെന്ന് കണ്ടെത്തൽ. ബംഗ്ലാദേശിൽ ഭീകര സെല്ലുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായി മുന്നറിയിപ്പ്. അൽഖൈദയും IS രാസ ജൈവായുധങ്ങൾ ഉന്നമിടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഫ്രീഡം ക്വിസിലെ സവർക്കർ വിവാദത്തിൽ സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപകൻ ഹൈക്കോടതിയിൽ. കാസർഗോഡ് പള്ളത്തടുക്ക AEP സ്കൂളിലെ അധ്യാപകൻ ഗുരുപ്രസാദാണ് ഹർജി നൽകിയത്. സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കണമെന്നും അച്ചടക്ക നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യം. ചരിത്ര ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു VD സവർക്കറുടെ പേര്. അതിന്റെ പേരിൽ അധ്യാപകനെതിരെ നടപടിയെടുക്കുന്നത് അന്യായം. VD സവർക്കറുടെ തടവ് ജീവിതത്തിന് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ രേഖകളുണ്ട്. സവർക്കറുടെ പേരിൽ തപാൽ സ്റ്റാമ്പ് ഉണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേരളത്തിൽ അപ്രഖ്യാപിത സെൻസർഷിപ്പ് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തുന്നു. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം പോലും ജനങ്ങളിൽ എത്താതിരിക്കാൻ സർക്കാർ ഇടപെടുന്നു. നടപടിക്കെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയരണമെന്നും പിണറായി വിജയൻ. മുഖ്യമന്ത്രി VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടു എന്ന പിണറായി വിജയന്റെ പ്രതികരണം വാർത്തയാക്കിയ വിവിധ മാധ്യമങ്ങളുടെ 6 പോസ്റ്റുകളാണ് ഫേസ്ബുക്കിൽ നിന്ന് നീക്കിയിരിക്കുന്നത്. ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയെയും അർജന്റീനിയൻ ടീമിനെയും കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ സ്പോൺസറെ പിന്തുണച്ച മുൻ LDF സർക്കാർ നടത്തിയ ഇടപെടലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പിഴ ഒഴിവാക്കാൻ മുൻ സർക്കാർ നയതന്ത്ര ഇടപെടലുകൾ നടത്തിയതിന്റെ തെളിവുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. ലിയണൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീനിയൻ ഫുട്ബോൾ ടീമിനെ കേരളത്തിൽ എത്തിക്കാൻ നടത്തിയ നീക്കങ്ങളിൽ സർക്കാർ ഖജനാവിന് നഷ്ടമില്ല എന്ന മുൻമന്ത്രി VAബ്ദുറഹ്മാന്റെ വാദം തെറ്റെന്ന് തെളിയിച്ച് നിയമസഭാ രേഖയും. അർജന്റീനിയൻ ടീമിനെ ക്ഷണിക്കാനെന്ന പേരിൽ സ്പെയിൻ സന്ദർശിച്ച വകയിൽ 13 ലക്ഷം രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് ചിലവായത്. നജീബ് കാന്തപുരം MLA ചോദ്യത്തിന് മുൻമന്ത്രി അബ്ദുറഹ്മാൻ തന്നെയാണ് മറുപടി നൽകിയിരിക്കുന്നത്. അർജന്റീന ടീമിനെ എത്തിക്കുമെന്ന വാഗ്ദാനത്തിന്റെ പേരിൽ കൊച്ചി കലൂർ സ്റ്റേഡിയം നവീകരണത്തിന് കൈമാറിയതിലും ഗുരുതര ചട്ടലംഘനം. മിനിമം ഗ്യാരണ്ടി, ലൈസൻസ് തുക, റവന്യൂ ഷെയറിംഗ് എന്നിവയിൽ സ്പോൺസർമാരായ കമ്പനിയും സർക്കാരും തമ്മിൽ കരാറില്ല. 5 കോടി രൂപ ഡെപ്പോസിറ്റ് ഒഴിവാക്കിയത് നൽകിയതിലും ദുരൂഹതയുണ്ട്. മെസ്സിയെ കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകളെക്കുറിച്ചുള്ള കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. മുൻ കായിക മന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിലൂടെ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുവെന്ന റിപ്പോർട്ടിൽ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യാത്രാമധ്യെ എയർ ഇന്ത്യ വിമാനം 300 താഴ്ചയിലേക്ക് വധിച്ച സംഭവത്തിൽ പൈലറ്റിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ. കഞ്ചാവിന് പുറമെ പൈലറ്റ് ഉറക്ക ഗുളികകളും കഴിച്ചിരുന്നു. രക്തത്തിൽ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തി. എയർ ഇന്ത്യയുടെ ആഭ്യന്തര ഫ്ളൈറ്റ് സേഫ്റ്റി റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് UAE പ്രഖ്യാപിച്ച സൌജന്യ വിസ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ അബുദാബി കൾച്ചർ ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ട്രാവൽ പങ്കാളികളായ 11 കമ്പനികൾ വഴി അപേക്ഷ നൽകണം. 11 കമ്പനികളുടെയും പട്ടിക DCT പുറത്തുവിട്ടു. സൌജന്യ സന്ദർശക വിസയ്ക്ക് 30 ദിവസത്തിന്റേതാണ് കാലാവധി. യുവേഫ സൂപ്പർ കപ്പ് കിരീടം നിലനിർത്തി ഫ്രഞ്ച് ക്ലബ് പി എസ് ജി. ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ പി എസ് ജിയും യൂറോപ്പ ലീഗ് ജേതാക്കളായ ആസ്റ്റൺ വില്ലയുമാണ് കിരീടത്തിനായി ഏറ്റുമുട്ടിയത്. ഓസ്ട്രേലിയ സാൽസ്ബർഗിൽ നടന്ന പോരാട്ടത്തിൽ ഇംഗ്ലീഷ് ക്ലബ് ആസ്റ്റൺ വില്ലയെ ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പി എസ് ജി തുടർച്ചയായ 2ാം തവണയും കിരീടം നേടിയത്. ഇതോടെ റയൽ മാഡ്രിഡിന് ശേഷം 2016-2017 കിരീടം നിലനിർത്തുന്ന 2ാമത്തെ ടീം എന്ന നേട്ടവും പി എസ് ജി സ്വന്തമാക്കിയിരിക്കുകയാണ്. അടുത്ത വാർത്ത 10 മണിക്ക്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
0: ഓരോ തുള്ളി രക്തവും ഒരു ജീവന്റെ പ്രതീക്ഷയാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസിന്റെ ഭാഗമായി കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ദുബായിയുടെ സഹകരണത്തോടെ FOA Events LLC സംഘടിപ്പിക്കുന്നു മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്. ഈ വരുന്ന ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ അൽ ജദ്ദാഫിലുള്ള DHA ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടക്കുന്ന ഈ മഹത്തായ സംരംഭത്തിൽ നിങ്ങളും പങ്കാളികളാകൂ. ഫോർ രജിസ്ട്രേഷൻ വിസിറ്റ് FOAEventsLLC.com/registration അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ മെഗാ ബ്ലഡ് ഡൊണേഷൻ അറ്റ് gmail.com. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 0569622187 0563873299.
1: Time check. Brought to you by Ozone Cargo.
2: Good morning, studio clock. ഇപ്പോൾ സമയം 9:06.
1: Time check. Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം
1: 45%.

0: முனையிலே மதுவிலை களிமையே. സ്വാഗതം ഷാർജക്കാർക്ക്. വീക്കെൻഡ് ആണ്, അതെനിക്ക് ഇന്ന് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ചിലവരുടെയൊക്കെ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്കറിയാം, എനിക്ക് എൻ്റെ പരിചയത്തിലുള്ള കുറേയധികം ആളുകൾക്ക് ഇന്ന് വീക്കെൻഡ് ആണ്. ഐ മീൻ ഷാർജ ഉമൽക്വീൻ വർക്ക് ചെയ്യുന്ന പല കമ്പനികൾക്കും ഇന്ന് വീക്കെൻഡ് തുടങ്ങുന്നവരുണ്ട്. പക്ഷെ അന്ന് അവർ ഞായറാഴ്ച വർക്ക് ചെയ്യുന്നവരുമാണ്, അന്ന് നമ്മൾ ഹോളിഡേ എടുക്കുന്നവരുമാണ്. അപ്പം നല്ല സമാസമോ. എന്താണേലും നമ്മൾ രാവിലെ ഇതിന് പറഞ്ഞ പോലെ അബുദാബി ഒരു വാർണിംഗ് തന്നിട്ടുണ്ടായിരുന്നു. അതായത് കസ്റ്റംസ് കാര്യം നമ്മളെ വാൺ ചെയ്യുന്ന രീതിയിൽ ഒരു ഫേക്ക് മെസ്സേജ് അബുദാബി കസ്റ്റംസ് എന്നുള്ള പറയുന്ന ഒരു ഹെഡിങ്ങിലാണ് വരുന്നത്. അതായത് ഒഫീഷ്യൽ കസ്റ്റംസ് ഹോൾ നോട്ടീസ് കസ്റ്റംസ് താരിഫ് ക്ലാരിഫിക്കേഷൻ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കാം നമുക്ക് വരുന്നത്. ഇത് അട്ടർ ഫേക്ക് മെസ്സേജ് ആണ് കേട്ടോ. ഇത് അവർ പറയുന്നത് അവർ ചിലപ്പോൾ നമ്മളെ വിളിച്ച് പ്രഷറൈസ് ചെയ്യും, നിങ്ങളുടെ ഇതാണ് ഇങ്ങനെ പോലെ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്, നിങ്ങൾ എപ്പോഴും നടന്നേക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നൊരു ട്രാൻസാക്ഷൻ. നമ്മൾ ട്രാൻസാക്ഷൻ നടത്താത്ത ആരും ഉണ്ടാവില്ല. ഒരു 100 ദിവസമെങ്കിലും അങ്ങോട്ട് ആർക്കെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ബാങ്ക് അക്കൗണ്ട് ഉള്ളവരെ. അപ്പോൾ എന്താണേലും അത്തരത്തിലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അബുദാബി പോലീസ് തന്നെ പറയുന്നുണ്ട് 800-555 വിളിച്ചിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇത് ഒരു തരത്തിലും നിങ്ങൾക്ക് എന്താ പറയുന്നത് ഒരു മെസ്സേജ്, ഈ തരുന്ന മെസ്സേജുകൾ നിങ്ങളായിട്ട് ഒരാൾക്ക് പോലും ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കൂടെ എടുത്ത് പറയുന്നുണ്ട്. ആൻഡ് ഇത് ചിലപ്പോൾ അവർ പറയും നിങ്ങളിത് അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ അങ്ങനെയാന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ലിങ്കിലേക്ക് ഒന്ന് ഡൈവേർട്ട് ചെയ്യാനാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അവർ പ്രധാനമായിട്ട് അബുദാബി പോലീസും കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത് ഈ ഒരു ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യാതിരിക്കുക, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം പറയും. ഇനി ഡബിൾ ചെക്ക് ചെയ്യുക, നിങ്ങളിനി എന്തെങ്കിലും രീതിയിൽ അങ്ങനെ ഉള്ള സോഴ്സ് ആണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഫോർവേഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ല എന്താ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പാടുള്ളൂ. പക്ഷേ ഇത്തരത്തിൽ നമ്മളെ ഇവിടുന്ന് ഒരു തരത്തിലും അധികാരികളാകാത്ത രീതിയിൽ വിളിക്കാറില്ല. നമുക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻ ഇപ്പോൾ ഒരു ഫൈൻ ആണെങ്കിൽ പോലും ഈ രാജ്യത്ത് നമുക്ക് ആപ്ലിക്കേഷനിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അതെല്ലാം നമുക്ക് അതായത് ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ എംറേറ്റ്സ് അടിയാണോ അതിനകത്ത് ഫൈൻ വരും, വണ്ടിയാണോ അതിനകത്ത് ഫൈൻ വരും, ഏതാണോ അതെല്ലാം ഫൈൻസ് എല്ലാം അതിനകത്ത്. ഇവിടെ വലിയ കാര്യമൊന്നുമല്ല ഇത്, ഈ ഫൈനും കാര്യങ്ങളൊന്നും പറയും വിളിച്ച് നമുക്ക് നിങ്ങൾക്ക് ഫൈനുണ്ട്, ഇത് ഇന്ന് ഇന്ന ഡിപ്പ് അടയ്ക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് ബ്ലോക്ക്, അങ്ങനൊന്നുമില്ല. എല്ലാം ആപ്ലിക്കേഷനിലാണ്. ആപ്ലിക്കേഷനകത്ത് പറയുന്ന ഡേറ്റും സമയവും കാര്യങ്ങളും നോക്കി ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ദേവയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഞാൻ പേയ്മെൻറ്റ് അടയ്ക്കാൻ നേരത്തെ എനിക്ക് ഒഫീഷ്യൽ ദേവയുടെ സൈറ്റിൽ തന്നെയായിരുന്നു, വെബ്സൈറ്റിൽ ലിങ്ക് എനിക്ക് വന്നു, ഞാൻ അത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പോയി. ഇവൻ്റോ അത് 100% ദേവയുടെ ഒറിജിനൽ ലിങ്ക് ആണെങ്കിൽ കൂടിയും ഞാൻ എൻ്റെ ആപ്പ് ഉണ്ട്, ഞാൻ എന്തിനാണ് പോകുന്നത്, എനിക്ക് ആപ്പിനകത്ത് ട്രാൻസാക്ഷനും കാര്യങ്ങളും എല്ലാം എനിക്ക് കാണാനും പറ്റും, സ്ക്രീൻഷോട്ടും എടുക്കാനും പറ്റും. അപ്പം ഞാൻ നേരെ ആപ്പിൽ തന്നെ ചെന്നിട്ട് ഞാൻ ആപ്പ് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പം ബെസ്റ്റ് വേ ഇതിനകത്തൊന്നും പെടാതിരിക്കാം. നമ്മൾ വളരെ അടുത്ത് തന്നെ പറഞ്ഞിട്ട് ദുബായിൽ പോലീസ് ഏകദേശം 103 ഫ്രോഡ് സോഷ്യൽ മീഡിയ സൈറ്റ്സ് ആണ് വളരെ അടുത്ത് 2026 മാത്രം സെക്കൻഡ് ക്വാർട്ടറിൽ തന്നെ ബാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, പോയി പെടാതിരിക്കുക, നിങ്ങൾ തന്നെ നിങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത്
1: കേട്ടോ. Sand Dunes with Akshay on Home 92.2 FM.

0: 92.2 FM Home is a feeling.
1: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കാണ്.
1: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
1: അമ്മാനെ, എന്നാ വേഗം പോ അൺഗ്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാനെ.
2: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എൻ ഇ.
6: Sand Dunes with Akshay on Home 92.2 FM.
7: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: ബത്ലഹേം കുടുംബ യൂണിറ്റിന്റെ മൂവി ടിക്കറ്റ്സ് ഞാൻ ഇപ്പൊ തരാം. വളരെ ഈസിയാണ്, നിങ്ങൾ ആദ്യം ഇതൊന്ന് കേൾക്കാം. ഞാനിപ്പോ ഒരു മ്യൂസിക് കേൾപ്പിക്കാം, ഇത് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗസ് ചെയ്തോ. എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ പിന്നെ ഞാൻ പറയാം, ഇന്ന് കേട്ടോളൂ.

ഓൾറൈറ്റ്. അപ്പൊ ഏകദേശം ഇതൊരു കവർ സോങ് ആണ്, അതിന്റെ ഒരു കവർ വേർഷൻ ആണ്. അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇത് ഏത് സിനിമയിലെയാണെന്നുള്ളതാണ് നിങ്ങൾ ഗസ് ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അയക്കാൻ പറ്റില്ല. ഹിം സ്പേസ്, ഇതിന്റെ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാന്നാണ് കേട്ടോ. അപ്പോ ഞാൻ മുന്നേ ഇച്ചിരി എളുപ്പമുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്, അതിന്റെ ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ഇതും ഒരു ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് തന്നെ ഇന്ന് എല്ലാവർക്കും ഒരു ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ അതല്ല, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം. നമുക്ക് നോക്കാം ആരാണ് നമ്മുടെ ഒപ്പം ഇരുന്ന് ഇത്തവണ നമ്മുടെ ആ ബെത്ലഹേം കുടുംബ യൂണിറ്റ് നിവിൻ പോളിയുടെ ഒരു ഗംഭീര ചിത്രം തന്നെയാണ് കാണാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. സോ വേഗം തന്നെ മെസ്സേജ് അയച്ചോ.

0: ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഓൾ റൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ശരിക്കും അമൃതവൻ സാർ, റോഡ് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം സെയിം പോലെ തന്നെയാണ് കേട്ടോ ട്രാഫിക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാ റോഡും വലിയ വ്യത്യാസങ്ങളൊന്നുമല്ല, അങ്ങ് ഹ്യൂജ് കൺജഷനോ കാര്യങ്ങളും തന്നെ ഇങ്ങനെ തന്നെ റിപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
4: Sand Dunes
2: with Akshay on Home 92.2 FM.

0: എന്റമ്മേ, ഞാൻ ഇത്ര തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
2: വലിയൊരു ഓണാഘോഷം. September 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: ഹൃദയഹാരിയായ മറ്റൊരു കുടുംബ ചിത്രവുമായി ഈ ഓണക്കാലത്ത് നിവിൻ പോളി എത്തുന്നു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് പ്രേമലവും തണ്ണീർമത്തൻ ദിനങ്ങളും ഒരുക്കിയ ജനപ്രിയ സംവിധായകൻ ഗിരീഷ് ഏടി ഒരുക്കുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: കിട്ടിയണ്ടിരുന്നാൽ മതി, നമ്മൾ നിർത്തി പോകേണ്ടിരുന്നാൽ മതി, അത് കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് പ്ലാൻഡ് ആയിട്ട് തന്നെ ദൈവം നമുക്ക് കൊണ്ടുതരും.
0: നിവിൻ പോളിക്കൊപ്പം നായികയായി മമിത ബൈജുവും സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ശ്രീൻജ തുടങ്ങി ഒരു വലിയ താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നു സൂപ്പർ ഹിറ്റ് ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: പാരമ്പര്യത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ. Sandunes with Akshay on Home 92.2 FM.
1: ഈ നാട്ടില് ബാങ്ക് മാനേജർ ഉദ്യോഗം രാജിവെച്ചിട്ട് ഒരു റംബൂട്ടാൻ കൃഷി ചെയ്ത ഒരു മലയാളി, ഒരു നമ്മുടെ നമ്മുടെ നമ്മുടെ കോട്ടയം ജില്ലയില്, ഞാൻ അതുവഴി യാത്ര ചെയ്ത സ്ഥലപ്പേരും മറന്നുപോയി, മുണ്ടക്കയത്തിൽ ഉള്ള ഒരു ആളുടെ സ്റ്റോറിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വായിച്ചു കേട്ടോ. ഭയങ്കര രസമാണ്. ചാക്കോ എന്ന് പറയുന്ന ആളാണ് ഈ തരത്തിലുള്ള ഒരു കൃഷി. പക്ഷേ മുണ്ടക്കയ ഞാൻ മറന്നുപോയത്. ഞാൻ കോളേജിൽ പോകുന്ന ഏറ്റവും വലിയ ഞങ്ങളുടെ അതിൻ്റെ സെൻട്രൽ ഹബ്ബാണ് മുണ്ടക്കയത്ത്. എന്നിട്ടാണ് നമുക്ക് ഞങ്ങൾ കോട്ടയത്തുനിന്ന് ചങ്ങനാശ്ശേരി നിന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നമ്മൾ വന്നിട്ട് നേരെ മുണ്ടക്ക എത്തിയിട്ട് ഞങ്ങൾക്ക് ഇടുക്കി കുട്ടിക്കാനത്തേക്ക് പോകാൻ പറ്റുന്നത്. ഞാൻ കുട്ടിക്കാനത്താ പഠിച്ചേ. അപ്പോൾ മുണ്ടക്ക ഒരിക്കലും മറക്കാൻ പാടാത്ത സ്ഥലമാണ്. അപ്പോൾ പെട്ടെന്ന് മറന്നുപോയി. അപ്പോൾ ചാക്കോയും ചാക്കോയുടെ ഭാര്യയും ഷൈനിങ് ചേർന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കഥ കേൾക്കായിരുന്നു എങ്ങനെയാണ് ഇവരുടെ ഈ ഒരു കൃഷിയിലേക്ക് വന്നതിൻ്റെ ഉള്ള ഒരു കാര്യം. അപ്പോൾ ഈ ഇവർക്ക് നേരത്തെ റബ്ബർ കൃഷിയായിരുന്നു. അപ്പോൾ ഈ റബ്ബർ കൃഷിയുള്ള സ്ഥലത്താണ് അദ്ദേഹം റബ്ബറുകളെല്ലാം വെട്ടി അവിടേക്കാണ് ഈ റംബൂട്ടാൻ്റെ കൃഷി കൊണ്ടുവന്നത്. 2020 മുതലാണ് ഇദ്ദേഹം തുടങ്ങിയത്. ലക്ഷങ്ങളാണ് ഇന്ന് ഇദ്ദേഹത്തിന് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 80 ഏക്കർ വരുന്ന തോട്ടത്തിലാണ് ഇന്ന് ഇരുപത് ഏക്കറിലോളം വരുന്ന റംബൂട്ടാൻ കൃഷി അദ്ദേഹം വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അദ്ദേഹം പറയുന്നത് ഭയങ്കര ഈൽഡാണ് ഈ ഒരു കൃഷിക്ക് ആയിട്ട് കിട്ടുന്നത്. ആൻഡ് വരുമാനവും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം വളരെ വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം മാത്രം ഇദ്ദേഹത്തിന് ഏകദേശം 37 ടണ്ണാണ് ഈ റംബൂട്ടാൻ മാത്രമായിട്ട് കൊയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അദ്ദേഹം പറയുകയാണ് ഏകദേശം 1 ഏക്കറിൽ 160 തൈയോളം നമുക്ക് വെക്കാനായിട്ട് പറ്റും. ആ 160 തൈയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പോലും ഒരു 4 ടണ്ണ് ഉൽപ്പാദനം നമുക്ക് പ്രതീക്ഷിക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം അതേസമയം ഈ റംബൂത്താൻ്റെ മേലേക്കുള്ള വളർച്ച ഉണ്ടല്ലോ. നിങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും റംബൂത്താൻ എന്നാണ് തന്നെയാണോ പറയണേ? നമ്മുടെയൊക്കെ അവിടെ റംബൂത്താൻ എന്നാണ് ഇതിന് ഏറ്റവും കൂടുതൽ പറയുന്നത്. നമുക്കറിയാം ഒരു സമയം ആകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ ജൂൺ മാസമൊക്കെ ആകുന്ന സമയത്ത് മൊത്തം വലയിട്ട് വെച്ചേക്ക് ഈ റംബൂത്താൻ. കാരണം ഈ വവ്വാലോ അല്ലെങ്കിൽ വേറെ പക്ഷികളോ ഒന്ന് വന്ന് എടുത്തുകൊണ്ട് പോകാതിരിക്കാനായിട്ട് മൊത്തം പാട്ടത്തിന് എടുത്തിട്ട് മൊത്തം വലയിട്ട് വെക്കുക. എന്നിട്ടാണ് ഇതിൻ്റെ ഒരു വില പറയുന്നത്. അങ്ങനെയാണ് റംബൂട്ടാൻ്റെ കൃഷി വരുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് 10 അടിയിൽ മേലിലേക്ക് പോകാതിരിക്കാനായിട്ട് ഇദ്ദേഹം മാക്സിമം ശ്രമിക്കും ഏതാണ്ട് റംബൂട്ടാൻ മരം. കാരണം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ക്രെയിനോ എന്തെങ്കിലും ജെ സി ബി ഒക്കെ വന്നിട്ട് വേണം വലയിടാൻ. ഇത് 10 അടിയാണുമ്പോൾ നമുക്ക് താഴെ നിലത്ത് നിന്നിട്ട് തന്നെ നമുക്ക് വല വിരിക്കാനൊക്കെ ആയിട്ട് പറ്റുന്നതാണ്. അങ്ങനെ ഇദ്ദേഹം പറയുന്നത് ഈ അകലവും 1 ഏക്കർ നമുക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വളരെ വ്യക്തമായിട്ട് തന്നെ ധാരണയുണ്ടെങ്കിൽ റംബൂട്ടാൻ കൃഷി വളരെ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് വളരെ രീതിയിലുള്ള എന്താ പറയുന്നത് ലാഭമാണ് ഈ ഒരു കൃഷിയിൽ നിന്ന് അദ്ദേഹം ഉൽപ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കൃഷിയെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർക്ക് പല ഇൻട്രസ്റ്റ് ഉണ്ട്. പല പ്രവാസികളോട് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ പോയി ഇതെല്ലാം നിർത്തിയിട്ട് ഒരു ഫാം ഹൗസ് വെക്കണമെന്നാണ് പലരുടെ ആഗ്രഹം. പക്ഷേ നമ്മൾ പറയുന്ന പോലെ അത്ര ഈസി അല്ല കേട്ടോ. ഇതിനെല്ലാം നമ്മൾ വെൽ സ്റ്റഡീഡ് ആയിട്ട് ഇദ്ദേഹം 2020 മുതൽ തുടങ്ങിയതാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇദ്ദേഹത്തിന് കൊയ്യാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ വിളവെടുപ്പ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ളതാണ്. കാരണം 3 ഘട്ടമായിട്ടാണ് ഇദ്ദേഹം നട്ടു വന്നത്. അപ്പം ഏകദേശം 80 ഏക്കർ സ്ഥലം അവിടെ ഒരു 20 ഏക്കർ മുഴുവൻ ഇത് വെക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. നമ്മൾ 1 ഏക്കറിൽ നിന്ന് കിളച്ച് നോക്കുമ്പോൾ അറിയാം നമുക്ക് എത്രമാത്രം സ്ഥലവും കാര്യങ്ങളും അല്ല എനർജിയും കാര്യങ്ങളും നമുക്ക് ആ സ്ഥലത്തിന് വേണ്ടി വേണമെന്നുള്ളൊരു കാര്യം. അപ്പം എന്താണെങ്കിലും വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഈ റംബൂട്ടാൻ കൃഷി, ഒരു ബാങ്ക് മാനേജർ അദ്ദേഹത്തിന് വളരെ കാര്യമായിട്ട് വ്യവസായം എന്നുള്ള രീതിയിൽ കൃഷി ചെയ്യണമെന്ന്, ബിസിനസ്സായിട്ട് തന്നെ കൃഷി ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു. അതേ തുടർന്നാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫും ഇപ്പോൾ ഫുൾ ടൈമായിട്ട് ഈ റംബൂട്ടാൻ കൃഷി നമ്മുടെ മുണ്ടക്കയത്ത് വളരെ അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ ജസ്റ്റ് ഒന്ന് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കയറി നോക്കിക്കഴിഞ്ഞാൽ ചാക്കോയും ചാക്കോയുടെ ഭാര്യ ഷൈനിയും അവരുടെ കൃഷിയായിട്ടുള്ള ഈ റംബൂട്ടാൻ്റെ സക്സസ് സ്റ്റോറിയെക്കുറിച്ച് നമുക്ക് കേൾക്കാനാണ്.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: Sand Dunes with Akshay on Home 92.2 FM.

0: യുവർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2
0: FM. ഹോം ഈസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യ

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
2: അമിത് ഷാ എത്തി ലോക്സഭ പിരിഞ്ഞു. മെസ്സി വിവാദം റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തൽ, അന്വേഷണം ഉടനെന്ന് വി ഡി സതീശൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വർഷകാല സമ്മേളനത്തിന്റെ 18-ാം ദിവസമായി ഇന്ന് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ച ശേഷം ലോക്സഭ മറ്റ് നടപടികളിലേക്ക് കടക്കാതെ പിരിയുകയായിരുന്നു. 17 ദിവസമായി സഭയിൽ ഹാജരാകാതിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ എത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭയിൽ എത്തി. രാജ്യസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം നടക്കുകയാണ്. ഛായസൽക്കാരം ബഹിഷ്കരിച്ചിരിക്കുകയാണ് ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പ്രതിപക്ഷം നിരന്തരം അപമാനിതരാകുന്നുവെന്ന് പ്രതിപക്ഷം സഭയിൽ പറഞ്ഞു. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ സിബിഐയുടെ കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരെ തെരഞ്ഞെടുക്കാൻ വ്യക്തമായ മാനദണ്ഡങ്ങളില്ല. നിയമനം നടക്കുന്നത് നിലവിലെ ഉദ്യോഗസ്ഥരുടെ പരിചയക്കാരുടെ ശുപാർശയിൽ മാത്രം. ഈ നിയമന രീതിയാണ് ചോദ്യപേപ്പർ ചോർച്ചയിലേക്ക് നയിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ കായിക വകുപ്പിന്റെ റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകളുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. റിപ്പോർട്ട് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. ഉത്തരവാദിത്തത്തിൽ നിന്ന് മുൻ സർക്കാരിനൊഴിഞ്ഞു മാറാനാകില്ല എന്ന് അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ മെസ്സി കളിക്കുമെന്ന് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി കരാറുണ്ടാക്കാൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി നൽകിയതിലെ നടപടികൾ എന്തൊക്കെയായിരുന്നു? വിപണി മൂല്യനിർണ്ണയമോ ഫണ്ടിന്റെ സ്രോതസ്സോ പരിഗണിച്ചില്ല. സംസ്ഥാന സർക്കാർ പോലും പല കാര്യങ്ങളും അറിഞ്ഞില്ല. പരസ്പര വിരുദ്ധമായ ഒട്ടേറെ പ്രസ്താവനകൾ വരുന്നു. ഏതോ സ്ഥാപനത്തെ പൂട്ടിക്കാനായി താൻ ഇറങ്ങിയെന്നാണ് പറയുന്നത്. അങ്ങനെയില്ല. റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടേയുള്ളൂ. ജി എസ് ടി വെട്ടിപ്പ് നടന്നുവെന്ന് വ്യക്തം. ആ വെട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ കണ്ടുപിടിക്കുകയും നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നീട് അന്വേഷണം മരവിപ്പിക്കപ്പെട്ടതുപോലെയുള്ള അവസ്ഥ അടുത്ത 7 മാസമുണ്ടായി. അതുൾപ്പെടെ പരിശോധിച്ച് സർക്കാരിന് നഷ്ടപ്പെട്ട തുക ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യും. അനാസ്ഥ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. താൽപര്യപത്രം ക്ഷണിക്കാതെ സ്പോൺസറെ തീരുമാനിച്ചുവെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കരാറിൽ ഒരു മാനദണ്ഡവും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി. മെറ്റ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വാർത്തകൾ നീക്കുന്നുവെന്ന ആരോപണം നിഷേധിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഒരു വാർത്തയും നീക്കാൻ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടില്ല. നീക്കുന്നുവെന്ന ആരോപണം മുഖ്യമന്ത്രി നിഷേധിച്ചു. ഏതെങ്കിലും വാർത്ത നീക്കിയാൽ സർക്കാർ ഇടപെടുമെന്ന് മുഖ്യമന്ത്രി. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായവരെ തനിക്ക് നേരിട്ടറിയാമെന്ന് മുഖ്യമന്ത്രി. തനിക്ക് സോഷ്യൽ മീഡിയ ടീമില്ലെന്നും വി ഡി സതീശൻ പറയുന്നു. സംസ്ഥാനത്ത് അപ്രഖ്യാപിത സെൻസർഷിപ്പ് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം പോലും ജനങ്ങളിൽ എത്താതിരിക്കാൻ സർക്കാർ ഇടപെടൽ നടത്തുന്നു. നടപടിക്കെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർന്നു എന്നായിരുന്നു പിണറായി വിജയൻ നേരത്തെ പറഞ്ഞത്. ഫുട്ബോൾ ഇതിഹാസ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ സ്പോൺസറെ പിന്തുണച്ച മുൻ എൽ ഡി എഫ് സർക്കാർ നടത്തിയ ഇടപെടലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പിഴ ഒഴിവാക്കാൻ മുൻ സർക്കാരിന്റെ നയതന്ത്ര ഇടപെടലുകൾ നടത്തിയതിന്റെ തെളിവാണ് പുറത്ത് വന്നിരിക്കുന്നത്. അർജന്റീനയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിക്ക് കേരള സർക്കാർ കത്തയച്ചു. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ വരവ് സംസ്ഥാന സർക്കാർ ഉൾപ്പെട്ട ത്രികക്ഷി ഡീലെന്ന് സമ്മതിക്കുന്നതാണ് കത്ത്. ലിയണൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിക്കാൻ നടത്തിയ നീക്കങ്ങളിൽ സർക്കാർ ഖജനാവിന് നഷ്ടമില്ലെന്ന മുൻമന്ത്രി വി അബ്ദുറഹ്മാന്റെ വാദം തെറ്റെന്ന് തെളിയിച്ച നിയമസഭാ രേഖ. അർജന്റീന ടീമിനെ ക്ഷണിക്കാനെന്ന പേരിൽ സ്പെയിൻ സന്ദർശിച്ച വകയിൽ 13 ലക്ഷം രൂപയാണ് ഖജനാവിൽ നിന്ന് ചിലവായത്. നജീബ് കാന്തപുരം എംഎൽഎയുടെ ചോദ്യത്തിന് മുൻമന്ത്രി അബ്ദുറഹ്മാൻ തന്നെയാണ് മറുപടി നൽകിയിരിക്കുന്നത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു വധക്കേസ് പ്രതികൾ കോടതിയിൽ ഹാജരായി. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് വിചാരണ കോടതിയിൽ ഹാജരായിരിക്കുന്നത്. സവർക്കർ ചോദ്യവിവാദം. അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടി സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. സർക്കാരിന്റെ അധികാരത്തിൽ ഇടപെടില്ലെന്ന് കോടതി. സർക്കാരിന് നടപടിയെടുക്കാം. സസ്പെൻഷൻ സാഹചര്യം വിശദീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഫ്രീഡം ക്വിസിലെ സവർക്കർ വിവാദത്തിൽ സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപകൻ ഹൈക്കോടതിയെ നേരത്തെ സമീപിച്ചിരുന്നു. കാസർഗോഡ് പള്ളത്തടുക്ക AEP സ്കൂളിലെ അധ്യാപകൻ ഗുരുപ്രസാദാണ് ഹർജി നൽകിയത്. സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കണമെന്നും അച്ചടക്ക നടപടികൾ സ്റ്റേ ചെയ്യണമെന്നുമായിരുന്നു ആവശ്യം. ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കം. പള്ളികളുടെ പോലീസ് സംരക്ഷണ ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി. യാക്കോബായ സഭ നൽകിയ അപ്പീലിലാണ് നടപടി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ അൽ ഖൈദ ഉപസംഘടനയെന്ന യു എൻ റിപ്പോർട്ട്. അൽ ഖൈദ ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ആക്രമണത്തിന് പിന്നിലെന്ന യു എൻ സുരക്ഷാ സമിതി നിരീക്ഷണ സംഘമാണ് അറിയിച്ചത്. യാത്രാമധ്യ എയർ ഇന്ത്യ വിമാനം 300 താഴ്ചയിലേക്ക് പതിച്ച സംഭവത്തിൽ പൈലറ്റിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ. മയക്കുമരുന്നിന് പുറമെ ഉറക്ക ഗുളികകളും കഴിച്ചിരുന്നു. രക്തത്തിൽ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തി. എയർ ഇന്ത്യയുടെ ആഭ്യന്തര ഫ്ളൈറ്റ് സേഫ്റ്റി റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലാവധി അവസാനിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന സൂചനയുമായി ഇറാൻ. വെടിനിർത്തൽ ധാരണ തുടരാൻ സംബന്ധിച്ചെന്ന റിപ്പോർട്ടുകൾ ഇറാൻ തള്ളി. മിസൈൽ ആക്രമണം ഭയന്നാണ് നാറ്റോ ഉച്ചകോടിക്കെത്തിയ ട്രംപ് വിമാനം മാറിക്കയറിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. യുവേഫ സൂപ്പർ കപ്പ് കിരീടം നിലനിർത്തി. ഫ്രഞ്ച് ക്ലബ് PSG ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG യൂറോപ്പ ലീഗ് ജേതാക്കളായ ആസ്റ്റൺ വില്ലയുമാണ് കിരീടത്തിനായി ഏറ്റുമുട്ടിയത്. ഓസ്ട്രേലിയ സാൽസ്ബർഗിൽ നടന്ന പോരാട്ടത്തിൽ ഇംഗ്ലീഷ് ക്ലബ് ആസ്റ്റൺ വില്ലയെ 1-2 രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് PSG തുടർച്ചയായി 2 തവണയും കിരീടം നേടിയത്. അടുത്ത വാർത്ത 11 മണിക്ക്.
1: Home FM News was brought to you by Dhanya Group of Companies since 1982.
0: Time check.
1: Brought to you by Ozone Cargo.
2: Good morning, studio clock. ഇപ്പോൾ സമയം 10:06.
0: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
0: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: Dubai ലിപ്പോൾ രേഖപ്പെടുത്തിയ കൂടിയ താപനില 39°C. അന്തരീക്ഷ ഈർപ്പം 41%.
0: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇത്തവണത്തെ ഒരു മെഗാ ഓണം പൊന്നോണമാണ് സത്യം പറഞ്ഞാൽ അബുദാബിയിൽ നടക്കാനായിട്ട് പോകുന്നത്. ആഡ്കോപ്പിന്റെ ഒരു വലിയ ഒരു ഓണ പരിപാടിയാണ് സത്യത്തിൽ ഇത്തവണ മീന സെന്റർ അബുദാബിയിൽ വെച്ചാണ് 23-ാം തീയതി നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഗംഭീരമാക്കാൻ പോകുന്നത് കേട്ടോ. പായസം കോമ്പറ്റീഷൻ ഉണ്ട്, പൂക്കളം കോമ്പറ്റീഷൻ ഉണ്ട്, മലയാളി മങ്ക കോമ്പറ്റീഷൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസും, ഫൺ ഗെയിംസും, ഒരു ഫാമിലി എന്റർടൈൻമെന്റ് പ്രോഗ്രാമാണ് സത്യം പറഞ്ഞാൽ ഈ വരുന്ന 23-ന് ഞായറാഴ്ച, വരുന്നതല്ല അതിൻ്റെ അങ്ങേ ഞായറാഴ്ച നടക്കാനായിട്ട് പോകുന്നത്. 23 ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫാമിലിയും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വരാം. അതുകൊണ്ട് തന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അബുദാബിക്കാർക്ക് ഇതൊരു ഗ്രേറ്റ് ഓണം കിക്ക് സ്റ്റാർട്ട് ആയിരിക്കും. അതിൻ്റെ ഓണത്തിൻ്റെ ലാസ്റ്റ് സൺഡേ ആണ് നമ്മളിത് അടിച്ചു പൊളിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ടാണ്. മീന സെൻ്ററിലേക്ക്, അബുദാബിയിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഹോം 92.2 എഫ്എമ്മിൻ്റെ ടീം അവിടെ ഉണ്ടാവും. ഓണം പൊന്നോണം എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാം സത്യത്തിൽ ഗംഭീരമാക്കാനായിട്ടുള്ള ഒരു എല്ലാ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങൾക്ക് മേടിക്കാനുണ്ട്. രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ തന്നെ ഞങ്ങൾ വഴിയെ പറയുന്നതാണ്. അപ്പോൾ എന്താണേലും ഓണം പൊന്നോണം ഇത് ഇൻ അസോസിയേറ്റ് വിത്ത് മലബാർ അടുക്കള കൂടെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആഡ്കോപ്പിൻ്റെ ഈ ഒരു പ്രോഗ്രാം ഡേറ്റ് മറക്കണ്ട, 23 ഓഗസ്റ്റ് 2026 അബുദാബിയിലെ മീന സെൻ്ററിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ഗംഭീര മത്സരമായി നമുക്ക് അവിടെ അടിച്ച് പൊളിച്ച ഒരു നമ്മൾ നാട്ടിൽ പോവാത്തതിൻ്റെ ആ ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ടാവുമല്ലോ ഓണക്കാലത്ത്. അതൊക്കെ നമുക്ക് മാറ്റി നല്ല ഓണ അറ്റയറിൽ വന്ന് ഒരുമിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് നല്ല പാട്ടും നല്ല പായസവും നല്ല പൂക്കളവും ഒക്കെ ആയി ഒരു ഗംഭീര 2026 ഓണം നമുക്ക് അങ്ങോട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് വേറെ ഒരുപാട് ഓണ പരിപാടികൾ ഉണ്ടായിരിക്കും, പക്ഷേ ഇതുപോലെ ഒരെണ്ണം പിന്നെ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ഡേറ്റ് ഓർത്ത് വെച്ചു, ഓഗസ്റ്റ് 23 ഞായറാഴ്ച അബുദാബിയിലുള്ള മീന സെൻ്ററിൽ വെച്ചാണ് നമ്മുടെ ഇത്തവണത്തെ ഓണം പൊന്നോണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ പോകുന്നത്.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ട്രാഫിക് ഇച്ചിരൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പല ഏരിയയിലും രാവിലെ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല മാറി. പക്ഷേ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൽമാൻ റോഡിൽ ഒരു ആക്സിഡന്റ് കാണിക്കുന്നുണ്ട്. നമ്മുടെ ക്യുസിസ് ഭാഗത്തായിട്ടാണ്. സ്റ്റിൽ സ്ലോ മൂവിംഗ് ട്രാഫിക് സിറ്റുവേഷൻ ആണ് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ഏരിയ നോക്കുകയാണെങ്കിൽ അല്ലീത്തേറ്റ് റോഡിലൂടെ ഒക്കെ രാവിലത്തെ അപേക്ഷിച്ച് നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ കുറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 in GCC. TNC apply.
5: Sand Dunes with Akshay on Home 92.2 FM.

ഈ ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും, പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗണ്ട് ഡോട്ട് ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Home 92.2 FM. Home is a feeling. യു എയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യു എ യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
0: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

ആരോഗ്യത്തിന്റെ രുചിയൂറും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: Sand Dunes with Akshay on Home 92.2 FM.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ആൻഡ് ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നിത്യ ജോയിൻ ചെയ്യുന്ന ഒരു സമയം കൂടെയാണ്. സോ നിത്യ എല്ലാ ദിവസവും നമുക്ക് സംതിങ് ന്യൂ കാര്യങ്ങളായിട്ട് നിത്യ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ നിത്യ ഇവിടെ ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് നിത്യ, നമസ്കാരം.
1: വെരി വെരി വെരി ഗുഡ് മോർണിംഗ്.
0: എന്താണ് വിശേഷങ്ങൾ?
1: സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണേലും ഇന്ന് നിത്യ പറയാൻ പോകുന്ന ഒരു കാര്യം സംതിങ് ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ എനിക്കൊരു ഹിന്റ് തന്നായിരുന്നു, പക്ഷെ ഇന്ന് ഈ ഒരു കാര്യം പറഞ്ഞാൽ കുറച്ച് ഇന്ന് നമ്മുടെ ഇവിടെ നിത്യ ഇവിടെ ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് നിത്യ, നമസ്കാരം.
1: വെരി വെരി വെരി ഗുഡ് മോർണിംഗ്.
0: എന്താണ് വിശേഷങ്ങൾ?
1: സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണേലും ഇന്ന് നിത്യ പറയാൻ പോകുന്ന ഒരു കാര്യം സംതിങ് ഡിഫറെന്റ് ആണ്.

0: കളർ, ഒരു മെറൂൺ റെഡ് കളറിലുള്ള ഒരു പാസ്പോർട്ട് ഉണ്ട്, ഗ്രീൻ കളറിലെ പാസ്പോർട്ട് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അപ്പൊ ടോട്ടൽ 4 ആണ്.
1: ഓ ശരി, നാല് ടൈപ്പ്
0: ഓഫ് പാസ്പോർട്ട് ആണ്. ഈ ഫസ്റ്റ് വരുന്ന ബ്ലൂ പാസ്പോർട്ട്, അതിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരു പീസിനെയും വിശാലമായ സമുദ്രത്തെയും ഒക്കെ കണക്കാക്കിയിട്ടാണ് ബ്ലൂ കളർ പാസ്പോർട്ട്. അതാണ് അതിന്റെ ഒരു തീം എന്ന് പറയുന്നത്. ഇനി ഇത് അമേരിക്കൻ കൺട്രീസിലെയും കരീബിയൻ ദ്വീപ് ഐലൻഡിലെയും, സോറി, കരീബിയൻ ദ്വീപ് രാജ്യങ്ങളിലെ ആൾക്കാരാണ് ഈ ബ്ലൂ പാസ്പോർട്ട് നമ്മൾ ഇന്ത്യൻസുകൾക്ക് അടക്കം ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ബ്ലൂ പാസ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ ടൂറിസം, അതുപോലെ ഹയർ സ്റ്റഡീസ്, ജോബ് ഓഫർ, ഇതിനൊക്കെ നമ്മൾ വിദേശത്തേക്ക് പോകുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലൂ പാസ്പോർട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ.
1: നമ്മുടെ പാസ്പോർട്ട് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഹയർ ഓഫീഷ്യൽസിന് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് കളർ പാസ്പോർട്ടും, പ്രത്യേകിച്ച് ആർമിയിലൊക്കെ ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കും ഡിഫറെന്റ് എന്തൊക്കെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്.
0: ഈ ബ്ലൂ പാസ്പോർട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഓർഡിനറി പാസ്പോർട്ട്. ഇനി സെക്കൻഡ് വൺ ഈസ് മെറൂൺ പാസ്പോർട്ട്, അല്ലെങ്കിൽ റെഡ്, അല്ലെങ്കിൽ ഒരു ബർഗണ്ടി കളറിലൊരു പാസ്പോർട്ട് ഉണ്ട്. അത് ശരിക്കും വരുന്നത് ഈ ചരിത്രപരമായ പ്രാധാന്യത്തെ, ഭരണാധികാരത്തെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ.
1: അപ്പൊ
0: യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ് ശരിക്കും അവരുടെ പൗരന്മാർക്ക് വേണ്ടി ഈ റെഡ് കളറിലെ പാസ്പോർട്ട്. അപ്പം സത്യം പറയാം, ഇന്ത്യയിൽ ഇതൊരു VIP പാസ്പോർട്ടാണ് ഈ റെഡ് കളർ എന്ന് പറയുന്ന സാധനം. നമ്മുടെ നേരത്തെ പറഞ്ഞ ഡിപ്ലോമാറ്റ്സ് ആയിക്കോട്ടെ, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ഇവർക്കൊക്കെ എന്താ വേറെ രാജ്യങ്ങൾക്ക് വിദേശത്തേക്ക് പ്രത്യേക ഒരു പ്രൊട്ടക്ഷൻ, അതുപോലെ പ്രിവിലേജ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ റെഡ് കളറിലുള്ളത്. ദെൻ ഗ്രീൻ, ഞാൻ ഗ്രീൻ ഇതുവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ കണ്ടു.
1: അല്ല, ഞാൻ കണ്ടിട്ടുണ്ട് ഈ പാകിസ്ഥാനികളുടെ ഗ്രീൻ അല്ലേ പാസ്പോർട്ട്.
0: ആയിട്ടുണ്ടോ? ഞാൻ അത് അത്ര ശ്രദ്ധിച്ചു.
1: ഞാൻ എന്താ പറയാ, ഈ എയർപോർട്ടിൽ ചെന്ന് നമ്മള് ചെക്കിന് നിൽക്കുന്ന സമയത്ത് ഞാൻ പല ആൾക്കാരല്ലേ, എനിക്ക് ഭയങ്കര രസമാണ് ഈ പെട്ടെന്ന് പാസ്പോർട്ട് നോക്കും, ഇത് കളർ ഏത്, ഇത് ഏതാണ്ട് ഞാൻ തന്നെ ഗസ് ചെയ്യാൻ പറ്റുമോ നോക്കും. അങ്ങനെ
0: അങ്ങനെ അങ്ങനെ കുറെ നാടുകളിലേക്ക് പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ
1: പച്ച
0: ശരിക്കും ഒരു ഫേവറേറ്റ് റിലീജിയസ് സിഗ്നിഫിക്കൻസ് കൊടുത്തുകൊണ്ടാണ് ഈ ഗ്രീൻ കളർ പാസ്പോർട്ട് യൂസ് ചെയ്യുന്നത്. സൗദി അറേബ്യ പറഞ്ഞ പോലെ പാകിസ്ഥാൻ,
1: ശരി, പാകിസ്ഥാൻ, ഗൂഗിളിൽ ഇവിടെ നോക്കുവായിരുന്നു
0: പാകിസ്ഥാൻ, ബംഗ്ലാ, ഞാൻ പെട്ടെന്ന് ഓർത്തേ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അതുപോലെ ഈ പറഞ്ഞ സൗദി അറേബ്യ, ഇവിടെയുള്ള രാജ്യങ്ങളാണ് ശരിക്കും അവരുടെ പൗരന്മാർക്ക് ഇന്റർനാഷണൽ ട്രാവലിനായിട്ട് നൽകുന്നതാണ് ഗ്രീൻ പാസ്പോർട്ട്. ബ്ലാക്ക് പാസ്പോർട്ട്, ഈ ബ്ലൂവും ബ്ലാക്കും തമ്മിൽ
1: വ്യത്യാസം
0: ഓക്കെ. എന്നാലും ഇതെന്ന് പറയുന്നത് എന്താ ഒരു സോഷ്യൽ പേർപ്പസിനായിട്ട് കൊടുക്കുന്ന ഒരു ഒന്നാണ് ഈ ബ്ലാക്ക് പാസ്പോർട്ടിന്. വേറൊരു കാര്യം അഴുക്കും കറിയൊന്നും പെട്ടെന്ന് പുരളില്ല,
1: തോട്ട്
0: കൂടി ഉണ്ട്, ഒരു പ്രാക്ടിക്കൽ അഡ്വാൻറ്റേജ് കൂടി ഇതിന്റെ പിന്നിലുണ്ടേ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ന്യൂസിലാൻഡ്, അംഗോള, അതുപോലെ മലാവി തുടങ്ങിയ രാജ്യങ്ങളാണ് അവരുടെ പൗരന്മാർക്ക് ഇത്തരത്തിലുള്ള ബ്ലാക്ക് പാസ്പോർട്ട് കൊടുക്കുന്നത്.
1: ഓ ശരി.
0: പിന്നെ കൂടുതൽ വൈറ്റ് പാസ്പോർട്ട് കേട്ടിട്ടുണ്ടോ? 4 എണ്ണം അല്ലാതെ
1: വൈറ്റ് പാസ്പോർട്ട് ഇന്ത്യയിലുണ്ട്, ഓഫീഷ്യൽ പാസ്പോർട്ട് ഉണ്ട്.
0: കറക്റ്റ് അല്ലേ? അതെ അതെ. ശരിക്കും ആ വൈറ്റ് പാസ്പോർട്ടിന്റെ ഒരു പേർപ്പസ് അത് തന്നെയാണ്. ഇത്ര പാസ്പോർട്ട്
1: ഇന്ത്യയിലും മെയിൻലി ഞാൻ കേട്ടിട്ടുള്ള 3 ആണ്, അതായത് ഓർഡിനറി ഉണ്ട്, പിന്നെ വൈറ്റ് പാസ്പോർട്ട് ഉണ്ട്, ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട്. അതെ അതെ. അപ്പൊ ഇത് ഇത്രയും ടൈപ്പാണ് പാസ്പോർട്ട്. ഇതല്ല, ഇത് വേറെ ഏതെങ്കിലും ടൈപ്പ് പാസ്പോർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് പറയാനാണ് കേട്ടോ.

0: होम एफएम हेडलाइंस
1: ब्रॉट यू बाय दिव्या ऑटो स्पेयर पार्ट्स ट्रेडिंग जेन्युइन पार्ट्स सेंटर फॉर जापानीज कार्स।
2: അമിത് ഷാ എത്തി, ലോക്സഭ പിരിഞ്ഞു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വർഷകാല സമ്മേളനത്തിന്റെ 18th ദിവസമായ ഇന്ന് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ച ശേഷം ലോക്സഭ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാതെ പിരിയുകയായിരുന്നു. 17 ദിവസമായ സഭയിൽ ഹാജരാകാതിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ എത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭയിൽ എത്തി. ജോൺ ബ്രിട്ടാസിനെതിരെ ലുങ്കിവാല പരാമർശം നടത്തിയ സുഷ്മിത ദേവ് ജയറാം രമേഷിനെതിരെ രാജീവ് ചന്ദ്രശേഖർ തന്നെ ലുങ്കിവാല എന്ന് വിളിച്ചിരുന്നു. ജയറാം രമേഷും വിഡ്ഢിയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളം നടക്കുകയാണ്. ഭരണപക്ഷം തങ്ങളെ നിരന്തരം അപമാനിക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ സിബിഐയുടെ കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ വ്യക്തമായ മാനദണ്ഡങ്ങളില്ല. നിയമനം നടക്കുന്നത് നിലവിലെ ഉദ്യോഗസ്ഥരുടെ പരിചയക്കാരുടെ ശുപാർശയിൽ മാത്രം. ഈ നിയമന രീതിയാണ് ചോദ്യപേപ്പർ ചോർച്ചയിലേക്ക് നയിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ കൊണ്ടുവരൽ വിവാദം. അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഉചിതമായ അന്വേഷണം നടക്കും. കായിക വകുപ്പ് സെക്രട്ടറി റിപ്പോർട്ട് പരിശോധിക്കുന്നു. റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകളുണ്ട്. മുൻ കായിക മന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി കരാറിൽ ഒരു മാനദണ്ഡവും പാലിച്ചിട്ടില്ല. താൽപര്യപത്രം ക്ഷണിക്കാതെ സ്പോൺസറെ തീരുമാനിച്ചുവെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. അതിനിടെ മെറ്റി ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വാർത്തകൾ നീക്കുന്നുവെന്ന ആരോപണം നിഷേധിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഒരു വാർത്തയും നീക്കാൻ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടില്ല. നീക്കുന്നുവെന്ന ആരോപണം മുഖ്യമന്ത്രി നിഷേധിച്ചു. ഏതെങ്കിലും വാർത്ത നീക്കിയാൽ സർക്കാർ ഇടപെടും. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായവരെ തനിക്ക് നേരിട്ടറിയാം. തനിക്ക് സോഷ്യൽ മീഡിയ ടീമില്ലെന്നും വി ഡി സതീശൻ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ അപ്രഖ്യാപിത സെൻസർഷിപ്പ് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം പോലും ജനങ്ങളിൽ എത്താതിരിക്കാൻ സർക്കാർ ഇടപെടുന്നു. നടപടിക്കെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയരണമെന്നും പിണറായി വിജയൻ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടു എന്ന പിണറായി വിജയന്റെ പ്രതികരണം വാർത്തയാക്കിയ വിവിധ മാധ്യമങ്ങളുടെ 6 പോസ്റ്റുകളാണ് ഫേസ്ബുക്കിൽ നിന്ന് നീക്കിയിരുന്നത്. ഫുട്ബോൾ ഇതിഹാസ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ സ്പോൺസറെ പിന്തുണച്ച് മുൻ LDF സർക്കാർ നടത്തിയ ഇടപെടലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പിഴ ഒഴിവാക്കാൻ മുൻ സർക്കാർ നയതന്ത്ര ഇടപെടലുകൾ നടത്തിയതിന്റെ തെളിവാണ് പുറത്തുവന്നത്. അർജന്റീനയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിക്ക് സർക്കാർ കത്തയച്ചിരുന്നു. അർജന്റീനിയൻ ഫുട്ബോൾ ടീമിന്റെ വരവ് സംസ്ഥാന സർക്കാർ ഉൾപ്പെട്ട ത്രികക്ഷി ഡീലെന്ന് സമ്മതിക്കുന്നതായിരുന്നു കത്ത്. മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീനിയൻ ടീമിനെ കേരളത്തിലെത്തിക്കാൻ നടത്തിയ നീക്കങ്ങളിൽ സർക്കാർ ഖജനാവിന് നഷ്ടമില്ലെന്ന മുൻമന്ത്രിയുടെ വാദം തെറ്റെന്ന് തെളിയിച്ച് നിയമസഭാ രേഖ. സ്പെയിൻ സന്ദർശിച്ച വകയിൽ 13 ലക്ഷം രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെലവായിരിക്കുന്നത്. മെസ്സിയുടെ സന്ദർശനം കലൂർ സ്റ്റേഡിയം നവീകരണത്തിന് കൈമാറിയതിലും ഗുരുതര ചട്ടലംഘനം. മിനിമം ഗ്യാരണ്ടി, ലൈസൻസ് തുക, റവന്യൂ ഷെയറിംഗ് എന്നിവയിൽ സ്പോൺസർമാരായ ചാനലിനും സർക്കാരിനും തമ്മിൽ കരാറില്ല. 5 കോടി രൂപ ഡെപ്പോസിറ്റ് ഒഴിവാക്കി നൽകിയതിലും ദുരൂഹത. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു വധക്കേസ് പ്രതികൾ കോടതിയിൽ ഹാജരായി. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് വിചാരണ കോടതിയിൽ ഇന്ന് ഹാജരായത്. സവർക്കർ ചോദ്യവിവാദം. അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടി സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. സർക്കാരിന്റെ അധികാരത്തിൽ ഇടപെടില്ല, സർക്കാരിന് നടപടിയെടുക്കാം. സസ്പെൻഷൻ സാഹചര്യം വിശദീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഫ്രീഡം ക്വിസ്റ്റിലെ സവർക്കർ വിവാദത്തിൽ സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപകൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കാസർഗോഡ് പള്ളത്തടുക്ക AP സ്കൂളിലെ അധ്യാപകൻ ഗുരുപ്രസാദ് ആയിരുന്നു ഹർജി നൽകിയിരുന്നത്. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കം. പള്ളികളുടെ പോലീസ് സംരക്ഷണം ഉത്തരവ് റദ്ദാക്കിയ ഹൈക്കോടതി. യാക്കോബായ സഭ നൽകിയ അപ്പീലിലാണ് നടപടി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ അൽഖൈദ ഉപസംഘടനയെന്ന യു എൻ റിപ്പോർട്ട്. അൽഖൈദ ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ആക്രമണത്തിന് പിന്നിലെന്ന യു എൻ സുരക്ഷാ സമിതി നിരീക്ഷണ സംഘം അറിയിച്ചു. യാത്രാമധ്യ എയർ ഇന്ത്യ വിമാനം 300 താഴ്ചയിലേക്ക് പതിച്ച സംഭവത്തിൽ പൈലറ്റിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ. കഞ്ചാവിന് പുറമെ പൈലറ്റ് ഉറക്ക ഗുളികകളും കഴിച്ചിരുന്നു. രക്തത്തിൽ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തി. എയർ ഇന്ത്യയുടെ ആഭ്യന്തര ഫ്ളൈറ്റ് സേഫ്റ്റി റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണ കാലാവധി അവസാനിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന സൂചനയുമായി ഇറാൻ. വെടിനിർത്തൽ ധാരണ തുടരാൻ സമ്മതിച്ചുവെന്ന റിപ്പോർട്ടുകൾ ഇറാൻ തള്ളി. മിസൈൽ ആക്രമണം ഭയന്നാണ് നാറ്റോ ഉച്ചകോടിക്കെത്തിയ ട്രംപ് വിമാനം മാറിക്കയറിയതെന്ന് അതിനിടെ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയും ഇറാനെയും ചർച്ചകളിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം. എന്നാൽ ഹോർമുസിൽ യുഎസിന് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്ന് ട്രംപ് ആവർത്തിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് അടിയന്തരമായി പൂർണ്ണ തോതിൽ തുറക്കേണ്ടതുണ്ടെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയും മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് യുഎഇ പ്രഖ്യാപിച്ച സൌജന്യ വിസ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ അബുദാബി കൾച്ചർ ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ട്രാവൽ പങ്കാളിയായ 11 കമ്പനികൾ വഴി അപേക്ഷ നൽകണം. 11 കമ്പനികളുടെയും പട്ടിക ഡിസിടി പുറത്തുവിട്ടു. സൌജന്യ സന്ദർശക വിസയ്ക്ക് 30 ദിവസമാണ് കാലാവധി. യുവേഫ സൂപ്പർ കപ്പ് കിരീടം നിലനിർത്തി ഫ്രഞ്ച് ക്ലബ് PSG. ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG യൂറോപ്പ് ലീഗ് ജേതാക്കളായ ആസ്റ്റൺ വില്ലയുമാണ് കിരീടത്തിനായി ഏറ്റുമുട്ടിയത്. ഓസ്ട്രേലിയ സാൽസ്ബർഗിൽ നടന്ന പോരാട്ടത്തിൽ ആസ്റ്റൺ വില്ലയെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് PSG തുടർച്ചയായ 2-ാം തവണയും കിരീടം നേടിയത്. അടുത്ത വാർത്ത 12 മണിക്ക്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
0: ഓരോ തുള്ളി രക്തവും ഒരു ജീവന്റെ പ്രതീക്ഷയാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസിന്റെ ഭാഗമായി കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ദുബായിയുടെ സഹകരണത്തോടെ FOA Events LLC സംഘടിപ്പിക്കുന്നു മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്. ഈ വരുന്ന ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ അൽജദാഫിലുള്ള DHA ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടക്കുന്ന ഈ മഹത്തായ സംരംഭത്തിൽ നിങ്ങളും പങ്കാളികളാകൂ. ഫോർ രജിസ്ട്രേഷൻ വിസിറ്റ് FOAEventsLLC.com/registration അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ megabloodnation@gmail.com. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 0569622187 0568732999.
3: Time check.
1: Brought to you by Ozone Cargo.
2: Good morning. ഇപ്പോൾ സമയം 11:07.
3: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 40%.
3: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya. Nitya.
1: ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട സ്നേഹിതർക്കും ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 13th ആണ്, വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റ് നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങളും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് 3 മണിക്കൂർ അടിച്ചുപൊളിക്കാം അല്ലേ. അടിച്ചുപൊളി പാട്ടുകളും നല്ല നല്ല വിശേഷങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും ശരി, ഇന്ന് 2 മണിവരെ കൂടെ ഞാൻ ഉണ്ടാവുകയേ. യെസ്. അപ്പൊ ഇന്ന് ഓഗസ്റ്റ് 13th എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വളരെ വലിയ 2 പ്രത്യേകതകളുണ്ട് കേട്ടോ. ഏതൊക്കെയാണെന്ന് വെച്ചാൽ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞത് ലോകമെമ്പാടുമുള്ള ഇടത് കൈ ഉപയോഗിക്കുന്നവരുടെ അല്ലെങ്കിൽ ഇടം കയ്യന്മാരുടെ ദിനമായിട്ടുള്ള ഇന്റർനാഷണൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഡേ ആണ് ഇന്ന്. എത്ര പേർക്ക് അറിയാമായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു? നിങ്ങളിൽ ആരൊക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ടോ? ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണേ. അപ്പൊ അതൊരു രസമല്ലേ, ഇന്ന ആള് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചാണ് എന്താണ് മീൻസ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന. അവരുടെ നമ്മളെല്ലാവരും വലത് കൈയിലുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവർ ഇടത് കൈയാണ് കൂടുതൽ അവർക്ക് വശം എന്നറിയുമ്പോൾ അത് ഇന്ന ആളാണെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. പലപ്പോഴും കണ്ടിട്ടില്ല നമ്മൾ പണ്ടൊക്കെ മാവിൽ ഇങ്ങനെ കല്ലെറിയാനായിട്ടൊക്കെ പല ആൾക്കാരും നിൽക്കുമ്പോൾ ഇടത് കൈയിട്ട് കൈകൊണ്ട് കല്ലെറിയുന്ന ആൾക്കാർ എറിഞ്ഞാൽ പെട്ടെന്ന് മാങ്ങ വീഴുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരു കാലം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് അക്ഷരങ്ങളുടെ ഭംഗിയും കലയും അതിൻ്റെ ആർട്ടും ആഘോഷിക്കുന്ന വേൾഡ് കാലിഗ്രഫി ഡേ ആണേ. അവങ്ങ 2 പ്രത്യേകതകളാണ് ഓഗസ്റ്റ് 13th. മറ്റൊരു പ്രത്യേകത, ഹോം 92.2 FM പ്രോഗ്രാം ഡയറക്ടറും സെയിൽസ് ഹെഡുമായിട്ടുള്ള ഞങ്ങളുടെ ജയലക്ഷ്മി മാമിൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഹോം 92.2 FM ഞങ്ങളുടെ ഓരോരുത്തരുടെയും വേൽ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ദിന ആശംസകൾ അറിയിക്കുകയാണ് ജയലക്ഷ്മി മാമിന്. അതും ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. യെസ്, ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ ഒരു മെൻറ്ററാണ്, ഞങ്ങളുടെ ടീം ഹെഡാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ഡേ ഞങ്ങളും വളരെ സന്തോഷത്തോടുകൂടി തന്നെ സ്വീകരിച്ചിരിക്കുന്നു. ഇനി ലോക ഈ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഡേയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലോക ജനസംഖ്യയുടെ കേവലം 10% ആളുകൾ മാത്രമാണ് ഇടത് കൈകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു റൈറ്റ് ഹാൻഡഡ് വേൾഡിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ദിവസവും ഒട്ടേറെ ചെറുതും വലുതുമായിട്ടുള്ള ചലഞ്ചസ് നേരിടേണ്ടി വരും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കത്രികകളായിക്കോട്ടെ, അല്ലെങ്കിൽ ബെഞ്ചായിക്കോട്ടെ, വാഹനങ്ങളുടെ ഡിസൈൻ ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ മൗസ്, അങ്ങനെ ഭൂരിഭാഗം വസ്തുക്കളും ഈ റൈറ്റ് ഹാൻഡേഴ്സിന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. പക്ഷേ ഈ പരിമിതികളെയൊക്കെ മറികടന്ന് ലോകത്ത് വൻ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരുപാട് ഫേമസ് പേഴ്സണാലിറ്റീസ് ഇടംകയ്യന്മാരാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സാധിക്കാൻ അല്ലെങ്കിൽ നമുക്ക് സാധിക്കില്ല എന്ന് കരുതി എനിക്ക് ലെഫ്റ്റ് ഹാൻഡോ വലത് കൈയ്യോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ പറ്റുമോ? നമുക്ക് ജീവിക്കണ്ടേ? നമുക്ക് ഈ ലോകം കീഴടക്കണ്ടേ? അങ്ങനെ മനസ്സിലൊരു അല്ലെങ്കിൽ അവർക്കൊരു പക്ഷേ ഇതൊരു ഇടത് കൈ കൊണ്ടാണ് എനിക്ക് സാധിക്കുന്നതെന്ന്, അല്ലെങ്കിൽ വലത് കൈക്ക് സ്വാധീനം ഇല്ലെന്നോ, അല്ലെങ്കിൽ അതുകൊണ്ട് പറ്റില്ലെന്നോ ഒന്നും ചിന്തിക്കില്ല. നമ്മൾ വലത് കൈ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അവരും അതുപോലെ തന്നെ ഇടത് കൈ ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നു എന്നത് മാത്രമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ വലിയ ഫേമസ് പേഴ്സണാലിറ്റീസിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ, അതുപോലെ ഐസക് ന്യൂട്ടൺ, ബരാക് ഒബാമ, ബിൽ ഗേറ്റ്സ്, നമ്മുടെ സ്വന്തം സച്ചിൻ ടെണ്ടുൽക്കർ, അമിതാഭ് ബച്ചൻ തുടങ്ങിയ മഹാന്മാരായിട്ടുള്ള വ്യക്തികളെല്ലാം ലെഫ്റ്റ് ഹാൻഡഡ് ആണ് ഗൈസ്. ഇടത് കൈ കൂടുതൽ ഉപയോഗിക്കുന്നവരിൽ തലച്ചോറിൻ്റെ റൈറ്റ് ഹെമിസ്ഫിയർ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും എന്നതുകൊണ്ടും അതുകൊണ്ട് തന്നെ ഇവർ വളരെ ക്രിയേറ്റീവും ഇന്നൊവേറ്റീവും ആയിട്ട് ചിന്തിക്കാൻ കഴിവുള്ളവരാണെന്നും പല സ്റ്റഡീസും വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ നിമിഷത്തിൽ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഇടം കൈ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഡേ വിഷസ് അറിയിക്കുകയാണ്. ഇനി ഇന്നത്തെ രണ്ടാമത്തെ ആ വലിയ ഹൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് വേൾഡ് കാലിഗ്രഫി ഡേ ആണ്. അക്ഷരങ്ങളെ വെറും ഒരു എഴുത്ത് എന്നല്ലാതെ അതൊരു എന്താ അപൂർവ മനോഹരമായിട്ടുള്ള വിഷ്വൽ ആർട്ടാക്കി മാറ്റുന്ന കലയാണ് കാലിഗ്രഫി, അല്ലെങ്കിൽ വടിവൊത്ത അക്ഷര എഴുത്ത് എന്നൊക്കെ നമുക്ക് പറയാം. ഇന്നത്തെ ഒരു ഡിജിറ്റൽ ഇറയിൽ എല്ലാവരും ടൈപ്പിങ്ങിലേക്കും ഫോണുകളിലേക്കൊക്കെ മാറി, ശരിയാണ്. എങ്കിലും മനുഷ്യൻ്റെ കൈപ്പടക്ക് ഇപ്പോഴും വേറെ തന്നെ ഒരു ചാം ആൻഡ് ഇമോഷണൽ വാല്യൂ ഉണ്ടെന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ. ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ ചെല്ലുന്ന സമയത്ത് ഞാൻ ഭയങ്കര എന്താ എപ്പോഴും ബഹളം വെച്ച് വർത്തമാനം പറഞ്ഞ് എല്ലാവരുടെയും കയ്യിൽ നല്ലത് വാങ്ങിച്ചു കൂട്ടും. പക്ഷേ എനിക്ക് എൻ്റെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ എൻ്റെ മിസ്സുമാരുടെ അടുക്കൽ ഒരു ചെറിയൊരു സ്നേഹം പരിഗണനയൊക്കെ കിട്ടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എൻ്റെ അക്ഷരങ്ങളായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ അത്ര വൃത്തിയായിട്ടൊന്നും എഴുതാറില്ല. എനിക്ക് നല്ല പെൻ ബോൾ പെൻ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഇരുന്ന് സമയമെടുത്തെഴുതും. അപ്പോൾ നമുക്ക് ശരിക്കും ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഒരു കോളേജിൻ്റെ തന്നെ ഒരു അക്രഡേഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു വലിയ തീസിസ് അപ്ഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. നമുക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. സോ ആ സമയത്ത് ടീച്ചേഴ്സ് ആ ഒരു ഫുൾ ഡിപ്പാർട്ട്മെന്റ് അത് എന്നെ ഏൽപ്പിച്ചു. എന്തിനെ ഏൽപ്പിച്ചെന്ന് പോലും അറിയില്ല, അവരാരും എന്നോട് മിണ്ടാറ് പോലുമില്ല. പക്ഷേ ഞാനത് ഫുള്ള് കഷ്ടപ്പെട്ടിരുന്നു, ഉറങ്ങാതെ എത്ര കഷ്ടപ്പെട്ടെന്നറിയാം എഴുതാൻ. ഉരുട്ടി ഉരുട്ടി ഉരുട്ടി ഇരുന്ന് എഴുതും. എഴുതി കഴിഞ്ഞ് എനിക്ക് എന്താ പാർക്കർ പെന്നിനൊക്കെ അവർ ഗിഫ്റ്റായിട്ട് തന്നു. എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുത്തു. അതിനുശേഷം ഭയങ്കര കാര്യമാണ് കേട്ടോ, എനിക്കൊരു ചെറിയ അസുഖം വന്നാലും അപ്പോഴും വീട്ടിലൊക്കെ വിളിച്ചു പറയും നിത്യയ്ക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ എൻ്റെ ഫാദറൊക്കെ വരുന്ന രീതിയിൽ. അപ്പോൾ അത്രയും ഒരു കെയറിംഗ് ആയിരുന്നു. അപ്പോൾ എൻ്റെ അക്ഷരമാണ് എൻ്റെ ടീച്ചേഴ്സിന് എന്നോട് ഒരു ഇത്തിരി എങ്കിലും ഇഷ്ടം തോന്നിക്കാൻ ഒരു കാര്യമായി മാറി. പ്ലസ് ടുവിനും അങ്ങനെ ആയിരുന്നു കേട്ടോ, അതിന് ഇത്രയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡിഗ്രി സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ എനിക്കൊരു ഒരു ഒരു സ്നേഹം കിട്ടാനുള്ളൊരു കാരണം ഇത് തന്നെയായിരുന്നു. അപ്പോൾ അതുപോലെ അക്ഷരങ്ങൾ നന്നായി വടിവത്ത രീതിയിൽ എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിലും മെസ്സേജ് ചെയ്യണേ. അപ്പോൾ എന്താ പറയുക, വിവിധ സാംസ്കാരിക പാരമ്പര്യങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ അറബിക്, ചൈനീസ്, യൂറോപ്യൻ സംസ്കാരങ്ങളിൽ കാലിഗ്രഫിക്ക് വലിയൊരു ചരിത്രവും പ്രാധാന്യവും പാരമ്പര്യവും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിന് വലിയൊരു പേഷ്യൻസ്, ഫോക്കസ്, സന്തോഷമൊക്കെ നൽകാൻ കഴിയുന്ന മികച്ചൊരു ഹോബി കൂടിയാണ് അക്ഷരങ്ങളുടെ സൗന്ദര്യം പരിശീലിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ച് സമയം കണ്ടെത്തി പ്രിയപ്പെട്ടവർക്കായി, നമ്മുടെ കുട്ടികൾക്കായി സ്വന്തം കൈപ്പടയിൽ മനോഹരമായിട്ടൊരു വാചകമെങ്കിലും എഴുതി നൽകാൻ ശ്രമിക്കണം. അപ്പോൾ ഈ രണ്ട് പ്രത്യേകതകൾ നിറഞ്ഞ ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച ഈ ദിവസം നിങ്ങളുടെ എനർജി ഒട്ടും കുറയാതെ ആസ്വദിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ തന്നെയുണ്ട് ഒരുപാട് വിശേഷങ്ങളുമായിട്ട്. കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
0: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
2: ബ്രോട്ട് യു ബൈ അൽ മറായ കാർ ആൻഡ് ബസ് റെന്റൽ, ദി മോസ്റ്റ് അഫോർഡബിൾ കാർ റെന്റൽ ഇൻ ദി UAE സിൻസ് 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Mid Mornings with Nitya.
2: Nitya.
3: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.
13: Amore, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
14: ശ്രദ്ധിക്കണ്ടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
15: അണ്ണം പേടിക്കണ്ട,
16: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
13: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
17: അണ്ണ ശ്രദ്ധിക്ക.
18: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക്. നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഡേ ആണ്, ഇന്റർനാഷണൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഡേ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ലോകത്തെ കീഴടക്കിയ ഒരുപാട് വ്യക്തിത്വങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കാര്യം കൂടി എടുത്തു പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും കൂടെ വിശദീകരിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഡൗട്ട് വരില്ലായിരുന്നു. അപ്പോൾ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ലെഫ്റ്റ് ഹാൻഡ് അല്ല റൈറ്റ് ഹാൻഡ് ആണെന്നാണ്. അത് ഒരിക്കലും സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല, കാരണം സച്ചിൻ ടെണ്ടുൽക്കർ സ്വാഭാവികമായിട്ടും ഒരു ലെഫ്റ്റ് ഹാൻഡഡ് പേഴ്സൺ ആണ്. പക്ഷേ ഈ ക്രിക്കറ്റ് കളിക്കളത്തിൽ അദ്ദേഹം വലം കൈ കൊണ്ടാണ് ബാറ്റ് ചെയ്യുന്നതും ബോൾ ചെയ്തതും എല്ലാം. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിന്റെ ഡെയിലി ലൈഫിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ എഴുതാനും അദ്ദേഹം ഭക്ഷണം കഴിക്കാനും അദ്ദേഹത്തിന്റെ ഇടം കൈയാട്ടോ ഉപയോഗിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത് രണ്ടും വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇടത് കൈ എഴുതാനും ഭക്ഷണം കഴിക്കാനും വലത് കൈ ക്രിക്കറ്റ് ബാറ്റ് പിടിക്കാനും ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചെറിയ കാലത്ത് ചൈൽഡ്ഹുഡ് ടൈമിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അജിത്തിന്റെ ഒരു ക്രിക്കറ്റ് കിറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അജിത്ത് വലം കൈയനായിരുന്നു. അപ്പൊ അതുകൊണ്ട് സച്ചിനും വലം കൈകൊണ്ട് ബാറ്റ് ചെയ്യാൻ ശീലിക്കുകയായിരുന്നു ചേട്ടനെ കണ്ട്. അതുകൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കറെ ഒരു ആംബിഡെക്സ്ട്രസ് അല്ലെങ്കിൽ രണ്ട് കൈകളും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നയാൾ എന്ന് വ്യക്തമായിട്ട് നമുക്ക് കണക്കാക്കാം. അദ്ദേഹം ലോക പ്രശസ്തനായത് ബാറ്റും മീൻസ് ക്രിക്കറ്റിലെല്ലാം ആയിക്കൊണ്ടാണ്. അവിടെ പക്ഷേ വലം കൈയാണ് ഉപയോഗിച്ചത്. അതിന് കാരണം ചേട്ടൻ വീട്ടിൽ വലം കൈയനായതുകൊണ്ട് അത് ശീലിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഡെയിലി ലൈഫിൽ എഴുതാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഇടത് കൈയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് രണ്ട് കൈ ഉപയോഗിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇന്നത്തെ ഒരു ഡേ ഇടത് കൈയുടെ ഉപയോഗിച്ച് ജീവിക്കുന്നവരുടെ കാര്യമായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ. എനിവേ, അതൊരു പുതിയ അറിവ് തന്നെയല്ലേ തീർച്ചയായിട്ടും. ഓക്കെ, നമ്മൾ ഇപ്പോൾ പ്രവാസികളെ എപ്പോഴും തിരയുന്ന അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങളിലൊന്നാണ് യു എ വിസ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ കുടുംബത്തെയോ അല്ലെങ്കിൽ കൂട്ടുകാരെയോ ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ വിസയായിട്ട് ബന്ധപ്പെട്ട ചിലവുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കാറൊക്കെ ഉള്ളത്. പക്ഷെ ഇപ്പോൾ അതിനൊരു വലിയ ആശ്വാസ വാർത്ത വന്നിട്ടുണ്ട്. അതായത് ഫ്രീ ആയിട്ട് വിസ ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ കുടുംബത്തിലെ എല്ലാവരെയും എളുപ്പത്തിൽ യു എയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു അപൂർവ വഴി തുറന്നിരിക്കുകയാണ് ഗൈസ്. എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീ വിസ വഴി നമുക്ക് ലഭിക്കുന്ന വലിയ ആനുകൂല്യം എന്തൊക്കെയാണെന്ന് അറിയാമോ? നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഇടയ്ക്ക് യു എയിലെ എയർപോർട്ടുകൾ വഴി കണക്റ്റിംഗ് ഫ്ലൈറ്റുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ലഭിക്കുന്ന ട്രാൻസിറ്റ് വിസയെക്കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ യു എയുടെ സ്വന്തം എയർലൈനുകളായിട്ടുള്ള എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ്, എത്തിഹാദ്, എയർ അറേബ്യ തുടങ്ങിയവ വഴി യാത്ര ചെയ്യുമ്പോൾ വെറും 48 മണിക്കൂർ കാലാവധിയുള്ള ട്രാൻസിറ്റ് വിസ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി ഇതല്ലാതെ 96 hours അല്ലെങ്കിൽ 4 ദിവസത്തേക്ക് യു എ ചുറ്റിക്കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വെറും 50 ദിർഹംസ് കൊടുത്താൽ 96 hour ട്രാൻസിറ്റ് വിസയും കിട്ടും. അതും ഇതിനകത്തൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഈ ട്രാൻസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നാട്ടിൽ നിന്നും യു കെ, യു എസ്, യൂറോപ്പ് അല്ലെങ്കിൽ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒക്കെ ഇത് വളരെ നല്ലൊരു എന്താ പറയുക, ഡബിൾ ബെനിഫിറ്റ് ആണെന്ന് പറയാം അല്ലേ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒറ്റ ടിക്കറ്റിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫ്രീ വിസ ഉപയോഗിച്ച് യു എയിൽ ഇറങ്ങി ദിവസങ്ങളോളം നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണാനും ഈ സിറ്റിയൊക്കെ ഒന്ന് ചുറ്റി കാണാനും ഒക്കെ ഇതിലൂടെ സാധിക്കും. അപ്പൊ ഇതിന് അപേക്ഷിക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അതായത് നിങ്ങളുടെ പാസ്പോർട്ട് വാലിഡിറ്റി കുറഞ്ഞത് 6 മാസമെങ്കിലും ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ യു എയിൽ നിന്നുള്ള അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള കൺഫേംഡ് ഓൺവേർഡ് ഫ്ലൈറ്റ് ടിക്കറ്റും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി യാത്ര തിരിക്കുന്നതിന് മുമ്പ് തന്നെ അതത് എയർലൈനുകളുടെ വെബ്സൈറ്റ് വഴിയോ ട്രാവൽ ഏജൻസ് വഴിയോ വളരെ ഈസി ആയിട്ട് ഈ വിസ മുൻകൂട്ടി അപ്ലൈ ചെയ്ത് വാങ്ങാനും സാധിക്കും. പിന്നെ വേറെ വൻതുക കൊടുത്ത് നമുക്ക് വിസിറ്റ് വിസകൾ എടുക്കാതെ തന്നെ നമ്മുടെ കുടുംബത്തെ എല്ലാം വളരെ സ്മാർട്ടായിട്ട് ഇവിടെ എത്തിക്കാൻ പറ്റിയൊരു അത്യുഗ്രൻ ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പൊ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെ യാത്രകൾ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് യാത്രാ ചിലവ് വളരെ പകുതിയായിട്ട് കുറയ്ക്കാന്നുള്ളതാണ് അത് തെളിയിക്കുന്നുള്ള ഒരു രീതിയായത്. അപ്പൊ നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ ട്രാൻസിറ്റ് വിസ ഉപയോഗിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാൻ അവസരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. അങ്ങനെയുള്ള നല്ല യാത്രാ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കാം 0585829220 എന്ന നമ്പറിലേക്ക്. ഇനി ഈ നമ്പർ സിനിമ കാണാൻ ഉപയോഗിക്കാം. എങ്ങനെയാണ്? യെസ്, 20 തീയതിയാണ് ഖലീഫ റിലീസ് ചെയ്യുന്നത്. 21 ബദലഹേം കുടുംബ യൂണിറ്റും റിലീസ് ചെയ്യുന്നു. ഈ രണ്ട് മൂവീസിൽ നിങ്ങൾക്ക് കാണാൻ ഏതാണ് ഇഷ്ടം വേഗം മെസ്സേജ് അയക്കൂ. HD ഹോം തിയേറ്റർ എന്നതിന്റെ HD, ഇനി ഖലീഫയാണെങ്കിൽ അത്, അതല്ല ബദലഹേം കുടുംബ യൂണിറ്റ് ആണെങ്കിൽ അത്. ഇഷ്ടമുള്ള സിനിമാ പേരും നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് ഈ നമ്പറിലേക്ക് അയക്കൂ, 0585829220. നമുക്കൊരു തമിഴ് പാട്ടൊക്കെ കേട്ടിട്ട് വേഗം മടങ്ങിയെത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
2: തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா அரஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: You're listening to Home 92.2 FM. Home is a feeling.
2: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
3: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
4: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
3: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
4: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
3: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: ഹൃദയഹാരിയായ മറ്റൊരു കുടുംബ ചിത്രവുമായി ഈ ഓണക്കാലത്ത് നിവിൻ പോളി എത്തുന്നു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് പ്രേമലവും തണ്ണീർമത്തൻ ദിനങ്ങളും ഒരുക്കിയ ജനപ്രിയ സംവിധായകൻ ഗിരീഷ് ഏടി ഒരുക്കുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: കിട്ടിയേണ്ടിരുന്നാൽ മതി, നമ്മള് നിർത്തി പോകേണ്ടിരുന്നാൽ മതി, അത് കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് പ്ലാൻഡ് ആയിട്ട് തന്നെ ദൈവം നമുക്ക് കൊണ്ടുതരും.
0: നിവിൻ പോളിക്കൊപ്പം നായികയായി മമിത ബൈജുവും സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ശ്രീൻജ തുടങ്ങി ഒരു വലിയ താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നു സൂപ്പർ ഹിറ്റ് ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: പാരമ്പര്യത്തിന്റെ രുചിയൂറും ഓണസദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടയരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: യെസ്, നമുക്ക് ലൈവ് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ സമയം 11:47 ആയിട്ടുണ്ട്. നമ്മുടെ ഷെയ്ഖ് സായിദ് റോഡിലെ ബിസിനസ് ബേയിൽ നിന്നും ഡൗൺ ടൗൺ ദുബായിലേക്ക്, അതുപോലെ വേൾഡ് ട്രേഡ് സെന്റർ റൗണ്ട് എബൌട്ട് ഭാഗത്തേക്കൊക്കെ വെഹിക്കിൾസ് വളരെ പതുക്കെ ഒരു ബമ്പർ ടു ബമ്പർ രീതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ E44 അൽഖയിൽ റോഡിൽ മെയ്താൻ ഭാഗത്തു നിന്നും റാസൽഗോറിലേക്ക് കണക്ട് ചെയ്യുന്ന പ്രധാന സ്ട്രെച്ചുകളിലൊക്കെ നല്ല ഹെവി ട്രാഫിക് കൺജഷൻ അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ മിർദിഫ് ദുബായ് സിലിക്കൺ എയാസിസ് ഏരിയകളെ ബന്ധിപ്പിക്കുന്ന ഭാഗങ്ങളിലും ട്രാഫിക് മന്ദഗതിയിലാണ്. അതേസമയം കുറച്ചുകൂടി സ്മൂത്ത് ആൻഡ് മോഡറേറ്റ് ട്രാഫിക്കുള്ള വഴികൾ നോക്കുകയാണെങ്കിൽ എമിറേറ്റ്സ് റോഡിൽ തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഗതാഗതം വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ ദുബായ് അലൈൻ റോഡ് മോഡറേറ്റ് ട്രാഫിക് ഫ്ലോ ആണ് കാണിക്കുന്നത്. ഈ സമയത്ത് ഡ്രൈവ് ചെയ്യുന്ന എല്ലാവരും കൃത്യമായിട്ട് സേഫ് ഡിസ്റ്റൻസ് പാലിക്കാനും ലൈനുകൾ മാറുമ്പോൾ പ്രത്യേക ശ്രദ്ധ പുലർത്താനും ഓർമ്മിക്കുക. ഹാവ് എ സേഫ് ഡ്രൈവ്. കീപ് ലിസണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
1: Mid morning with Nitya.
3: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം അല്ലെങ്കിൽ ഗിഫ്റ്റ് അല്ലെങ്കിൽ പുണ്യം അതൊക്കെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുക എന്ന് തന്നെയായിരിക്കും അല്ലെ. അത്തരത്തില് അവയവദാനത്തിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് പുതിയ ജീവനും പുതിയ പ്രതീക്ഷകളും നൽകിക്കൊണ്ട് നമ്മുടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ലോകത്തിന് തന്നെ വലിയൊരു മാതൃക ആയി മാറിയിരിക്കുകയാണ്. ഇവരുടെ ദേശീയ അവയവദാന പ്രോഗ്രാമായിട്ടുള്ള ഹയാത്ത് എന്ന മഹത്തായ പദ്ധതിയിലൂടെ കൈവരിച്ച വൻ മുന്നേറ്റത്തെക്കുറിച്ചാണ് കേട്ടോ ഞാൻ സംസാരിച്ചു വരുന്നത്. അതായത് അവയവദാന രംഗത്ത് ചരിത്രപരമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് നമ്മുടെ GCC കൺട്രീസിൽ ഒന്നാം സ്ഥാനം നിലനിർത്താൻ UAE വീണ്ടും സാധിച്ചിരിക്കുകയാണ്. അവസാനമായിട്ട് പുറത്തുവന്ന കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഏതാണ്ട് 39,000+ ആളുകളാണ് ഈ ഹയാത്ത് എന്ന പ്രോഗ്രാമിലൂടെ സ്വന്തം അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എത്ര വലിയ കാര്യമാണ്, 1-2 39,000. അപ്പോൾ മരണാനന്തര അവയവദാനത്തിലൂടെ മാത്രം ഇതുവരെ ഒരുപാട് ആളുകൾക്കാണ് ജീവൻ തിരിച്ചുകിട്ടിരിക്കുന്നത്. വലിയ പുണ്യപ്രവൃത്തി തന്നെയാണ് തീർച്ചയായിട്ടും അത്. എന്തായാലും ഒരു വ്യക്തിയുടെ അവയവദാനം വഴി ഒന്നിലധികം ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 100 അവയവമാറ്റ ശസ്ത്രക്രിയകളാണ് വിജയകരമായി UAE പ്രമുഖ ഹോസ്പിറ്റലുകളിൽ വെച്ച് നടന്നിരിക്കുന്നത്. അതുമാത്രമല്ല ഏത് രാജ്യക്കാർക്കും ഏത് വംശക്കാർക്കും എന്ത് നോക്കിയോ, അങ്ങനെ ജാതിയോ മതമോ രാജ്യമോ വ്യക്തികളോ ഒന്നും നോക്കാതെ ആർക്ക് വേണമെങ്കിലും യാതൊരു വേർതിരിവും ഇല്ലാതെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുമാണ് ഈ ഒരു ഓർഗൻ ഡൊണേഷൻ പ്രോസസ്സ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ UAE പൗരന്മാർക്കും പ്രവാസികൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഹയാത്ത് ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ ഇതിൽ പങ്കാളികളാകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ തീരുമാനം, അതുകൊണ്ട് നാളെ മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചം കൊണ്ടുവരാൻ കഴിയുമെന്നൊക്കെ പറയുമ്പോൾ അത് അത്ര നിസാര കാര്യമല്ല. നമുക്ക് ഈ ജന്മത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ്, ഏറ്റവും വലിയ കാര്യമാണ്. നമ്മളിവിടെ എത്ര പുണ്യപ്രവർത്തികൾ ചെയ്തു, എത്ര കണ്ണുനീര് തുടച്ചു എന്നുകൊണ്ടൊന്നും അതിനേക്കാൾ, തീർച്ചയായിട്ടും അതൊക്കെ വലിയ കാര്യങ്ങളാണ്, അതിനേക്കാളുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏതൊരു മനുഷ്യനും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്കത് സാധിക്കുകയാണെങ്കിൽ, മനസ്സിന് ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ, അപ്പോൾ അവയവദാനത്തെക്കുറിച്ച് ആളുകൾക്കിടയിലുള്ള ഒരു തെറ്റിദ്ധാരണകളുണ്ട് അല്ലേ, അതൊക്കെ മാറ്റി ഇത്തരം ഒരു അവയർനെസ് സൃഷ്ടിക്കാൻ UAE ഭരണാധികാരികൾ കൊടുക്കുന്ന ആ പിന്തുണയും ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ മനുഷ്യത്വത്തിന്റെയും കരുണയുടെയും ഒക്കെ സന്ദേശം ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന ഇത്തരം വലിയ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രവാസി സമൂഹത്തിനും വലിയൊരു ഊർജ്ജമാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ജീവിതത്തിൽ മറ്റുള്ള ആൾക്കാരെ സഹായിക്കാനും ആശ്വാസമേകാനും സാധിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം അല്ലെങ്കിൽ ഒരു സംതൃപ്തി വേറെ ഒന്നും തന്നെയില്ല. അപ്പോൾ ഈ മഹത്തായ ഹയാത്ത് പ്രോഗ്രാമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അതിങ്ങനെ ജസ്റ്റ് ആ ഒരു റൈറ്റപ്പ് വന്നത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഹയാത്ത് പ്രോജക്റ്റ്, ആ ഒരു വേർഡ് ഒരിക്കലും മറക്കരുത്. സാധിക്കുമെങ്കിൽ നമുക്കും അതിന്റെ ഭാഗമാകാം അല്ലേ. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അടുത്തൊരു എവർഗ്രീൻ പാട്ടൊക്കെ കേട്ട് വേറെ കുറച്ചുകൂടെ പാട്ടുകളൊക്കെ കേട്ടിട്ട് വാർത്തയെ കഴിഞ്ഞ് അടുത്ത മണിക്കൂറിൽ നമുക്ക് വീണ്ടും തിരികെ എത്താം. അപ്പോഴും ഈ പറഞ്ഞപോലെ ബദ്ലഹേം കുടുംബ യൂണിറ്റും ഖലീഫയും 20-21 തീയതികളിൽ റിലീസാവുകയാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കുക. ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ ഷോയിലും ഓരോ സിനിമയ്ക്കും ഓരോ കപ്ലൻഡറി പാസും ഇതുമാണ് ലഭിക്കുന്നത് കേട്ടോ. വേഗം ആയിക്കോട്ടെ. ബദലഹേം കുടുംബ യൂണിറ്റ് ഖലീഫ HT സ്പേസ് ഈ സിനിമയുടെ പേര്, നിങ്ങളുടെ പേര് അയക്കേണ്ട നമ്പർ 0585829220.
4: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: വന്ദേ മാതരത്തിൽ നിലപാട് വ്യക്തമാക്കി കേരള മുഖ്യമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വന്ദേ മാതരം വിവാദത്തിൽ കേരള സർക്കാരിന് കൃത്യമായ നിലപാടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിലപാട് ഓഗസ്റ്റ് 15 വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പാസാക്കിയ നിയമത്തിൽ വന്ദേ മാതരം മുഴുവനും ആലപിക്കണമെന്നാണ്. അധിക്ഷേപിക്കുകയോ പാടാതിരിക്കുകയോ ചെയ്താൽ 3 വർഷം വരെ തടവെന്നാണ് നിയമം പറയുന്നത്. എന്നാൽ കോൺഗ്രസ് നയിക്കുന്ന സർക്കാരിന് അക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട്. അതനുസരിച്ചേ കാര്യങ്ങൾ ചെയ്യൂ എന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വർഷകാല സമ്മേളനത്തിന്റെ 18 ഇന്ന് വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ച ശേഷം ലോക്സഭ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാതെ പിരിയുകയായിരുന്നു. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ ചർച്ചയില്ലാതെയാണ് ലോക്സഭ പിരിഞ്ഞത്. നീറ്റ് പരീക്ഷാക്രമക്കേടിലെ പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. 17 സഭയിൽ ഹാജരാകാതിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ലോക്സഭയിൽ ഹാജരായി. രാജ്യസഭയിൽ പ്രതിപക്ഷ ബഹളമുണ്ടായി തങ്ങൾ അപമാനിതരാകുന്നുവെന്ന് പ്രതിപക്ഷം. പ്രതിപക്ഷ ബഹളത്തിൽ രാജ്യസഭാ നടപടികൾ ഏറെ നേരം തടസ്സപ്പെടുകയും ചെയ്തു. താൻ പ്രസംഗിച്ച വേദി ബിജെപി പ്രവർത്തകർ ശുദ്ധീകരിച്ചെന്ന ഗുരുതര ആരോപണവുമായി അതിനിടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. താൻ ദളിതനായതുകൊണ്ടാണ് ശുദ്ധികലശം നടത്തിയതെന്നും രാജ്യത്തിപ്പോഴും തൊട്ടുകൂടായ്മ ഉണ്ടെന്നും ഖാർഗെ രാജ്യസഭയിൽ പറഞ്ഞു. ഇത്തരം തൊട്ടുകൂടായ്മ സംസ്കാരം ബിജെപിക്കില്ലെന്നും വിഷയം ഗൌരവമായി അന്വേഷിക്കുമെന്നും കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. വർഷങ്ങളായി സഭയിലുള്ള വ്യക്തിയാണ് താൻ. പട്ടികജാതിക്കാരനും ദളിതനുമാണ്. എന്നാലും തന്നെ സഹായിക്കാനും സംരക്ഷിക്കാനും ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. പോരാടാനുള്ള ശക്തിയുണ്ടെന്നും മല്ലികാർജ്ജുന ഖാർഗെ. അതേസമയം സംഭവത്തെ ആപലപിച്ച കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഇതിനു പിന്നിൽ ബിജെപി പ്രവർത്തകരാണെന്ന ആരോപണം നിഷേധിച്ചു. ഇത്തരം പ്രവർത്തികളെ പാർട്ടി അംഗീകരിക്കില്ല. വികാരം വ്രണപ്പെട്ടതിൽ ഖേദമുണ്ട്. സംഭവത്തെക്കുറിച്ച് ദേശീയ അധ്യക്ഷൻ വിശദമായി അന്വേഷിക്കുമെന്നും നദ്ദ. മല്ലികാർജ്ജുന ഖാർഗെ അപമാനിക്കുന്നത് സഭയിലുള്ള എല്ലാവരെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. രാജ്യസഭയിലെ സി പി എം അംഗം ജോൺ ബ്രിട്ടാസിനെതിരെ ലുങ്കിവാല പരാമർശം നടത്തിയ ബി ജെ പി എം പി സുഷ്മിത ദേവ് വിഡ്ഢിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തനിക്കെതിരെ മുൻപ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഇതേ പരാമർശം നടത്തിയിരുന്നു. ആ പരാമർശത്തിൽ ജയറാം രമേശും വിഡ്ഢിയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. എം ഡി എം എ കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന വാർത്ത തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ ആളെ തനിക്കറിയാമെങ്കിലും അയാൾ തന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ലെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തനിക്ക് സോഷ്യൽ മീഡിയ ടീമോ അതിനൊരു കോർഡിനേറ്ററോ ഇല്ല. അറസ്റ്റിലായ 2 തനിക്കറിയാം. അതിലൊരാൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം ഉൾക്കൊള്ളുന്ന സോഷ്യൽ മീഡിയ വാർത്താ കാർഡുകൾ മെറ്റ നീക്കം ചെയ്യുന്നുവെന്ന ആരോപണത്തിൽ മറുപടിയുമായി വി ഡി സതീശൻ. തന്റെ നിർദ്ദേശപ്രകാരമല്ല വാർത്തകൾ നീക്കുന്നത്. അത്തരത്തിലൊരു സ്വാധീനം തനിക്ക് മെറ്റയിലുണ്ടെന്ന് കരുതുന്നുണ്ടോ എന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. മെറ്റയുടെ ഈ നിലപാടിനെതിരെ അതാത് മാധ്യമ സ്ഥാപനങ്ങൾ പരാതിപ്പെടണമെന്നും സർക്കാർ അവർക്കൊപ്പം നിൽക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മെസ്സി തട്ടിപ്പ് വിവാദത്തിൽ കായിക വകുപ്പിന്റെ റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങളെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്പോൺസറെ തീരുമാനിച്ചതിൽ ചട്ടലംഘനം. സ്പോൺസർ പണം സമാഹരിച്ചത് അന്വേഷിക്കും. ജി എസ് ടി തട്ടിപ്പ് നടന്നതായി കണ്ടുപിടിച്ചിട്ടുണ്ട്. സർക്കാരിന് നഷ്ടമായ തുക ഈടാക്കും. എല്ലാ കാര്യങ്ങളിലും ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കം. പള്ളികൾ ഏറ്റെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കി. പള്ളികളുടെ പോലീസ് സംരക്ഷണം ഉത്തരവും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. യാക്കോബായ സഭ നൽകിയ അപ്പീലിലാണ് നടപടി. സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. സവർക്കർ ചോദ്യവിവാദം. അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടി സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. സർക്കാരിന്റെ അധികാരത്തിൽ ഇടപെടില്ല. സർക്കാരിന് നടപടിയെടുക്കാം. സസ്പെൻഷൻ സാഹചര്യം വിശദീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ സിബിഐയുടെ കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരെ തെരഞ്ഞെടുക്കാൻ വ്യക്തമായ മാനദണ്ഡങ്ങളില്ല. നിയമനം നടക്കുന്നത് നിലവിലെ ഉദ്യോഗസ്ഥരുടെ പരിചയക്കാരുടെ ശുപാർശയിൽ മാത്രം. ഈ നിയമന രീതിയാണ് ചോദ്യപേപ്പർ ചോർച്ചയിലേക്ക് നയിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ അൽ ഖൈദ ഉപസംഘടനയെന്ന യു എൻ റിപ്പോർട്ട്. അൽ ഖൈദ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ആണ് ആക്രമണത്തിൽ പിന്നിലെന്ന് യു എൻ സുരക്ഷാ സമിതി നിരീക്ഷണ സംഘമാണ് അറിയിച്ചത്. വിശദ വാർത്ത ഒരു മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
0: Time check.
1: Brought to you by Ozone Cargo.
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
0: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
0: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 43%.
0: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലും ഒരുപാട് പാട്ടുകളും വിശേഷങ്ങളും കേട്ടു. അപ്പോൾ ഈ മണിക്കൂറിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു മൂവി അപ്ഡേറ്റിലേക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ. യെസ്, വേറൊന്നുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയദർശൻ ബോളിവുഡിലേക്ക് വീണ്ടും തിരികെ വരുമ്പോൾ, അദ്ദേഹം എപ്പോഴും സിനിമകൾ ചെയ്ത് ബിസിയാണ്, മലയാളത്തിലാണെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭാഷകളിലൊക്കെ സിനിമ ചെയ്ത് തിരികെ വരുന്നു എന്നൊരു പ്രയോഗം തന്നെ തെറ്റാണല്ലേ, അങ്ങനെ പറയാനേ പാടില്ല. കാരണം അദ്ദേഹം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധായകനാണ്, ആളെ നമുക്ക് മിസ്സായിട്ടേ ഇല്ല. എനിവേ, എന്തായാലും അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മലയാളികളാണെങ്കിലും അത് ഹിന്ദിക്കാരാണെങ്കിലും അയാൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാൻ നമ്മളെ സഹായിച്ചൊരു സംവിധായകനാണ്. പ്രത്യേകിച്ച് മലയാളത്തിൽ മോഹൻലാൽ അഭിനയിച്ച് തകർത്ത, നമ്മളൊരു കാലത്ത് നെഞ്ചിലേറ്റിയ ഒരു അത്യുഗ്രൻ സിനിമയാണ് സിനിമ. ആ ഒരു സിനിമ ബോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുമ്പോഴുള്ള ആവേശം എത്രയായിരിക്കും, അതേ സിനിമയാണെന്ന് അറിയുമ്പോഴോ. ഒപ്പത്തിലെ പാട്ട് നേരത്തെ നമ്മൾ കേട്ടതേ ഉള്ളൂ അല്ലേ, മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് മൂവി ആയിരുന്നു ഒപ്പം. അപ്പൊ അതിന്റെ ഒഫീഷ്യൽ ഹിന്ദി റീമേക്ക് ആയിട്ടുള്ള ഹൈ വാൻ എന്ന സിനിമയുടെ മാസ് ടീസർ ആണ് ഇപ്പൊ പുറത്തിറങ്ങിയിരിക്കുന്നത്. മലയാളത്തിൽ മോഹൻലാൽ തകർത്താടിയ രാമേട്ടൻ എന്ന ആ കാഴ്ച പരിമിതിയുള്ള കഥാപാത്രമായിട്ട് ഹിന്ദിയിൽ എത്തുന്നത് വേറെ ആരുമല്ല, ബോളിവുഡിന്റെ പ്രിയ നടൻ സെയ്ഫ് അലിഖാനാണ് കേട്ടോ. അതുപോലെ തന്നെ മലയാളത്തില് സമുദ്രക്കനി ചെയ്ത ആ വില്ലൻ കഥാപാത്രം ഇല്ലേ, എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു കഥാപാത്രമായിരുന്നു അത്, സമുദ്രക്കനിയുടെ ആ ഒരു ക്യാരക്ടർ. അത് ഹിന്ദിയിൽ അവതരിപ്പിക്കുന്നത് സൂപ്പർ സ്റ്റാർ അക്ഷയ് കുമാറാണ്. ഓ, അത് കിടക്കും അല്ലേ. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ശരിക്കും അക്ഷയ് കുമാർ ഒരു വലിയ നെഗറ്റീവ് ക്യാരക്ടറിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ നേരത്തെ തൂച്ചോർ മേ സിപാഹി എന്ന് പറയുന്ന, മെയിൻ ഖിലാഡി തു അനാരി എന്ന് പറയുന്ന അങ്ങനത്തെ സിനിമകളിലൊക്കെ, എവർഗ്രീൻ മൂവീസിലൊക്കെ ഒന്നിച്ച് തിളങ്ങിയ സെയ്ഫ് അലിഖാനും അക്ഷയ് കുമാറും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിക്കുന്നു എന്നതും ഈ സിനിമയുടെ വലിയൊരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ടീസറിൽ അത്യന്തം സസ്പെൻസ് നിറഞ്ഞതും മാസായിട്ടുള്ള രംഗങ്ങളുമാണ് അണിയറ പ്രവർത്തകർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രിയദർശന്റെ മേക്കിംഗ് സ്റ്റൈലും ഒപ്പം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പശ്ചാത്തല സംഗീതവും ടീസറിന് വലിയൊരു എഡ്ജ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മലയാളത്തിൽ വലിയ വിജയം നേടിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം ബോളിവുഡ് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അത് വലിയൊരു ബോക്സ് ഓഫീസ് ഹിറ്റായി മാറുന്നു തന്നെയാണ് സിനിമാലോകത്തിൻ്റെ ഒരു വിലയിരുത്തൽ. ബോളിവുഡ് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇപ്പോൾ ആ സിനിമയുടെ ടീസർ വൻതോതിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു തകർപ്പൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ സിനിമ തിയേറ്ററുകളിൽ സമ്മാനിക്കാമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. നിങ്ങൾ ഒപ്പം സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ സെയ്ഫ് അലിഖാനും അക്ഷയ് കുമാറും ചേരുമ്പോൾ ഈ ഹിന്ദി വേർഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് സിനിമ ഇറങ്ങുമ്പോൾ കാത്തിരുന്ന് കാണാം. എനിവേ, എന്തായാലും ആ ഒരു കാസ്റ്റിംഗ് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. അക്ഷയ് കുമാർ എപ്പോഴും ഒരു എനിക്ക് വില്ലൻ റോൾ അധികമൊന്നും ഓർമ്മയില്ല, പക്ഷേ സെയ്ഫ് അലിഖാനും ഈ പറഞ്ഞ പോലെ സെയ്ഫ് അലിഖാന് ആ ഒരു വില്ലൻ കഥാപാത്രത്തിലേക്ക് മാറിയിട്ട് അക്ഷയ് കുമാർ ആയിരുന്നെങ്കിലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ തിരിച്ചാണ് വന്നിരിക്കുന്നത്. എനിവേ, എന്തായാലും മൂവി കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി പറയാം. നമുക്ക് അടുത്തൊരു ഏയ് ബനാനേ പാട്ടിടാലോ. യെസ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: Yes, നമുക്കൊരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സമയത്രായി 12:32 ആയിട്ടുണ്ട്. ഓക്കെ, അതും തന്നെ ബമ്പർ ടു ബമ്പറും ഹെവി ട്രാഫിക്കും റിപ്പോർട്ട് ചെയ്യുന്ന റൂട്ടുകൾ നോക്കാം. വളരെ പ്രധാനപ്പെട്ട E11 സൗത്ത് അബുദാബി ബാക്ക് ഏരിയയിൽ നോക്കുകയാണ് അൽ ജഫിലെ ഏരിയയിലും, ഒപ്പം D73 സെക്കൻഡ് ഡിസംബർ സ്ട്രീറ്റിലും അത്യാവശ്യം നല്ല ട്രാഫിക്ക് കാണിക്കുന്നൊരു ബമ്പർ ടു ബമ്പറാണ്. അതുപോലെ തന്നെ ഓഫീസ് ഏരിയാസ് ആയിട്ടുള്ള ബിസിനസ് ബേ, അൽ ഖിഫാഫ്, അൽ മുറാഖബാദ് ഇവിടൊക്കെ വാഹനങ്ങൾ വളരെ സ്ലോലിയാണ് നീങ്ങുന്നത്. കൂടാതെ ദേരാബാദുള്ള അൽറാസ്, നെയ്ഫിലെ അൽ ബുർജ് സ്ട്രീറ്റ്, അൽ ഖബേസി ഈ ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെവി ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം കുറച്ചുകൂടി ലൈറ്റ് ആൻഡ് മോഡറേറ്റ് ട്രാഫിക്കുള്ള വഴികൾ നോക്കുമ്പോൾ DFC ട്രേഡ് സെന്റർ ഫസ്റ്റ്, അതുപോലെ ഇവിടൊക്കെ അത്യാവശ്യം താരതമ്യേന ലൈറ്റ് ട്രാഫിക് ആയിട്ടാണ് തുടരുന്നത്. കൂടാതെ ജുമേര ബേ ഏരിയയിൽ വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ മോഡറേറ്റ് ട്രാഫിക് ഫ്ലോയും കാണപ്പെടുന്നുണ്ട്. ഉച്ചസമയത്ത് യാത്രകളിൽ ഈ വിവരങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോളൂ. എല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് കൃത്യമായിട്ട് സ്പീഡ് ലിമിറ്റൊക്കെ പാലിച്ച് ഡ്രൈവ് ചെയ്യുക. ഹാവ് എ സേഫ് ഡ്രൈവ്. കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
4: Hello അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
2: ഹോം 92.2 FM-ന്റെ അബുദാബി ഓണാഘോഷം ഓണം പൊന്നോണം ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശവജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
4: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
2: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
0: You are listening to Mid Mornings with Nitya.

മഴക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഗോ ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Home 92.2 FM. Home is a feeling. യു എയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന് യു എ ഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.
0: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്.

0: Mid Morning with Nithya.
1: എനിക്കും വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ. എം ജി ശ്രീകുമാരും സുജാതയും ചേർന്ന് പാടിയ പാട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പാട്ടൊക്കെ കേട്ടിങ്ങനെ മൂളി മൂളി ഇരിക്കുകയാണോ? ഫ്രീ ആകുമ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടാണ് നിത്യ, എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല പാട്ടാണെന്ന് പറഞ്ഞാലല്ലേ നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് എനിക്ക് മനസ്സിലാവും. ഫ്രീ ആകുമ്പോൾ മതി, ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ വെറുതെ ഡ്രൈവ് ചെയ്ത് പോയാൽ മതി. ചെവി കൊണ്ട് കേൾക്കുക, കൃത്യമായിട്ട് റോഡിൻ്റെ മീൻസ് നമ്മുടെ ഇവിടുത്തെ ട്രാഫിക് റൂൾസും കാര്യങ്ങളും കൃത്യമായിട്ട് പാലിച്ച് വാഹനം ഓടിച്ചു പോവുക. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ വിട്ടുപോയിക്കോ. നിങ്ങളെ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുകയേയില്ല. നിങ്ങളുടെ യാത്രകളെ എളുപ്പമാക്കാൻ വേണ്ടി കൂടെയുണ്ട്, അത്രമാത്രം. യെസ്, എന്തൊക്കെയാണെങ്കിലും ഇനി അങ്ങോട്ട് നമുക്ക് മുന്നിൽ വരാൻ പോകുന്നത് ആഘോഷങ്ങളുടെയും വസന്തത്തിൻ്റെയൊക്കെ നാളുകളാണ് അല്ലേ. പ്രത്യേകിച്ച് ഈ ഒരു സെപ്റ്റംബർ മാസം അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം മുതൽ അങ്ങോട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊക്കെ ആഘോഷങ്ങളുടെ നാളുകളാണ് അല്ലേ. ഓണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ച്, നമ്മൾ മലയാളികൾ ഇവിടെ വന്ന് ഇവിടെയുള്ള എല്ലാവർക്കും ഓണം അതിൻ്റെതായ പ്രാധാന്യത്തോടുകൂടി എത്തിച്ചു കൊടുത്തു എന്നുള്ള വർഷങ്ങളെടുത്തു. ആ ഒരു എന്താ മുഴുവനായിട്ടുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷത്തിലേക്ക് എങ്കിൽ പോലും എല്ലാവരും അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഇത്ര വലുതാണ് അല്ലേ. നമ്മുടെ നാട്ടിൽ ഓണാഘോഷങ്ങൾ കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ മറുനാട്ടിൽ ഓണാഘോഷങ്ങൾ അതിൻ്റെ പീക്കിലാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ശരി, എന്നാലും പ്രത്യേകിച്ച് ഓണം ഇങ്ങനെ അടുത്തെത്തിക്കഴിഞ്ഞാൽ നമ്മൾ മലയാളികളായിട്ടുള്ള പ്രവാസികൾ ഏറ്റവും കൂടുതൽ കൊതിയോടെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും? ഓണക്കോടിയാണോ അതോ ഓണസദ്യയാണോ? അതെ, വിഭവസമൃദ്ധമായ ആ ഓണസദ്യ കഴിക്കാനും കൂടെ വേണ്ടിയാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത് അല്ലേ. ഇനി എത്ര അത്തപ്പൂക്കളിട്ടെന്ന് പറഞ്ഞാലും പൂക്കളിട്ട് ഒരുങ്ങിയാലും ഓണക്കളികൾ കളിച്ചാലും ഓണപ്പാട്ടുകൾ പാടിയാലും ഉച്ചയ്ക്ക് ഒരു മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ മൈ ഗോഡ്, നമ്മളിങ്ങനെ കാത്തിരിക്കുക. എത്ര കറി ഇല്ലെങ്കിലും ശരി, എന്തൊക്കെയാണെങ്കിലും ശരി, ഇനി ഒരുപാട് കറി ഉണ്ടെങ്കിലും എന്തോ ആയിക്കോട്ടെ, കുറവുകളോ കൂടുതലോ, ആ ഉച്ചയ്ക്ക് ഒരു മണി എന്ന് പറയുന്ന ടൈം നമ്മുടേത് മാത്രം. ആ സമയത്ത് നമുക്ക് ഓണസദ്യ എന്ന് പറയുന്നൊരു ഭയങ്കര പ്രത്യേകതയുള്ളൊരു സമയമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത് എന്താണ് നിത്യ, ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നിത്യക്ക് പറയാനുള്ളതെന്നാണ് നിങ്ങൾ ഇപ്പം ആലോചിക്കുന്നത് അല്ലേ. യെസ്, ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയിട്ട് അതിൽ പായസവും കൂട്ടുകറികളും അങ്ങനെ കൂട്ടിയുള്ള ആ സദ്യയുടെ സ്വാദ് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ വായിലിങ്ങനെ കപ്പലൂടും അല്ലേ. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഓണസദ്യ വാരി വലിച്ച് കഴിച്ച് ആസ്വദിക്കാൻ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കേൾവിക്കാർക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഈ പ്രത്യേക ഹെൽത്ത് അപ്ഡേറ്റുമായിട്ട് വന്നിരിക്കുന്നത്. അതായത് സദ്യ ആസ്വദിച്ച് കഴിക്കുന്നതിനൊപ്പം നമ്മുടെ ആരോഗ്യം കൂടി കാത്തു സൂക്ഷിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ആണോ അല്ലേ? അപ്പം ഈ പലപ്പോഴും സദ്യ കാണുമ്പോൾ നമ്മൾ അളവില്ലാതെ കഴിക്കുകയും പിന്നെ ഈ പറഞ്ഞ പോലെ ഹാർട്ട് ബേണോ അല്ലെങ്കിൽ സ്റ്റൊമക്ക് അപ്സെറ്റോ ഒക്കെ വന്ന് കഷ്ടപ്പെടാറുണ്ട്. പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് സദ്യ കഴിഞ്ഞാൽ സുഖനിദ്ര എന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ അതിനുശേഷം നെഞ്ചും തടവി നടക്കുന്ന എത്രയോ പേര് അല്ലെങ്കിൽ വയറും തടവി നെഞ്ചും തടവി നടക്കുന്ന എത്രയോ പേരെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്താൽ യാതൊരു ഹെൽത്ത് ഇഷ്യൂവും ഇല്ലാതെ ഈ ഓണസദ്യ അല്ലെങ്കിൽ മറ്റെന്ത് തരം ഫുഡാണെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ സാധിക്കും. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഇവയിൽ കാലറിയും പിന്നെ എന്താ പറയുക സോൾട്ടും അല്ലെങ്കിൽ ഓയിലിയും വളരെ കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് വണ്ണം വയ്ക്കാനും ഡൈജഷൻ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്തൊക്കെ? ആദ്യത്തെ കാര്യം, സദ്യയിൽ വിളമ്പുന്ന ഉപ്പേരി, ശർക്കര വരട്ടി, പപ്പടം, ഇത് അളവ് കുറച്ച് കഴിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ആദ്യം കൊണ്ടുവയ്ക്കുന്ന ഇതൊക്കെയാണ് സദ്യക്ക് മറ്റ് സാധനങ്ങൾ വരുമ്പോഴേക്കും ഇതെല്ലാം നമ്മൾ വാരി വലിച്ച് കഴിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ കാലറിയുണ്ട്, ഉപ്പ് എണ്ണമയൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അപ്സെറ്റ് വയർ അപ്സെറ്റ് ആവാനും ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ചോറ് ഒരുപാട് വാരി വലിച്ച് കഴിക്കാതെ സദ്യയിലെ പച്ചക്കറി വിഭവങ്ങളായിട്ടുള്ള ഓലനും തോരനും അവിയലും കിച്ചടി ഇതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ ധാരാളം ഫൈബറും ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കിട്ടാനും ഡൈജഷൻ വളരെ ഈസി ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സദ്യയിലെ പ്രധാന അട്രാക്ഷൻ ആയിട്ടുള്ള പായസമാണ്. പായസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊക്കെ നിറയുമെങ്കിൽ രണ്ടും മൂന്നും ഗ്ലാസ് പായസം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടാനുള്ള കാരണം ആയി മാറും. അതുകൊണ്ട് ഈ പായസം ഒരു ചെറിയ ബൗളിൽ മാത്രം കുടിച്ച് അതിന്റെ സ്വാദ് ആസ്വദിക്കുക. അതായത് ഒരു ഗ്ലാസ് പായസം കൂടെ കുടിക്കാനുള്ള സ്വാദ് മനസ്സിലും വായിലും വെച്ചുകൊണ്ട് നാവിലും വെച്ചുകൊണ്ട് വേണം അത് അവസാനിപ്പിക്കാൻ. പിന്നെ ഈ സദ്യ കഴിച്ച ഉടനെ തന്നെ ഒരുപാട് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സോ കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ ഒഴിവാക്കിക്കോ. ഈ ഓണസദ്യ മുതൽ അത് വേണ്ട. പകരം ജീരകവെള്ളമോ അല്ലെങ്കിൽ ഇഞ്ചി ചേർത്ത മോരോ ഒക്കെ കുടിക്കുന്നത് നമ്മുടെ ഡൈജഷൻ ദഹന പ്രക്രിയ വളരെ സ്പീഡാക്കാൻ സഹായിക്കും. ഇനി സദ്യ കഴിച്ചു കഴിഞ്ഞ് ഉടൻ കിടന്നുറങ്ങുന്ന ശീലം ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിക്കോ. പകരം ചെറിയ രീതിയിൽ നമ്മുടെ വീട്ടിനുള്ളിലോ എവിടെയാണോ ഓഫീസിലാണോ അവിടെ വെച്ച് നടക്കുന്നത് നമ്മുടെ മെറ്റബോളിസം കൂട്ടാൻ സഹായിക്കും. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൊന്ന് വെച്ചാൽ ഓണസദ്യയുടെ സന്തോഷവും സ്വാദും ഒട്ടും കുറയാതെ കൂടാതെ നമുക്ക് കംപ്ലീറ്റ്ലി അതൊന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വരാൻ പോകുന്ന ഓണക്കാലത്ത് അടിപൊളിയായിട്ട് സദ്യയെ കഴിച്ച് ഹെൽത്തി ആയിട്ട് ആഘോഷിക്കാൻ റെഡിയാണല്ലോ. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുവാണെങ്കിൽ നമുക്ക് ഈസ് ഓക്കെ. ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾ മനസ്സിലൊന്ന് ഉൾക്കൊണ്ടാൽ മാത്രം മതി കേട്ടോ. യെസ് എവർഗ്രീൻ ഹിറ്റിന്റെ സമയം എത്തിപ്പോയി. എൻജോയ് ദ സോങ്. അത് കഴിഞ്ഞ് ഒരു മണിയുടെ വാർത്തയും കഴിഞ്ഞ് ഞാൻ വേഗം എത്താം.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: അമിത് ഷാ എത്തി, ചർച്ചയില്ല, പ്രസംഗിച്ച വേദി ശുദ്ധീകരിച്ചു. ബിജെപിക്കെതിരെ ഗുരുതര ആരോപണവുമായി മല്ലികാർജ്ജുന ഖാർഗെ. വന്ദേമാതരത്തിൽ കേരളത്തിന് വ്യക്തവും ശക്തവുമായ നിലപാടുണ്ടെന്ന് മുഖ്യമന്ത്രി. മെസ്സി വിവാദം, റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തൽ, അന്വേഷണം ഉടനെന്ന് വി ഡി സതീശൻ. ചെങ്കോട്ട സ്ഫോടനം, പിന്നിൽ അൽ ഖൈദ ഉപസംഘടനയെന്ന് യു എൻ രക്ഷാസമിതി റിപ്പോർട്ട്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ 18-ാം ദിവസമായി ഇന്ന് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ച ശേഷം ലോക്സഭ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാതെ പിരിയുകയായിരുന്നു. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ ചർച്ചയില്ലാതെയാണ് ലോക്സഭ പിരിഞ്ഞത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. 17 ദിവസമായി സഭയിൽ ഹാജരാകാതിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ എത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭയിൽ എത്തിയിരുന്നു. രാജ്യസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. തങ്ങൾ അപമാനിതരാകുന്നുവെന്ന് പ്രതിപക്ഷം. പ്രതിപക്ഷ ബഹളത്തിൽ രാജ്യസഭാ നടപടികൾ തടസ്സപ്പെട്ടു. രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. താൻ പ്രസംഗിച്ച വേദി ബിജെപി പ്രവർത്തകർ ശുദ്ധീകരിച്ചെന്ന ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. താൻ ദളിതനായതുകൊണ്ടാണ് ശുദ്ധികലശം നടത്തിയതെന്നും രാജ്യത്തിപ്പോഴും തൊട്ടുകൂടായ്മയുണ്ടെന്നും ഖാർഗെ രാജ്യസഭയിൽ പറഞ്ഞു. ഓഗസ്റ്റ് 8-നാണ് ഹൽദ്വാനിയിലെ രാംലീല മൈതാനത്ത് ഖാർഗെ റാലിയിൽ പങ്കെടുത്തത്. തൊട്ടുകൂടായ്മ സംസ്കാരം ബിജെപിക്കില്ലെന്നും വിഷയം ഗൌരവമായി അന്വേഷിക്കുമെന്നും കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ മറുപടി നൽകി. സംഭവത്തെ അപലപിച്ച കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ ഇതിനു പിന്നിൽ ബിജെപി പ്രവർത്തകരാണെന്ന ആരോപണം നിഷേധിച്ചു. ഇത്തരം പ്രവർത്തികളെ പാർട്ടി അംഗീകരിക്കില്ല. വികാരം വ്രണപ്പെട്ടതിൽ ഖേദമുണ്ട്. സംഭവത്തെക്കുറിച്ച് ദേശീയ അധ്യക്ഷൻ വിശദമായി അന്വേഷിക്കുമെന്നും ജെ പി നഡ്ഡ. ഖാർഗെയെ അപമാനിക്കുന്നത് സഭയിലുള്ള എല്ലാവരെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. രാജ്യസഭയിൽ സിപിഎം അംഗം ഡോക്ടർ ജോൺ ബ്രിട്ടാസിനെതിരെ ലുങ്കിവാല പരാമർശം നടത്തിയ ബിജെപി എംപി സുഷ്മിതാ ദേവ് വിഡ്ഢിയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തനിക്കെതിരെ മുൻപ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ലുങ്കിവാല പരാമർശം നടത്തിയിരുന്നു. ആ പരാമർശം നടത്തിയ ജയറാം രമേശും വിഡ്ഢിയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. വന്ദേമാതരം വിവാദത്തിൽ കേരള സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വന്ദേമാതരം വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് ഓഗസ്റ്റ് 15-ന് വ്യക്തമാകുമെന്നും മുഖ്യമന്ത്രി. പാസാക്കിയ നിയമത്തിൽ വന്ദേമാതരം മുഴുവൻ ആലപിക്കണമെന്നാണ്. അധിക്ഷേപിക്കുകയോ പാടാതിരിക്കുകയോ ചെയ്താൽ 3 വർഷം തടവ് എന്നാണ് നിയമത്തിൽ പറയുന്നത്. എന്നാൽ കോൺഗ്രസ് നയിക്കുന്ന സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട്. അതനുസരിച്ചേ കാര്യങ്ങൾ ചെയ്യൂ എന്ന് മുഖ്യമന്ത്രി. എം ഡി എം എ കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന വാർത്ത തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ ആളെ തനിക്കറിയാമെങ്കിലും അയാൾ തന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ലെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തനിക്ക് സോഷ്യൽ മീഡിയ ടീമോ അതിനൊരു കോർഡിനേറ്ററോ ഇല്ല. അറസ്റ്റിലായ 2 പേരെ തനിക്കറിയാം. അതിലൊരാൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം ഉൾക്കൊള്ളുന്ന സോഷ്യൽ മീഡിയ വാർത്താ കാർഡുകൾ മെറ്റ നീക്കം ചെയ്യുന്നുവെന്ന ആരോപണത്തിലും മുഖ്യമന്ത്രിയുടെ മറുപടി. തന്റെ നിർദ്ദേശപ്രകാരമല്ല വാർത്തകൾ നീക്കുന്നത്. അത്തരത്തിലൊരു സ്വാധീനം തനിക്ക് മെറ്റയിലുണ്ടെന്ന് കരുതുന്നുണ്ടോ എന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ചോദിച്ചു. മെറ്റയുടെ നിലപാടിനെതിരെ അതാത് മാധ്യമ സ്ഥാപനങ്ങൾ പരാതിപ്പെടണമെന്നും സർക്കാർ അവർക്കൊപ്പം നിൽക്കുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് അപ്രഖ്യാപിത സെൻസർഷിപ്പെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നേരത്തെ ആരോപിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം പോലും ജനങ്ങളിൽ എത്താതിരിക്കാൻ സർക്കാർ ഇടപെടുന്നു. നടപടിക്കെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയരണമെന്നും പിണറായി വിജയൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. മെസ്സി തട്ടിപ്പ് വിവാദത്തിൽ കായിക വകുപ്പിന്റെ റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങളെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്പോൺസറെ തീരുമാനിച്ചതിൽ ചട്ടലംഘനം. സ്പോൺസർ പണം സമാഹരിച്ചത് അന്വേഷിക്കും. ജി എസ് ടി തട്ടിപ്പ് നടന്നതായി കണ്ടുപിടിച്ചിട്ടുണ്ട്. സർക്കാരിന് നഷ്ടമായ തുക ഈടാക്കും. എല്ലാ കാര്യങ്ങളിലും ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി. മുൻ സർക്കാരിന് വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ആകില്ല. സർക്കാർ ഇതിന്റെ ഭാഗമല്ലേ? അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി എഗ്രിമെന്റ് വയ്ക്കാൻ സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി കൊടുത്തതിന്റെ പ്രൊസീജിയർ എന്തായിരുന്നു? എക്സ്പ്രഷൻ ഓഫ് ഇന്ററസ്റ്റ് ക്ഷണിച്ചിരുന്നു. വിപണി മൂല്യ നിർണയമോ സാമ്പത്തിക ശേഷിയോ ഫണ്ടിന്റെ സ്രോതസ്സോ ഒന്നും പരിഗണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഫുട്ബോൾ ഇതിഹാസ മെസ്സിയെയും അർജന്റീനിയൻ ടീമിനെയും കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ സ്പോൺസറെ പിന്തുണച്ച് മുൻ എൽ ഡി എഫ് സർക്കാർ നടത്തിയ ഇടപെടലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പിഴ ഒഴിവാക്കാൻ മുൻ സർക്കാർ നയതന്ത്ര ഇടപെടലുകൾ നടത്തിയതിന്റെ തെളിവാണ് പുറത്തുവന്നത്. അർജന്റീനയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിക്ക് സംസ്ഥാന സർക്കാർ കത്തയച്ചിരുന്നു. ഫുട്ബോൾ ടീമിന്റെ വരവ് കേരള സർക്കാർ ഉൾപ്പെട്ട ത്രികക്ഷി ഡീലെന്ന് സമ്മതിക്കുന്നതാണ് കത്ത്. ലിയോണൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിക്കാൻ നടത്തിയ നീക്കങ്ങളിൽ സർക്കാർ ഖജനാവിന് നഷ്ടമില്ലെന്ന മുൻമന്ത്രി വി അബ്ദുറഹ്മാന്റെ വാദം തെറ്റെന്ന് തെളിയിച്ച് നിയമസഭാ രേഖ. അർജന്റീനൻ ടീമിനെ ക്ഷണിക്കാനെന്ന പേരിൽ സ്പെയിൻ സന്ദർശിച്ച വകയിൽ 13 ലക്ഷം രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് ചിലവായത്. നജീബ് കാന്തപുരം എംഎൽഎയുടെ ചോദ്യത്തിന് മുൻമന്ത്രി അബ്ദുറഹ്മാൻ തന്നെയാണ് മറുപടി നൽകിയിരുന്നത്. അർജന്റീന ടീമിനെ എത്തിക്കുമെന്ന വാഗ്ദാനത്തിന്റെ പേരിൽ കലൂർ സ്റ്റേഡിയം നവീകരണത്തിന് കൈമാറിയതിലും ഗുരുതര ചട്ടലംഘനം. മിനിമം ഗ്യാരണ്ടി, ലൈസൻസ് തുക, റവന്യൂ ഷെയറിംഗ് എന്നിവയിൽ സ്പോൺസറായ ചാനലും സർക്കാരും തമ്മിൽ കരാറില്ല. 5 കോടി രൂപ ഡെപ്പോസിറ്റ് ഒഴിവാക്കി നൽകിയതിലും ദുരൂഹതയുണ്ടെന്ന്. ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കം. പള്ളികൾ ഏറ്റെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പള്ളികളുടെ പോലീസ് സംരക്ഷണവും കോടതി റദ്ദാക്കി. യാക്കോബായ സഭ നൽകിയ അപ്പീലിലാണ് നടപടി. സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു വധക്കേസ് പ്രതികൾ കോടതിയിൽ ഹാജരായി. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് വിചാരണ കോടതിയിൽ ഹാജരായത്. സവർക്കർ ചോദ്യവിവാദം. അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടി സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. സർക്കാരിന്റെ അധികാരത്തിൽ ഇടപെടില്ലെന്ന് ഹൈക്കോടതി. സർക്കാരിന് നടപടിയെടുക്കാം. സസ്പെൻഷൻ സാഹചര്യം വിശദീകരിക്കണമെന്ന് കോടതി. ഫ്രീഡം ക്വിസിലെ സവർക്കർ വിവാദത്തിൽ സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് പള്ളത്തടുക്ക AP സ്കൂളിലെ അധ്യാപകൻ ഗുരുപ്രസാദാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ CBI കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ വ്യക്തമായ മാനദണ്ഡങ്ങളില്ല. നിയമനം നടക്കുന്നത് നിലവിലെ ഉദ്യോഗസ്ഥരുടെ പരിചയക്കാരുടെ ശുപാർശയിൽ മാത്രം. ഈ നിയമന രീതിയാണ് ചോദ്യപേപ്പർ ചോർച്ചയിലേക്ക് നയിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ അൽഖൈദ ഉപസംഘടനയെന്ന UN റിപ്പോർട്ട്. അൽഖൈദ ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് യുഎൻ സുരക്ഷാ സമിതി നിരീക്ഷണ സംഘം അറിയിച്ചു. ആക്രമണവുമായി 10 പേർക്ക് ബന്ധമെന്നും കണ്ടെത്തൽ. ബംഗ്ലാദേശിൽ ഭീകരസെല്ലുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായി മുന്നറിയിപ്പ്. അൽഖൈദയും IS രാസ ജൈവ ആയുധങ്ങൾ ഉന്നമിടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. യാത്രയ്ക്കിടെ എയർ ഇന്ത്യ വിമാനം 300 അടി താഴ്ചയിലേക്ക് പതിച്ച സംഭവത്തിൽ പൈലറ്റിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ. കഞ്ചാവിന് പുറമെ പൈലറ്റ് ഉറക്ക ഗുളികകളും കഴിച്ചിരുന്നു. രക്തത്തിൽ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തി. എയർ ഇന്ത്യയുടെ ആഭ്യന്തര ഫ്ളൈറ്റ് സേഫ്റ്റി റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളതെന്ന് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണ കാലാവധി അവസാനിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന സൂചന നൽകി ഇറാൻ. വെടിനിർത്തൽ ധാരണ തുടരാൻ സംബന്ധിച്ചെന്ന റിപ്പോർട്ടുകൾ ഇറാൻ തള്ളി. മിസൈൽ ആക്രമണം ഭയന്നാണ് നാറ്റോ ഉച്ചകോടിക്കെത്തിയ ട്രംപ് വിമാനം മാറിക്കയറിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയും ഇറാനെയും ചർച്ചകളിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം. എന്നാൽ ഹോർമുസിൽ US പൂർണ്ണ നിയന്ത്രണമുണ്ടെന്ന് ട്രംപ് ആവർത്തിക്കുകയാണ്. ഇറാനെതിരെ നാവിക ഉപരോധം തുടരുമെന്നും ട്രംപ്. ഹോർമുസ് കടലിടുക്ക് അടിയന്തരമായി പൂർണ്ണ തോതിൽ തുറക്കേണ്ടതുണ്ടെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ മുന്നറിയിപ്പുമുണ്ട്. ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് UAE പ്രഖ്യാപിച്ച സൌജന്യ വിസ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ അബുദാബി കൾച്ചർ ആന്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ട്രാവൽ പങ്കാളികളായ 11 കമ്പനികൾ വഴി അപേക്ഷ നൽകണം. 11 കമ്പനികളുടെയും പട്ടിക പുറത്തുവിട്ടു. സൌജന്യ സന്ദർശക വിസയ്ക്ക് 30 ദിവസമാണ് കാലാവധി. UEFA സൂപ്പർ കപ്പ് കിരീടം നിലനിർത്തി ഫ്രഞ്ച് ക്ലബ് PSG. ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG ആസ്റ്റൺവില്ലയുമാണ് കിരീടത്തിനായി ഏറ്റുമുട്ടിയത്. ഓസ്ട്രേലിയ സാൽസ്ബർഗിൽ നടന്ന പോരാട്ടത്തിൽ ആസ്റ്റൺവില്ലയെ 1-2 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് PSG തുടർച്ചയായ 2ാം തവണയും കിരീടം നേടിയത്.
3: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: Good afternoon, ഇപ്പോൾ സമയം 1:09.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 50%.
4: Weather update.
3: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: ഹലോ അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
1: അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശവജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
0: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
1: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
2: You are listening to Mid Mornings with Nitya.

0: Mid Morning with Nitya.
1: യെസ്, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോകുമായിരുന്നല്ലേ. തുടക്കത്തിൽ കേട്ട പാട്ട് വെറുതെ ഇപ്പൊ വന്ന് നമ്മുടെ ചോട്ടമുമ്പയിലെ പാട്ട് വരെ എത്തുമ്പോൾ വേറൊരു മൂഡിലേക്ക് പോയി. യെസ്, എന്തായാലും ഈ ഒരു ടൈമിൽ നമ്മൾ ട്രാവൽ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്, യാത്ര പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ യാത്ര പോയ വിശേഷങ്ങളെ കുറിച്ചും ഒക്കെ. എനിവേ, എന്തായാലും സാധാരണ നമ്മൾ ഈ വെക്കേഷനെ കുറിച്ചും ട്രാവൽസിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ, നല്ല അടിപൊളി ലക്ഷറി ടു റിസോർട്ടുകളും സ്വിമ്മിംഗ് പൂൾസും വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ബീച്ചുകളും അല്ലേ, അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള മൗണ്ടൻസും ഒക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലേ. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ തളർച്ചയും സ്ട്രെസ്സും ഒക്കെ മാറ്റി നമ്മുടെ മനസ്സിന് നല്ലൊരു റിലാക്സിങ് ഫീലിംഗ് കിട്ടാനാണ് നമ്മളെല്ലാവരും ഇത്തരത്തിൽ ഈ വെക്കേഷൻസും യാത്രകളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുന്നത്. എന്നാൽ ഇന്ന് ലോകത്ത് ഈ ട്രാവലേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ വൻതോതിൽ പോപ്പുലറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ കേൾക്കുമ്പോൾ തന്നെ നമ്മളെ അമ്പരപ്പിക്കുന്ന തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ ട്രെൻഡിനെ കുറിച്ചാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതാണ് റിവേഴ്സ് വെക്കേഷൻ അല്ലെങ്കിൽ ട്രോമാ ടൂറിസം എന്ന് പറയുന്നത്. എന്തായിരിക്കും ഈ റിവേഴ്സ് വെക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പോകുന്ന എല്ലാ ലക്ഷറി ഫെസിലിറ്റീസും നിറഞ്ഞ യാത്രകൾക്ക് പകരം മനഃപൂർവ്വം നമ്മൾ പ്രകൃതിയുടെ കഠിനമായ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ആ സാഹചര്യമോ ചലഞ്ചസ് ഒക്കെ നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നടത്തുന്ന യാത്രകളെയാണ് ശരിക്കും പറഞ്ഞാൽ റിവേഴ്സ് വെക്കേഷൻ എന്ന് അല്ലെങ്കിൽ ട്രോമാ ടൂറിസം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കഠിനമായ തണുപ്പുള്ള ഈ സ്നോ മൗണ്ടൻസ് അല്ലെങ്കിൽ ഈ ഫുഡും വാട്ടറും ഒന്നും എളുപ്പത്തിൽ കിട്ടാത്ത വളരെ വിജനമായിട്ടുള്ള ഡെസേർട്ട് അല്ലെങ്കിൽ യാതൊരുവിധ മോഡേൺ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ മൊബൈൽ നെറ്റ്വർക്കോ ഒന്നും ഇല്ലാത്ത ഒറ്റപ്പെട്ട വില്ലേജുകൾ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ എത്രയോ ആൾക്കാരായിരിക്കും അങ്ങനെ പോകുന്നതല്ലേ. ട്രാവൽ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ജീപ്പോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളോ ഇല്ലാതെ പോലും കാൽനടയായിട്ട് യാത്ര ചെയ്ത് പോകുന്നത് തന്നെ എത്രയോ ആൾക്കാരുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എത്രയോ പേരുണ്ട്. എന്നാലും ഇപ്പം അവരൊക്കെ ബിസിയാണ്, ഞാൻ എന്തായാലും വിളിക്കുന്നില്ല. ഓക്കെ, ഈ ഒറ്റപ്പെട്ട വില്ലേജുകളിലേക്ക് യാത്ര ചെയ്യാൻ സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. നമ്മൾ ആരെയും നോക്കുന്നില്ല, നമ്മൾ നമ്മുടെ സന്തോഷത്തിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു ബാഗും തൂക്കി ഒരു ഒറ്റപ്പോക്ക്, എന്ത് രസമായിരിക്കും. അങ്ങനെ പോയവരാണോ നിങ്ങൾ, ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കണേ. എന്നാലും നമ്മുടെ ഈ ഒരു കംഫർട്ട് സോണിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും പുറത്തു കടന്ന് എല്ലാ ലക്ഷറീസും മാറ്റിവെച്ച് പ്രകൃതിയുടെ യഥാർത്ഥ ചലഞ്ചസിനെ നേരിടുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഗോള് കേട്ടോ. അപ്പോൾ കേൾക്കുമ്പോൾ ചിലർക്ക് സുഖമായിട്ട് ജീവിക്കുന്ന അടുത്തിട്ടാണോ ഇനി ആളുകൾ ഇങ്ങനെയൊക്കെ പോകുന്നതെന്നൊക്കെ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഇതിന് പിന്നിൽ വലിയൊരു സൈക്കോളജിക്കൽ റീസൺ ഉണ്ടെന്നാണ് പല സ്റ്റഡീസും വ്യക്തമാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ അമിതമായ കംഫർട്ടിലാണ് ജീവിക്കുന്നത് അല്ലേ. എ സി, ഓൺലൈൻ ഫുഡ് ഡെലിവറി അല്ലെങ്കിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, ഇങ്ങനെയുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും കൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് താനും. ഇത് പലപ്പോഴും മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ആന്തരിക കരുത്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മെന്റൽ റെസിലിയൻസിനെ കുറയ്ക്കാൻ തന്നെ കാരണമാക്കുന്നുണ്ടെന്നാണ്. എന്നാൽ ഇതുപോലെ വളരെ ഹാർഡായിട്ടുള്ള കണ്ടീഷൻസിലേക്ക് ട്രാവൽ തിരിയുമ്പോൾ ഈ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള നമ്മുടെ ബ്രെയിനിന്റെ കഴിവ് ഇരട്ടിയാവുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇപ്പൊ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ചെറിയ ചെറിയ ലക്ഷറീസിന് പോലും എത്രത്തോളം വലിയ വാല്യൂ ഉണ്ടെന്ന് തിരിച്ചറിയാൻ സത്യത്തിൽ ഈ ഒരു റിവേഴ്സ് വെക്കേഷൻ നമ്മളെ സഹായിക്കും. മാത്രമല്ല ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, ഈ കഠിനമായിട്ടുള്ള സാഹചര്യങ്ങൾ കാരണം ഇതൊക്കെ യാത്ര ചെയ്ത് തിരികെ വരുമ്പോഴുണ്ടാകുന്ന ഒരു എന്താ പറയുക ഒരു സെൽഫ് കോൺഫിഡൻസ്, ഇന്നർ പീസ് ഒക്കെ അതൊക്കെ വേറെ ലെവലായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് ഇന്ന് ലോകമെമ്പാടുള്ള ഒരുപാട് ട്രാവലേഴ്സ് അല്പം ട്രോമയും ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളും ഒക്കെ നിറഞ്ഞ ഈ എന്താ പറയുക ഇങ്ങനെയുള്ള ട്രിപ്പുകൾ മനഃപൂർവ്വം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ കംഫർട്ട് മാത്രം നിറഞ്ഞ യാത്രകളിൽ നിന്നൊക്കെ മാറി എപ്പോഴെങ്കിലും നമ്മുടെ സ്വന്തം മനസ്സിനും ശരീരത്തിനും വലിയൊരു ചലഞ്ച് നൽകുന്ന ഇതുപോലൊരു റിവേഴ്സ് വെക്കേഷൻ പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്ലീസ് മെസ്സേജ് മീ റൈറ്റ് നൗ 0585829220 എന്ന നമ്പറിലേക്ക്. അടുത്തൊരു തമിഴ് ഹിറ്റ് കേട്ടിട്ട് വേഗം തിരികെയെത്താൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா அரஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ഇപ്പോൾ സമയം 1:37 PM. ഇപ്പോൾ നമുക്ക് സിറ്റീസിലെ ഏറ്റവും പുതിയ ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആഫ്റ്റർനൂൺ ആയതുകൊണ്ട് ലഞ്ച് അവേഴ്സ് തിരക്കൊക്കെ കാരണം ചില പുതിയ ഏരിയകളിലും റോഡുകളിലൊക്കെ അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. കരാമ ഏരിയ ആൻഡ് D77 കുവൈറ്റ് സ്ട്രീറ്റ് കരാമയിലും പിന്നെ കുവൈറ്റ് സ്ട്രീറ്റിലും കരാമയിലും ഇപ്പോൾ വെഹിക്കിൾസ് വളരെ പതുക്കെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ അൽ കുവൈറ്റ് സ്ട്രീറ്റ് അൽ മക്തൂം ഹോസ്പിറ്റൽ സ്ട്രീറ്റ് ഇവിടെ അത്യാവശ്യം നല്ല ഹെവി കഞ്ചഷൻ നിലനിൽക്കുന്നുണ്ട്. പിന്നെ 10th സ്ട്രീറ്റ് അൽ മുറാർ ദേര സ്ട്രീറ്റ്സ് ഇവിടെയൊക്കെ തുടങ്ങി ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. അതേസമയം പ്രധാന ഹൈവേകളിൽ പലയിടത്തും ഗതാഗതം താരതമ്യേന മോഡറേറ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് നീങ്ങുന്നുണ്ട്. ഇപ്പം ഈ ഏരിയകളിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് പേഷ്യൻസ് പാലിക്കാനും സുരക്ഷിതമായി യാത്ര ചെയ്യാനും ശ്രദ്ധിക്കണം. ഹവ് എ സേഫ് ജേണി ആൻഡ് കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
5: എന്തമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
6: തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
7: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
6: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
7: വലിയൊരു ഓണാഘോഷം 6 September അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
6: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948.
0: Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: ഹൃദയഹാരിയായ മറ്റൊരു കുടുംബ ചിത്രവുമായി ഈ ഓണക്കാലത്ത് നിവിൻ പോളി എത്തുന്നു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് പ്രേമലവും തണ്ണീർമത്തൻ ദിനങ്ങളും ഒരുക്കിയ ജനപ്രിയ സംവിധായകൻ ഗിരീഷ് ഏടി ഒരുക്കുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: കിട്ടിയേണ്ടിരുന്നാൽ മതി, നമ്മള് നിർത്തി പോകേണ്ടിരുന്നാൽ മതി, അത് കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് പ്ലാൻഡ് ആയിട്ട് തന്നെ ദൈവം നമുക്ക് കൊണ്ടുതരും.
0: നിവിൻ പോളിക്കൊപ്പം നായികയായി മമിത ബൈജുവും സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ശ്രീൻജ തുടങ്ങി ഒരു വലിയ താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നു സൂപ്പർ ഹിറ്റ് ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Mid Morning with Nitya.
1: അപ്പോ ഞാന് ഒരു കാട്ടിലോട്ട് പോയാലോന്ന് നോക്കുകയാണ്. ഈ കാടൻ യാത്രകളെ കുറിച്ച് പറയാൻ നിത്യക്ക് എന്താ ഇത്ര ആകാംക്ഷ അല്ലെങ്കിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നിരുന്നു കേട്ടോ. ഇനി വേ നോക്കട്ടെ. നിത്യ അവിടെ നിന്ന് ചിരിക്കുന്ന ശബ്ദം ഞാൻ മാത്രമേ കേട്ടിട്ടുള്ളൂ. അല്ലല്ലല്ല, ഞാൻ ചിരിച്ചതാ. ഇപ്പൊ ചിരിയൊക്കെ എന്തോരം കുറഞ്ഞിരിക്കുന്നു. യെസ്, നമ്മൾ നേരത്തെ സച്ചിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് കറക്റ്റ് ഹാദിക്ക് മെസ്സേജ് അയച്ചിരുന്നു. പുള്ളി യൂട്യൂബിൽ നോക്കി, അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിവേ, തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും തെറ്റ് പറയുകയാണെങ്കിൽ സ്നേഹത്തോടെ അതൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാവുമല്ലോ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മളെ ഈ പാമ്പുകളെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചപ്പോഴാണ്, കേരളത്തിൽ നല്ല രീതിയിൽ ചൂടുകാലം വന്നപ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് പാമ്പിനെ കുറിച്ച് സംസാരിച്ചത്. പക്ഷെ അവിടെ നിന്നോ പാമ്പിന്റെ സംസാരങ്ങൾ ഇല്ല. ഇപ്പൊ തന്നെ ചൈനയിൽ വെള്ളപ്പൊക്കം വന്നപ്പോ കണ്ടില്ലേ, തലയൊക്കെ ഉയർത്തി പിടിച്ച് എന്ത് കൂളായിട്ടാണ് 200 എണ്ണം ഇങ്ങനെ ഒഴുകി പോകുന്നത്. അപ്പൊ വെള്ളപ്പൊക്കം വന്നാലും ചൂടുകാലം വന്നാലും ഇപ്പൊ പാമ്പിനെ ഭയക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അതൊരു ഭീകരജീവി എന്നല്ല, അതിന്റെ ആവാസ വ്യവസ്ഥനെ മൊത്തമായി മാറ്റിമറിച്ചപ്പോ. അതുപോലെ തന്നെ ആമസോൺ മഴക്കാടുകളിൽ വെള്ളം കയറിയപ്പോ ആമസോൺ നദിയിലൂടെ പെരുമ്പാമ്പുകൾ വേറൊരു നിവൃത്തിയില്ല, ഒഴുകി നടക്കാൻ തന്നെ പറ്റാത്തത് കൊണ്ട് സൈഡിലുള്ള എല്ലാ മരങ്ങളിലും ധാരാളം പെരുമ്പാമ്പുകൾ ചുറ്റിപ്പിടിച്ചിരുന്ന ഒരു വീഡിയോയെ കുറിച്ച് ഞാൻ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ സാധാരണ പാമ്പുകളെ കണ്ട എന്ത് ചെയ്യും, പേടിച്ചോടും. ഞാൻ സ്കൂളിൽ പോലും പോവില്ല, ചേരെ കണ്ടാ മതി, തീർന്നു, അന്നത്തെ ദിവസമേ തീർന്നു. നിത്യ എൻ്റെ ഓക്കെ, പാമ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സൊന്ന് ഞെട്ടും. ഈ പറഞ്ഞ പോലെ നമ്മുടെ പാമ്പിന് അല്ല, ഇത് പറഞ്ഞു വന്ന കാര്യം വെച്ചാൽ പാമ്പെന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടും, നമുക്കൊരു നികൃഷ്ട ജീവി എന്നൊക്കെയാണ്. എങ്കിൽ പോലും ഇനി പറയാൻ പോകുന്ന കാര്യം, ഒരു പാമ്പിന് 200,000 രൂപ വരെ വിപണിയിൽ വിലയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ? ഇതൊക്കെ കൗതുകപരമായിട്ട് മാത്രം കാണുക. ഞാനിത് പറയുമ്പോൾ തന്നെ പാമ്പിനെ പിടിക്കാൻ പോകുമല്ല ചെയ്യേണ്ടത്. ഇതൊക്കെ കൗതുകപരമായ വാർത്തകൾ, ലോകത്ത് ഇതും നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ചില സിനിമകൾ കണ്ട് അതുപോലെ ജീവിതത്തിൽ പകർത്തുമ്പോൾ അതൊരു കഥയാണെന്ന് മനസ്സിലാക്കാതെ ജീവിക്കുന്ന ആൾക്കാരില്ലേ? അതുപോലെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അതിൽ ആകർഷകരായി ജീവിക്കുകയല്ല, അതൊരു ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ട് ആ വാർത്ത ഈ ചെവിയുടെ കേട്ട് ഈ ചെവിക്കൂടെ വിടാം. യെസ്, ഞാൻ പറഞ്ഞു വന്ന ഒരു പമ്പിന് പാമ്പിന് 700,000 രൂപ മുതൽ 21,000 രൂപ വരെ വിലമതിക്കുന്ന ലോകത്തിലെ ഏറ്റവും അപൂർവവും അപകടകാരിയുമായിട്ടുള്ള പാമ്പുകൾ ജീവിക്കുന്ന തികച്ചും വിചിത്രമായ ഒരു ഐലൻഡിനെ കുറിച്ചാണ് കേട്ടോ. അതായത് ബ്രസീലിലെ സാവോപോളോ തീരത്തിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന എന്താ പറയാ, ഇൽഹ ഡ, ഓ എന്തൊരു പേരേ ഇത്, നമുക്ക് സ്നേക്ക് ഐലൻഡ് എന്ന് പറയാം. ഓ എന്തൊരു പേരിത്. ഓക്കെ, സ്നേക്ക് ഐലൻഡിനെ കുറിച്ചുള്ള സംഭവമാണിത് കേട്ടോ. ഈ ഐലൻഡിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വിഷമുള്ള ഗോൾഡൻ ലാൻസ് ഹെഡ് വൈപ്പർ എന്ന പാമ്പുകൾ ജീവിക്കുന്നത്. കാണാനും നല്ല ഗോൾഡൻ കളറാണ് കേട്ടോ. ഇപ്പോൾ ശാസ്ത്രജ്ഞരുടെ വിശ്വസനീയമായിട്ടുള്ള സ്റ്റഡീസ് പ്രകാരം 10,000 വർഷങ്ങൾക്ക് മുമ്പ് മഞ്ഞുരുകി കടൽമട്ടം ഉയർന്നപ്പോൾ ഈ ദ്വീപ് പ്രധാന കരയിൽ നിന്നങ്ങ് ഒറ്റപ്പെട്ടുപോയി, കംപ്ലീറ്റ്ലി ഒറ്റപ്പെട്ടുപോയി. അപ്പോൾ ദ്വീപിൽ കുടുങ്ങിപ്പോയ ഈ പാമ്പുകൾക്ക് അതിന് കഴിക്കാനും അല്ലെങ്കിൽ അതിനുള്ള ഫുഡിനൊക്കെ പ്രധാനമായിട്ട് കരയിലെ ജീവികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ വന്നിരിക്കുന്ന പക്ഷികളെ വേട്ടയാടി കഴിക്കാൻ തുടങ്ങി. അപ്പോൾ പക്ഷികൾ പറന്നു പോകുന്നതിന് മുമ്പ് തന്നെ നിമിഷ നേരം കൊണ്ട് അതിനെ തളർത്തി വീഴ്ത്താൻ പാകത്തിന് സാധാരണ പാമ്പുകളെക്കാളും 5 മടങ്ങ് ശക്തമായിട്ടുള്ള വിഷമാണ് ഇതിൽ രൂപപ്പെട്ടത്. അങ്ങനത്തെ ഒരു, അതായത് ഓരോ പരിണാമങ്ങളും സംഭവിക്കുന്നത് അങ്ങനെയല്ലേ, ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പാമ്പുകൾക്ക് വേറൊരു മാർഗവും കഴിക്കാനില്ലാതെ വന്നപ്പോൾ അവിടെ വന്നിരിക്കുന്ന പക്ഷികളെ പിടിക്കാനുള്ള അതിന്റെ കഴിവ് കൂടി, അതിന്റെ കഴിവ് കാലക്രമേണ കൂട്ടി അല്ലേ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരൊറ്റ കടി കൊണ്ട് മനുഷ്യന്റെ കോശങ്ങൾ വരെ ദ്രവിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ ഇത്രയും വലിയ അപകട സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ബ്രസീലിയൻ സർക്കാർ സാധാരണക്കാർക്കും ടൂറിസ്റ്റിനും ഈ ദ്വീപിലേക്ക് എൻട്രി ചെയ്യുന്നതിന് കംപ്ലീറ്റ്ലി ബാൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനുമതി ലഭിച്ച ചില റിസർച്ചേഴ്സിനും അതുപോലെ ബ്രസീലിയൻ നാവിക സേനയ്ക്കും മാത്രമേ അവിടെ എൻട്രൻസ് ഉള്ളൂ. എന്നാൽ ഈ വിഷത്തിന് വൈദ്യശാസ്ത്ര രംഗത്ത് വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പോൾ ഹൃദ്രോഗങ്ങൾക്കും രക്തസമ്മർദ്ദത്തിനും മരുന്നുകൾ ഉണ്ടാക്കാൻ ഈ വെനം സാധാരണയായിട്ട് മെഡിക്കൽ രംഗത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമൂലം എന്താ പറയുക, ബ്ലാക്ക് മാർക്കറ്റിൽ ഈ പാമ്പുകൾക്ക് വിദേശ നാണയത്തിൽ വൻ വില കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിയമവിരുദ്ധമായിട്ട് ഈ ദ്വീപിലേക്ക് കടക്കുന്ന കള്ളക്കടത്തുകാരില്ലേ, പോച്ചേഴ്സ് എന്ന് പറയുന്നത്, അവര് ഒരു പാമ്പിന് 700,000 മുതൽ 21,000,000 വരെ വിലയിട്ട് ഇതിനെ കടത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ പ്രകൃതിയുടെ ഓരോ എവല്യൂഷനും വൈവിധ്യങ്ങളും ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതല്ലേ അല്ലേ. ഒരുപക്ഷെ ഭയപ്പെടുത്തുന്ന ഒന്നുപോലും നമ്മുടെ പ്രകൃതിയുടെ വലിയൊരു ശാസ്ത്രീയ സത്യമായിട്ട് മാറുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇതുപോലെ ലോകത്തിലെ അത്യപൂർവവും വിചിത്രവുമായിട്ടുള്ള ഐലൻഡ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യുക, ഞാനത് കണ്ടുപിടിച്ച് നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള അറിവുകൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വാങ്ങിയൊക്കെ പോവാം അല്ലേ. എന്ന് വിളിച്ച് എന്നെ കൊല്ലാൻ വരരുത്. ഓക്കെ, അപ്പൊ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് നമ്മുടെ ഇന്നത്തെ ഒരു മണിക്കൂർ ഇവിടെ അവസാനിക്കുകയാണ്. ഗൈസ്, നിങ്ങളുടെ പാട്ടുകളും ഇഷ്ടമുള്ള പാട്ടുകളും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ ഇനി അടുത്ത രണ്ട് മണിക്കൂറുണ്ട്. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഷോയുമായിട്ട് നമ്മുടെ ഷീബ്സ് ഇവിടെ റെഡിയാണ്. മലയാളി ഡയൽ, നിങ്ങളുടെ മെസ്സേജ് ഒക്കെ റെഡിയാക്കി വെച്ചോളൂ. അയച്ചുകൊണ്ടിരിക്കുക 0585299220 എന്ന നമ്പറിലേക്ക്. അപ്പൊ നാളെ വീക്കെൻഡ് എപ്പിസോഡുമായിട്ട് നമുക്ക് ഒരുമിക്കാം. ഇപ്പോ വിട വാങ്ങുകയാണ്. ബൈ ബൈ ഫ്രം മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: പ്രസംഗിച്ച വേദി ശുദ്ധീകരിച്ചു. ബി ജെ പിക്കെതിരെ ഗുരുതര ആരോപണവുമായി മല്ലികാർജ്ജുന ഖാർഗെ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ 18-ാം ദിവസമായി ഇന്ന് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ച ശേഷം ലോക്സഭ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാതെ പിരിയുകയായിരുന്നു. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ ചർച്ചയില്ലാതെയാണ്

0: ലോക്സഭ പിരിഞ്ഞത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. 17 ദിവസമായി സഭയിൽ ഹാജരാകാതിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ എത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭയിൽ എത്തിയിരുന്നു. താൻ പ്രസംഗിച്ച വേദി ബിജെപി പ്രവർത്തകർ ശുദ്ധീകരിച്ചെന്ന ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. താൻ ദളിതനായതുകൊണ്ടാണ് ശുദ്ധികലശം നടത്തിയതെന്നും രാജ്യത്തിപ്പോഴും തൊട്ടുകൂടായ്മയുണ്ടെന്നും ഖാർഗെ രാജ്യസഭയിൽ പറഞ്ഞു. ഓഗസ്റ്റ് 8 ഹൽദ്വാനിയിലെ രാംലീല മൈതാനത്ത് ഖാർഗെ റാലിയിൽ പങ്കെടുത്തത്. തൊട്ടുകൂടായ്മ സംസ്കാരം ബിജെപിക്കില്ലെന്നും വിഷയം ഗൌരവമായി അന്വേഷിക്കുമെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ മറുപടി നൽകി. സംഭവത്തെ അപലപിച്ച കേന്ദ്രമന്ത്രി JP നദ്ദ ഇതിനു പിന്നിൽ BJP പ്രവർത്തകരാണെന്ന ആരോപണം നിഷേധിച്ചു. ഇത്തരം പ്രവർത്തികളെ പാർട്ടി അംഗീകരിക്കില്ല. വികാരം വ്രണപ്പെട്ടതിൽ ഖേദമുണ്ട്. സംഭവത്തെക്കുറിച്ച് ദേശീയ അധ്യക്ഷൻ വിശദമായി അന്വേഷിക്കുമെന്നും JP നദ്ദ. ഖാർഗെയെ അപമാനിക്കുന്നത് സഭയിലുള്ള എല്ലാവരെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ പറഞ്ഞു. രാജ്യസഭയിൽ CPM അംഗം ഡോ ജോൺ ബ്രിട്ടാസിനെതിരെ ലുങ്കിവാല പരാമർശം നടത്തിയ BJP MP സുഷ്മിത ദേവ് വിഡ്ഢിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തനിക്കെതിരെ മുൻപ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ലുങ്കിവാല പരാമർശം നടത്തിയിരുന്നു. ആ പരാമർശം നടത്തിയ ജയറാം രമേശും വിഡ്ഢിയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. വന്ദേമാതരം വിവാദത്തിൽ കേരള സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വന്ദേമാതരം വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് ഓഗസ്റ്റ് 15 വ്യക്തമാകുമെന്നും മുഖ്യമന്ത്രി. പാസാക്കിയ നിയമത്തിൽ വന്ദേമാതരം മുഴുവൻ ആലപിക്കണമെന്നാണ്. അധിക്ഷേപിക്കുകയോ പാടാതിരിക്കുകയോ ചെയ്താൽ 3 വർഷം തടവ് എന്നാണ് നിയമത്തിൽ പറയുന്നത്. എന്നാൽ കോൺഗ്രസ് നയിക്കുന്ന സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട്. അതനുസരിച്ചേ കാര്യങ്ങൾ ചെയ്യൂ എന്ന് മുഖ്യമന്ത്രി. MDMA കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന വാർത്ത തള്ളി മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ ആളെ തനിക്കറിയാമെങ്കിലും അയാൾ തന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ലെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തനിക്ക് സോഷ്യൽ മീഡിയ ടീമോ അതിനൊരു കോർഡിനേറ്ററോ ഇല്ല. അറസ്റ്റിലായ 2 പേരെ തനിക്കറിയാം. അതിലൊരാൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം ഉൾക്കൊള്ളുന്ന സോഷ്യൽ മീഡിയ വാർത്താ കാർഡുകൾ മെറ്റ നീക്കം ചെയ്യുന്നുവെന്ന ആരോപണത്തിലും മുഖ്യമന്ത്രിയുടെ മറുപടി. തന്റെ നിർദ്ദേശപ്രകാരമല്ല വാർത്തകൾ നീക്കുന്നത്. അത്തരത്തിലൊരു സ്വാധീനം തനിക്ക് മെറ്റയിലുണ്ടെന്ന് കരുതുന്നുണ്ടോ എന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ചോദിച്ചു. മെറ്റയുടെ നിലപാടിനെതിരെ അതാത് മാധ്യമ സ്ഥാപനങ്ങൾ പരാതിപ്പെടണമെന്നും സർക്കാർ അവർക്കൊപ്പം നിൽക്കുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് അപ്രഖ്യാപിത സെൻസർഷിപ്പെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നേരത്തെ ആരോപിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം പോലും ജനങ്ങളിൽ എത്താതിരിക്കാൻ സർക്കാർ ഇടപെടുന്നു. നടപടിക്കെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർണമെന്നും പിണറായി വിജയൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. മെസ്സി തട്ടിപ്പ് വിവാദത്തിൽ കായിക വകുപ്പിന്റെ റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങളെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്പോൺസറെ തീരുമാനിച്ചതിൽ ചട്ടലംഘനം. സ്പോൺസർ പണം സമാഹരിച്ചത് അന്വേഷിക്കും. GST തട്ടിപ്പ് നടന്നതായി കണ്ടുപിടിച്ചിട്ടുണ്ട്. സർക്കാരിന് നഷ്ടമായ തുക ഈടാക്കും. എല്ലാ കാര്യങ്ങളിലും ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി. മുൻ സർക്കാരിന് വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ആകില്ല. സർക്കാർ ഇതിന്റെ ഭാഗമല്ലേ? അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി എഗ്രിമെന്റ് വയ്ക്കാൻ സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി കൊടുത്തതിന്റെ പ്രൊസീജിയർ എന്തായിരുന്നു? എക്സ്പ്രഷൻ ഓഫ് ഇന്ററസ്റ്റ് ക്ഷണിച്ചിരുന്നോ? വിപണി മൂല്യ നിർണയമോ സാമ്പത്തിക ശേഷിയോ ഫണ്ടിന്റെ സ്രോതസ്സോ ഒന്നും പരിഗണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഫുട്ബോൾ ഇതിഹാസം മെസ്സിയെയും അർജന്റീനിയൻ ടീമിനെയും കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ സ്പോൺസറെ പിന്തുണച്ച് മുൻ LDF സർക്കാർ നടത്തിയ ഇടപെടലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പിഴ ഒഴിവാക്കാൻ മുൻ സർക്കാർ നയതന്ത്ര ഇടപെടലുകൾ നടത്തിയതിന്റെ തെളിവാണ് പുറത്തുവന്നത്. അർജന്റീനയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിക്ക് സംസ്ഥാന സർക്കാർ കത്തയച്ചിരുന്നു. ഫുട്ബോൾ ടീമിന്റെ വരവ് കേരള സർക്കാർ ഉൾപ്പെട്ട ത്രികക്ഷി ഡീലെന്ന് സമ്മതിക്കുന്നതാണ് കത്ത്. അർജന്റീന ടീമിനെ എത്തിക്കുമെന്ന വാഗ്ദാനത്തിന്റെ പേരിൽ കലൂർ സ്റ്റേഡിയം നവീകരണത്തിന് കൈമാറിയതിലും ഗുരുതര ചട്ടലംഘനം. മിനിമം ഗ്യാരണ്ടി, ലൈസൻസ് തുക, റവന്യൂ ഷെയറിംഗ് എന്നിവയിൽ സ്പോൺസറായ ചാനലും സർക്കാരും തമ്മിൽ കരാറില്ല. 5 കോടി രൂപ ഡെപ്പോസിറ്റ് ഒഴിവാക്കി നൽകിയതിലും ദുരൂഹതയുണ്ടെന്ന്. ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കം. പള്ളികൾ ഏറ്റെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പള്ളികളുടെ പോലീസ് സംരക്ഷണവും കോടതി റദ്ദാക്കി. യാക്കോബായ സഭ നൽകിയ അപ്പീലിലാണ് നടപടി. സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു വധക്കേസ് പ്രതികൾ കോടതിയിൽ ഹാജരായി. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് വിചാരണ കോടതിയിൽ ഹാജരായത്. സവർക്കർ ചോദ്യവിവാദം. അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടി സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. സർക്കാരിന്റെ അധികാരത്തിൽ ഇടപെടില്ലെന്ന് ഹൈക്കോടതി. സർക്കാരിന് നടപടിയെടുക്കാം. സസ്പെൻഷൻ സാഹചര്യം വിശദീകരിക്കണമെന്ന് കോടതി. ഫ്രീഡം ക്വിസിലെ സവർക്കർ വിവാദത്തിൽ സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് പള്ളത്തടുക്ക AP സ്കൂളിലെ അധ്യാപകൻ ഗുരുപ്രസാദാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ സിബിഐ കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ വ്യക്തമായ മാനദണ്ഡങ്ങളില്ല. നിയമനം നടക്കുന്നത് നിലവിലെ ഉദ്യോഗസ്ഥരുടെ പരിചയക്കാരുടെ ശുപാർശയിൽ മാത്രം. ഈ നിയമന രീതിയാണ് ചോദ്യപേപ്പർ ചോർച്ചയിലേക്ക് നയിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ അൽഖൈദ ഉപസംഘടനയെന്ന യു എൻ റിപ്പോർട്ട്. അൽഖൈദ ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് യു എൻ സുരക്ഷാ സമിതി നിരീക്ഷണ സംഘം അറിയിച്ചു. ആക്രമണവുമായി 10 പേർക്ക് ബന്ധമെന്നും കണ്ടെത്തൽ. ബംഗ്ലാദേശിൽ ഭീകരസെല്ലുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായി മുന്നറിയിപ്പ്. അൽഖൈദയും ഐഎസും രാസ ജൈവ ആയുധങ്ങൾ ഉന്നമിടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണ കാലാവധി അവസാനിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന സൂചന നൽകി ഇറാൻ. വെടിനിർത്തൽ ധാരണ തുടരാൻ സംബന്ധിച്ചെന്ന റിപ്പോർട്ടുകൾ ഇറാൻ തള്ളി. മിസൈൽ ആക്രമണം ഭയന്നാണ് നാറ്റോ ഉച്ചകോടിക്കെത്തിയ ട്രംപ് വിമാനം മാറിക്കയറിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യുവേഫ സൂപ്പർ കപ്പ് കിരീടം നിലനിർത്തി ഫ്രഞ്ച് ക്ലബ് പി എസ് ജി. ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ പി എസ് ജിയും ആസ്റ്റൺ വില്ലയുമാണ് കിരീടത്തിനായി ഏറ്റുമുട്ടിയത്. ഓസ്ട്രേലിയ സാൽസ്ബർഗിൽ നടന്ന പോരാട്ടത്തിൽ ആസ്റ്റൺ വില്ലയെ 1-2 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പി എസ് ജി തുടർച്ചയായ 2-ാം തവണയും കിരീടം നേടിയത്. അടുത്ത വാർത്ത 3 മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: ഓരോ തുള്ളി രക്തവും ഒരു ജീവന്റെ പ്രതീക്ഷയാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസിന്റെ ഭാഗമായി കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ദുബായിയുടെ സഹകരണത്തോടെ FOA Events LLC സംഘടിപ്പിക്കുന്നു മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്. ഈ വരുന്ന ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ അൽജദാഫിലുള്ള DHA ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടക്കുന്ന ഈ മഹത്തായ സംരംഭത്തിൽ നിങ്ങളും പങ്കാളികളാകൂ. ഫോർ രജിസ്ട്രേഷൻ വിസിറ്റ് FOAEventsLLC.com/registration അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ megabloodnation@gmail.com. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 0569622187 0563873299.
3: Time check. Brought to you by Ozone Cargo.
4: Good afternoon, Dubai. ഇപ്പോൾ സമയം 2:07.
3: Time check. Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
3: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 44 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 39%.
5: You're tuned into Home 92.2 FM. Home is the

മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

നിങ്ങളുടെ കൂടെ വർത്താനം പറയാൻ ശിവയാണുള്ളത്. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. എവിടെ കുറച്ചുപേരെ കാണുന്നില്ല, എവിടെ എവിടെ എവിടെ നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. എല്ലാവർക്കും ഹായ്, ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമുക്ക് തുടങ്ങാം. കുറേ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് ഇന്ന്. അതെന്താ കുറേ കുറേ വിശേഷങ്ങൾ എന്നല്ലേ. കുറേ കുറേ വിശേഷങ്ങളിൽ ആദ്യം പറയാനുള്ളത് ഇപ്പോൾ ഖലീഫയിലെ പാട്ടാണ് എല്ലാവരും കേട്ടത്, മത്ര പാട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഈ പാട്ട് അങ്ങനെ സമർപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് സമർപ്പിക്കില്ല എന്നൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് ഡെഡിക്കേഷൻ അതെല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. എടുത്തോ, നിങ്ങൾ എടുത്തോ, എല്ലാവർക്കും കൂടെ വേണ്ടി തന്നെയാണ് ഈ പാട്ട് ഞാൻ പ്ലേ ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾ ഓരോരുത്തരായിട്ട് വന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചോദിക്കും. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നോരോന്നോയായിട്ട് ഇങ്ങനെ പ്ലേ ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വേഗം വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഹോം 92.2 FM-ൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജന്മദിനമുണ്ട്. എനിക്ക് ആശംസകൾ പറഞ്ഞേ പറ്റൂ നമ്മുടെ എല്ലാവരുടെയും. ഹോം FM-ൻ്റെ എല്ലാം എല്ലാമായ ഞങ്ങളുടെ പ്രോഗ്രാം ഹെഡ് ജയലക്ഷ്മി മാം, നിങ്ങൾ രാവിലെ നമ്മുടെ ഓരോ പ്രഭാതവും വളരെ മനോഹരമായിട്ട് തുടങ്ങുന്നത് ജയാ മാമിൻ്റെ ശബ്ദത്തോടു കൂടിയാണ്. രാവിലെ വേക്കപ്പ് കോളുമായിട്ട് ജയലക്ഷ്മി, ജയാ മാം, ഞങ്ങൾ ജയചേച്ചി എന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത്. അപ്പോൾ ജയചേച്ചിയുടെ ആ ഒരു നല്ല വോയിസ്, നല്ല വാക്കുകളൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. വീട്ടിൽ നമ്മൾ പറയില്ലേ രാവിലെ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആദ്യമേ തന്നെ അമ്മമാരാണ് ഓർക്കം എഴുന്നേൽക്കുന്നത്. അവരെഴുന്നേറ്റ് വിളക്കൊക്കെ വെച്ച് അല്ലെങ്കിൽ എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ മക്കളെയൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ചുണർത്തുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ കേൾക്കുന്ന ആദ്യത്തെ ശബ്ദം ഏതാണ്? നമ്മുടെ അമ്മയുടേതാണല്ലേ. അപ്പം ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ഒരു മൂത്ത സഹോദരിയെ പോലെയാണ്, നമ്മുടെ മൂത്ത ചേച്ചിയെ പോലെയാണ്, അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ ഇവിടെ അമ്മ എന്ന് വളരെ സ്നേഹത്തോടെ വിളിക്കുന്നവരുമുണ്ട്. അങ്ങനെ അമ്മ എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കില്ല ഒരുപാട് പ്രായമുണ്ടെന്നും, പ്രായമല്ല ഞാൻ ഉദ്ദേശിച്ചത്, വളരെ സ്നേഹത്തോടെ. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഒരു ഹോം FM-ൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് 89.4 തമിഴ് FM-ഉം കൂടെ ചേർന്നിട്ടാണ്. നമ്മൾ ഒരുമിച്ചാണ്, ഒരു വലിയ കുടുംബമാണ്. ഇപ്പോൾ അവിടെയുള്ളവർ പലരും ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, ഒത്തിരി പ്രായം കുറഞ്ഞ കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ സ്നേഹത്തോടെ ജയാ മാം, മാം എന്ന് വിളിക്കുന്നെങ്കിലും അമ്മ എന്നുള്ള ഒരു ഫീല് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ജയാ മാമിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് വളരെ സ്നേഹത്തോടെ ജന്മദിന ആശംസകൾ ഞങ്ങളുടെ ജയചേച്ചിക്ക് അറിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഹോം 92.2 FM, അതുപോലെ തന്നെ 89.4 തമിഴ് FM, എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെ പേരിലും നമ്മുടെ ജയചേച്ചിക്ക് ജന്മദിന ആശംസകൾ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും ജന്മദിന ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുകയാണ്. പിന്നെ സ്നേഹത്തോടെ ആശംസകളും ആഘോഷങ്ങളും ഒന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുഞ്ചിരിയോടെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ, സന്തോഷാശംസകൾ കയറി വന്നു. ഇനി നമുക്ക് കുറച്ച് സമയം നല്ല പാട്ടൊക്കെ കേട്ടതുപോലെ ഒരുപാട് ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞ് പോവാം. ഇനിയിപ്പോൾ ഒരു പുതിയ പാട്ടിൻ്റെ സമയമാണ്. ഇപ്പം കുറച്ചു മുമ്പേയും പുതിയ പാട്ട് തന്നെയാണ് കേട്ടത്. ഒരു ട്രെൻഡിങ് സോങ്ങിൻ്റെ സമയം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. നല്ല രസമുണ്ട്. മുജീബ് മജീദാണ് ഈ സിനിമയിലെ പാട്ടുകളെല്ലാം തന്നെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ എന്ന് പറയുന്ന സഞ്ജിത് ഹെഗ്ഡേ ആണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് പ്ലേ ചെയ്യുന്നു. ഇതിൻ്റെ വരികൾ സുഹൈൽ കോയയാണ്. സുഹൈലിൻ്റെ ഒത്തിരി ഇത് സോറി സുഹൈൽ കോയല്ല, ഇതിൻ്റെ ശബരീഷ് വർമ്മയാണ് കേട്ടോ. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ എന്ന മൂവിയിലെ ഈ പാട്ടിൻ്റെ സംഗീത സംവിധാനം. അപ്പോൾ നമുക്ക് കേട്ടിട്ട് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM-ൽ മലയാളിടാ.

You're tuned into Home 92.2 FM. Home is a feeling. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ. You're tuned into Home 92.2 FM. Home is a feeling.

0: കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഗോ ടിവി. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
0: Hello Abu Dhabi, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീനാ സെന്ററിലെ അഡ്കോപ്പിൽ.
1: അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം. ഓഗസ്റ്റ് 23 അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശവജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
0: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗാ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്. ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
1: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
0: മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

0: ടൈം ഗെയിം എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഡി ക്യുവിന്റെ ഈ സിനിമ നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു, ഓണത്തിന് റിലീസ് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓഗസ്റ്റ് 20 റിലീസ് ഇങ്ങനെ കാത്തിരുന്നപ്പോഴാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. റിലീസ് മാറ്റിവെച്ചിരിക്കുകയാണ്, 3 September എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഐ എം ഗെയിം എന്ന ഡി ക്യു സിനിമയുടെ റിലീസ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് പേരുടെ മെസ്സേജ് ഒന്ന് പറഞ്ഞോട്ടെ. ഒത്തിരി പേര് നമ്മുടെ ജയ മാമിന് ജന്മദിന ആശംസകളൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം, നിങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഞാൻ ജയ മാമിനോട് പറയാം കേട്ടോ, നിങ്ങളെല്ലാവരും ഇത്ര സ്നേഹത്തോടെ ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എന്തെങ്കിലും ആശംസകളോ വിശേഷങ്ങളോ അല്ലെങ്കിൽ സന്തോഷ വർത്തമാനങ്ങളോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829200 എന്ന നമ്പറിലേക്ക്. പിന്നെ നമുക്ക് ഈ വീക്കെൻഡിൽ മൂവി ഇല്ല, കാരണം അടുത്ത വീക്കെൻഡിലാണ് ഓണ സിനിമകളെല്ലാം തന്നെ വരുന്നത്. 20 നമ്മൾ ഖലീഫ കാണാൻ പോവും. നമ്മുടെ ഹോം തിയേറ്ററിൽ നമ്മൾ ഖലീഫ എന്ന മൂവി കാണാനായിട്ട് ഒരുമിക്കുന്നുണ്ട്. അപ്പോൾ ഖലീഫ മൂവിയുടെ ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് ഒരാൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഖലീഫ മൂവിയുടെ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ട് വേഗം തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ഖലീഫ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആ നല്ല പേരും കൂടി ചേർത്തുകൊണ്ട് മെസ്സേജ് അയച്ചോളൂ. 0585829200 എന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക്. അപ്പോൾ ഇനി കുറച്ച് പേരുടെ മെസ്സേജിലേക്ക് നോക്കുമ്പോൾ സുധീർ ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് സുധീർ, സുഖല്ലേ? എന്നോട് ചോദിച്ചിട്ടുണ്ട് സുഖമല്ലേ എന്ന്. സുഖമാണ് അവിടെയും സുഖം എന്ന് വിശ്വസിക്കുന്നു. ഹലോ, സഫീർ വാരോട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് എന്നോട് കഴിഞ്ഞ ദിവസം ഹിന്ദി പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ മലയാളി ഡയൽ ഹിന്ദി പാട്ട് നഹി ഹേ, ബട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പ്ലേ ചെയ്യാറുണ്ട്. ഏതാന്ന് പറയുക, നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഐ നോബഡി എന്ന സിനിമയിലെ ഒരു പാട്ട്, അത് ഒരു ഹിന്ദി പാട്ട് കുറച്ച് ഇംഗ്ലീഷും ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന പാട്ട്, എല്ലാവർക്കും അറിയാം ഐ നോബഡി എന്നുള്ള പാട്ട്. അപ്പം അതിനകത്ത് കൂടുതലും ഹിന്ദിയാണോ പഞ്ചാബിയാണോ, ഏതായാലും ഹിന്ദി ആയിട്ട് തന്നെയാണ് അത് തോന്നുന്നത് കേട്ടോ. കുറച്ച് പഞ്ചാബി മിക്സ് ആണെന്ന് തോന്നുന്നു. എന്നാലും ആ പാട്ട് ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് സഫീർ വാരോഡിന് അങ്ങനെ ഹിന്ദി പാട്ട് കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹമാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദി പാട്ട് മിക്സ് ചെയ്ത് വരുന്നത് നമ്മുടെ കല്യാണി പാട്ടിലാണ്. പക്ഷെ കല്യാണി പാട്ട് ഇന്നലെ ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശ്രേയാ ഘോഷാലിൻ്റെ ആ ഒരു വേർഷൻ വരുന്നത് ഹിന്ദിയിലാണ്, കുറച്ച് മലയാളത്തിലും ജ്യാദ ഹിന്ദിയിലുമാണ് ഹേ. സോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആ പാട്ട് പ്ലേ ചെയ്ത് തരാം. ക്യാ കർത്തി ഹേ, ക്യാ ബോൾത്തി ഹേ ഷീബ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഹിന്ദിയിൽ ഒരു സുഹൃത്ത് പാട്ട് പൂച്ചത്തെ ഹേ, അപ്പോൾ ഞാൻ ക്യാ കഹന ഹേ. നമ്മുടെ VGS നായർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് ഇൻ്റർനാഷണൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഡേ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഇടത് കയ്യൻ കയ്യത്തിമാർക്കും ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത്. മെഹബൂബ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ കണ്ടു കേട്ടോ, ജയചേച്ചിക്ക് വേണ്ടിയിട്ട് ജന്മദിന ആശംസകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടു. അനീസ്, അതുപോലെ തന്നെ അബ്ദുൽ, വിഷ്ണു ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുഹൈൽ, ഹാബിർ, VGS നായർ, ഷിബിൻ, പ്രമോദ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങളുടെ അപ്പു അച്ചായന് വേണ്ടിയിട്ട് ഒരു സൽപുത്രൻ പിറന്നതാ മണ്ണിൽ എന്നുള്ള പാട്ട്, അത് ഇല്ലുമിനാട്ടി അല്ലേ ആ പാട്ടല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പ്ലേ ചെയ്ത് തരാം കേട്ടോ. കാരണം ഇപ്പം നമുക്ക് തമിഴ് പാട്ട് കേൾക്കാനുള്ള സമയമാണ്. അപ്പം അത് കഴിഞ്ഞ് ട്രാഫിക് അപ്ഡേറ്റും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പം ഇല്ലുമിനാട്ടി ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അപ്പു അച്ചായന്, അപ്പോച്ചായ ഹാപ്പി ബർത്ത്ഡേ കേട്ടോ, പൊളിച്ചോ അപ്പുവച്ചായ. എന്തായാലും ഇന്നത്തെ പാട്ടെല്ലാം അപ്പുവച്ചായനും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു. ഇനി നമ്മൾ മദ്രാശി പട്ടണത്തിലെ ആ ഒരു നല്ല തമിഴ് സോങ് ആണ് കേൾക്കാൻ
1: പോകുന്നത്. തമിഴ് പാട്ട് കേൾക്കലാമാ? ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകോൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ ഷെയ്ഖ് സായിദ് സർവീസ് റോഡ് ആൻഡ് അൽ സഫ വൺ ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺ D65 അൽ മറേബ്യ സ്ട്രീറ്റ് ആൻഡ് അൽകൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4 ആ ഭാഗത്തും ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഓൺ 18th സ്ട്രീറ്റ് ഇൻ മുഹൈസിന സെക്കൻഡ്.
1: Traffic update. Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
3: You are listening to Malayalida.

0: Home 92.2 FM. Home is a feeling. യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.
0: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പൈർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്.

0: ഇന്ന് നമ്മുടെ മലയാളി ഡയൽ ഇല്ലുമിനാട്ടി പ്ലേ ചെയ്തത് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന അപ്പു അച്ചായന് വേണ്ടിയിട്ടാണ്. പ്രമോദാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പു അച്ചായനോട് പറഞ്ഞോ പ്രമോദേ, അതോ അപ്പു അച്ചായൻ കേട്ടുവാണോ നമ്മുടെ പാട്ടും ആശംസകളും ഒക്കെ? എന്തായാലും അപ്പു അച്ചായൻ ഒരിക്കൽ കൂടി ജന്മദിന ആശംസകളൊക്കെ അറിയിക്കുകയാണ്. ഇത് ഹോമെടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്താനം പറയാൻ ഷീബ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് വരാൻ പോകുന്നത്. ഒറ്റയാൾ പട്ടാളം എന്ന ചിത്രത്തിലെ മായാ മഞ്ചലിൽ എന്നുള്ള പാട്ടാണ്. ഈ പാട്ടിന് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത് നിഷയാണ്. ഉമ്മൽഖോയിനിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുഖമല്ലേ ഇവിടെ എല്ലാവർക്കും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നിഷ. ഇവിടെ എല്ലാവർക്കും സുഖമാണ് നിഷ. അതുപോലെ തന്നെ ജയാ മാമിൻ്റെ ജന്മദിന ആശംസകൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരുടെ ആശംസയും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അയ്യോ എൻ്റെ ആശംസ ഷീബ പറയൂലേ എന്ന് വിചാരിക്കേണ്ട. എല്ലാവരുടെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയുള്ള ആശംസകളൊക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത് എല്ലാം കിടിലമാക്കി അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പു അച്ചായൻ എന്നാണ് പ്രമോദ് പറഞ്ഞിരിക്കുന്നത്. ആണോ, ശരി. അപ്പം എൻ്റെ പ്രത്യേക അന്വേഷണം കൂടെ പറഞ്ഞു വയ്ക്കണം കേട്ടോ. കേക്ക് കിട്ടിയില്ല, കേക്ക് കിട്ടിയില്ല എന്നും കൂടെ പറഞ്ഞു പ്രമോദെ. പിന്നെ യൂസഫിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഷിബി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഷിബി, സുഖമല്ലേ? സന്തോഷ് കുമാർ പച്ചടടടൈങ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നിർമ്മലിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. തേജസ്, അസ്ലം, മുഹമ്മദ് നൌഫൽ, എൻ്റെ ബർത്ത്ഡേ 16-ാം തീയതിയാണ്. ഓ, അത് ശരി. അപ്പോൾ അഡ്വാൻസായിട്ട് തന്നെ ജന്മദിന ആശംസകൾ അറിയിക്കുന്നു. പിന്നെ 16-ാം തീയതി നമുക്ക് ഒന്നുകൂടെ അറിയിച്ചു കളയാം നൌഫലെ പോലെ. പിന്നെ ഷുഹൈബിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. മെഹബൂബ, അനീസ്, അബ്ദുൽ, വിഷ്ണുവിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. സുരേഷ്, നമസ്കാരം. ഹായ് സുരേഷ്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരുപാട് കൂട്ടുകാരുടെ സന്ദേശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം. ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ ഒരു മെസ്സേജ് അയക്ക്. ഇല്ല, പണിയുണ്ടെന്ന്. ആ, പണിയുണ്ട്, എല്ലാവർക്കും പണിയുണ്ട്. ആ പണിയുടെ ഇടയിൽ കുറച്ച് സമയം കിട്ടുമ്പോൾ ഒരു ഹായ്, ഒരു ഹലോ, ഒരു നമസ്കാരം, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സമയം കിട്ടുമ്പോൾ ഒരു വിശേഷമൊക്കെ പറയണമെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം മെസ്സേജ് അയക്കുക. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ നഹി നഹി മെസ്സേജ് അയക്കാനും പാടില്ല. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM-ൽ മലയാളിടാ.
1: ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's
1: 055-666-5859. Home 92.2 FM. Home is a feeling.
5: Malayali da!
6: Malayali da! Kerala, Kerala!

ബഡി എന്ന ചിത്രത്തിലെ പാട്ടാണ്. അപ്പോൾ ഒരുപാട് ഇന്ന് ഒരുപാടല്ല, രണ്ട് പേര് എന്നോട് ഹിന്ദി പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ യൂസഫ്, പിന്നെ ഇന്നലെ ഹിന്ദി പാട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സജീർ വാരോഡ് ആണ്. അപ്പോൾ എന്നാലും ഹിന്ദി, ഇംഗ്ലീഷ്, പഞ്ചാബി എല്ലാം കൂടെ ചേർത്ത പാട്ട് ഞാൻ അങ്ങ് പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊന്നും കേൾപ്പിച്ചില്ല എന്ന് പറയരുത്. ഒരുപാട് പേരുടെ സന്ദേശങ്ങൾ ഇനിയും ഉണ്ട്. പിന്നെ അടുത്ത മണിക്കൂറിൽ നമ്മുടെ കൂടെ ഫൈസൽ റാസിയും ചേർന്നുണ്ട്. അപ്പോൾ ഒരുപാട് പാട്ടുകളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ അറിയാനായിട്ട് കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM-ൽ മലയാളിടാ.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: Amit Shah yeti. വന്ദേ മാതരത്തിൽ കേരളത്തിന് വ്യക്തവും ശക്തവുമായ നിലപാടുണ്ടെന്ന് മുഖ്യമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വന്ദേ മാതരം വിവാദത്തിൽ

0: ത്തിൽ കേരള സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വന്ദേമാതരം വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് ഓഗസ്റ്റ് 15 വ്യക്തമാകുമെന്നും മുഖ്യമന്ത്രി. പാസാക്കിയ നിയമത്തിൽ വന്ദേമാതരം മുഴുവൻ ആലപിക്കണമെന്നാണ്. അധിക്ഷേപിക്കുകയോ പാടാതിരിക്കുകയോ ചെയ്താൽ 3 വർഷം തടവ് എന്നാണ് നിയമത്തിൽ പറയുന്നത്. എന്നാൽ കോൺഗ്രസ് നയിക്കുന്ന സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട്, അതനുസരിച്ചേ കാര്യങ്ങൾ ചെയ്യൂ എന്ന് മുഖ്യമന്ത്രി. എം ഡി എം എ കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന വാർത്ത തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ ആളെ തനിക്കറിയാമെങ്കിലും അയാൾ തന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ലെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തനിക്ക് സോഷ്യൽ മീഡിയ ടീമോ അതിനൊരു കോർഡിനേറ്ററോ ഇല്ല. അറസ്റ്റിലായ 2 പേരെ തനിക്കറിയാം. അതിലൊരാൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം ഉൾക്കൊള്ളുന്ന സോഷ്യൽ മീഡിയ വാർത്താ കാർഡുകൾ മെറ്റ നീക്കം ചെയ്യുന്നുവെന്ന ആരോപണത്തിലും മുഖ്യമന്ത്രിയുടെ മറുപടി. തന്റെ നിർദ്ദേശപ്രകാരമല്ല വാർത്തകൾ നീക്കുന്നത്. അത്തരത്തിലൊരു സ്വാധീനം തനിക്ക് മെറ്റയിലുണ്ടെന്ന് കരുതുന്നുണ്ടോ എന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ചോദിച്ചു. മെറ്റയുടെ നിലപാടിനെതിരെ അതാത് മാധ്യമ സ്ഥാപനങ്ങൾ പരാതിപ്പെടണമെന്നും സർക്കാർ അവർക്കൊപ്പം നിൽക്കുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് അപ്രഖ്യാപിത സെൻസർഷിപ്പ് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നേരത്തെ ആരോപിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താസമ്മേളനം പോലും ജനങ്ങളിൽ എത്താതിരിക്കാൻ സർക്കാർ ഇടപെടുന്നു. നടപടിക്കെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർണമെന്നും പിണറായി വിജയൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. മെസ്സി തട്ടിപ്പ് വിവാദത്തിൽ കായിക വകുപ്പിന്റെ റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങളെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്പോൺസറെ തീരുമാനിച്ചതിൽ ചട്ടലംഘനം. സ്പോൺസർ പണം സമാഹരിച്ചത് അന്വേഷിക്കും. ജി എസ് ടി തട്ടിപ്പ് നടന്നതായി കണ്ടുപിടിച്ചിട്ടുണ്ട്. സർക്കാരിന് നഷ്ടമായ തുക ഈടാക്കും. എല്ലാ കാര്യങ്ങളിലും ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി. മുൻ സർക്കാരിന് വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ആകില്ല. സർക്കാർ ഇതിന്റെ ഭാഗമല്ലേ? അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി എഗ്രിമെന്റ് വയ്ക്കാൻ സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി കൊടുത്തതിന്റെ പ്രൊസീജിയർ എന്തായിരുന്നു? എക്സ്പ്രഷൻ ഓഫ് ഇന്ററസ്റ്റ് ക്ഷണിച്ചിരുന്നോ? വിപണി മൂല്യ നിർണയമോ സാമ്പത്തിക ശേഷിയോ ഫണ്ടിന്റെ സ്രോതസ്സോ ഒന്നും പരിഗണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ 18-ാം ദിവസമായ ഇന്ന് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ച ശേഷം ലോക്സഭ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാതെ പിരിയുകയായിരുന്നു. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ ചർച്ചയില്ലാതെയാണ് ലോക്സഭ പിരിഞ്ഞത്. നീറ്റ് പരീക്ഷാക്രമക്കേടിലെ പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. 17 ദിവസമായി സഭയിൽ ഹാജരാകാതിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ എത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭയിൽ എത്തിയിരുന്നു. താൻ പ്രസംഗിച്ച വേദി ബിജെപി പ്രവർത്തകർ ശുദ്ധീകരിച്ചെന്ന ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. താൻ ദളിതനായതുകൊണ്ടാണ് ശുദ്ധികലശം നടത്തിയതെന്നും രാജ്യത്തിപ്പോഴും തൊട്ടുകൂടായ്മയുണ്ടെന്നും ഖാർഗെ രാജ്യസഭയിൽ പറഞ്ഞു. ഓഗസ്റ്റ് 8 ഹൽദ്വാനിയിലെ രാംലീല മൈതാനത്ത് ഖാർഗെ റാലിയിൽ പങ്കെടുത്തത്. തൊട്ടുകൂടായ്മ സംസ്കാരം ബിജെപിക്കില്ലെന്നും വിഷയം ഗൌരവമായി അന്വേഷിക്കുമെന്നും കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ മറുപടി നൽകി. സംഭവത്തെ അപലപിച്ച കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ ഇതിനു പിന്നിൽ ബിജെപി പ്രവർത്തകരാണെന്ന ആരോപണം നിഷേധിച്ചു. ഇത്തരം പ്രവർത്തികളെ പാർട്ടി അംഗീകരിക്കില്ല. വികാരം വ്രണപ്പെട്ടതിൽ ഖേദമുണ്ട്. സംഭവത്തെക്കുറിച്ച് ദേശീയ അധ്യക്ഷൻ വിശദമായി അന്വേഷിക്കുമെന്നും ജെ പി നഡ്ഡ. ഖാർഗെയെ അപമാനിക്കുന്നത് സഭയിലുള്ള എല്ലാവരെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. രാജ്യസഭയിൽ സിപിഎം അംഗം ഡോ ജോൺ ബ്രിട്ടാസിനെതിരെ ലുങ്കിവാല പരാമർശം നടത്തിയ ബിജെപി എംപി സുഷ്മിത ദേവ് വിഡ്ഢി എന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തനിക്കെതിരെ മുൻപ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ലുങ്കിവാല പരാമർശം നടത്തിയിരുന്നു. ആ പരാമർശം നടത്തിയ ജയറാം രമേശും വിഡ്ഢിയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കം പള്ളികൾ ഏറ്റെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പള്ളികളുടെ പോലീസ് സംരക്ഷണവും കോടതി റദ്ദാക്കി. യാക്കോബായ സഭ നൽകിയ അപ്പീലിലാണ് നടപടി. സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു വധക്കേസ് പ്രതികൾ കോടതിയിൽ ഹാജരായി. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് വിചാരണ കോടതിയിൽ ഹാജരായത്. സവർക്കർ ചോദ്യവിവാദം. അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടി സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. സർക്കാരിന്റെ അധികാരത്തിൽ ഇടപെടില്ലെന്ന് ഹൈക്കോടതി. സർക്കാരിന് നടപടിയെടുക്കാം. സസ്പെൻഷൻ സാഹചര്യം വിശദീകരിക്കണമെന്ന് കോടതി. ഫ്രീഡം ക്വിസിലെ സവർക്കർ വിവാദത്തിൽ സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് പള്ളത്തടുക്ക AP സ്കൂളിലെ അധ്യാപകൻ ഗുരുപ്രസാദാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ CBI കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരെ തെരഞ്ഞെടുക്കാൻ വ്യക്തമായ മാനദണ്ഡങ്ങളില്ല. നിയമനം നടക്കുന്നത് നിലവിലെ ഉദ്യോഗസ്ഥരുടെ പരിചയക്കാരുടെ ശുപാർശയിൽ മാത്രം. ഈ നിയമന രീതിയാണ് ചോദ്യപേപ്പർ ചോർച്ചയിലേക്ക് നയിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ അൽഖൈദ ഉപസംഘടനയെന്ന UN റിപ്പോർട്ട്. അൽഖൈദ ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് UN സുരക്ഷാ സമിതി നിരീക്ഷണ സംഘം അറിയിച്ചു. ആക്രമണവുമായി 10 പേർക്ക് ബന്ധമെന്നും കണ്ടെത്തൽ. ബംഗ്ലാദേശിൽ ഭീകര സെല്ലുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായി മുന്നറിയിപ്പ്. അൽഖയ്ദയും ഐഎസും രാസ ജൈവായുധങ്ങൾ ഉന്നമിടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണ കാലാവധി അവസാനിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന സൂചന നൽകി ഇറാൻ. വെടിനിർത്തൽ ധാരണ തുടരാൻ സംബന്ധിച്ചെന്ന റിപ്പോർട്ടുകൾ ഇറാൻ തള്ളി. മിസൈൽ ആക്രമണം ഭയന്നാണ് നാറ്റോ ഉച്ചകോടിക്കെത്തിയ ട്രംപ് വിമാനം മാറിക്കയറിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയും ഇറാനെയും ചർച്ചകളിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം. എന്നാൽ ഹോർമുസിൽ യുഎസിന് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്ന് ട്രംപ് ആവർത്തിക്കുകയാണ്. ഇറാനെതിരെ നാവിക ഉപരോധം തുടരുമെന്നും ട്രംപ്. ഹോർമുസ് കടലിടുക്ക് അടിയന്തരമായി പൂർണ്ണ തോതിൽ തുറക്കേണ്ടതുണ്ടെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ മുന്നറിയിപ്പുമുണ്ട്. യുവേഫ സൂപ്പർ കപ്പ് കിരീടം നിലനിർത്തി ഫ്രഞ്ച് ക്ലബ് പി എസ് ജി. ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ പി എസ് ജിയും ആസ്റ്റൺ വില്ലയുമാണ് കിരീടത്തിനായി ഏറ്റുമുട്ടിയത്. ഓസ്ട്രേലിയ സാൽസ്ബർഗിൽ നടന്ന പോരാട്ടത്തിൽ ആസ്റ്റൺ വില്ലയെ 1-2 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പി എസ് ജി തുടർച്ചയായ 2-ാം തവണയും കിരീടം നേടിയത്. അടുത്ത വാർത്ത 4 മണിക്ക്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
2: ഓരോ തുള്ളി രക്തവും ഒരു ജീവന്റെ പ്രതീക്ഷയാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസിന്റെ ഭാഗമായി കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ദുബായിയുടെ സഹകരണത്തോടെ FOA Events LLC സംഘടിപ്പിക്കുന്നു മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്. ഈ വരുന്ന ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ അൽജദാഫിലുള്ള DHA ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടക്കുന്ന ഈ മഹത്തായ സംരംഭത്തിൽ നിങ്ങളും പങ്കാളികളാകൂ. ഫോർ രജിസ്ട്രേഷൻ വിസിറ്റ് FOAEventsLLC.com/registration അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ megabloodonation@gmail.com. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 0569622187 0563873299.
3: Time check. Brought to you by Ozone Cargo.
4: Good afternoon, Dubai. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
3: Time check. Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
3: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 44 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 39%.
3: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
5: You're tuned into Home 92.2 FM. Home is a feeling.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ആകാശംലോ ഒക്കെത്താറ എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. നമ്മുടെ ഡീക്വിന്റെ സിനിമ തന്നെ അങ്ങനെ ദാ വീണ്ടും എല്ലാരോടും പറയാണ്, കേറി വാട മക്കളെ കേറി വാ, ഇത് ഹോമെടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. ഈ സമയം നിങ്ങളുടെ കൂടെ സംസാരിക്കാനായിട്ട് രണ്ടു പേരാണുള്ളത്. ഒന്ന് ഞാൻ ഷീബയാണ് നിങ്ങളുടെ കൂടെ വർത്തമാനം പറയുന്നത്, പിന്നെ ഒന്ന് നമ്മുടെ ഫൈസിൽ റാസിയും കൂടെ ചേരുകയാണ്. ഹലോ ഫൈസിൽ.
1: യെസ്,
0: ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: എപ്പടി, എങ്ങനെയുണ്ട്?
1: നല്ല സുഖം. പുറത്ത് തീരെ സുഖമല്ല,
0: പുറത്ത് ചൂടാണ്, പക്ഷെ നമ്മളങ്ങനെ വാടില്ല.
1: തീർച്ചയായിട്ടും
0: അതെ, തീയിൽ കുരുത്തവരാണ് അല്ലേ? തീയിൽ കുരുത്താൽ വെയിലത്ത് വാടില്ല എന്നാണ്. അപ്പൊ കഴിഞ്ഞ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ നമ്മുടെ കൂടെ ഫൈസിൽ റാസി ചേരുന്നുണ്ട്. എല്ലാ വ്യാഴാഴ്ചകളിലും 3 മണി മുതൽ 4 മണി വരെയുള്ള സമയം എന്റെ കൂടെ കുറച്ച് വീട്ടു വിശേഷങ്ങളും നാട്ടു വിശേഷങ്ങളും പഴയതും പുതിയതും ആയിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ പറയാനായിട്ട് ഫൈസിൽ റാസി ഉണ്ടാവും. ഫൈസൽ, എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ തുടങ്ങിയത്? അപ്പൊ സുഹൃത്തുക്കളൊക്കെ കേട്ടിട്ടെന്ന് പറഞ്ഞു,
1: വളരെ നല്ല അഭിപ്രായം പറഞ്ഞു.
0: കൊള്ളാമെടാ എന്ന് പറഞ്ഞു.
1: അതെ,
0: അങ്ങനെ ഒറ്റവാക്കി പറഞ്ഞു പോരെ. എങ്ങനെ, എന്തൊക്കെ പറഞ്ഞു? പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇനി കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞു.
1: ശബ്ദം കുറച്ച് കൂട്ടണം എന്ന് പറഞ്ഞു. പിന്നെ കുറച്ചും കൂടിയും എനർജി വേണം എന്ന് പറഞ്ഞു.
0: ഇതെല്ലാം പറഞ്ഞു തന്നു അല്ലേ? അതാണ് നല്ല സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. കാരണം ഫൈസൽ റാസിക്ക് വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ റേഡിയോയിൽ വന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു ആർജി ആവണം എന്നുള്ള ഒരു ആഗ്രഹം അല്ലേ. അങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ വേറൊരു കാര്യം കൂടെയുണ്ട്. നമുക്ക് നമ്മുടെ മലയാളിയുടെ നമുക്ക് വേണ്ടി സമർപ്പിക്കുന്നത് കേരണോവ റെസ്റ്റോറൻ്റ് ആണ്. കരാമ ദുബായിലാണ് കേരണോവ റെസ്റ്റോറൻ്റ്. അപ്പോൾ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും അവിടെ മീൽസിന് 8 ദിർഹംസേ ഉള്ളൂ, വളരെ നല്ല മീൽസ് ആണെന്നാണ്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഇതിനെ പറ്റി പറഞ്ഞുകൊണ്ട് 1-2 പേര് പറഞ്ഞു നല്ല സൂപ്പർ ഫുഡാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഫൈസൽ റാസിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ്? നാടനാണോ അതോ കുറച്ച് എങ്ങനെയാണ്?
1: ഞാനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചില ഫുഡ്സ്. ഞാൻ വളരെ നാടിനേക്കാളും കൂടുതൽ ജീവിച്ചത് ഇവിടെയാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡ്സിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ നാട്ടിലെ മുളകിട്ട കറിയും അത് ഉമ്മുണ്ടാക്കി തരുന്ന കറിയും ഒക്കെ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ആണ്, ഇഷ്ടമാണ്.
0: ഓക്കെ, പിന്നെ ഇവിടെയാണ് കുട്ടിക്കാലത്തെ പഠിച്ചതെന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു കുട്ടിയായിട്ട് വളർന്നു,
1: ഇവിടെ മാത്രമല്ല നാട്ടിലും പഠിച്ചിരുന്നു,
0: എല്ലായിടത്തും ഓടി ഓടി നടന്ന് പഠിച്ചു. ശരി, അപ്പൊ നാട്ടിലും ഇവിടെയും പഠിച്ചു എന്ന് പറയുന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഫൈസൽ റാസിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എവിടെയായിരുന്നു പഠിച്ച സമയത്ത്? നാട്ടിലാണോ, അത് നാട്ടും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു?
1: നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എവിടെയും ചൂട് വന്നാൽ എവിടെയും കയറിക്കാൻ കഴിയില്ല, നമ്മൾ ആ ചൂട് കൊള്ളണം. ഇവിടെ ആണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യില്ല. പക്ഷെ നാടാണ് നമുക്ക് ഇഷ്ടം. എപ്പോഴും എനിക്ക് കൃഷിയും അതുപോലെ പാചകവും, ഞാനൊരു നല്ലൊരു കുക്കാണെന്ന് മറ്റുള്ളവർ പറയാറുണ്ട്.
0: ആണോ? എന്താണ് ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുന്നത്?
1: ഞാൻ ചിക്കൻ മുളകിടും, പിന്നെ അതുപോലെ അവിയൽ, അതുപോലെ എരിശ്ശേരി, കാളൻ, തോരൻ.
0: ഓ, അതെ, ശരി, ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ ഓണസദ്യക്ക് നമുക്ക് ഫൈസൽ റാസിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. എല്ലാം ഉണ്ടാക്കും, വീട്ടിലെല്ലാം ഉണ്ടാക്കും അല്ലെ? വെജിറ്റേറിയൻ ഫുഡാണോ കൂടുതൽ ഇഷ്ടം?
1: വെജിറ്റേറിയൻ ആണ്. ഇപ്പോ റീസെന്റ് ആയിട്ട് കൂടുതൽ ഞാൻ വെജിറ്റേറിയൻ ആണ് പ്രിഫർ ചെയ്യുന്നത്.
0: ഓ, ഓക്കെ, ശരി. പിന്നെ എന്തെങ്കിലും എന്റെ അടുത്തും
1: ചോദിക്കും.
0: എനിക്ക് നല്ല നാടൻ ചോറും നല്ല കൊച്ചു കൊച്ചു കറികളും ഒക്കെയാണ് എനിക്ക് ഇഷ്ടം. മിക്കവാറും നമ്മുടെ വീട്ടില് സാമ്പാർ, അവിയൽ, തോരൻ അങ്ങനത്തെ സംഭവമൊക്കെ എന്റെ അമ്മയുണ്ട് ഇവിടെയും കൂടെ എനിക്ക്. അപ്പൊ വീട് ചെന്ന് ഞാൻ ഉച്ചക്ക് ഇവിടുന്ന് ഇങ്ങനെ ചോറ് കഴിക്കാറില്ല, വൈകുന്നേരം ഓടി വീട്ടിലോട്ട് ഒരു പോക്കാണ്. അവിടെ ചെല്ലുമ്പോ ഇപ്പോഴും സ്കൂളിൽ കഴിഞ്ഞ് സ്കൂൾ വിട്ട് വരുന്നത് പോലെ അമ്മ എന്നെ എല്ലാം ഇങ്ങനെ റെഡിയാക്കി.
1: ഞാനീ പറഞ്ഞ പോലെ ചോദിക്കട്ടെ, നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു ഫുഡിന്റെ സ്റ്റൈലൊക്കെ വേറെ അല്ലേ? ഇവിടെ മുളകില്ല, മഞ്ഞളില്ല,
0: കുറവാണ്,
1: മസാലപ്പൊടിയില്ല. അപ്പൊ ഇതില് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ?
0: ഇവിടെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മിക്കവാറും എല്ലാം ഇഷ്ടം. ഷവർമ വലിയ ഇഷ്ടമാണ് എനിക്ക്. അത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഷവർമയാണ് എനിക്ക് ഇഷ്ടം. പിന്നെ പിസ്സ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ബിരിയാണി, മന്തി അങ്ങനെ എനിക്ക് അതൊന്നും വലിയ പ്രിയമില്ല കേട്ടോ.
1: അതെ, നാട്ടിലെയും ഇവിടുത്തെയും വ്യത്യാസങ്ങൾ. പിന്നെ ഇപ്പോൾ നാട്ടിലൊക്കെ ഇവിടുത്തെ ഫുഡ് തന്നെ കൂടുതലായിട്ട് മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നില്ല, അവൈലബിൾ ആണ്.
0: എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നാട്ടിൽ ഷവർമ അങ്ങനത്തെ ഒന്നും ഇല്ല. ഇല്ല, ഒരു കോളേജ് കാലഘട്ടമൊക്കെ കഴിഞ്ഞ ശേഷമാണ് നാട്ടിലൊക്കെ ഒരു ഷവർമയൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങിയത്. ഇപ്പൊ പിന്നെ എങ്ങോട്ടും തിരിയാൻ വയ്യാതെ ഇല്ലേ? ഈ അടുത്തപ്പോഴാ ഫൈസൽ നാട്ടിലേക്ക് പോയത്?
1: ഞാൻ കുറച്ചായി. പക്ഷെ ഈ നാട്ടിലെ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണയായിട്ട് വീട്ടിലാണ് കൂടുതൽ, നമ്മുടെ ഒരു 90s കിഡ്സ് ഒക്കെ എപ്പോഴും വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. പക്ഷെ ഈ സമയത്ത് കൂടുതൽ ആൾക്കാരും നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും പുറത്തുള്ള റെസ്റ്റോറൻറ്റ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിനൊരു മാറ്റം, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.
0: ഉണ്ട്. പ്രത്യേകിച്ചും റെസ്റ്റോറൻറ്റ്സിലെ ഫുഡ് എന്ന് പറയുന്നതിന്റെ കാരണം, കാരണം പണ്ടത്തെ പോലെയല്ല. പണ്ട് നമ്മുടെ അമ്മമാരെല്ലാവരും വീട്ടമ്മമാരായിരുന്നു അല്ലേ? ഇപ്പം നമുക്ക് അമ്മമാരും മിക്കവാറും എല്ലാ അമ്മമാരും വർക്ക് ചെയ്യുന്ന അമ്മമാരാണ്. അപ്പം അവർ വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് എല്ലാം കൂടി ചെയ്തെത്തുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു.
1: ഇപ്പൊ ഈ കേരള നോവല് ഫുഡും ഒരു ഹോംലി ഫുഡ് എന്ന് പറഞ്ഞിട്ടാണ്.
0: അപ്പോ ഹോംലി ഫുഡിന്റെ ഫീലിൽ നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ നമ്മുടെ മലയാളിയുടെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് കേരനോവ റെസ്റ്റോറന്റ് ആണ്. അവിടെ കരാമ ദുബായിലാണ്. നിങ്ങൾക്ക് ഇടയ്ക്ക് പോയി കഴിക്കാം. പിന്നെ ഞാൻ പറയാറുണ്ട് കേട്ടോ, ഉച്ചക്ക് 8 ദിർഹമായ ഉള്ളു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഫൈസൽ കഴിച്ചോ കേരനോവ എന്ന്?
1: കഴിച്ചു, മെസ്സും അവൈലബിൾ ആണ് അവിടെ.
0: ഓക്കെ, ശരി. എന്നാലും നമുക്ക് അടുത്തൊരു പാട്ട് കേട്ടിട്ട് വരാം. ഇപ്പം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഖലീഫയിലെ പാട്ടുകളാണ്. ഖലീഫയിലെ നമുക്ക് അസലായവളെ എന്നുള്ള പാട്ടിന്റെ വേർഷൻ 2 നമുക്ക് കേട്ടിട്ട് വരാം. ഞാൻ പ്ലേ ചെയ്യട്ടെ.
1: യെസ്.

0: യു ആർ ലിസണിംഗ് ടു മലയാളിട വിത്ത് ഷീബ.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: ഹലോ അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
2: ഹോം 92.2 FM-ന്റെ അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശവജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
6: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്. ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
2: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
7: മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

0: ഇന്ന് നമ്മുടെ മലയാളി ഡായിലൂടെ മലബാറി ബാങ്കർ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുധീറാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പൊ ഞാൻ അത് പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ പാട്ട് ഇഷ്ടമാണോ ഫൈസൽ? ഫൈസലിന് പൊതുവെ
1: എങ്ങനെ
0: എനർജി ഇങ്ങനെ ഒരുപാട് തരുന്ന പാട്ടുകളാണോ, അതോ കുറച്ച് മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളാണോ, അതോ സാഡ് സോങ്സ്?
1: എനിക്ക് പേഴ്സണലി മെലോഡിയസ് സോങ്സിനോടാണ് ഇഷ്ടം.
0: ആണോ? ഓക്കെ ഓക്കെ. എന്നാലും ഇതുപോലുള്ള റാപ്പ് ഒക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഒരു സന്തോഷമാണ്. ശരി, അപ്പൊ ഇനി നമുക്ക് തമിഴ് പാട്ടിന്റെ സമയമാണ്. അത് മാത്രമല്ല ഒരുപാട് പേര് ഫൈസൽ റാസിക്ക് ഒരു ഹായ് ഒക്കെ തന്നിട്ടുണ്ട്. കുറെ പേര് കരഞ്ഞോണ്ടിരിക്കുന്നു കേട്ടോ. എന്താണെന്നറിയാമോ? എന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഈ സമയത്ത് ഞാൻ എല്ലാവരുടെ പാട്ടുകളും 3-4 2-3 ഒക്കെ പ്ലേ ചെയ്ത് കൊടുക്കും. അപ്പൊ കഴിഞ്ഞ മണിക്കൂറിലെ കുറച്ച് പേര് ചോദിച്ച പാട്ടുകൾ എനിക്ക് പ്ലേ ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്.
1: ഇനി സമയമുണ്ടല്ലോ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇനി നമ്മൾ തമിഴ് പാട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെ നമ്മൾ തമിഴിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത്
1: തമിഴ്നാട് ഇഷ്ടമാണോ?
0: എനിക്ക് റൊമ്പ പിടിക്കും.
1: തമിഴില്
0: എങ്ക പിടിക്കും, എന്താ ഇടം പിടിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ നിറയെ പോവല്ലേ. ഒരു പ്രാവശ്യം ചെന്നൈ പോയിട്ടുണ്ട്. അത് നമ്മുടെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. 1996 മിസ് വേൾഡ് കോൺടെസ്റ്റ് ബാംഗ്ലൂർ നടന്നില്ലേ, അമിതാഭ് ബച്ചൻ കോർപ്പറേഷന്റെ മിസ് വേൾഡ് കോൺടെസ്റ്റ് നടന്ന സമയത്ത് ഞാൻ ഡാൻസ് പഠിച്ചുകൊണ്ടിരുന്ന നൂപ്പുര എന്ന് പറയുന്ന ഡാൻസ് ടീമിന്റെ കൂടെ ഞാൻ ഭാനുപ്രിയ ശോഭന അവരുടെ കൂടെ ഡാൻസ് കളിക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പൊ ആ സമയത്ത് ചെന്നൈ ചിന്നസ്വാമി സ്റ്റേഡിയം അവിടെ വെച്ചിട്ട് നമുക്ക് റിഹേഴ്സൽ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയതാ.
1: അങ്ങനെ നമ്മളൊരു പിൽഗ്രിം സെന്റർ അല്ലെങ്കിൽ ഒരു പിക്നിക് സ്പോട്ട്, അത് ഇഷ്ടം എവിടെയാണ്?
0: തഞ്ചാവൂർ പോയിട്ടുണ്ട്. അവിടെ ബൃഗദീശ്വര ക്ഷേത്രം, അവിടെ ഒരുപാട് കാലം ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഞങ്ങളിങ്ങനെ രാമായണ സപ്തം ഒക്കെ ചെയ്തിട്ടുണ്ട്. ബൃഗദീശ്വര ക്ഷേത്രം നല്ല
1: രസമാണ്. ഭരതനാട്യം,
0: ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥകളി,
1: തോടയം, ദശാവതാരം, നടനം.
0: ഓ, ദശാവതാരം, വർണ്ണം ഒക്കെ ചെയ്തിട്ടുണ്ട്, തില്ലാന ചെയ്തിട്ടുണ്ട്. ഞാനൊരു 16 അതിൽ കൂടുതൽ ഡാൻസ് പഠിച്ച ആളാണ്. കലാക്ഷേത്രം വിലാസിനി ടീച്ചർ കേട്ടിട്ടുണ്ടോ?
1: ഞാനും ഒരു 10
0: ഓ റിയലി? ആ ക്ലാസിക്കൽ ഡാൻസിലാണോ? അത് ശരി, അതെന്റെ പുതിയ അറിവാണല്ലോ. എവിടെയാ പഠിച്ചതൊക്കെ?
1: ഞാന് ഗുരുവായൂരാണ്, ഗുരുവായൂർ കാളിദാസ് എന്ന് പറഞ്ഞ.
0: ആ ഓക്കെ ഓക്കെ. ആരാണ് ഗുരു?
1: ദേവിദാസ്.
0: ഓ, അത് ശരി, അത് ശരി. ഓക്കെ.
1: ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് അരങ്ങേറ്റുണ്ടായിരുന്നത്.
0: ആഹാ, ഓക്കെ.
1: അതില് ദശാവതാരം,
0: പാൽക്കടലയും മേലെ പള്ളി കൊണ്ടാരംഗനാഥ. അതൊരു പുതിയ അറിവാണ് കേട്ടോ.
1: എങ്കിരിക്കിറാൻ ഹരി, എങ്കിരിക്കിറാൻ അവൻ, എങ്കിരിക്കിറാൻ സൊല്ലടാ.
0: കൊള്ളാം കൊള്ളാം. പിന്നെ പുഷ്പ
1: നടനം, മറ്റേ ഞാൻ ഈ ജെൻസിന്റെ കമലഹാസനൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ കുറച്ച് രൗദ്രഭാവങ്ങളിലെ നടനം സ്റ്റൈലിലുള്ളതാണ് ചെയ്യാറ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. ആ, അതെന്തായാലും നല്ലത് കേട്ടോ. ഭരതനാട്യം മാത്രം പഠിച്ചിട്ടുള്ളൂ?
1: അല്ല, ക്ലാസിക്കൽ ഡാൻസിൽ നമ്മൾ ചെയ്യുമ്പോൾ മിക്സ് ചെയ്തിട്ടൊക്കെ വരുമല്ലോ. അപ്പൊ അതില് ഭരതനാട്യത്തില് നമ്മള് നടനം, ദശാവതാരം അങ്ങനെയുള്ളതാണ് ഞാൻ പെർഫോം ചെയ്തിട്ടുള്ളത്.
0: ഓക്കെ, അത് നല്ല കാര്യം കേട്ടോ. ഒത്തിരി സന്തോഷം കേൾക്കുമ്പോ.
1: ഓക്കെ, ഈ പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടില് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമുക്ക് ശരിക്കും മലയാളി ഡാ എന്ന് പറയുമ്പോ ഒരു എനർജിയാണ്, നമ്മൾ മലയാളികളാണെന്നുള്ളൊരു അഭിമാനമാണ്.
0: അതെ അതെ.
1: പക്ഷെ അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അഭിമാനം സംരക്ഷിക്കുന്ന ഒരു സംസ്ഥാനം അത്, അവർക്ക് ജാതിയില്ല, മതമില്ല, മറ്റൊന്നുമില്ല. അവർക്കാകെ ആ ഒരു സംസ്ഥാനത്തിനെ മാത്രം, ആ ഒരു ഭാഷയെ മാത്രം, ആ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ഉയർത്തിക്കാണുന്ന ഒരൊറ്റ സംസ്ഥാനമുള്ള ഏതെന്ന് പറയാൻ കഴിയുമോ?
0: തമിഴ്നാട്.
1: അതെ, തമിഴൻ, തമിഴൻ എന്ന് പറഞ്ഞാൽ അത് ലോകത്തിൽ തന്നെ അല്പോ ചിലപ്പോ ഈ തമിഴ്നാട്ടിലായിരിക്കും. കാരണം തമിഴ് എന്ന് പറയുന്നത് അവർക്കൊരു വികാരമാണ്. ഈവൻ നമ്മൾ സംസാരിക്കുമ്പോഴോ എഴുതുമ്പോഴോ ഈ ആംഗലേയ ഭാഷ വരാതിരിക്കാൻ തമിഴിൽ അവർക്ക്. ഇപ്പോൾ നമുക്ക് ഈ UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത്, അതിനൊരു പ്രത്യേക വാക്കുണ്ട്, പറയാൻ
0: കഴിയും
1: തമിഴില്.
0: എനിക്ക് തെരിയാതെ
1: അമീറകം.
0: ഓ, അത് ശരി. ഓക്കെ ഓക്കെ.
1: അമീറകം, എല്ലാ ഇതിനും അവർക്കൊരു തമിഴ് ഭാഷയിലെ തമിഴുണ്ട്. ഇപ്പോൾ നമുക്ക് വൈദ്യുതി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു നമുക്ക് സ്വിച്ച് എന്ന് പറയുമ്പോൾ വൈദ്യുതി ആഗമന നിഗമന നിയന്ത്രണ യന്ത്രം, അതാണ് മലയാളത്തിൽ. അതേപോലെ തമിഴിലും അവർക്ക് ഓരോന്നിനും ആംഗലേയ ഭാഷ അവർ ഒഴിവാക്കി.
0: സ്വിച്ചിന്റെ തമിഴ് അറിയോ?
1: അതെനിക്കറിയില്ല, പക്ഷെ മലയാളത്തിൽ അറിയാം. അല്ല, ഞാൻ തമിഴിലെ ഫ്രണ്ട്സും ആൾക്കാരും, അപ്പൊ തമിഴിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് കൊടൈക്കനാലാണ്. ജനുവരി ഒരു ഓർമ്മയില് നമ്മുടെ ജഗതി പറയുന്നുണ്ട്, There are 18 places in Kodaikanal. I am an authorized guide.
0: Correct.
1: ഇന്ന് കൊടൈക്കനാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കൊടൈക്കനാലാണ്. കോക്കേഴ്സ് വാക്ക്, ബെരിജാം, കാവിഞ്ചി, സിൽവർ കാസ്കേഡ്, അതുപോലെ സൂയിസൈഡ് പോയിന്റ്. സൂയിസൈഡ് പോയിന്റിന്റെ വേറെ പേരാണ് ഗ്രീൻ വാലി.
0: അപ്പൊ
1: അന്ന് 8 places ആയിരുന്നു. ഇന്ന് അവിടെ പോയി കഴിഞ്ഞാല്, കൊടൈക്കനാൽ പോയി കഴിഞ്ഞാല്, അപ്പൊ നമ്മുടെ ഈ ശ്രോതാക്കൾക്കൊക്കെ അറിയാം, അവരൊക്കെ ഇതുപോലെ പോയിട്ടുള്ളതായിരിക്കും. ഹിൽ സ്റ്റേഷൻസ്, ഊട്ടി, കൊടൈക്കനാൽ. അതുപോലെ സ്കൂളിൽ നിന്ന് പോകുകയാണെങ്കിൽ ആദ്യം പറയാം കന്യാകുമാരി
0: എന്നാ.
1: തമിഴ്നാടാണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ഇപ്പൊ കൊടൈക്കനാൽ പോയി കഴിഞ്ഞാൽ 30 സ്ഥലങ്ങളാണ് ഗൈഡുകൾ പറയുന്നത്. അന്ന് ജനുവരി ഓർമ്മ എടുക്കുന്ന സമയത്ത് 8 സ്ഥലങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ.
0: അത് ശരി. ഓക്കെ, ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർത്തു വെക്കാൻ പറ്റാത്ത അത്രയും കുറെ കുറെ സ്ഥലങ്ങളും കൂടെ വന്നു.
1: തമിഴും തമിഴും തമിഴിലെ ജനങ്ങളും മലയാളികളും വളരെ മിങ്കിൾ ചെയ്തിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം കാണിക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ ഒരു കാലഘട്ടം ഇങ്ങനെ വന്ന് മാറി മാറി വന്ന് പരസ്പരം ബഹുമാനിക്കുന്ന ആൾക്കാരായി മാറി. അതുകൊണ്ട് നമുക്ക് തമിഴിലെ നല്ല ഗാനങ്ങള്, ഇളയരാജ, മേ ആർ റഹ്മാൻ ഒക്കെ തന്നിട്ടുള്ള നല്ല ഗാനങ്ങള് നമുക്ക് ഈ ശ്രോതാക്കൾക്ക് വേണ്ടി കേൾപ്പിക്കാം.
0: ഇനിയിപ്പോ നമ്മള് കാതുവാക്കുള്ള രണ്ട് കാതൽ അന്ത പടം പാത്തിരിക്ക. ഉങ്ങൾക്ക് വിജയ് സേതുപതി പിടിക്കും പറഞ്ഞില്ലേ?
1: വിജയ് സേതുപതി പിടിക്കും.
0: അപ്പൊ ഞാൻ വിചാരിച്ചു അതിലെ പാട്ട് പ്ലേ ചെയ്യാന്ന്. ഒരു സന്തോഷായിക്കോട്ടെ ഫൈസൽ റാസിക്ക്, നമ്മുടെ വീട്ടിലേക്ക് വന്നതല്ലേ. അപ്പൊ ശരി, നമുക്ക് കേട്ടിട്ട് വരാം. അപ്പൊ ഇനിയുണ്ട് നമുക്ക് ഫൈസൽ റാസിയുടെ അടുത്തുനിന്ന് കഥകളൊക്കെ കേൾക്കാനായിട്ട്. ഓരോ സമയം ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കഥകളും വിശേഷങ്ങളും ഒക്കെ കേൾക്കാം. കേട്ടുകൊണ്ട് ഇരിക്കുക ഹോം 92.2 FM.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: love you too, man. I love you too, man. I love you too. I love you too.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.
3: എന്നമ്മേ, ഞാൻ ഈ തൃശൂർക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
4: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
5: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
4: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
5: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം മറോണം.
4: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: ഹൃദയഹാരിയായ മറ്റൊരു കുടുംബ ചിത്രവുമായി ഈ ഓണക്കാലത്ത് നിവിൻ പോളി എത്തുന്നു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് പ്രേമലവും തണ്ണീർമത്തൻ ദിനങ്ങളും ഒരുക്കിയ ജനപ്രിയ സംവിധായകൻ ഗിരീഷ് ഏടി ഒരുക്കുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: കിട്ടിയണ്ടിരുന്നാൽ നമ്മൾ നിർത്തി പോകേണ്ടിരുന്നാൽ അത് കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് പ്ലാൻഡ് ആയിട്ട് തന്നെ ദൈവം നമുക്ക് കൊണ്ടുതരും.
0: നിവിൻ പോളിക്കൊപ്പം നായികയായി മമിത ബേജുവും സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ശ്രീജ തുടങ്ങി ഒരു വലിയ താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നു സൂപ്പർ ഹിറ്റ് ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: എന്റെ വണ്ടിയുടെ
3: കാര്യം. ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACയേ JM-ന്റെ ACയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
4: ധന്യ റെഫ്രിജറേഷൻ, Sharjah and Dubai, a division of Dhanya Group since 1982.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: അങ്ങനെ നമ്മൾ ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിലെ പാട്ടും കേട്ടിരിക്കുകയാണ്. ഇത് ഹോം എടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഫൈസൽ, റാസയും ഷീബയുമാണ് ഈ സമയം ഇവിടെ ഉള്ളത്. നമുക്ക് അടുത്ത വീക്കെൻഡിൽ കേട്ടോ, ഈ വീക്കെൻഡിലല്ല, അടുത്ത വീക്കെൻഡിൽ മൂവി സ്ക്രീനിംഗ് ഉണ്ട്. നമ്മുടെ മൂവി സ്ക്രീനിങ്ങിന് നമ്മൾ ഹോം തിയേറ്റർ എന്നാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് ഖലീഫയാണ്. അപ്പോൾ ഖലീഫയുടെ ടിക്കറ്റ് ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു സിനിമ 21st ബദ്ലഹിം കുടുംബ യൂണിറ്റ് ആണ്, നമ്മുടെ നിവിൻ പോളിയുടെ സിനിമ. അപ്പോൾ ആ മൂവി കാണാനായിട്ടുള്ള
1: അവസരങ്ങൾ എന്തെങ്കിലും മെസ്സേജ് അയക്കുക, ഷീബ പറയും മെസ്സേജിന്റെ ഫോർമാറ്റ്.
0: ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ബദ്ലഹിം കുടുംബ യൂണിറ്റ് മൂവിയുടെ പേര്, പിന്നെ നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. 0585829220 എന്ന നമ്പറിലേക്ക്
1: ഉടൻ മെസ്സേജ് അയച്ചോളൂ.
0: അതെ, പെട്ടെന്ന് തന്നെ. ഇനി നമ്മുടെ ഫൈസൽ റാസിയുടെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, സത്യം പറഞ്ഞ ആ ഒരു പാട്ടിനെ പറ്റി പറഞ്ഞപ്പോൾ ആ ഒരു പാട്ട് എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഏതാണ് ഈ ഒരു പാട്ട്, ആ ഒരു പാട്ട് എന്ന്
1: പറയുമ്പോൾ പറയണ്ട, സോങ് ഞാനുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണ്. എന്റെ വളരെ അടുത്ത സുഹൃത്തും അയൽവാസിയായിട്ടുള്ള മൻസൂർ അഹമ്മദാണ് അതിന്റെ വരികളും മ്യൂസിക്കും ചെയ്തിട്ടുള്ളത്. അദ്ദേഹം മുന്നേ ചെയ്തതാണ് ഇഷ്ടം എനിക്കിഷ്ടം, ആരോടും തോന്നാത്തൊരിഷ്ടം, ആരോരും അറിയാത്തൊരിഷ്ടം എന്നുള്ള ആ സോങ്.
0: അത്
1: കഴിഞ്ഞ ആഴ്ച പ്ലേ ചെയ്തു. അത് തേജ് ആയിരുന്നു സംഗീതം. അതിന്റെ വരികൾ മാത്രമാണ് മൻസൂർ അഹമ്മദ് എഴുതിയിരുന്നത്. അതിനുശേഷം ഈ മോഹത്തിലേക്ക് വന്നപ്പോൾ മൻസൂർ അഹമ്മദ് തന്നെ അതിന് സംഗീതം കൊടുത്തു. ഇതിന്റെ ഈ സോങ്ങിന്റെ വിഷ്വൽസ് ഒക്കെ അന്ന് മിസ്റ്റ്, അതുപോലെ കൈരളിയിലൊക്കെ നമ്മുടെ ഡ്യൂ ഡ്രോപ്സ് ഇതിലൊക്കെ എപ്പോഴും പ്ലേ ചെയ്തിരുന്നു. ഒരുപാട് ആരാധകരുള്ള ഒരു സോങ് ആണ്. സോങ് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ആ സോങ് ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലം മഴക്കാടുകളിലാണ്. മഴക്കാടുകളിൽ എന്ന് പറയുമ്പോൾ കർണാടകയിലെ ഷിമോഗ എന്ന് പറയുന്ന, ശിവമോഗ എന്നാണ് ശരിക്കും അതിൻ്റെ പേര്, ഷിമോഗ എന്നാണ് നമ്മൾ പറയാം. ഷിമോഗയിലെ മലനിരകളിൽ അവിടുന്ന് അതാണ് കുടജാദ്രി. കുടജാദ്രിയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള
0: മനസ്സിലായിട്ടുള്ളത്.
1: അതിലെ ഒരു നല്ല വരികള്, ഇലപച്ച പൂമഞ്ഞ തഴുകി തളരുന്ന തലോടുന്ന,
0: ഇലപച്ച പൂമഞ്ഞ തഴുകി തലോടുന്ന
1: കാറ്റിനുമുണ്ടൊരു പ്രണയം.
0: നല്ല രസമാണ്. എനിക്ക് സ്വർണലത പാടിയ വേർഷനാണ് ഒരുപാട് ഇഷ്ടം. സ്വർണലത മാമിന്റെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്.
1: പക്ഷെ അതിലൊരു ഭാഗ്യം ഉണ്ടായത്, അതിന്റെ മെയിൽ വേർഷൻ ഷഹബാസ് അമൻ പാടിയതില് അഭിനയിച്ചിട്ടുള്ളത് ഞാനാണ്.
0: ഫൈസൽ റാസിയാണ്, ടണ്ടടാങ്, പുതിയൊരു വെളിപ്പെടുത്തലാണ്. അപ്പോൾ ആ കുടജാദ്രിയിൽ കുടചൂടുമ എന്നുള്ള പാട്ടിൽ അതിന്റെ മെയിൽ വേർഷൻ, നമ്മുടെ ഷഹബാസ് അമൻ പാടിയ ആ ഒരു വേർഷനിൽ അഭിനയിച്ചിരിക്കുന്നത് ഇപ്പം എന്റെ കൂടെ ഇവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫൈസൽ റാസിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഒരിക്കൽ കൂടെ ആ പാട്ടിനെ പ്ലേ ചെയ്യട്ടെ. ഫൈസൽ റാസി, എന്താണ് ആ ഒരു പാട്ട് ഷൂട്ട് ചെയ്തതിന്റെ ഓർമ്മയും കൂടെ ഒന്ന് പറയുമോ?
1: ആ പാട്ട് ഈ ഷിമോഗ എന്ന് പറയുന്ന ഈ മഴക്കാടുകളിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അന്ന് അതിനകത്ത് ട്രക്കിംഗ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്, എല്ലാവർക്കും അറിയാം. ഷിമോഗയിൽ പോയാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനകത്ത് ആക്സസ് ചെയ്യാൻ ഒരു റോഡ് മാർഗങ്ങളോ ഒന്നുമില്ല. അപ്പം അത് ഈ യൂണിറ്റും ഈ ലൈറ്റും, ഒരു HMV ലൈറ്റിൻ്റെ ഒക്കെ കന അറിയാലോ, 8 kilo എന്നാണ് ഒരു ലൈറ്റ്.
0: അത് ശരി.
1: ഇതൊക്കെ പിടിച്ച് ഒരു 10-20 ആൾക്കാർ നടന്നുപോയി കാടിനുള്ളിലും ഇതിലൊക്കെ
0: ഷൂട്ട്
1: ചെയ്തിട്ട് ബാറ്ററിയും ഒക്കെ വെച്ച് ഷൂട്ട് ചെയ്ത ഒരു സോങ് ആണ്.
0: കാരണം
1: അവിടെ അത്രയും ഇരുണ്ട, അതായത് മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളുള്ള ഒരു മഴക്കാടാണ്
0: ഷിമോഗയിലെ
1: കുടജാദ്രി. കുടജാദ്രി എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാട്സിലെ മലനിരകളിൽ പെട്ട സ്ഥലമാണ്.
0: അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. ഒരുപാട് ഓർമ്മകൾ ഫൈസൽ റാസിക്കും അതുപോലെ തന്നെ നമ്മുടെ 80s 90s കിഡ്സിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള,
1: ആഗ്രഹിക്കുന്ന, കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് കുടജാദ്രിയിൽ.
0: പ്ലേ ചെയ്യട്ടെ.
1: തീർച്ചയായിട്ടും.
2: Brought to you by Basha Bhai Biryani. Authentic Dindigal Biryaniyum, Chennai Bhai Veettu Kalyana Biryaniyum. Ini aaswadikkam. Vasalhav Block 4, Karama.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് ടു യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: കുടജാദ്രിയിൽ പാട്ട് കേട്ടിട്ടുണ്ടെന്ന് ഇപ്പോ ഒരുപാട് പേരുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഒത്തിരി ഇഷ്ടമാണ് ഈ പാട്ട് എന്ന് പറഞ്ഞിട്ട്.
2: എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സോങ് ആണ്.
1: അതെ അതെ അതെ. ചില സോങ് ഞാൻ എന്താ പറയാന്നറിയോ, ഇഷ്ടം എന്ന വാക്കിനേക്കാളും എനിക്ക് ഒരുപാട് കൂടുതൽ ഇഷ്ടമുള്ള പാട്ടുകളോട് പ്രണയം എന്ന് ഞാൻ പറയാ. ഇല്ലേ, ചില പാട്ടുകളോട് നമുക്ക് അങ്ങനെ ഒരു
2: ആ കാലഘട്ടങ്ങളും നമ്മൾ വന്ന വഴികളും ആ സമയത്തുണ്ടായ അനുഭവങ്ങളും ഒക്കെ ഓർക്കും.
1: ഓക്കെ, അപ്പൊ ശരി. എന്തായാലും ഇന്നത്തെ നമ്മുടെ മലയാളി ഡായുടെ സമയം ഏകദേശം കഴിയുകയാണ്. ഫൈസൽ റാസി,
2: എന്തായാലും ഇനി പുതിയ അറിവുകളും പുതിയ കഥകളുമായി ഇനിയും വീണ്ടും വരും. കാത്തിരിക്കുക.
1: അതെ, അടുത്ത വ്യാഴാഴ്ച വീണ്ടും നമ്മുടെ കൂടെ ചേരുന്നതായിരിക്കും ഫൈസൽ റാസി. താങ്ക് യു ഫൈസൽ റാസി. അതുപോലെ തന്നെ ഇന്ന് കുറച്ചുപേരുടെ മെസ്സേജുകളിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല, ക്ഷമിച്ചേക്കണേ കേട്ടോ. ഇന്ന് പ്ലേ ചെയ്യാത്തവരുടെ പാട്ടുകൾ ഞാൻ നാളെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ സമയം കിട്ടുമ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
2: മല്ലികാർജ്ജുന ഖാർഗെ അപമാനിതനായ സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സർക്കാരിനും ഇഡിക്കും ഹൈക്കോടതിയിൽ തിരിച്ചടി. 9 പ്രതി ഹരീഷ് കുമാറിന്റെ ജാമ്യം റദ്ദാക്കില്ലെന്ന് കോടതി അറിയിച്ചു. തിരുവനന്തപുരം സെഷൻസ് കോടതി വിധിയിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. മറ്റ് 24 പ്രതികൾക്കും ജാമ്യം ലഭിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ അപമാനിതനായ സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിച്ച കോൺഗ്രസ്. നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം. വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് മാപ്പ് പറയണമെന്നാണ് ആവശ്യമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ദിനം ലോക്സഭാ സ്പീക്കർ നടത്തിയ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത് DMK MP കനിമൊഴി. ഇന്ത്യ സഖ്യം ചായ സൽക്കാരം ബഹിഷ്കരിച്ചിരുന്നു. അമിത്ഷായുടെ കൂടെ ഇരിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ് ചായ സൽക്കാരം ബഹിഷ്കരിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ MP. കനിമൊഴി പങ്കെടുത്തതിനെക്കുറിച്ച് അറിയില്ലെന്നും KC. സ്പീക്കറുടെ ചായ സൽക്കാരം രാഹുൽഗാന്ധി നേരത്തെ തന്നെ ബഹിഷ്കരിച്ചിരുന്നു. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വിളിച്ചെങ്കിലും

0: വരുന്നില്ലെന്ന് രാഹുൽ അറിയിക്കുകയായിരുന്നു. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ 18-ാം ദിവസമായ ഇന്ന് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ച ശേഷം ലോക്സഭ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാതെ പിരിയുകയായിരുന്നു. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ ചർച്ചയില്ലാതെയാണ് ലോക്സഭ പിരിഞ്ഞത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. 17 ദിവസമായി സഭയിൽ ഹാജരാകാതിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ എത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭയിൽ എത്തിയിരുന്നു. താൻ പ്രസംഗിച്ച വേദി ബിജെപി പ്രവർത്തകർ ശുദ്ധീകരിച്ചെന്ന ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. താൻ ദളിതനായതുകൊണ്ടാണ് ശുദ്ധികലശം നടത്തിയതെന്നും രാജ്യത്തിപ്പോഴും തൊട്ടുകൂടായ്മയുണ്ടെന്നും ഖാർഗെ രാജ്യസഭയിൽ പറഞ്ഞു. ഓഗസ്റ്റ് 8-ന് ഹൽദ്വാനിയിലെ രാംലീല മൈതാനത്ത് ഖാർഗെ റാലിയിൽ പങ്കെടുത്തത്. തൊട്ടുകൂടായ്മ സംസ്കാരം ബിജെപിക്കില്ലെന്നും വിഷയം ഗൌരവമായി അന്വേഷിക്കുമെന്നും കേന്ദ്രമന്ത്രി JP Nadda മറുപടി നൽകി. സംഭവത്തെ അപലപിച്ച കേന്ദ്രമന്ത്രി JP Nadda ഇതിനു പിന്നിൽ BJP പ്രവർത്തകരാണെന്ന ആരോപണം നിഷേധിച്ചു. ഇത്തരം പ്രവർത്തികളെ പാർട്ടി അംഗീകരിക്കില്ല. വികാരം വ്രണപ്പെട്ടതിൽ ഖേദമുണ്ട്. സംഭവത്തെക്കുറിച്ച് ദേശീയ അധ്യക്ഷൻ വിശദമായി അന്വേഷിക്കുമെന്നും JP Nadda. ഖാർഗെയെ അപമാനിക്കുന്നത് സഭയിലുള്ള എല്ലാവരെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് രാജ്യസഭാ അധ്യക്ഷൻ CP Radhakrishnan പറഞ്ഞു. വന്ദേമാതരം വിവാദത്തിൽ കേരള സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ടെന്ന് മുഖ്യമന്ത്രി VD Satheesan. വന്ദേമാതരം വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് ഓഗസ്റ്റ് 15 വ്യക്തമാകുമെന്നും മുഖ്യമന്ത്രി. പാസാക്കിയ നിയമത്തിൽ വന്ദേമാതരം മുഴുവൻ ആലപിക്കണമെന്നാണ്. അധിക്ഷേപിക്കുകയോ പാടാതിരിക്കുകയോ ചെയ്താൽ 3 വർഷം തടവ് എന്നാണ് നിയമത്തിൽ പറയുന്നത്. എന്നാൽ കോൺഗ്രസ് നയിക്കുന്ന സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട്. അതനുസരിച്ചേ കാര്യങ്ങൾ ചെയ്യൂ എന്ന് മുഖ്യമന്ത്രി. MDMA കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന വാർത്ത തള്ളി മുഖ്യമന്ത്രി VD Satheesan. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ ആളെ തനിക്കറിയാമെങ്കിലും അയാൾ തന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ലെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തനിക്ക് സോഷ്യൽ മീഡിയ ടീമോ അതിനൊരു കോർഡിനേറ്ററോ ഇല്ല. അറസ്റ്റിലായ 2 പേരെ തനിക്കറിയാം. അതിലൊരാൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം ഉൾക്കൊള്ളുന്ന സോഷ്യൽ മീഡിയ വാർത്താ കാർഡുകൾ മെറ്റ നീക്കം ചെയ്യുന്നുവെന്ന ആരോപണത്തിലും മുഖ്യമന്ത്രിയുടെ മറുപടി. തന്റെ നിർദ്ദേശപ്രകാരമല്ല വാർത്തകൾ നീക്കുന്നത്. അത്തരത്തിലൊരു സ്വാധീനം തനിക്ക് മെറ്റയിലുണ്ടെന്ന് കരുതുന്നുണ്ടോ എന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ചോദിച്ചു. മെറ്റയുടെ നിലപാടിനെതിരെ അതാത് മാധ്യമ സ്ഥാപനങ്ങൾ പരാതിപ്പെടണമെന്നും സർക്കാർ അവർക്കൊപ്പം നിൽക്കുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മെസ്സി തട്ടിപ്പ് വിവാദത്തിൽ കായിക വകുപ്പിന്റെ റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങളെന്ന് മുഖ്യമന്ത്രി VD Satheesan. സ്പോൺസറെ തീരുമാനിച്ചതിൽ ചട്ടലംഘനം. സ്പോൺസർ പണം സമാഹരിച്ചത് അന്വേഷിക്കും. GST തട്ടിപ്പ് നടന്നതായി കണ്ടുപിടിച്ചിട്ടുണ്ട്. സർക്കാരിന് നഷ്ടമായ തുക ഈടാക്കും. എല്ലാ കാര്യങ്ങളിലും ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി. മുൻ സർക്കാരിന് വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ആകില്ല. സർക്കാർ ഇതിന്റെ ഭാഗമല്ലേ? അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി എഗ്രിമെന്റ് വയ്ക്കാൻ സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി കൊടുത്തതിന്റെ പ്രൊസീജിയർ എന്തായിരുന്നു? എക്സ്പ്രഷൻ ഓഫ് ഇന്ററസ്റ്റ് ക്ഷണിച്ചിരുന്നു. വിപണി മൂല്യ നിർണയമോ സാമ്പത്തിക ശേഷിയോ ഫണ്ടിന്റെ സ്രോതസ്സോ ഒന്നും പരിഗണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി. അർജന്റീന ടീമിനെ എത്തിക്കുമെന്ന വാഗ്ദാനത്തിന്റെ പേരിൽ കലൂർ സ്റ്റേഡിയം നവീകരണത്തിന് കൈമാറിയതിലും ഗുരുതര ചട്ടലംഘനം. മിനിമം ഗ്യാരണ്ടി, ലൈസൻസ് തുക, റവന്യൂ ഷെയറിംഗ് എന്നിവയിൽ സ്പോൺസറായ ചാനലും സർക്കാരും തമ്മിൽ കരാറില്ല. 5 കോടി രൂപ ഡെപ്പോസിറ്റ് ഒഴിവാക്കി നൽകിയതിലും ദുരൂഹതയുണ്ടെന്ന്. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കം. പള്ളികൾ ഏറ്റെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പള്ളികളുടെ പോലീസ് സംരക്ഷണവും കോടതി റദ്ദാക്കി. യാക്കോബായ സഭ നൽകിയ അപ്പീലിലാണ് നടപടി. സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു വധക്കേസ് പ്രതികൾ കോടതിയിൽ ഹാജരായി. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് വിചാരണ കോടതിയിൽ ഹാജരായത്. സവർക്കർ ചോദ്യവിവാദം. അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടി സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. സർക്കാരിന്റെ അധികാരത്തിൽ ഇടപെടില്ലെന്ന് ഹൈക്കോടതി. സർക്കാരിന് നടപടിയെടുക്കാം. സസ്പെൻഷൻ സാഹചര്യം വിശദീകരിക്കണമെന്ന് കോടതി. ഫ്രീഡം ക്വിസിലെ സവർക്കർ വിവാദത്തിൽ സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് പള്ളത്തടുക്ക AP സ്കൂളിലെ അധ്യാപകൻ ഗുരുപ്രസാദാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. പൈലറ്റ് മയക്കുമരുന്ന് കഴിച്ച സംഭവം കർശന നടപടിയുമായി എയർ ഇന്ത്യ. പൈലറ്റുമാർക്കെല്ലാം നിർബന്ധിത ലഹരി പരിശോധന. ഇതുമായി ബന്ധപ്പെട്ട എയർ ഇന്ത്യ ഉത്തരവ് പുറത്തിറങ്ങി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണ കാലാവധി അവസാനിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന സൂചന നൽകി ഇറാൻ. വെടിനിർത്തൽ ധാരണ തുടരാൻ സംബന്ധിച്ചെന്ന റിപ്പോർട്ടുകൾ ഇറാൻ തള്ളി. മിസൈൽ ആക്രമണം ഭയന്നാണ് നാറ്റോ ഉച്ചകോടിക്കെത്തിയ ട്രംപ് വിമാനം മാറിക്കയറിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാർഷിക വാടക ഒറ്റത്തവണയായി നൽകുന്നതിനു പകരം 12 മാസം വരെ തവണകളായി അടയ്ക്കാൻ അവസരമൊരുക്കുന്ന റെന്റ് നൌ പേ ലേറ്റർ സംവിധാനം അടുത്ത മാസം ദുബായിൽ നിലവിൽ വന്നേക്കുമെന്ന് റിപ്പോർട്ട്. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റും പ്രാദേശിക ബാങ്കും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുക. പദ്ധതി നടപ്പാകുന്നതോടെ താമസക്കാർക്ക് വീടിന്റെ വാർഷിക വാടക താങ്ങാനാകുന്ന രീതിയിൽ മാസത്തവണകളായി അടയ്ക്കാൻ കഴിയും. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഡിജിറ്റൽ ഹെൽത്ത് കെയർ ട്രാൻസ്ഫോർമേഷൻ ഇനീഷ്യേറ്റീവ് ബോർഡിലേക്ക് ഡോക്ടർ ഷംഷീർ വൈലി. ഡിജിറ്റൽ ഹെൽത്ത്, ആരോഗ്യ ഡേറ്റ, AI അധിഷ്ഠിത പരിചരണ മാതൃകകൾ എന്നിവയിൽ ആഗോള സഹകരണത്തിന് നേതൃത്വം നൽകുന്ന സമിതിയിലാണ് ബുർജിൽ ഹോൾഡിംഗ്സ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീർ വൈലിനെ ലോക സാമ്പത്തിക ഫോറം നാമനിർദ്ദേശം ചെയ്തത്. യുവേഫ സൂപ്പർ കപ്പ് കിരീടം നിലനിർത്തി ഫ്രഞ്ച് ക്ലബ് PSG. ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG ആസ്റ്റൺവില്ലയുമാണ് കിരീടത്തിനായി ഏറ്റുമുട്ടിയത്. ഓസ്ട്രേലിയ സാൽസ്ബർഗിൽ നടന്ന പോരാട്ടത്തിൽ ആസ്റ്റൺവില്ലയെ 1-2 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് PSG തുടർച്ചയായ 2-ാം തവണയും കിരീടം നേടിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Dhanya Group of Companies since 1982.
2: ഓരോ തുള്ളി രക്തവും ഒരു ജീവന്റെ പ്രതീക്ഷയാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസിന്റെ ഭാഗമായി കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ദുബായിയുടെ സഹകരണത്തോടെ FOA Events LLC സംഘടിപ്പിക്കുന്നു മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്. ഈ വരുന്ന ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ അൽജദാഫിലുള്ള DHA ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടക്കുന്ന ഈ മഹത്തായ സംരംഭത്തിൽ നിങ്ങളും പങ്കാളികളാകൂ. ഫോർ രജിസ്ട്രേഷൻ വിസിറ്റ് FOAEventsLLC.com/registration അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ megabloodonation@gmail.com. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 0569622187 0563872199.

0: ഈ ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും, പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഗോ ടിവി. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. ഹലോ അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
1: അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23 അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശവജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
0: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
1: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
0: UAE ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
1: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
1: ഓണം വിത്ത് ഹോം FM, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു GCC.
0: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്.
4: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
5: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
4: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
5: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
4: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
5: പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയടന്ന് നല്ല ശീലമുണ്ടല്ലോ.
6: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
7: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
6: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
5: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM ടു 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പാർലമെന്റ് ലോക്സഭാ സമ്മേളനം അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ളൊരു പാട്ട് കേട്ടിട്ട് നമ്മൾ ചർച്ചയിലേക്ക് വരുമ്പോൾ ഒരു സുഖം തന്നെയാണല്ലേ. ഞാനിങ്ങനെ ബി കെ ഹരിനാരായണനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. കരിനീല കണ്ണുള്ള പെണ്ണ്, മഴവില്ലൻ ചിറകുള്ള പെണ്ണ്, കവിളിലോ കാക്കപ്പൂവിൻ മറുകുമായി വന്നോളുന്നു. കാക്കപ്പൂവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓണത്തിൻ്റെ ഒരു സ്മൃതികളൊക്കെയാണല്ലേ. ആ സമയത്ത് മനോഹരമായിട്ടുള്ള കാർത്തിക്കിൻ്റെ ആലാപനം, രഞ്ജിൻ രാജിൻ്റെ മ്യൂസിക്, വി കെ ഹരിനാരായണൻ്റെ വരികളൊക്കെ ആയിട്ട് നല്ല രസമുള്ള വാഹനത്തിലിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ പലയിടത്തു നിന്നായിട്ട് നമ്മളൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ ഈ പാട്ടിലൂടെ പല ശ്രോതാക്കളും. ഇനി കുറച്ച് രാഷ്ട്രീയമായാലോ, ഇന്നത്തെ വിഷയം പാർലമെന്റാണ്, ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. വർഷകാല സമ്മേളനത്തിന്റെ 18th ദിവസമായ ഇന്ന് വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ സ്പീക്കർ ഓം ബിർള പറയുന്നു പാർലമെന്റ് നടപടി അവസാനിച്ചിരിക്കുന്നു എന്ന്. അതായത് 18 ദിവസമായി സമ്മേളിച്ച പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പൂർത്തിയായി എന്ന് വന്ദേ മാതരം പൂർണ്ണമായും ചൊല്ലുന്നതോടുകൂടി പറഞ്ഞ് സഭ പിരിയുന്നു. നമ്മൾ എന്താണ് കരുതിയിരുന്നത്? ഇന്നത്തെ ദിവസം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷമൊക്കെ ഉയർത്തിയ വലിയ ആരോപണങ്ങൾക്ക് അമിത്ഷാ പറഞ്ഞിരുന്നു, ബഹുമാനപ്പെട്ട കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രി, ചർച്ചയിൽ പങ്കെടുക്കാൻ ഞാൻ തയ്യാറാണ്, 24 മണിക്കൂർ ചർച്ചയിൽ പങ്കെടുക്കാം, പ്രതിപക്ഷം ബഹളം വയ്ക്കരുത് എന്നതുൾപ്പെടെ. പക്ഷെ സഭയിൽ ഹാജരായിട്ടും എന്തുകൊണ്ടായിരിക്കാം പെട്ടെന്ന് സഭ പിരിഞ്ഞു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്? എന്തായാലും സ്പീക്കർ ഒരുക്കിയ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ കോൺഗ്രസ് ഇന്ത്യ സഖ്യം മാറി നിൽക്കുമ്പോൾ ഡി എം കെ നേതാവ് കനിമൊഴി എം പി ആ ഒരു സമ്മേളനത്തിൽ അല്ലെങ്കിൽ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു എന്ന വാർത്തകളും വരുന്നു. ഇന്ത്യ സഖ്യത്തിൽ വിള്ളലുകളുണ്ടോ, ഡി എം കെ ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളും കൂടി നമുക്കിന്ന് സംസാരിച്ചാലോ. വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്, 800-9220. അതിനിടയിലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജാതി മത ചിന്തകൾ വളരെയധികം ശക്തമായിട്ടുണ്ടോ എന്ന് തെളിയിക്കുന്ന രീതിയിൽ മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ എം പി അദ്ദേഹം സംസാരിക്കുന്നു. ഞാൻ പ്രസംഗിച്ച വേദിയിൽ ബി ജെ പി ശുദ്ധിക്രിയ നടത്തി രാജ്യത്ത് ദളിതർക്ക് ഇടമില്ല എന്ന് രാജ്യസഭയിൽ മല്ലികാർജ്ജുന ഖാർഗെ പോലെ കോൺഗ്രസിന്റെ സമന്നതനായിട്ടുള്ള ഏറ്റവും മുതിർന്ന നേതാവ് പറയുന്നൊരു സാഹചര്യവും ഉണ്ടാകുന്നു. എന്തായാലും അതിന് മറുപടിയായിട്ട് ജെ പി നദ്ദ, ബി ജെ പിയുടെ നേതാവ്, മന്ത്രി, കേന്ദ്രമന്ത്രി പറയുന്നു, ബി ജെ പിക്കാർ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല, ദൗർഭാഗ്യകരമായ സംഭവമാണ്. രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ പറയുന്നു, മല്ലികാർജ്ജുന ഖാർഗെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം മുഴുവൻ ആളുകളെയും അപമാനിക്കുന്നു എന്ന രീതിയിലാണ്. എന്തായാലും എന്താണ് ഇതിന്റെയൊക്കെ നിജസ്ഥിതി? അതുപോലെ തന്നെ പാർലമെന്റിലെ ഇന്നത്തെ വിഷയം അമിത്ഷാ മറുപടിയൊന്നും പറയാതെ പെട്ടെന്ന് ഈ ലോക്സഭാ സമ്മേളനം അവസാനിപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കാം? നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, വിളിക്കാലോ 800-9220. ആരാണിത്?
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, പരിചയമുള്ള ശബ്ദമാണല്ലോ. ആരാണിത്?
1: എന്താ പേര്? ബിജു.
0: ബിജു, സുഖമായിരിക്കുന്നോ?
1: എവിടെന്നാ
0: വിളിക്കുന്നത് ബിജു? നാട്ടിലെവിടെയാണ്? കൊല്ലത്താണ് അല്ലേ. പറയൂ, പാർലമെന്റ് എന്തുകൊണ്ടായിരിക്കാം ബിജു ഇങ്ങനെ പെട്ടെന്നൊന്ന് അവസാനിപ്പിച്ച് പോയത്?
1: പാർലമെന്റ് അവസാനിപ്പിച്ചു എന്നുള്ളതല്ല, എന്തുകൊണ്ടും വളരെ ഏറെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചരിത്രം സൃഷ്ടിച്ചത് പാർലമെന്റ് കാലാവധിയാണ് ഈ കഴിഞ്ഞു
0: പോയത്.
1: വിദ്യാർത്ഥി സമരം കൊണ്ട് ഒരു മന്ത്രി രാജിവെച്ചു.
0: അതെ,
1: ഇന്ത്യയുടെ ഏറ്റവും വലിയ ചങ്കൂറ്റമുള്ള ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി പാർലമെന്റിനകത്ത് കാലുവെച്ചതാണ്.
0: ശരിക്കും പറഞ്ഞ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഈ സി ജെ പിയുടെ നമ്മുടെ നാട്ടിലെ ജെൻസികളുടെ വിദ്യാർത്ഥി പ്രക്ഷോഭം നടത്തുന്ന നീറ്റിൽ ജീവൻ നഷ്ടപ്പെട്ട ഓരോ വിദ്യാർത്ഥികളുടെയും ഒരു വിജയമായിട്ട് വേണ്ടത് കരുതാൻ?
1: ഓരോ വിദ്യാർത്ഥികളുടെയും വിജയമല്ല, അവരെ തിന്നു എന്ന് വേണം
0: പറയാൻ.
1: കാര്യം ഇത്രയും നാളും പഠിച്ച ഒരു നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരു 10th class കാലം തൊട്ട് പഠിച്ചു തുടങ്ങുന്നതല്ലേ ഓരോ വിദ്യാർത്ഥികളും.
0: അതെ,
1: അതിന് ഒരു സമാധാനം പറയാനോ അല്ലെങ്കിൽ മറുവാക്ക് അല്ലെങ്കിൽ സാന്ത്വനിപ്പിക്കാനോ പറയാൻ പറ്റാത്ത ഒരു കേന്ദ്ര മന്ത്രിസഭ, ഒരു കേന്ദ്രമന്ത്രി ഈ വരുന്ന അവര് എപ്പോഴും പറയുന്ന തലമുറയാണ് നമ്മുടെ മുതൽക്കൂട്ടുന്നത്. ഈ തലമുറയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ഒന്നും ചെയ്തില്ല. അവരെ യുദ്ധത്തിലെ എതിർപ്പ് രാജ്യത്തെ പട്ടാളക്കാരെ നേരിടുക നേരിട്ടു, അതിനൊരു മറുപടി പറയാൻ പറ്റിയില്ല. പിന്നെ ഇന്ന് തന്നെ അതാണ്ട പിന്നെ അത് പിന്നെ അവരുടെ സംസ്കാരമാണ്. ഈ ജാതി ചിന്തകള് പണ്ട് കാലത്തല്ല, ഇപ്പോഴാണ് കൂടുതൽ. പണ്ട് കാലത്ത് ജാതി ചിന്ത ഒരു പരിധിക്കകത്ത് നിൽക്കുമായിരുന്നു, ഇപ്പോഴും അത് എല്ലായിടത്തും, അത് സോഷ്യൽ മീഡിയയിലായാലും ശരി, മാധ്യമങ്ങളിലായാലും ശരി, ഭരണതലത്തിലായാലും, സ്കൂളിലും കോളേജിലും എല്ലായിടത്തും അത് അതിന്റെ വികൃത രൂപം കാണുന്ന സമയമാണ്. അല്ലെന്ന് പറയാൻ പറ്റും. ഹലോ,
0: അതെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സഭയിൽ പ്രതിപക്ഷത്തിന്റെ ഒരു വലിയ വിജയം, സഭയ്ക്ക് പുറത്ത് അത് വിദ്യാർത്ഥികൾ അടങ്ങുന്ന വലിയൊരു വിഭാഗത്തിന്റെ വിജയമായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം.
1: സഭയിൽ പ്രതിപക്ഷത്തിന്റെ വിജയം എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യയിലെ യുവജനങ്ങളുടെ മുമ്പിൽ സർക്കാർ തോറ്റ ഇന്ത്യ എന്ന് വേണം പറയാം.
0: ആ രീതിയിൽ വ്യാഖ്യാനിക്കാം അല്ലേ?
1: ആ രീതിയിൽ വേണം വ്യാഖ്യാനിക്കാൻ. വരുന്ന തലമുറയുടെ മുമ്പിൽ ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. വരുന്ന യുവജനങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ വരുന്ന തലമുറ, അവര് വെറുതെ എഫ് ബിയിലൊന്നും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയല്ല. അവർ പ്രതികരിക്കാനുള്ളടത്ത് അവർ പ്രതികരിക്കും എന്ന് നല്ല ചുട്ട അടി കിട്ടിയ ഒരു സമയമാണ്.
0: എസ് ബിജു, താങ്കൾ കരുതിയിരുന്നു ഇന്ന് അവസാനത്തെ ദിവസമായിരുന്നു, നാളെ പാർലമെന്റ് പിരിയാനിരിക്കെ ഇന്നത്തെ ദിവസം അമിത്ഷാ ഹാജരാവുമെന്ന് നമ്മളൊക്കെ കരുതിയിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഒരു നാടകീയമായ സംഭവങ്ങളിലേക്ക് ഇത് നീങ്ങുന്നു വിചാരിച്ചിരുന്നു. അതായത് വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലുന്നു, അവസാനിക്കുന്നു.
1: മിനി പത്മ ഇവിടെ ഒറ്റ പാതിരാത്രി 12 മണിക്ക് ശേഷം CBI ഡയറക്ടർ മാറ്റി അന്നേരം തന്നെ 5 ഉത്തരവ് ഒപ്പിടിപ്പിച്ച നാടായത്, നമ്മുടെ റിസർവ് ബാങ്കിന്റെ ഗവർണർ പാതിരാത്രി മാറ്റിയ നാടായത്, അങ്ങനെ പലതും നടന്നിട്ടുണ്ട്. ഇതിലും പലതും ഇനിയും നടക്കും, നമുക്കൊക്കെ കാണേണ്ടി വരും.
0: എന്തായാലും കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ ലോക്സഭയ്ക്കകത്ത് 17 ദിവസത്തോളം കേറ്റാത്ത ഒരു സമരം, ഒരു പ്രതിപക്ഷം, അല്ലെങ്കിൽ ഒരു ഇന്ത്യ എന്ന രീതിയിൽ അടയാളപ്പെടുത്തും.
1: കേറ്റാത്തതെന്നല്ല, കേറാൻ പറ്റാത്ത, വാ തുറക്കാൻ പറ്റാത്ത, ഉത്തരവില്ലാത്ത, ഉത്തരം മുട്ടിയ ഒരു ആഭ്യന്തരമന്ത്രിയായിരുന്നു എന്ന് വേണം പറയാം.
0: അങ്ങനെയായിരിക്കും ചരിത്രം വിശേഷിപ്പിക്കാന്നാണ് ബിജു പറയുന്നത്. ബിജു, താങ്ക് യു സോ മച്ച് കേട്ടോ. എന്തായാലും ബിജുവിനും അതല്ലാതെ ഇനി വരുന്ന കോളേഴ്സിനൊക്കെ മറുപടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നവരുണ്ടാവും. എന്തായാലും രാഷ്ട്രീയ സംവാദമാകുമ്പോൾ ആ രീതിയിലുള്ള മാന്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചർച്ച പുരോഗമിച്ചാലോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വിളിക്കാം 800-922-0. ആരാണ്? ആരാണ് ബിജിത്ത്? എവിടുന്നാ വിളിക്കുന്നത്? നന്നായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അജ്മാനിലാണ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നു. സേഫ് ആയി ഡ്രൈവ് ചെയ്യൂ. പറയൂ, ഇന്നത്തെ പാർലമെന്റിന്റെ അവസ്ഥയെ കുറിച്ച് പെട്ടെന്ന് തന്നെ പാർലമെന്റ് അഡ്ജോൺ ചെയ്യുന്നു.
2: ഇത് രണ്ടുതരത്തില് വ്യാഖ്യാനിക്കാൻ വേണ്ടി പറ്റും. വിജയം കളിക്കും, അഹങ്കാരം കളിക്കും. പാർലമെന്റ് മറുപടി പറയേണ്ടത്, അത് കേൾക്കേണ്ടത് എന്താ പറയാ, നമ്മുടെ അവകാശമാണല്ലോ.
0: തീർച്ചയായിട്ടും നമ്മളൊക്കെ അറിയാനുള്ള ഒരു അവകാശം കൂടി ഇല്ലാണ്ടായി പോയി അല്ലേ. എങ്കിലും എങ്കിലും എല്ലാറ്റിനും ഉത്തരം കൊടുത്ത ഒരു സർക്കാരായിരുന്നല്ലോ. ഒരെണ്ണത്തിന് പോലും ഉത്തരം കൊടുക്കാതെ മാറി നിൽക്കാത്ത സർക്കാരിന് ഈ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ ഉത്തരമില്ലെങ്കിൽ പോലും പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർക്ക് കഴിയാറുണ്ട്. നമ്മൾ കാണാറുണ്ട് ഒരു ഉച്ചിരൻ പ്രസംഗങ്ങളൊക്കെ, അതൊന്നും ഇല്ലാതെ പോയി.
2: പക്ഷെ പലപ്പോഴും ബില്ലുകളൊക്കെ പാസ്സാവുന്നുണ്ട്, അത് പ്രതിപക്ഷത്തിന് വിലക്കെടുക്കുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ കാണുന്നുണ്ടല്ലോ.
0: പ്രതിപക്ഷത്തിന് മുഖവിലക്കെടുക്കുന്നില്ല എന്നാണോ പറയുന്നത്?
2: തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് മുഖവിലക്ക് എടുക്കുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാന
0: ആയിട്ടാണ്
2: ഈ ആഭ്യന്തരമന്ത്രി ഉത്തരം പറയണത്, അതായത് മറുപടി പറയണം ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ അത് അതെന്താണ്, അപ്പോഴെന്താ പറയേണ്ടത്? അതിനെ അതിനെ പൂർണ്ണമായിട്ടൊരു വിജയമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. എന്റെ ഒരു
0: അതെ അതെ, വേറിട്ടൊരു നിരീക്ഷണം തന്നെയാണ് ബിജിത്തെ.
2: അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഇവിടെ വന്ദേ മാതരം മുഴുവനായിട്ട് ചൊല്ലിയാൽ മതി, അല്ലെങ്കിൽ പലയിടത്തും പല പല കാരണങ്ങൾ പറഞ്ഞ ആളുകളെ അടിച്ചമർത്തിയാൽ മതി, അല്ലാതെ വേറെ ഒന്നും നടത്തണമെന്നില്ല. അതുപോലെ അവരുടെ ആശയങ്ങൾ മാത്രം, അല്ലെങ്കിൽ അവരുടെ ഈ കുറെ എന്താ പറയാ കടുംപിടുത്തങ്ങൾ മാത്രം നടപ്പിലാക്കുക, മറ്റുള്ളവരും മറുപടി വേണ്ട.
0: സാധാരണ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഭരണപക്ഷത്തിന്റെ ഒരു സർജിക്കൽ സ്ട്രൈക്കായിട്ട് ഇതിനെ വേണമെങ്കിൽ കാണാം. കാരണം അവസാന ദിവസം വരുന്നു, വന്ദേമാതരം ചൊല്ലുന്നു, ഉടനെ ലോക്സഭ അഡ്ജോൺ ചെയ്യുന്നു. അതായത് ചോദ്യങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം കൂടി ആവുന്നില്ലേ അത്?
2: തീർച്ചയായിട്ടും യു ടേണിന്റെ സാധ്യതയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും അതൊരു ശരിയായിട്ടുള്ള രീതിയിലേക്ക് മറുപടിയാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, വളരെ നല്ല രീതിയിൽ പറഞ്ഞു. തീർച്ചയായിട്ടും ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് വേണം, അതിനാണല്ലോ നമ്മൾ ജനങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത്. ബിജിത്തെ സന്തോഷം കേട്ടോ വിളിച്ചേല. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ആരാണിത്?
3: നമസ്കാരം, ഞാൻ രാമേന്ദ്രൻ അടുക്ക.
0: രാമേന്ദ്രൻ അടുക്ക, ഇന്ന് പാർലമെന്റിൽ നടന്നതും നമ്മുടെ ബഹുമാനപ്പെട്ട നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ, അദ്ദേഹത്തിന് അദ്ദേഹത്തെ പോലെ സമുന്നതരായിട്ടുള്ള ഒരു നേതാവിന് നമ്മുടെ ഇന്ത്യയിൽ ദളിതൻ എന്ന പേരിൽ അദ്ദേഹത്തിന് ശുദ്ധി കലശം നടത്തിയെന്നൊക്കെ പറയുമ്പോൾ ലജ്ജിച്ച് നമ്മുടെ തലയൊക്കെ താഴുന്നു, അത് ഏത് പാർട്ടിയിലുള്ളവരായാലും.
3: അല്ല, അത് ഇതിപ്പോ നമ്മുടെ ഒരു ഈ സർക്കാരിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു ശൈലി അതാണ് ഇപ്പോ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കൊണ്ട്. ഇപ്പൊ ആദ്യങ്ങള് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 20 വർഷങ്ങളായിട്ട് എല്ലാം നമ്മുടെ രാഷ്ട്രത്തിന്റെ മതവും മറ്റേ ജാതിയൊക്കെ കൂട്ടിക്കുഴച്ചിട്ട് അത് പറഞ്ഞ് പിന്നെ ദേശവിരുദ്ധരാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഇത്രയും വർഷം. പക്ഷെ ഇപ്പൊ ജനങ്ങൾക്ക് ബോധവാന്മാരായി. ഇപ്പൊ കുട്ടികളുടെ പ്രശ്നങ്ങൾ വന്നു, കുട്ടികളുടെ പ്രശ്നം വന്നപ്പോ ഇത് അഡ്രസ്സ് ചെയ്യാതെ കണ്ട് ഒളിച്ചോടാൻ വേണ്ടി നോക്കി. ഒളിച്ചോടാൻ വേണ്ടി നോക്കി അത് ശക്തമായി പ്രതിപക്ഷം. ഒരു ജനാധിപത്യത്തിന്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രതിപക്ഷത്തെയും ഉൾക്കൊള്ളുക, പ്രതിപക്ഷവും ഭരണപക്ഷവും എന്തെങ്കിലും തെറ്റുണ്ടാകുമ്പോൾ അത് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുക, അവരെയും ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ട് വന്നതാണ്. ഇപ്പോ പിന്നെ ഇപ്പോ ഈ ഗവൺമെന്റില് ആ കൂടിയിട്ട് 10-46 സീറ്റിന്റെ മാത്രമേ വ്യത്യാസമുള്ളൂ, അത്രയും എം പിമാര് മറ്റേ പ്രതിപക്ഷത്തും ഉണ്ട്. ആ പ്രതിപക്ഷത്തിലുള്ള എം പിമാരെ അവരും ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ട് വന്നതാണ്. അപ്പൊ ആ ഒരു ജനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടെ ഉന്നയിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ കടമയാണ്. അതിന് വ്യക്തമായ മറുപടി നൽകി അത് ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കേണ്ടത്, വിദ്യാർത്ഥികളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കേണ്ടത് ഭരണപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. അവരെന്ത് ചെയ്യുന്നു, ഈ ഇത്രയും നമ്മൾ എത്ര ഒരു ദിവസം ആ ലോക്സഭ അവിടെ ചേരാനോ എത്രയാണ് ചെലവ് വരുന്നത്, ആ ചെലവുകളെല്ലാം ഇപ്പൊ ഇത്രയും ദിവസം ഈ പിന്നെ ഇതിന് പ്രതിപക്ഷം ഇങ്ങനെ ഈ ഇതിനൊന്നും ഒരു പരിഹാരം ഒന്നെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക് നമ്മുടെ ആഭ്യന്തരമന്ത്രിനെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇതൊന്ന് ഒളിച്ചോടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെന്ത് ജനാധിപത്യമാണ്? എന്നിട്ട് അവസാനമാകുമ്പോ വന്ദേ മാതരം ഫുള്ളായിട്ട് ആലപിച്ചുകൊണ്ട് ഇപ്പൊ ജനങ്ങൾക്ക് എന്ത് കിട്ടി? ഇപ്പൊ പിന്നെ 75 വർഷത്തെ കാലത്തോളം ഈ വന്ദേ മാതരം ഇവിടെ വന്ദേ മാതരം ഇവിടെ ആലപിക്കുന്നുണ്ട്, ആരും അതിനെ എതിർത്തിട്ടൊന്നുമില്ല. അപ്പൊ അതിലുണ്ടായിരുന്ന പിന്നെ കുറച്ച് ലാസ്റ്റ് ഉള്ള ഭാഗങ്ങൾ,
0: ആദ്യത്തെ ഭാഗങ്ങളൊക്കെ ഇന്ത്യ വർണ്ണിക്കുന്നതും നമ്മുടെ ശക്തിയെ വർണ്ണിക്കുന്നതും അത് ഓക്കെയാണ്. മറ്റു ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക മതത്തിന്റെ രീതിയിൽ പോകുമ്പോൾ സെക്യുലർ ആയിട്ടുള്ള ഇന്ത്യയിൽ അത് മറ്റുള്ള മതസ്ഥർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെ കണ്ട് നമ്മുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ മഹാത്മാഗാന്ധി അടക്കം, രവീന്ദ്രനാഥ ടാഗോർ അടക്കം എടുത്ത തീരുമാനമാണ് അല്ലേ?
3: അതെ അതെ, അത് അവരെടുത്ത തീരുമാനമാണ്. ഇപ്പൊ നമ്മൾ പറയാ, ഇപ്പൊ നമ്മൾ ഓണം ആഘോഷിക്കുന്നു, അപ്പൊ പിന്നെ മാവേലി ആ ഒരു പിന്നെ കണ്ട് നമ്മുടെ പിന്നെ കേരളത്തിലെ മൊത്തം പിന്നെ അതായത് പിന്നെ ഒരു ജനങ്ങളെല്ലാം ഒരു കേരളം ഭരിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഐതിഹ്യമാണ്. അപ്പൊ അതിലുള്ള നമ്മൾ ആ ഒന്നിച്ച് എല്ലാവരെയും കൂട്ടിയിണക്കി കണ്ടിരുന്ന ആ ഒരു നമ്മുടെ ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ആദരിക്കുന്നത്. അപ്പൊ പിന്നെ രണ്ടാമത് അതിലിപ്പോ പരശുരാമൻ മഴുവെറിഞ്ഞിട്ടാണ് പിന്നെ ഇത് കേരളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ ആചരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥ നമുക്കിപ്പോ അതും നമുക്കിപ്പോ ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ അത് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു മഴുവെടുത്തിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ കേരളം ഒന്നും ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല, നീങ്ങാൻ പോകുന്നില്ല എന്നൊക്കെ നമുക്ക് ഉണ്ടാവാൻ പറ്റും. അപ്പൊ ഉൾക്കൊള്ളാൻ പറ്റുന്നതിനെ ഉൾക്കൊള്ളും. ഓണത്തിന്ന് പറഞ്ഞ ആ മഹാബലി തമ്പുരാന്റെ ആ ഒരു നല്ല
0: കാഴ്ചപ്പാടിനെ
3: അംഗീകരിക്കുകയും അംഗീകരിക്കാൻ പറ്റാത്ത ഇതിനെ ഒഴിവാക്കുകയും ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് പിന്നെ ഇനി ഓണാഘോഷിക്കുമ്പോ എല്ലാവരും മറ്റതും കൂടെ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അംഗീകരിക്കാൻ പറ്റുമോ?
0: അപ്പൊ അടിച്ചേൽപ്പിക്കുന്ന അതെ.
3: അപ്പൊ വിവാദം ഉണ്ടാക്കിയിട്ട് പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിച്ചോടുക എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഒരു വിജയം മാത്രമായിട്ട്, അത് വിജയം എന്ന് പറയാൻ പറ്റില്ല, ഒളിച്ചോട് മാത്രമായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ എല്ലാ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ജനങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി തുടങ്ങി ഈ മതവും ജാതിയും മറ്റതൊന്നും അല്ല ഒരു രാജ്യത്തിന് വേണ്ടത്. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആധുനിക രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള കഴിവാണ് ഒരു ഗവൺമെന്റിന് വേണ്ടത്. അവർക്ക് തൊഴിൽ കൊടുക്കാനുള്ളതാണ് വേണ്ടത്. ഇവിടെ പഠിച്ച കുട്ടികൾക്ക് തൊഴിൽ കിട്ടുന്നില്ല. പഠിപ്പ് പോലും മറ്റുള്ളവര് കാശ് കൊടുത്തിട്ട് ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ട് ചോദ്യ പേപ്പർ അവരുടെ മന്ത്രിമാരും അവരുടെ പിന്നെ എം പിമാരും അവിടുന്ന് ഇവിടുന്നൊക്കെ സംഘടിപ്പിച്ചിട്ട് പരീക്ഷ എഴുതുന്നു. പരീക്ഷ എഴുതിയിട്ട് ഇവരാണ് നമുക്ക് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതിലേക്ക് വരേണ്ടത്. ഡോക്ടർമാര് ഇവരടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ രോഗികളുടെ അവസ്ഥ എന്തായിരിക്കും, നമ്മുടെ ചികിത്സാ രംഗത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ അത് ചോദ്യം ചെയ്യുമ്പോ ഈ പരീക്ഷയും എങ്ങനെയൊക്കെ എങ്ങനെ ഈ തട്ടിപ്പ് മറ്റതൊക്കെ ചോദ്യം ചെയ്യുമ്പോ ഈ പഠിച്ചും വന്ന കുട്ടികൾ ഇതിനൊന്നും റാങ്കോ മറ്റൊക്കെ കിട്ടാതെ കണ്ട് വീണ്ടും വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരുന്നു. അവർ ആത്മഹത്യയിലേക്ക് പോകുന്നു. 10-23 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. 23 ലക്ഷത്തോളം പിന്നെ കുട്ടികൾ നമ്മളെ കുട്ടികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഇത് ഇവിടെ കിടക്കുന്നു. അപ്പൊ അത് പരിഹരിക്കുക എന്നല്ലാതെ കണ്ട് ഇങ്ങനെയുള്ള ചെപ്പടി വിദ്യകളാണ് എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും?
0: തീർച്ചയായിട്ടും രാജ്യത്തെ ഗൗരവമായിട്ട് ബാധിക്കുന്ന വിഷയം തന്നെയല്ലേ നമ്മുടെ കുട്ടികളുടെ നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിദ്യാഭ്യാസം. താങ്കൾ പറഞ്ഞ പോലെ മറ്റൊന്നും ഇല്ലെങ്കിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസമല്ലേ നമ്മൾ കൊടുക്കേണ്ടത്?
3: അതെ, നമുക്കുള്ളത് നമ്മളിപ്പോ നമ്മളെ കേരളം ബാക്കി മൊത്തം ഇന്ത്യയില് ആ ഒരു രീതിയിലേക്കാണ് ഇപ്പൊ ആൾക്കാരെല്ലാം പോകുന്നത്. പണ്ട് വിദ്യാഭ്യാസം നമ്മളെ കേരളത്തിലായിരുന്നു ഉന്നതിയിലേക്ക് നിന്നിരുന്നെങ്കിലും ഇന്ന് മൊത്തം ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റുകളുടെ കുട്ടികൾ മറ്റൊന്നും ഇല്ലെങ്കിലും അവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ നല്ലൊരു പങ്കും അവരുടെ പിന്നെ കാശും മറ്റതും എല്ലാം ചെലവാക്കുന്നത് ഈ ഇതിന് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. അവസാനമാകുമ്പോ ആ ഒരു അത് ഇങ്ങനെ കള്ളത്തരങ്ങളിലൂടെ അത്
4: മറ്റുള്ളവർ അതിലെ കള്ളത്തരം കാണിക്കുമ്പോ പഠിച്ച കുട്ടികൾക്ക് എന്താണ് ഇവിടെ കിട്ടാൻ പോകുന്നത്?
0: ശരിക്കും അതെ, ആ പ്രസക്തമായ ചോദ്യത്തിൽ നിന്ന് കൂടിയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ
4: ഒഴിച്ചുവിടുന്നത്. അപ്പൊ അത് അതല്ല, ഒരു നമ്മളൊരു സർക്കാരിൽ നിന്ന് നല്ലൊരു സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ല. അപ്പൊ മാറ്റേണ്ടത് മാറണം, പിന്നെ അതിന് തെറ്റുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. ഒളിച്ചോടല് ഒന്നിനും മറ്റേ അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ രീതിയിലേക്ക് നമ്മുടെ ജനാധിപത്യത്തിനെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാല് അത് അധിക നാളില് മുന്നോട്ട് അങ്ങനെ പോകാൻ പറ്റില്ല. ജനങ്ങള് നല്ല ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതത്തിന്റെ മറ്റതിൽ എല്ലാവർക്കും ഉണ്ട്, മതമുണ്ട്, ജാതിയുണ്ട്, മതമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിലുള്ളപ്പോ തന്നെ നമ്മള് നമ്മുടെ ഭാരതം നമ്മൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നിലനിൽക്കുന്നത് നമ്മുടെ ആ ഒരു നാനാത്വത്തിൽ ഏകത്വന്നുള്ള ആ ഒരു ആ ഇതോട് കൂടിയിട്ടാണ്. എല്ലാത്തിലും ഉപരിയായിട്ട് നമ്മൾ ഭാരതീയരാണ്, നമ്മള് പിന്നെ ഇന്ത്യക്കാരാണ്, ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് എന്നുള്ള ഒരു ഇത് നമുക്ക് എപ്പോഴുണ്ട്. അത് ഇന്ന് നമ്മളെ കഴിഞ്ഞ സർക്കാരിന്റെ കാലം വരെ അത് കാത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് വേറൊരു തരത്തിലേക്ക് മാറുമ്പോൾ ഇപ്പൊ മതത്തിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹിന്ദു മതത്തിൽ എന്താണ് പറയുന്നത്? ലോകാസമസ്ത സുഖിനഭവന്ത്, ലോകത്തിലെല്ലാവരും സുഖമായിട്ട് ഇരിക്കട്ടെ എന്നാ പറയുന്നത്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല ആ ഒരു ഹിന്ദുത്വത്തിന്റെ ആശയം. ആ ഹിന്ദുത്വം എന്നതിന്റെ പേരിൽ ഇതിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ് അവര്. ആ അതല്ല ഹിന്ദു, യഥാർത്ഥ ഹിന്ദുക്കളുടെ ഹിന്ദുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന് മനുഷ്യത്വം എങ്ങനെയാണോ അതിന് അതുപോലെയാണ് ഹിന്ദുവിന് ഹിന്ദുത്വം. അത് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു
0: അത്
4: മാറ്റിമറിച്ചുകൊണ്ട് അത് രാഷ്ട്രീയം കലർത്തിയിട്ട് അത് ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മതത്തെ ഉപയോഗിക്കുമ്പോ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിൽ നിന്ന് മാറേണ്ടി വരും, ഇനി ഏതൊരു സർക്കാർ ആയിക്കഴിഞ്ഞാലും അതിൽ നിന്ന് മാറേണ്ടി വരും, ഇല്ലെങ്കിൽ ജനങ്ങൾ മാറ്റും.
0: വളരെ സന്തോഷം വിളിച്ചതിലോ, അഭിപ്രായം പറഞ്ഞതിലോ കേട്ടോ. നിർത്താതെ ഒരാള് ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ച് നമുക്ക് അങ്ങനെ ഒരു ഒരു ഒരു സെഗ്മെന്റ് കൂടി തുടങ്ങിക്കഴിഞ്ഞാലോ, ഒരു വിഷയം കൊടുത്തിട്ട് നിർത്താതെ എവിടെയും ശ്വാസം എടുക്കാതെ ഒന്ന് സംസാരിക്കാൻ പറ്റുമെന്ന്. എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പോയിന്റുകൾ വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തോട് യോജിക്കുന്ന ഒരുപാട് പേരും ഉണ്ടാവും അല്ലെ ഇന്നത്തെ ദിവസത്തിൽ. നമസ്കാരം, ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ്. ആരാണിത്? സംഗീത എവിടെയാണ് നാട്? പത്തനംതിട്ട. സംഗീതന്റെ അഭിപ്രായത്തിൽ എന്താണ് ഇങ്ങനെ പെട്ടെന്നൊരു വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലിയിട്ട് പിരിച്ചുവിടേണ്ടതാണോ നമ്മുടെ ലോക്സഭ എന്ന് പറയുന്നത്? പ്രധാനപ്പെട്ട ചോദ്യങ്ങളല്ലേ പ്രതിപക്ഷം ചോദിക്കുന്നത്?
5: പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയതാണെന്ന് ഇനി പത്മയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. കോൺഗ്രസ് ജനതാ പാർട്ടി ജനറൽ മന്ത്രി സമരം ഇരുന്നപ്പോ തൊട്ടാണ് ഈ പ്രതിപക്ഷത്തിന് നീറ്റിനോട് ഇത്രയും വലിയ ആത്മാർത്ഥത.
0: സംഗീതം എപ്പോഴാണെങ്കിലും അവർക്ക് ആത്മാർത്ഥത വന്നെങ്കിലും അത് വലിയൊരു വിഷയം
5: തന്നെയല്ലേ?
0: പ്രതിപക്ഷത്തിന് ഞങ്ങൾ മാറ്റി വയ്ക്കും.
5: ആത്മാർത്ഥത ഞാൻ ചോദിച്ചിരുന്നില്ല, പ്രതിപക്ഷമായിട്ടിരിക്കുമ്പോ അവർക്ക് ചോദിക്കാനുള്ള
0: ഉത്തരവാദിത്വമുണ്ട്.
5: ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നീറ്റിന് വേണ്ടിട്ട് യുവജനങ്ങൾ ഇവിടെ
0: സംഗീതം നമ്മുടെ ചോദ്യം അതൊന്നും അല്ല. ആ വിഷയത്തില് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് സഭയ്ക്കകത്ത്. അതിലൊരു കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രി ഉത്തരം പറയണ്ടേ? വെടിവയ്പ്പിന് ഉത്തരവിട്ടത് ആരാണ്? അങ്ങനെ ഒന്നും ഉണ്ടായോ ഇല്ലയോ? ഇത്തരം കാര്യങ്ങള് സഭയ്ക്കകത്ത് ഒരു കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെയല്ലേ ഉത്തരം കൊടുക്കേണ്ടത്? അത് കൊടുക്കാതെ 17 ദിവസം വരാതെ 18-ാമത്തെ ദിവസം വന്നിട്ട് ഒരു വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലുന്നു, സഭ പിരിയുന്നു എന്ന് പറയുന്നത് ശരിക്കും പ്രതിപക്ഷത്തെ നോക്കി കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമല്ലേ? അവരെന്ന് പറഞ്ഞ ആരാണ്? നമ്മളടങ്ങുന്ന ഇന്ത്യക്കാരല്ലേ? പ്രതിപക്ഷത്ത് കുറച്ചുപേര് ഇരിക്കുന്നു, എല്ലാവർക്കും അറിയണ്ടേ എന്താണ് സംഭവിച്ചത്? ഭരണപക്ഷം എന്ന് പറഞ്ഞാൽ അത് അതൊരു ബി ജെ പി എന്ന പാർട്ടി മാത്രമാണോ ഭരണപക്ഷം? ഇന്ത്യ ഭരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബി ജെ പി ആണോ? അല്ല, ബി ജെ പി അല്ല ഇന്ത്യ ഭരിക്കുന്ന. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? നമ്മുടെ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്, നമ്മുടെ എല്ലാവരുടെയും ആഭ്യന്തരമന്ത്രിയാണ്. ആ രീതിക്ക് അദ്ദേഹം പറയണ്ടേ നീറ്റിൽ എന്ത് സംഭവിച്ചു? കുട്ടികൾക്ക് നേരെ അങ്ങനെ ഒരു അതിക്രമത്തിന് ആരാണ് ഉത്തരവിട്ടത്? നമ്പർ പ്ലേറ്റ് മാറ്റി വെച്ചിട്ട് ആരെങ്കിലും വന്നു? അതിന് സഭയിൽ അക്കൗണ്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഉത്തരം പറയണ്ടേ? സംഗീതേ, അതെങ്ങനെയാണ് സഭയ്ക്ക് അന്വേഷണം എപ്പോഴും
5: നടക്കുന്നുണ്ടെന്നും അതില് വിദ്യാർത്ഥികൾക്കെതിരെ ഉപയോഗിച്ച് ആൾക്കാരെ സസ്പെൻഡ് ചെയ്തോണ്ടുള്ള നടപടികളും ഉണ്ടായിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും ആ വാർത്തകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. കാതലായ ചോദ്യത്തിന് ഉത്തരവാദിത്തം
5: അതിനെപ്പറ്റിയുള്ള അന്വേഷണം അതിന്റെ അവസാന ഘട്ടം എത്തുമ്പോൾ അതിനെപ്പറ്റിയുള്ള കൺക്ലൂഷൻ അത് വേണ്ടുന്ന രീതിയിൽ എല്ലാ ജനങ്ങളോടും പറയാൻ ഭരിക്കുന്ന പാർട്ടി ബാധിച്ചതാണ്. അതിനകത്ത് ഒരു ലോക്സഭ എന്ന് പറയുന്നത് പല കാര്യങ്ങളും രാജ്യത്തിന് വേണ്ടി ബാക്കിയുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഇതേ ഒരു പ്രശ്നം പറഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ മുടക്കുന്നത് ശരിയാണോ?
0: ഇല്ല, അവിടെ എല്ലാം
5: നടത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാ ബില്ലുകളെയും എതിർത്തുകൊണ്ട് ബാക്കി എന്ത് ബില്ല് പാസ്സാക്കാൻ നോക്കിയാലും അതിനെതിരെ സമരം ചെയ്തുകൊണ്ട് അതിനെതിരെ രംഗത്തിറങ്ങിക്കൊണ്ട് ആ സഭ എത്ര ദിവസം ഇത്ര ഇപ്പൊ 18 ദിവസത്തെ കണക്ക് പറഞ്ഞത് ഇതിൽ എത്രയോ ദിവസം പ്രതിപക്ഷം പ്രശ്നം ഉണ്ടാക്കി സഭ നിർത്തിവെച്ചു
0: പോയിട്ടുണ്ട്. ചില സിനിമയിൽ പറയുന്ന പോലെ നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ പ്രതിപക്ഷത്തിന്റെ ആ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഈ 18 ദിവസം കാര്യമായ ചർച്ചയില്ലാതെ കൊണ്ടുപോയ ഭരണപക്ഷത്തിനും തെറ്റില്ലേ?
5: കാര്യമായിട്ട് ഒരു ഉത്തരം പറയാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചാടിക്കുന്ന ഒരു ഉത്തരം പറയേണ്ട കാര്യമില്ല. അതിന്റേതായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് തെളിവുകൾ കണ്ടെത്തി അത് വ്യക്തമായിട്ട്
0: പറയണം.
5: ഓക്കെ, അമിത്ഷാ ആദ്യത്തെ ദിവസം സഭയിൽ ഹാജരായിട്ട് ഞാനിത് അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ച് പരിഹരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും മിണ്ടാതിരിക്കും. വീണ്ടും പ്രതിപക്ഷം ഇത് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അടുത്ത പ്രശ്നം
0: ഉണ്ടാക്കും.
5: പ്രതിപക്ഷത്തെ ഞാൻ ഒരിക്കലും കുറ്റം പറഞ്ഞില്ല, കാരണം അവർക്ക് ഇങ്ങനെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരു അവസരമാണ് ഇതുപോലുള്ളത്. ഈ നീറ്റിൽ തന്നെ ഇവർ കാണിച്ച ആത്മാർത്ഥത, ഞാനൊരു വിദ്യാർത്ഥിയാണ്, എനിക്ക് സഹോദരങ്ങളുണ്ട്, അവരും വിദ്യാർത്ഥികളാണ്, അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവര് പ്രതിപക്ഷം ഇതിനകത്തൊരു ആത്മാർത്ഥത കാണിക്കുന്നത് തന്നെ അഭിജിത് ദീപ് ജന്തർ മന്ത്രിയുടെ സമരം തുടങ്ങിയതിന് ശേഷമാണ്. അതുവരെ ഇവർക്ക് ആർക്കും ഒരു മൈൻഡും ഇല്ലായിരുന്നു ഒന്നും ഇതിനെപ്പറ്റി. ഇതേ അഭിജിത് ദീപ് രാജസ്ഥാനിൽ സമരം നടത്തും, അവിടെ കൊച്ചി പേപ്പർ ചോർത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ ഭരിക്കുന്നത് ഇതേ ഇന്ത്യ മുന്നണിയിലുള്ള കോൺഗ്രസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണും?
0: ഈ ഇന്ത്യയിലെ മുഴുവൻ നീറ്റ് പരീക്ഷയിൽ പങ്കെടുത്ത മുഴുവൻ ജനങ്ങൾ അവിടെ ഒഴുകിയെത്തിയില്ലേ? നമ്മുടെ പിന്നെ കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് മുഴുവൻ
5: ഒഴുകിയെത്തിയിട്ടില്ല. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു, അവരുടെ ഇപ്പൊ ഞാനൊരു സമരം ചെയ്യാണെന്ന് വെച്ചാൽ, ഞാനൊരു സമരം ചെയ്യുമ്പോൾ ആ സമരത്തിൽ ഞാൻ എന്താണോ ആവശ്യപ്പെടുന്നത് അത് അവരംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സമരം വിജയമായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം?
0: ആ സമരം അവരുടെ പുറത്ത് വിദ്യാർത്ഥികളുടെ വിജയമായിട്ട് മാറുമ്പോഴും സഭയ്ക്കകത്ത് പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ട ആരാണ് വിദ്യാർത്ഥികളെ വെടിവെക്കാൻ ഉത്തരവിട്ടത്? അങ്ങനെ ഒരു വിഷയം വരുമ്പോ അതിന് കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണം. സുഹൃത്തെ സംഗീതെ,
5: അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ പാർലമെന്റിന്റെ അവിടെ മിക്കവാറുള്ള ദിവസങ്ങളിലെല്ലാം സമരം നടക്കുന്നുണ്ട്. സമരം നടക്കുന്നുണ്ട്, സമരം ചെയ്യാൻ വരുന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരെ പോലീസ് ലാത്തി ചാർജ് ചെയ്യുന്നുണ്ട്, ജലപീരങ്കി ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു ആള്
0: ചോദിച്ചിട്ടുണ്ടോ? നിയമസഭ നടക്കുന്ന കാലത്താണെങ്കിൽ വളരെ കൃത്യമായിട്ട് നിയമസഭയ്ക്കകത്ത് അത് പ്രതിപക്ഷ ഇടതുപക്ഷക്കാരാണെങ്കിലും പ്രതിപക്ഷം വലതുപക്ഷത്തിലെ കോൺഗ്രസ് ആണെങ്കിലും കൃത്യമായിട്ട് നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ സംഗീത അത് അറിയാത്തോണ്ടായിരിക്കും സംഗീത അങ്ങനെ പറയുന്നത് കേട്ടോ. സംഗീത കൃത്യമായിട്ട് അതൊക്കെ അതാത് സമയങ്ങളിലൊക്കെ സഭയിൽ ഉന്നയിക്കുന്നതാണ്. സംഗീത കട്ട് ചെയ്ത് പോയതാണോ എന്നറിയില്ല, കോള് കട്ടായിട്ടുണ്ട്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ജംഷീറെ പറയൂ, ഇങ്ങനെ ഒരു വന്ദേ മാതരം പൂർണ്ണമായിട്ട് ചൊല്ലിയിട്ട് പിരിയേണ്ടതാണോ നമ്മുടെ ലോക്സഭ?
6: പരിശോധനയല്ല, മഴയത്തും ചൂടാൻ വെയിലത്തും ചൂടാന്ന് പറയുന്ന പോലെ 17 ദിവസം അവിടുത്തെ ആളെ ചോദിച്ചിട്ട് ഒരു ഉത്തരവില്ല.
0: അതെ അതെ.
6: എന്നിട്ട് ഇന്ന് വന്നിട്ട് ഇപ്പൊ വന്നിട്ട് ജസ്റ്റ് വന്ദേ മാതരം പറയാ, അത് ആലപിക്കാൻ നേരെ സഭ പിരിച്ചുവിടും.
0: ശരിക്കും പ്രതിപക്ഷത്തെ നോക്കിയിട്ട് നേരത്തെ ഞാനൊരു കോളറോട് പറഞ്ഞ പോലെ ഒരു കൊഞ്ഞനും കുത്തുന്ന പരിപാടി തന്നെയല്ലേ ഇന്ന് കാണിച്ചത്?
6: അവർക്ക് ഉത്തരവില്ലല്ലോ, അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ആ അതിന്റെ മന്ത്രി രാജിവെച്ചത്, അതിന് ഉത്തരവാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് വളരെ വ്യക്തമായിട്ട് ഒരു സമരം നടത്തുമ്പോ ഇപ്പൊ ഈ പറഞ്ഞ പുള്ളി എന്താ പറഞ്ഞത്, പ്രതിപക്ഷം പോയിട്ട് ഏറ്റെടുക്കുന്നു അല്ലേ?
0: അതെ.
6: ആ സമരം അങ്ങനെ നടക്കുമ്പോ ഭരണപക്ഷത്തിന് അത് അവർ ചർച്ച കുളിച്ച് അവസാനിപ്പിക്കാൻ എത്ര ടൈം ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടതല്ലേ?
0: തീർച്ചയായിട്ടും.
6: അപ്പൊ അത് ചെയ്തിട്ടില്ല. പിന്നെ പുള്ളി കുറെ ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ കർഷകരുടെ സമരം എല്ലാ ലോക രാജ്യങ്ങളും കണ്ടതല്ലേ?
0: നമ്മുടെ അഭിമാനമായിട്ടുള്ള ഗുസ്തി താരങ്ങളുടെ സമരം എല്ലാം നമ്മൾ കണ്ടതാണ്.
6: തല വെച്ചിട്ടാണ് കേറുന്നത്, എനിക്ക് നല്ല ഓർമ്മ ഉണ്ടത്. ആ ആളെയാണ് ക്ലീൻ ചീട്ട് കൊടുത്തത്. പിന്നെന്താ, ഇനിയിപ്പോ രാജിവെച്ച മന്ത്രി തിരികെ വരില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട് ആളെന്തായാലും ക്ലീൻ ചീട്ട് അടിച്ച് തിരിച്ചു വരും. ഒരു സമരം നടത്തിയിട്ടില്ല. പക്ഷെ ഇന്നലെ ആള് പറഞ്ഞ എന്താ, ഞാൻ എന്തായാലും മറുപടി തരും എന്ന് പറഞ്ഞു. ഇതാണോ മറുപടി? ഒന്നും ശരിയായ പ്രവണത അല്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷത്തിന് ബഹുമാനം കൊടുക്കുന്നത്, ഒരു ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്ന ഒരു
0: ബഹുമാനവും. പൊളിറ്റിക്കലായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് ഇന്ത്യ സഖ്യം മുഴുവനായിട്ടും സ്പീക്കറുടെ ഈ ചായ സൽക്കാരം ബഹിഷ്കരിച്ചിട്ടുണ്ട്. ആ സമയത്തും ഡി എം കെ നേതാവ് കനിമൊഴി അതിൽ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വലിയ രീതിയിൽ മാറുകയാണോ ഡി എം കെ?
6: അല്ലാതെ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, കാരണം
0: തമിഴ്നാട്ടിലെ ആ സംഭവ വികാസങ്ങൾ അല്ലേ,
6: വിജയിക്കോടെ അന്ന് കൊടുത്തപ്പോഴൊരു അതിലേക്ക് പോകുന്ന വിശ്വസിക്കുന്നില്ല, പക്ഷെ
0: ജംഷീറെ സന്തോഷം കേട്ടോ വിളിച്ചതിൽ. നമ്മുടെ ചർച്ചയുടെ അവസാന മിനിറ്റുകളിലേക്കാണ് പോകുന്നത്. വിളിക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് 800-922-0 ആരാണിത്?
7: നമസ്കാരം, മിനി പത്മോസ് ജോസഫാണ്.
0: ജോസഫ് പറയൂ, താങ്കൾക്ക് ഒരു കൃത്യമായിട്ടുള്ള നിലപാടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇടയ്ക്ക് താങ്കളോട് വിയോജിക്കുന്ന ആൾക്കാരും വരുന്നുണ്ട് കേട്ടോ, കാര്യമായിട്ട് വിയോജിപ്പ് വേണമല്ലോ അല്ലേ?
7: അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ചോദ്യകർത്താവിനെ നിശബ്ദമാക്കിയത് കൊണ്ടോ ചോദ്യകർത്താവിനെ ഇല്ലാതാക്കിയത് കൊണ്ടോ
0: ചോദ്യം അവിടെ നിലനിൽക്കാതാവുന്നില്ലല്ലോ. പ്രൊഫസർ എം എൻ വിജയ മാഷ് പറഞ്ഞ പോലെ അല്ലേ?
7: അതെ, അത് അവിടെ ഉണ്ടാവും എന്തായാലും.
0: അതെ,
7: ഞാൻ പറയുന്നത് ഇന്ത്യയുടെ ഒരു ഹോം മിനിസ്റ്റർക്ക് തന്റെ ഭാഗം വ്യക്തമാക്കാൻ പറ്റിയ ഒരു അസുലഭമായ അവസരമായിരുന്നു വേണ്ടെന്ന് വെച്ചത്.
0: 17 ദിവസം
7: അതുകൊണ്ടുണ്ടായ അതെ അതുകൊണ്ടുണ്ടായ ഒരു ഇല്ല, 18-ാമത്തെ ദിവസം വന്നിട്ടായാലും ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ മതിയായിരുന്നു,
0: അത് ചെയ്തില്ല.
7: അപ്പൊ അത് അതുകൊണ്ടുണ്ടായ ഒരു വസ്തു എന്താ വെച്ചാല്, ഇതിന്റെ പിന്നിൽ അമിത്ഷാ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇപ്പോഴും കൺഫേം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ എല്ലാവരും എന്താ ചിന്തിക്കുക, ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക, ഇല്ലെങ്കിൽ അത് പറയുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഇതിൽ എനിക്ക് തോന്നുന്നത് പാർലമെന്റിന്റെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. അതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ, ഞാൻ പണ്ട് വായിച്ചറിഞ്ഞതാണ്, നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ എ.കെ. ഗോപാലൻ സംസാരിക്കുന്ന സമയത്ത് നെഹ്റു പറയുമായിരുന്നു അത്രേ കോൺഗ്രസിലെ പ്രവർത്തകരോട്, നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം ആ പ്രസംഗം കേൾക്കണമെന്ന്.
0: അത്രത്തോളം ഉൾക്കാമ്പുള്ള ഒരു പ്രസംഗമായിരുന്നു.
7: അതെ, അത് ഉണ്ട്. ഇനി രണ്ടാമത്തെ കേസ് എന്താ വെച്ചാല്, മുമ്പ് വാജ്പേയി ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ന് പറയുന്നത് ഐഡിയോളജിയുടെ ബേസിൽ അപ്പുറത്തും ഇപ്പുറത്തും മാറിയിരിക്കുന്നതാണ്, ഈ രണ്ടു പേർക്കും ഇന്ത്യയിലെ പൊതുജനങ്ങളോട് കൂട്ടു ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത്. അവിടെ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പൊ എന്താന്ന് വെച്ചാല്, പ്രതിപക്ഷ ശബ്ദം എന്ന് പറയുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒറ്റയുണ്ടാക്കുക, തടസ്സപ്പെടുത്തുക, മൈക്ക് ഓഫ് ചെയ്യുക, അങ്ങനെ കലാപരിപാടിയിലേക്ക് എത്തി. ഇതായിരുന്നില്ല നമ്മൾ കണ്ട ഇന്ത്യയുടെ ജനാധിപത്യ പാർലമെന്റ് എന്ന് പറയുന്നത്.
0: പക്ഷേ ശ്രീ ജോസഫ്, കഴിഞ്ഞ കുറെ കാലമായിട്ട് പാർലമെന്റ് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രതിപക്ഷത്തിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്ന ഒരു പാർലമെന്റ് ആയിട്ട് ഇത്തവണത്തെ ഈ ഒരു സെഷൻ, മൺസൂൺ സെഷൻ താങ്കൾക്ക് തോന്നിയിരുന്നില്ലേ?
7: അത് ഉണ്ടാവുന്നതിന്റെ കാരണം എന്താ വെച്ചാല്, കഴിഞ്ഞ മുമ്പത്തെ ഇതിലെ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് എന്ന് അവകാശപ്പെടാൻ ആരും ഉണ്ടായിരുന്നില്ല. അതായത് പാർലമെന്റിന്റെ ഒരു സംവിധാനം വെച്ചിട്ട് പ്രതിപക്ഷ നേതാവിന് കുറച്ച് അവകാശങ്ങളുണ്ട്, റൈറ്റ്സ് ഉണ്ട്. അത് രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്നത് കൊണ്ടാണ് കൂടുതൽ സമയം പുള്ളിക്ക് എടുക്കാൻ പറ്റുന്നത്. നേരെ മറിച്ചിട്ട് മുമ്പത്തെ പോലെ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് അവകാശപ്പെടാൻ പറ്റാത്ത ഒരു പ്രതിപക്ഷ യൂണിറ്റ് ആണ് അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ, നമ്പർ ഓഫ് എം പിസ് ആണ് ഉള്ളതെങ്കിൽ, ഈ പറയുന്ന പോലെ എതിർശബ്ദം ഒന്നും ഉണ്ടാവില്ല. അവർ കൊടുത്താൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ പണ്ടത്തെ പോലെ ഇപ്പൊ സ്പീക്കർ നിഷ്പക്ഷനാണെന്നുള്ള അഭിപ്രായം നമുക്ക് പറയാൻ പറ്റില്ല. ആകെ കണ്ടത് ഞാൻ കണ്ടത് നമ്മുടെ പിന്നെ കിരൺ റിജുവിനോട് ഹോം മിനിസ്റ്റർ പങ്കെടുക്കണമെന്ന് രാജ്യസഭ ചെയർമാൻ പറഞ്ഞ ഒരു അവസരം മാത്രമേ ഉള്ളൂ.
0: ശരിക്കും
7: ബാക്കി എല്ലാ സമയത്തും ശരിക്കും വൺ സൈഡഡ് ആണ്, ഭരണപക്ഷത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ.
0: പക്ഷെ അതും ആദ്യമായിട്ട് നമ്മൾ രാജ്യസഭയിൽ കാണുന്നു. വർഷങ്ങൾക്കിപ്പുറം നമ്മൾ കാണുന്നു രാജ്യസഭാ ചെയർമാൻ ആ ഭരണപക്ഷ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയോട് പറയുന്നു.
7: അതെ, അതെന്താ കാരണം, വളരെ സന്തോഷം തോന്നിയൊരു കാരണം എന്തുകൊണ്ടാണ്, അവരൊക്കെ അവരുടെ പവർ എന്താന്നുള്ളത് മനസ്സിലാക്കി വരേണ്ടതാണ്.
0: കറക്റ്റ്.
7: നമ്മൾ പറയില്ലേ ഇന്ദിരാഗാന്ധിനെയും ബാക്കിയുള്ളവരൊക്കെ വരച്ച വരല് നിർത്തിയ ആളായിരുന്നു ടി എൻ ശേഷൻ. അതിനു മുമ്പും പിമ്പും ഇലക്ഷൻ കമ്മീഷണർ ആരാന്നുള്ളത് ഇപ്പോഴും ചോദിക്കണം, നമുക്ക് ആർക്കും മനസ്സിൽ വരില്ല വേറൊരു പേര്. അതാണ് ഈ വ്യത്യാസം. അതായത് നിങ്ങൾ പറയില്ലേ നമ്മളുടെ പവർ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി എന്റെ സ്ഥാനം എന്താണെന്ന് ഉറപ്പുവരുത്തുന്ന ആൾക്കാർ അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ മാത്രം ഇതൊക്കെ നല്ല രസത്തിൽ, അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് മെമ്പർമാരെന്ന തരത്തിൽ തന്നെ ഇത് മുന്നോട്ട് പോകുള്ളൂ. അല്ലാത്തടത്തോളം ഇത് ഇവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് വഴിതിരിച്ചു വിടുക. ഞാൻ പറയാം, എന്തൊക്കെ കാണുന്നു നമ്മൾ പാർലമെന്റിൽ, തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത പല വസ്തുതകളും ഉണ്ട് അതിന്റെ അകത്ത്. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ എടുത്താലും നമുക്കറിയാം, ഗാർഗേനെ സംബന്ധിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഒരു എന്താ പറയുക, ശുദ്ധി കലശം നടത്തി എന്ന പോലെ. അത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളെല്ലാവരും കേരളത്തിന്റെ ഒരു സാമൂഹ്യ പരിസ്ഥിതിയിൽ വെച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ്. കാരണം കേരളത്തിന് അങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം ദൈവതുല്യരായ സാമൂഹ്യ പരിഷ്കർത്താക്കൾ കേരളത്തിന് ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികള്, പിന്നെ നമ്മളെ അയ്യങ്കാളി, അങ്ങനെ പറയുന്ന പലരും. ഇവരുള്ളത് കൊണ്ടാണ് കേരളത്തിന് മാറി നടക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ കേരളം ഇതിനേക്കാളും മോശമായിരുന്നു. മേൽമുണ്ട് ധരിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ടായിരുന്ന സ്ഥലമാണ് കേരളം, അതൊന്നും മറന്നുകൂടാ നമ്മള്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ പോയി നോക്കിയാൽ ഇപ്പോഴും പഴയ കേരളത്തിന്റെ വേറൊരു പതിപ്പാണ് അവിടെ ഉള്ളത്. അവിടെ ഇപ്പോഴും ജാതി മേൽക്കോയ്മയുണ്ട്, തൊട്ടുകൂടായ്മയുണ്ട്. അതുകൊണ്ട് അവർ ചെയ്ത് കൂട്ടുന്നത് മുഴുവൻ അവരുടെ സാമൂഹ്യ പരിസ്ഥിതി പോലും പറ്റാത്ത ആൾക്കാരുണ്ടായിരുന്ന സ്ഥലമാണ് കേരളം, അതൊന്നും മറന്നുകൂടാ നമ്മള്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ പോയി നോക്കിയാൽ ഇപ്പോഴും പഴയ കേരളത്തിന്റെ വേറൊരു പതിപ്പാണ് അവിടെ ഉള്ളത്. അവിടെ ഇപ്പോഴും ജാതി മേൽക്കോയ്മയുണ്ട്,

0: കൃത്യമായിട്ട് പറഞ്ഞു വിളിച്ചാലും സന്തോഷം. എന്തായാലും വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം, ചില വിയോജിപ്പുകൾ നമ്മുടെ ചർച്ചയിലുണ്ടായിരുന്നു അല്ലേ. അപ്പൊ നാളെ മറ്റൊരു രാഷ്ട്രീയ വിഷയവുമായിട്ട് കേൾക്കാം. സന്തോഷം, സ്നേഹം.
1: Let's talk with Mini Padma.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: പ്രസംഗിച്ച വേദി ശുദ്ധീകരിച്ചു. ബിജെപിക്കെതിരെ ഗുരുതര ആരോപണവുമായി മല്ലികാർജ്ജുന ഖാർഗെ. മല്ലികാർജ്ജുന ഖാർഗെ അപമാനിതനായ സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം. വന്ദേമാതരത്തിൽ കേരളത്തിന് വ്യക്തവും ശക്തവുമായ നിലപാടുണ്ടെന്ന് മുഖ്യമന്ത്രി. മെസ്സി വിവാദം, റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തൽ, അന്വേഷണം ഉടനെന്ന് വി ഡി സതീശൻ. ഇഡി ആക്രമിച്ച കേസ് സർക്കാരിനും ഇഡിക്കും ഹൈക്കോടതിയിൽ തിരിച്ചടി. ചെങ്കോട്ട സ്ഫോടനം, പിന്നിൽ അൽ ഖൈദ ഉപസംഘടനയെന്ന് യു എൻ രക്ഷാസമിതി റിപ്പോർട്ട്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ 18-ാം ദിവസമായി ഇന്ന് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ച ശേഷം ലോക്സഭ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാതെ പിരിയുകയായിരുന്നു. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ ചർച്ചയില്ലാതെയാണ് ലോക്സഭ പിരിഞ്ഞത്. നീറ്റ് പരീക്ഷാക്രമക്കേടിലെ പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. 17 ദിവസമായി സഭയിൽ ഹാജരാകാതിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ എത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭയിൽ എത്തിയിരുന്നു. പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ദിനം ലോക്സഭാ സ്പീക്കർ നടത്തിയ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത് ഡി എം കെ എം പി കനിമൊഴി. ഇന്ത്യാ സഖ്യം ചായ സൽക്കാരം ബഹിഷ്കരിച്ചിരുന്നു. അമിത്ഷായുടെ കൂടെ ഇരിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ് ചായ സൽക്കാരം ബഹിഷ്കരിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ എം പി. കനിമൊഴി പങ്കെടുത്തതിനെക്കുറിച്ച് അറിയില്ലെന്നും കെ സി. സ്പീക്കറുടെ ചായ സൽക്കാരം രാഹുൽഗാന്ധി നേരത്തെ തന്നെ ബഹിഷ്കരിച്ചിരുന്നു. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വിളിച്ചെങ്കിലും വരുന്നില്ലെന്ന് രാഹുൽ അറിയിക്കുകയായിരുന്നു. താൻ പ്രസംഗിച്ച വേദി ബിജെപി പ്രവർത്തകർ ശുദ്ധീകരിച്ചെന്ന ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. താൻ ദളിതനായതുകൊണ്ടാണ് ശുദ്ധികലശം നടത്തിയതെന്നും രാജ്യത്തിപ്പോഴും തൊട്ടുകൂടായ്മയുണ്ടെന്നും ഖാർഗെ രാജ്യസഭയിൽ പറഞ്ഞു. ഓഗസ്റ്റ് 8-നാണ് ഹൽദ്വാനിയിലെ രാംലീല മൈതാനത്ത് ഖാർഗെ റാലിയിൽ പങ്കെടുത്തത്. തൊട്ടുകൂടായ്മ സംസ്കാരം ബിജെപിക്കില്ലെന്നും വിഷയം ഗൌരവമായി അന്വേഷിക്കുമെന്നും കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ മറുപടി നൽകി. സംഭവത്തെ അപലപിച്ച കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ ഇതിനു പിന്നിൽ ബിജെപി പ്രവർത്തകരാണെന്ന ആരോപണം നിഷേധിച്ചു. ഇത്തരം പ്രവർത്തികളെ പാർട്ടി അംഗീകരിക്കില്ല. വികാരം വ്രണപ്പെട്ടതിൽ ഖേദമുണ്ട്. സംഭവത്തെക്കുറിച്ച് ദേശീയ അധ്യക്ഷൻ വിശദമായി അന്വേഷിക്കുമെന്നും ജെ പി നഡ്ഡ. ഖാർഗെയെ അപമാനിക്കുന്നത് സഭയിലുള്ള എല്ലാവരെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ അപമാനിതനായ സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിച്ച കോൺഗ്രസ്. നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം. വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് മാപ്പ് പറയണമെന്നാണ് ആവശ്യമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. രാജ്യസഭയിൽ സിപിഎം അംഗം ഡോക്ടർ ജോൺ ബ്രിട്ടാസിനെതിരെ ലുങ്കിവാല പരാമർശം നടത്തിയ ബിജെപി എംപി സുഷ്മിത ദേവ് വിഡ്ഢിയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തനിക്കെതിരെ മുൻപ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ലുങ്കിവാല പരാമർശം നടത്തിയിരുന്നു. ആ പരാമർശം നടത്തിയ ജയറാം രമേശും വിഡ്ഢിയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. വന്ദേമാതരം വിവാദത്തിൽ കേരള സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വന്ദേമാതരം വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് ഓഗസ്റ്റ് 15 വ്യക്തമാകുമെന്നും മുഖ്യമന്ത്രി. പാസാക്കിയ നിയമത്തിൽ വന്ദേമാതരം മുഴുവൻ ആലപിക്കണമെന്നാണ്. അധിക്ഷേപിക്കുകയോ പാടാതിരിക്കുകയോ ചെയ്താൽ 3 വർഷം തടവ് എന്നാണ് നിയമത്തിൽ പറയുന്നത്. എന്നാൽ കോൺഗ്രസ് നയിക്കുന്ന സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട്. അതനുസരിച്ചേ കാര്യങ്ങൾ ചെയ്യൂ എന്ന് മുഖ്യമന്ത്രി. എം ഡി എം എ കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന വാർത്ത തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ ആളെ തനിക്കറിയാമെങ്കിലും അയാൾ തന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ലെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തനിക്ക് സോഷ്യൽ മീഡിയ ടീമോ അതിനൊരു കോർഡിനേറ്ററോ ഇല്ല. അറസ്റ്റിലായ 2 പേരെ തനിക്കറിയാം. അതിലൊരാൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം ഉൾക്കൊള്ളുന്ന സോഷ്യൽ മീഡിയ വാർത്താ കാർഡുകൾ മെറ്റ നീക്കം ചെയ്യുന്നുവെന്ന ആരോപണത്തിലും മുഖ്യമന്ത്രിയുടെ മറുപടി. തന്റെ നിർദ്ദേശപ്രകാരമല്ല വാർത്തകൾ നീക്കുന്നത്. അത്തരത്തിലൊരു സ്വാധീനം തനിക്ക് മെറ്റയിലുണ്ടെന്ന് കരുതുന്നുണ്ടോ എന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ചോദിച്ചു. മെറ്റയുടെ നിലപാടിനെതിരെ അതാത് മാധ്യമ സ്ഥാപനങ്ങൾ പരാതിപ്പെടണമെന്നും സർക്കാർ അവർക്കൊപ്പം നിൽക്കുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മെസ്സി തട്ടിപ്പ് വിവാദത്തിൽ കായിക വകുപ്പിന്റെ റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങളെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്പോൺസറെ തീരുമാനിച്ചതിൽ ചട്ടലംഘനം. സ്പോൺസർ പണം സമാഹരിച്ചത് അന്വേഷിക്കും. ജി എസ് ടി തട്ടിപ്പ് നടന്നതായി കണ്ടുപിടിച്ചിട്ടുണ്ട്. സർക്കാരിന് നഷ്ടമായ തുക ഈടാക്കും. എല്ലാ കാര്യങ്ങളിലും ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി. മുൻ സർക്കാരിന് വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ആകില്ല. സർക്കാർ ഇതിന്റെ ഭാഗമല്ലേ? അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി എഗ്രിമെന്റ് വയ്ക്കാൻ സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി കൊടുത്തതിന്റെ പ്രൊസീജിയർ എന്തായിരുന്നു? എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിച്ചിരുന്നു. വിപണി മൂല്യനിർണയമോ സാമ്പത്തിക ശേഷിയോ ഫണ്ടിന്റെ സ്രോതസ്സോ ഒന്നും പരിഗണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഫുട്ബോൾ ഇതിഹാസ മെസ്സിയെയും അർജന്റീനിയൻ ടീമിനെയും കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ സ്പോൺസറെ പിന്തുണച്ച് മുൻ LDF സർക്കാർ നടത്തിയ ഇടപെടലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പിഴ ഒഴിവാക്കാൻ മുൻ സർക്കാർ നയതന്ത്ര ഇടപെടലുകൾ നടത്തിയതിന്റെ തെളിവാണ് പുറത്തുവന്നത്. അർജന്റീനയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിക്ക് സംസ്ഥാന സർക്കാർ കത്തയച്ചിരുന്നു. ഫുട്ബോൾ ടീമിന്റെ വരവ് കേരള സർക്കാർ ഉൾപ്പെട്ട ത്രികക്ഷി ഡീലെന്ന് സമ്മതിക്കുന്നതാണ് കത്ത്. ലിയോണൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിക്കാൻ നടത്തിയ നീക്കങ്ങളിൽ സർക്കാർ ഖജനാവിന് നഷ്ടമില്ലെന്ന മുൻമന്ത്രി വി അബ്ദുറഹ്മാന്റെ വാദം തെറ്റെന്ന് തെളിയിച്ച് നിയമസഭാ രേഖ. അർജന്റീനിയൻ ടീമിനെ ക്ഷണിക്കാനെന്ന പേരിൽ സ്പെയിൻ സന്ദർശിച്ച വകയിൽ 13 ലക്ഷം രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് ചിലവായത്. നജീബ് കാന്തപുരം MLA ചോദ്യത്തിന് മുൻമന്ത്രി അബ്ദുറഹ്മാൻ തന്നെയാണ് മറുപടി നൽകിയിരുന്നത്. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സർക്കാരിനും ED ഹൈക്കോടതിയിൽ തിരിച്ചടി. 9 പ്രതി ഹരീഷ് കുമാറിന്റെ ജാമ്യം റദ്ദാക്കില്ലെന്ന് കോടതി അറിയിച്ചു. തിരുവനന്തപുരം സെഷൻസ് കോടതി വിധിയിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. മറ്റ് 24 പ്രതികൾക്കും ജാമ്യം ലഭിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. മുട്ടിൽ മരംമുറി കേസിലെ വഞ്ചനാക്കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർ വീണ്ടും ഹാജരാകണമെന്ന് കോടതി. ഈ മാസം 18 ഹാജരാകാൻ നിർദ്ദേശം. അന്ന് കുറ്റങ്ങൾ വായിച്ചു കേൾപ്പിക്കും. ഇന്ന് കോടതിയിലെത്തിയതോടെ 1 പ്രതി റോജി അഗസ്റ്റിനെതിരായ ജാമ്യമില്ലാ വാറന്റ് പിൻവലിച്ചിരുന്നു. കേസിൽ തുടർച്ചയായി ഹാജരാകാതിരുന്നതിന് പ്രതികൾക്കെതിരെ കോടതി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. NSS വിഷയത്തിൽ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ വീണ്ടും മുൻമന്ത്രിയും NSS ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മുൻ അംഗവുമായ KB ഗണേഷ് കുമാർ. ഏകാധിപത്യപരവും ജനാധിപത്യ വിരുദ്ധവും സ്വജന പക്ഷപാതപരവുമായ നിലയിൽ NSSനെ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ലെന്ന് ജനറൽ സെക്രട്ടറിയോട് തന്നെ മുൻപും പറഞ്ഞിട്ടുണ്ടെന്നും അന്നും ഇന്നും എന്നും പറയാനുള്ളത് പറഞ്ഞാണ് ശീലമെന്നും ഗണേഷ് കുമാർ. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കം. പള്ളികൾ ഏറ്റെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പള്ളികളുടെ പോലീസ് സംരക്ഷണവും കോടതി റദ്ദാക്കി. യാക്കോബായ സഭ നൽകിയ അപ്പീലിലാണ് നടപടി. സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു വധക്കേസ് പ്രതികൾ കോടതിയിൽ ഹാജരായി. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് വിചാരണ കോടതിയിൽ ഹാജരായത്. സവർക്കർ ചോദ്യവിവാദം. അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടി സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. സർക്കാരിന്റെ അധികാരത്തിൽ ഇടപെടില്ലെന്ന് ഹൈക്കോടതി. സർക്കാരിന്റെ നടപടിയെടുക്കാം. സസ്പെൻഷൻ സാഹചര്യം വിശദീകരിക്കണമെന്ന് കോടതി. ഫ്രീഡം ക്വിസിലെ സവർക്കർ വിവാദത്തിൽ സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് പള്ളത്തടുക്ക AP സ്കൂളിലെ അധ്യാപകൻ ഗുരുപ്രസാദാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ CBI കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരെ തെരഞ്ഞെടുക്കാൻ വ്യക്തമായ മാനദണ്ഡങ്ങളില്ല. നിയമനം നടക്കുന്നത് നിലവിലെ ഉദ്യോഗസ്ഥരുടെ പരിചയക്കാരുടെ ശുപാർശയിൽ മാത്രം. ഈ നിയമന രീതിയാണ് ചോദ്യപേപ്പർ ചോർച്ചയിലേക്ക് നയിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ അൽഖയ്ദ ഉപസംഘടനയെന്ന UN റിപ്പോർട്ട്. അൽഖയ്ദ ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് UN സുരക്ഷാ സമിതി നിരീക്ഷണ സംഘം അറിയിച്ചു. ആക്രമണവുമായി 10 പേർക്ക് ബന്ധമെന്നും കണ്ടെത്തൽ. ബംഗ്ലാദേശിൽ ഭീകരസെല്ലുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായി മുന്നറിയിപ്പ്. അൽഖയ്ദയും IS രാസ ജൈവ ആയുധങ്ങൾ ഉന്നമിടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പൈലറ്റ് മയക്കുമരുന്ന് കഴിച്ച സംഭവം. കർശന നടപടിയുമായി എയർ ഇന്ത്യ. പൈലറ്റുമാർക്കെല്ലാം നിർബന്ധിത ലഹരി പരിശോധന. ഇതുമായി ബന്ധപ്പെട്ട എയർ ഇന്ത്യ ഉത്തരവ് പുറത്തിറങ്ങി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണ കാലാവധി അവസാനിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന സൂചന നൽകി ഇറാൻ. വെടിനിർത്തൽ ധാരണ തുടരാൻ സമ്മതിച്ചെന്ന റിപ്പോർട്ടുകൾ ഇറാൻ തള്ളി. മിസൈൽ ആക്രമണം ഭയന്നാണ് നാറ്റോ ഉച്ചകോടിക്കെത്തിയ ട്രംപ് വിമാനം മാറിക്കയറിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയും ഇറാനെയും ചർച്ചകളിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം. എന്നാൽ ഹോർമുസിൽ US പൂർണ്ണ നിയന്ത്രണമുണ്ടെന്ന് ട്രംപ് ആവർത്തിക്കുകയാണ്. ഇറാനെതിരെ നാവിക ഉപരോധം തുടരുമെന്നും ട്രംപ്. ഹോർമുസ് കടലിടുക്ക് അടിയന്തരമായി പൂർണ്ണ തോതിൽ തുറക്കേണ്ടതുണ്ടെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ മുന്നറിയിപ്പുമുണ്ട്. വാർഷിക വാടക ഒറ്റത്തവണയായി നൽകുന്നതിന് പകരം 12 മാസം വരെ തവണകളായി അടയ്ക്കാൻ അവസരമൊരുക്കുന്ന റെൻനൌ പേ ലേറ്റർ സംവിധാനം അടുത്ത മാസം ദുബായിൽ നിലവിൽ വന്നേക്കുമെന്ന് റിപ്പോർട്ട്. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റും പ്രാദേശിക ബാങ്കും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുക. പദ്ധതി നടപ്പാകുന്നതോടെ താമസക്കാർക്ക് വീടിന്റെ വാർഷിക വാടക താങ്ങാനാകുന്ന രീതിയിൽ മാസത്തവണകളായി അടയ്ക്കാൻ കഴിയും. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഡിജിറ്റൽ ഹെൽത്ത് കെയർ ട്രാൻസ്ഫോർമേഷൻ ഇനീഷ്യേറ്റീവ് ബോർഡിലേക്ക് ഡോക്ടർ ഷംഷീർ വയലി. ഡിജിറ്റൽ ഹെൽത്ത്, ആരോഗ്യ ഡേറ്റ, AI അധിഷ്ഠിത പരിചരണ മാതൃകകൾ എന്നിവയിൽ ആഗോള സഹകരണത്തിന് നേതൃത്വം നൽകുന്ന സമിതിയിലാണ് ബുർജിൽ ഹോൾഡിംഗ്സ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീർ വയലിനെ ലോക സാമ്പത്തിക ഫോറം നാമനിർദ്ദേശം ചെയ്തത്. യുവേഫ സൂപ്പർ കപ്പ് കിരീടം നിലനിർത്തി ഫ്രഞ്ച് ക്ലബ് പി എസ് ജി. ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ പി എസ് ജിയും ആസ്റ്റൺവില്ലയുമാണ് കിരീടത്തിനായി ഏറ്റുമുട്ടിയത്. ഓസ്ട്രേലിയ സാൽസ്ബർഗിൽ നടന്ന പോരാട്ടത്തിൽ ആസ്റ്റൺവില്ലയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പി എസ് ജി തുടർച്ചയായ രണ്ടാം തവണയും കിരീടം നേടിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
3: ഓരോ തുള്ളി രക്തവും ഒരു ജീവന്റെ പ്രതീക്ഷയാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസിന്റെ ഭാഗമായി കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ദുബായിയുടെ സഹകരണത്തോടെ FOA Events LLC സംഘടിപ്പിക്കുന്നു മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്. ഈ വരുന്ന ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ അൽ ജദ്ദാഫിലുള്ള DHA ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടക്കുന്ന ഈ മഹത്തായ സംരംഭത്തിൽ നിങ്ങളും പങ്കാളികളാകൂ. ഫോർ രജിസ്ട്രേഷൻ വിസിറ്റ് FOAEventsLLC.com/registration അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ megabloodnation@gmail.com. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 0569622187 0563873299.
4: Time check.
5: Brought to you by Ozone Cargo.
6: Good evening. Studio clock-il ippol samayam 5 mani kazhinju 13 minute.
4: Time check.
5: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
5: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിയുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 55%.
4: Weather update.
5: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ്എം. അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് എത്രയായി, 18 മിനിറ്റ്. യെസ്, 5 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും ഓഫീസിൽ നിന്നൊക്കെ പതിയെ ഇറങ്ങി വീട്ടിലേക്കുള്ള ഒരു യാത്ര ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പോകുന്ന വഴിയിൽ തരം കിട്ടിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് ഒരു ചെറിയ ചായ അല്ലെങ്കിൽ ഒരു കോഫി ആൻഡ് യെസ്, ഇങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. പ്രത്യേകിച്ചും ഈ ഒരു ചൂടുകാലമായതുകൊണ്ട് പൊതുവേ നമ്മുടെ ഈ ചായ കുടി അല്ലെങ്കിൽ പുറത്തിറങ്ങി കുറച്ചു നേരം സൊറ പറഞ്ഞുള്ള ആ ഒരു നൃത്തം കാര്യങ്ങളൊക്കെ തന്നെ കുറവായിരിക്കും. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത്തരം മൊമെന്റുകൾ നമ്മുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ നമ്മുടെ മടി കാരണം അത് ഒഴിവാക്കരുത് എന്നുള്ളതാണ് കേട്ടോ. കാരണം ഏറ്റവും വിലമതിക്കുന്ന പല ആശയങ്ങളും നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കൂടിക്കാഴ്ചകളിലും ചെറിയ കൂടിച്ചേരലുകളിലും ഒക്കെ ആയിരിക്കുമല്ലോ. എനിവേ, എന്തായാലും നമ്മളിങ്ങനെ പതിയെ പതിയെ ഓഗസ്റ്റ് മാസത്തിൻ്റെ ഒരു പകുതിയിലേക്ക് അടുക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 24 അല്ലെങ്കിൽ 25 ആ ഒരു ഡേറ്റ്സിലായിട്ട് സുഹൈൽ നക്ഷത്രത്തെ കാണും. അത് കഴിഞ്ഞാൽ ക്രമേണ ആ ഒരു പകലിൻ്റെ ദൈർഘ്യമൊക്കെ കുറഞ്ഞ് പതിയെ ചൂടൊക്കെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് ഏറെക്കുറെ ഒരു ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കംപ്ലീറ്റ്ലി വിൻ്ററിലേക്ക് സ്റ്റെപ്പിൻ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാലാവസ്ഥ പരിപാടിയൊക്കെ. അപ്പോൾ എന്തായാലും ഈ വിൻ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാ UAE നിവാസികളും ഏറ്റവും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന കാര്യങ്ങളിലൊന്നാണ് ദുബായിലെ ഫിറ്റ്നസ് ചാലഞ്ച് അല്ലേ. 2026 ദുബായ് ഫിറ്റ്നസ് ചാലഞ്ചിനുള്ള ഡേറ്റ്സ് അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആൻഡ് ആ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു മാസ കാലയളവിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഫിറ്റ്നസ് ആഘോഷം അതിൻ്റെ അവസാനത്തിൽ ദുബായ് റണ്ണോടുകൂടി നമ്മൾ അതിന് അവസാനം കുറിക്കുകയും ആൻഡ് അത്രയധികം ആളുകൾ ഒന്നിച്ചു ചേരുന്ന ഒരു മഹാ ആഘോഷം തന്നെ. അപ്പോൾ UAE നിവാസികൾ കാത്തിരിക്കുന്ന ആ ഒരു ജനപ്രിയ ആരോഗ്യ കായിക മാമാകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ പലതരത്തിലുള്ള കാർണിവലുകൾ പലതരത്തിലുള്ള സെലിബ്രേഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ജനങ്ങളുടെ ജീവിത രീതിയെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് അവർക്ക് ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ആരോഗ്യ ബോധത്തിന് വേണ്ടിയിട്ട് അതിന് വേണ്ടുന്ന സന്ദേശങ്ങൾ പകർന്നുകൊണ്ടുള്ള ഇത്തരം ഒരു ഇനിഷ്യേറ്റീവ് അത് ദുബായിൽ മാത്രമേ കാണൂ. ദുബായ് ഫിറ്റ്നസ് ചാലഞ്ച് ആണത്. അപ്പോൾ 2026 ദുബായ് ഫിറ്റ്നസ് ചാലഞ്ചിൻ്റെ ഡേറ്റ്സ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒക്ടോബർ 31 മുതൽ നവംബർ 29 വരെ ഇത് നടക്കും എന്നാണ് ഇപ്പോൾ ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചിട്ടുള്ളത് കേട്ടോ. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ദുബായിലെ താമസക്കാരാവട്ടെ അല്ലെങ്കിൽ വിസിറ്റേഴ്സായിട്ട് ഇവിടെ വരുന്നവർക്കാവട്ടെ ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടി പറ്റും. ആൻഡ് ഫിറ്റ്നസ് വില്ലേജുകൾ വരും ആൻഡ് പലയിടങ്ങളിൽ ഇപ്പോൾ കൈറ്റ് ബീച്ചിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫിറ്റ്നസ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറേയധികം പരിപാടികൾ വരുന്നു. അത്രയധികം ആക്ടിവേഷൻസും ആക്ടിവിറ്റീസും നടക്കുന്നു. അങ്ങനെ നമ്മുടെ ആരോഗ്യത്തിന് പുതിയൊരു ദിശാബോധം നൽകാൻ വേണ്ടിയിട്ടുള്ള ദിവസങ്ങളാണ് ശരിക്കും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വർഷത്തേത് ഒക്ടോബർ 31 മുതൽ നവംബർ 29 വരെ കേട്ടോ. അതിനിടയിൽ എനിക്ക് തോന്നുന്നു ഒക്ടോബർ മിഡോടുകൂടി ഗ്ലോബൽ വില്ലേജും തുടക്കുന്നുണ്ടെന്ന്. കാരണം കഴിഞ്ഞ സീസൺ ആക്ച്വലി ഗ്ലോബൽ വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം കുറേയധികം കെയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പ്രത്യേകിച്ചും ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു സംഘർഷവും കാര്യങ്ങളും ഒക്കെ കാരണം ഗ്ലോബൽ വില്ലേജിൻ്റെ നല്ല എക്സ്പ്ലോർ ചെയ്യേണ്ട കുറേയധികം ദിവസങ്ങൾ നമുക്ക് മിസ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതുകൊണ്ട് അതിൻ്റെ ക്ഷീണം എല്ലാം തീർത്തുകൊണ്ട് അതിൻ്റെ 31st എഡിഷനിലെ ഗ്ലോബൽ വില്ലേജിന് വേണ്ടിയിട്ടുള്ള കിയോസ്കുകളുടെയൊക്കെ ആ ഒരു ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് മേ ബി ഓൾസോ കമ്മിങ് ബാക്ക് വെരി വെരി സൂണർ വെരി സ്ട്രോങ്ങർ അല്ലേ. എന്തായാലും ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്കൊക്കെ കേട്ട് ഓടി തിരിച്ചു വരാം. ആ സമയത്ത് അടുത്ത ആഴ്ചത്തെ ഏറ്റവും വലിയ ആഘോഷം ഓണത്തിന് തൊട്ട് മുൻപുള്ള നമ്മുടെ ആഘോഷങ്ങളുടെ കൊടി കയറുന്നത് ഖലീഫ മൂവിയോടെ ആയിരിക്കും. അപ്പോൾ ഖലീഫയുടെ ടിക്കറ്റ്സ് ഞാൻ തരാം. ഒരു പാട്ട് കേട്ട് ഓടി തിരിച്ചു വാ. ആസിഫാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
1: Hello Abu Dhabi, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
2: ഹോം 92.2 FM-ന്റെ അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശവജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
1: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
2: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
7: അമ്മാണെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാടെ.
8: ശ്രദ്ധിക്കണ്ട.
7: എടാ മോനെ, പോയടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
9: അണ്ണം പേടിക്കണ്ടടാ,
10: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
7: അമ്പാടെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട പാടെ.
8: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഓൾറൈറ്റ്, ബാക്ക് ടു ഹോമിൽ നിങ്ങൾക്കിതാ ഞാൻ തരികയാണ് അടുത്തയാഴ്ച റിലീസാവുന്ന മലയാളത്തിലെ ഈ വർഷത്തെ ഏറ്റവും ആന്റിസിപ്പേറ്റഡ് ചിത്രങ്ങളിലൊന്ന് ഖലീഫയുടെ കപ്പിൾ ഇൻവൈറ്റ്സ്. ഈ ഒരു ഓണക്കാലം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജ് ഖലീഫയായി തിയേറ്ററുകളിലേക്ക് വരികയാണ്. ശരിക്കും പൃഥ്വിരാജ് മാത്രമല്ല, ഈ ഒരു സിനിമയുടെ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ, കാസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ, നമുക്ക് വ്യക്തമായിരിക്കുന്ന കാസ്റ്റുകൾ അനുസരിച്ച് ഇപ്പോൾ ലാലേട്ടൻ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയു ചെയ്യുന്നുണ്ട്, ഇന്ദ്രൻ സാറുണ്ട്. പക്ഷേ ഇതിൻ്റെ IMDB ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ടോവിനോ ഉൾപ്പെടെ ബോളിവുഡ് താരം നീൽ നിതിൻ മുകേഷ് ഉൾപ്പെടെയുള്ള നീൽ നിതിൻ മുകേഷിനെ മനസ്സിലായില്ലേ, നമ്മുടെ വിജയുടെ കത്തിയിലെ വില്ലൻ. അപ്പോൾ പുള്ളിക്കാരനുൾപ്പെടെ കുറേ പേര് ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഖലീഫ കാണാൻ ഓൾറെഡി എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് എല്ലാവരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം സിനിമയിലെ കുറേ ട്രാക്കുകളൊക്കെ ജെയ്ക്സ് ബിജോയ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് കംപ്ലീറ്റ് ഒരു ഫെസ്റ്റിവൽ മൂഡിൽ വൈശാഖ് ഒരുക്കിയിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പോക്കിരി രാജ എങ്ങനെയായിരുന്നു മമ്മൂട്ടി ഫാൻസിന്, അതുപോലെ പുലിമുരുകൻ എങ്ങനെയായിരുന്നു മോഹൻലാൽ ഫാൻസിന്, അതേപോലെ തന്നെയായിരിക്കും പൃഥ്വിരാജ് ഫാൻസിന് വേണ്ടിയിട്ടുള്ളൊരു പവർ പാക്ഡ് പടം തന്നെയായിരിക്കും. അദ്ദേഹത്തിന് മാത്രമല്ല എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ടുള്ള സിനിമയായിരിക്കും ഖലീഫ. സോ ഖലീഫയ്ക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് തരാനായിട്ട് ഞാൻ ഈ ഒരു ആഴ്ച മുഴുവൻ എടുത്ത് വെച്ചിരിക്കുന്ന കോണ്ടസ്റ്റുകൾ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ചില ഗാങ്സ്റ്ററുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഖലീഫ ഓഫ് കോഴ്സ് അനൗൺസ്മെന്റ് പോസ്റ്ററിൽ നിന്നും ട്രെയിലറിൽ നിന്നും ഒക്കെ നമുക്ക് ട്രെയിലർ വന്നിട്ടില്ല, പക്ഷേ ആ അനൗൺസ്മെന്റ് പോസ്റ്റർ തന്നെ കുറച്ചൊരു ഇലാബറേറ്റഡ് വേർഷൻ ആയിരുന്നു പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. സോ അതിൽ നിന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്, ഇതൊരു പക്ക ഗാങ്സ്റ്റർ മൂവി തന്നെയാണ് ആൻഡ് ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയോ കഥകളാണെന്ന്. അപ്പോൾ മലയാള സിനിമയിൽ വന്നിട്ടുള്ള ഇത്തരത്തിൽ എണ്ണം പറഞ്ഞ ഗാങ്സ്റ്റർ സിനിമകളിൽ നിന്നാണ് നമ്മൾ ചോദ്യം കണ്ടെത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗോൾഡ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഗോൾഡ് ബിസ്ക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാളത്തിൽ വന്ന സിനിമകൾ, പ്രത്യേകിച്ചും ആ സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ബിസ്ക്കറ്റ് കച്ചവടക്കാരനായ ഒരു സാഗറിനെ കുറിച്ചിട്ടായിരിക്കും. ഈ സാഗറിനെ അധോലോക കോളങ്ങളിൽ അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാൻ ചോദിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വരവല്ല, ഇദ്ദേഹം ആക്ച്വലി രണ്ട് തവണ മലയാള സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത് അമൽ നീരജ് സംവിധാനം ചെയ്ത് ആ കഥാപാത്രത്തിൻ്റെ പേരിൽ തന്നെ ഒരു സിനിമയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യമായി ഈ ബിസ്ക്കറ്റ് കച്ചവടക്കാരനായ സാഗർ നമുക്ക് മുന്നിലേക്ക് എത്തിയ ആ ചിത്രം ഏത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കെ മധു സംവിധാനം ചെയ്ത, എസ് എൻ സ്വാമി എഴുതിയ ആ ഒരു ചിത്രം 1987 പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിലെ സുരേഷ് ഗോപിയുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ശേഖരൻകുട്ടി, ഉയ്യോ എജ്ജാതി വില്ലൻ അല്ലേ. അപ്പോൾ ആ ഒരു സൗഹൃദത്തിൻ്റെയും ചതിയുടെയും അതോടൊപ്പം തന്നെ എന്താ പറയുന്നത് കോൾ ബ്ലഡഡ് കംപ്ലീറ്റ് അധോലോക കളികളും കഥകളും ഒക്കെ പറഞ്ഞ ഒരു ചിത്രമായിരുന്നു സാഗർ എന്ന ബിസ്ക്കറ്റ് കച്ചവടക്കാരൻ്റെ കഷ്ടപ്പാടിൻ്റെ കഥകൾ പറഞ്ഞ ആ ഒരു ഗാങ്സ്റ്റർ മൂവി. ഏതാണെന്ന് മനസ്സിലായെങ്കിൽ പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ. ഉത്തരങ്ങൾ അയക്കുന്നതിനൊരു ഫോർമാറ്റ് കൂടിയുണ്ട്, HT space the right answer space നിങ്ങളുടെ പേര് ചോദ്യ നമ്പർ 0585829220. ഞാൻ പറഞ്ഞത് ബിസ്ക്കറ്റ് കച്ചവടക്കാരനായ സാഗർ സിനിമയിലേക്ക് വന്ന രണ്ടാമത്തെ വരവല്ല കേട്ടോ. ഇവിടെ കുറേ പേര് 2006, 2007, 2008 പുറത്തുവന്നൊരു സിനിമ, നമ്മുടെ അമൽ നീരജ് സംവിധാനം ചെയ്തൊരു സിനിമയുടെ പേര് അയച്ചു തരുന്നുണ്ട്. അതല്ല ഞാൻ ചോദിച്ചത്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വരവ് മലയാള സിനിമയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വരവ് 1987 കെ മധു സംവിധാനം ചെയ്ത, എസ് എൻ സ്വാമി എഴുതിയ ആ സിനിമയെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. പെട്ടെന്ന് ഉത്തരങ്ങളിലേക്ക്, HT space the right answer space നിങ്ങളുടെ പേര്, 0585829220.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: All right, let's have a look onto the roads. ഈ സമയത്ത് ട്രാഫിക് പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ ദുബായുടെ ഇന്നർ റോഡ്സിൽ കുറച്ചധികം ട്രാഫിക് കഞ്ചഷൻസ് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സാധാരണ ദിവസങ്ങളെ, സാധാരണ വീക്ക് ഡേയ്സിനെ അപേക്ഷിച്ച് പതിവില്ലാത്ത വിധം കുറേയധികം റോഡ്സ് കഞ്ചസ്റ്റഡ് ആണ് കേട്ടോ. എസ്പെഷ്യലി ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൻ്റെ തന്നെ ഒരു JVT ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ, നമ്മൾ ആ ഒരു ഫുർജാൻ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഡിസ്കവറി ഗാർഡൻസ് ഭാഗത്ത് നിന്നൊക്കെ കണക്ട് ചെയ്ത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലേക്ക് വരുന്നവർക്ക് കുറേയധികം സമയത്തേക്കുള്ള ഒരു ഡിലേ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിൽ ഏറെക്കുറെ അറേബ്യൻ റാഞ്ചസിൻ്റെ ഭാഗം എത്തുന്നവരേക്കും ആ ഒരു ട്രാഫിക് കഞ്ചഷൻസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത്. അവിടെ മാത്രമല്ല, അൽഖേൽ റോഡിലേക്ക് ഇപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് JVC ഭാഗത്ത് നിന്നൊക്കെ അൽഖേൽ റോഡ് എടുക്കുന്നവർക്ക് അവിടെ തന്നെ കുറേയധികം നേരത്തെ ഡിലേ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ് കമ്മിങ് ഓൺ ടു അതർ മേജർ ഏരിയാസ്, അൽഖൂസ് ഫോർത്ത് ഭാഗത്തായിട്ട് അവിടെ ഒരു 3 ആക്സിഡൻറ്റുകൾ ബാക്ക് ടു ബാക്ക് സംഭവിച്ചിട്ട് ഓൾമോസ്റ്റ് അല്ലസേൽ സ്ട്രീറ്റിൻ്റെ ഒരു ഭാഗങ്ങൾ കംപ്ലീറ്റ്ലി പാക്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അൽഖൂസ് ഫോർത്ത് ഭാഗത്തായിട്ട് 2 ആക്സിഡൻറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ സെക്കൻഡ് ഭാഗത്തായിട്ടും അല്ലസേൽ സ്ട്രീറ്റിൽ ഒരു 2 ആക്സിഡൻറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു എൻറ്റയർ സ്ട്രെച്ച് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡ് ആണ് കേട്ടോ. ആൻഡ് കമ്മിങ് ഓൺ ടു അതർ മേജർ റോഡ്സ്, ഊദുമേത്ത റോഡിലൊരു കഞ്ചഷൻ, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ആൻ ആക്സിഡൻറ്റ് അൺഫോർച്ചുനേറ്റ്ലി ഹാപ്പൻഡ് റൈറ്റ് നിയർ ടു ദുബായ് ക്രീക്ക്. അവിടെ മുതൽ ബൂക്കുതർ ഇൻ്റർചേഞ്ച് വരെ ഊദുമേത്ത റോഡ് നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് ആണ്. ആൻഡ് അൽഖേൽ സ്ട്രീറ്റിലും ക്രീക്ക് ഭാഗത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് ദുബായ് ഷാർജ റോഡ്സിലേക്ക് വരികയാണെങ്കിൽ എത്തിഹാദ് ചോൾ റോഡിൽ യൂഷ്വൽ ട്രാഫിക് കഞ്ചഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലും നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് തന്നെയാണ്.
3: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
5: You are listening to Back to Home with Asif.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ്എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് കോൾ 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: ഹൃദയഹാരിയായ മറ്റൊരു കുടുംബ ചിത്രവുമായി ഈ ഓണക്കാലത്ത് നിവിൻ പോളി എത്തുന്നു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് പ്രേമലവും തണ്ണീർമത്തൻ ദിനങ്ങളും ഒരുക്കിയ ജനപ്രിയ സംവിധായകൻ ഗിരീഷ് ഏടി ഒരുക്കുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: കിട്ടിയണ്ടിരുന്നാൽ നമ്മൾ നിർത്തി പോകേണ്ടിരുന്നാൽ അത് കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് പ്ലാൻഡ് ആയിട്ട് തന്നെ ദൈവം നമുക്ക് കൊണ്ടുതരും.
0: നിവിൻ പോളിക്കൊപ്പം നായികയായി മമിതാ ബൈജുവും സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ശ്രീജ തുടങ്ങി ഒരു വലിയ താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നു സൂപ്പർ ഹിറ്റ് ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു,
3: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
2: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ചറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
0: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
2: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic, Advanced Scan, Assured Future.
4: You're listening to Home 92.2 FM. Home is a feeling.

0: ചില കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് മനസ്സിൽ വല്ലാത്ത കൊതി തോന്നും. അത് ഭക്ഷണങ്ങളെ കുറിച്ച് കേൾക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് ആഗ്രഹം തോന്നുന്ന, നമുക്ക് ഏറ്റവും ഉണ്ടാവണമെന്ന് കരുതുന്ന ചില മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങളെ കുറിച്ചല്ല, പക്ഷെ ചില സൗകര്യങ്ങളെ കുറിച്ച്, ചില ജീവിത രീതികളെ കുറിച്ച്, ജോലി രീതികളെ കുറിച്ചൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു അസൂയ മനസ്സിൽ തോന്നും. അത്തരത്തിലുള്ള അസൂയ തോന്നിപ്പിക്കുന്ന ഒരു സംഭവം പറയട്ടെ. അതായത് ഇവിടെ നിന്നല്ല, ചൈനയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് കേട്ടോ. ആക്ച്വലി വേറൊന്നുമല്ല, ഒരു ദിവസം, സാധാരണ ഒരു ദിവസം നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് എന്തോ ഒരു മൂഡില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയി ഓഫീസിൽ പോയി കൊളീഗ്സിനെയൊക്കെ കണ്ട് എല്ലാവരുടെടുത്തും സംസാരിച്ച് ഇരുന്ന് ജോലി ചെയ്യാനുള്ള ഒരു എനർജി വല്ലാണ്ട് നമുക്ക് ലാക്ക് ചെയ്യുന്ന പോലെ ഒരു തോന്നൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മൾ മനസ്സുണ്ടെങ്കിലും ആഗ്രഹിക്കും, ചേടാ ഇന്ന് എന്തെങ്കിലും ഒരു അവധി ഉണ്ടായിരുന്നെങ്കിൽ, വെറുതെ ഇത്ര ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നമ്മൾ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു സമയത്ത് കമ്പനിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇടത്തിന് വേണ്ടിയിട്ടും നമുക്ക് വലുതായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി കഴിയണം എന്നില്ലല്ലോ. അപ്പോൾ വെറുതെ ഒരു അൺപ്രൊഡക്റ്റീവ് ഡേ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് റെസ്റ്റ് എടുത്ത് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച്, ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സിനിമയോ ചെറിയ സീരീസോ എന്തെങ്കിലുമൊക്കെ കണ്ടിങ്ങനെ സമയം പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാഗ്രഹിക്കാറുണ്ട്. പക്ഷേ ആ ദിവസങ്ങളിൽ ഒരു കാരണവശാലും അവധിയോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല, കാരണം നമ്മുടെ സൗകര്യത്തിനല്ലല്ലോ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പക്ഷേ അത്തരത്തിലൊരു സമ്പ്രദായം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതായത് നിങ്ങൾ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലിക്ക് വരേണ്ട, നിങ്ങൾക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ, അതായത് അസന്തുഷ്ട അവധി നയം അവതരിപ്പിച്ചിരിക്കുകയാണ് ചൈനയിലെ ഒരു കമ്പനി. അപ്പോൾ എംപ്ലോയീസിൻ്റെ വിഷമം മാറ്റി ഹാപ്പി ആയിട്ട് ജോലിക്ക് വരണം എന്നാണ് അവരിതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ കുറേയധികം ബൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കിടന്ന് കറങ്ങുന്നുണ്ട്. എസ്പെഷ്യലി ഈ വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന പല പേജുകളിലും ഇതിൻ്റെ കുറേയധികം ഇവിടുത്തെ എംപ്ലോയീസിൻ്റെ വിഷ്വൽസും അവരുടെ പ്രൊഡക്ടിവിറ്റി എത്രമാത്രം, ആ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി എത്രമാത്രം വർദ്ധിച്ചുവെന്നും കമ്പനിയുടെ പ്രോഫിറ്റ് റേഞ്ചിൽ എത്ര വലിയൊരു വ്യത്യാസം സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതും ഒക്കെ ഉദാഹരണമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സംഭവം സത്യമാണല്ലോ. കാരണം എത്ര കണ്ട് നമ്മൾ എമൗണ്ട് പേ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെ ഒരു കമ്പനി നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഏതൊരു എംപ്ലോയും അയാളുടെ 100% കൊടുക്കും. നമ്മുടെ സ്വന്തം സ്ഥാപനമാണ് എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നിൽക്കും. തീർച്ചയായിട്ടും അത് ഇവൻച്വലി സ്ഥാപനത്തിൻ്റെ ഗ്രോത്തിനും ആ പേഴ്സൻ്റെ ഗ്രോത്തിനും എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഘടകങ്ങളായിട്ട് മാറാറുണ്ടല്ലേ. എന്തായാലും ഇതൊരു വലിയ എക്സാമ്പിളായി ഏറ്റെടുത്ത് കൂടെ മറ്റ്, ഇപ്പോൾ ഇവൻതോ യൂറോപ്പിൽ പോലും വലിയ വർക്ക് ലൈഫ് ബാലൻസ് കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ടെങ്കിലും യൂറോപ്പിൽ പോലും കൊണ്ടുവരാത്തൊരു പരിപാടിയാണല്ലോ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പിന്നെ ലോകമെമ്പാടുള്ള കമ്പനികൾക്ക് ഇത് ഏറ്റവും നടത്തിക്കൂടെ എന്നാണ് ഇതിൻ്റെ കമന്റ്സേഷനിലൊക്കെ ഏറ്റവും അധികം ആളുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. മാനസികവും വൈകാരികമായിട്ടുള്ള ആരോഗ്യവും ശാരീരികാരോഗ്യത്തെ പോലെ തന്നെ നമ്മുടെ ഉൽപ്പാദനക്ഷമതയ്ക്ക് വളരെ അനിവാര്യമാണ് എന്നുള്ള ഒരു മനസ്സിലാക്കലാണ് ഒരു പക്ഷേ ഈ വാർത്തയ്ക്ക് കിട്ടുന്ന റെസ്പോൺസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എനിവേ, എന്തായാലും ഒരു എവർഗ്രീൻ ട്രാക്കൊക്കെ കേട്ട്, വാർത്തയൊക്കെ കേട്ട് പതിയെ തിരിച്ചു വാ. തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടാവും ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന നിവിൻ പോളിയുടെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഫാമിലി എൻ്റർടൈനറിനുള്ള ടിക്കറ്റ്സ്. അതും നമുക്ക് ഈ ഓണക്കാലത്ത് റിലീസിൻ്റെ ആദ്യ ദിവസം തന്നെ തിയേറ്ററിൽ നിന്നും കാണാം. അപ്പോൾ പെട്ടെന്ന് തിരിച്ചു വാ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായി ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.

ആയിരത്തിന്റെ രുചിയൂറും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: പ്രസംഗിച്ച വേദി ശുദ്ധീകരിച്ചു. ബി ജെ പിക്കെതിരെ ഗുരുതര ആരോപണവുമായി മല്ലികാർജ്ജുന ഖാർഗെ. മല്ലികാർജ്ജുന ഖാർഗെ അപമാനിതനായ സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം. വന്ദേമാതരത്തിൽ കേരളത്തിന് വ്യക്തവും ശക്തവുമായ നിലപാടുണ്ടെന്ന് മുഖ്യമന്ത്രി. മെസ്സി വിവാദം, റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തൽ, അന്വേഷണം ഉടനെന്ന് വി ഡി സതീശൻ. ഇ ഡി ആക്രമിച്ച കേസ് സർക്കാരിനും ഇഡിക്കും ഹൈക്കോടതിയിൽ തിരിച്ചടി. ചെങ്കോട്ട സ്ഫോടനം, പിന്നിൽ അൽ ഖൈദ ഉപസംഘടനയെന്ന് യു എൻ രക്ഷാസമിതി റിപ്പോർട്ട്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ 18-ാം ദിവസമായി ഇന്ന് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ച ശേഷം ലോക്സഭ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാതെ പിരിയുകയായിരുന്നു. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ ചർച്ചയില്ലാതെയാണ് ലോക്സഭ പിരിഞ്ഞത്. നീറ്റ് പരീക്ഷാക്രമക്കേടിലെ പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. 17 ദിവസമായി സഭയിൽ ഹാജരാകാതിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ എത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭയിൽ എത്തിയിരുന്നു. പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ദിനം ലോക്സഭാ സ്പീക്കർ നടത്തിയ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത് ഡി എം കെ എം പി കനിമൊഴി. ഇന്ത്യാ സഖ്യം ചായ സൽക്കാരം ബഹിഷ്കരിച്ചിരുന്നു. അമിത്ഷായുടെ കൂടെ ഇരിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ് ചായ സൽക്കാരം ബഹിഷ്കരിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ എം പി. കനിമൊഴി പങ്കെടുത്തതിനെക്കുറിച്ച് അറിയില്ലെന്നും കെ സി. സ്പീക്കറുടെ ചായ സൽക്കാരം രാഹുൽഗാന്ധി നേരത്തെ തന്നെ ബഹിഷ്കരിച്ചിരുന്നു. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വിളിച്ചെങ്കിലും വരുന്നില്ലെന്ന് രാഹുൽ അറിയിക്കുകയായിരുന്നു. താൻ പ്രസംഗിച്ച വേദി ബി ജെ പി പ്രവർത്തകർ ശുദ്ധീകരിച്ചെന്ന ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. താൻ ദളിതനായതുകൊണ്ടാണ് ശുദ്ധികലശം നടത്തിയതെന്നും രാജ്യത്തിപ്പോഴും തൊട്ടുകൂടായ്മയുണ്ടെന്നും ഖാർഗെ രാജ്യസഭയിൽ പറഞ്ഞു. ഓഗസ്റ്റ് 8-നാണ് ഹൽദ്വാനിയിലെ രാംലീല മൈതാനത്ത് ഖാർഗെ റാലിയിൽ പങ്കെടുത്തത്. തൊട്ടുകൂടായ്മ സംസ്കാരം ബി ജെ പിക്കില്ലെന്നും വിഷയം ഗൌരവമായി അന്വേഷിക്കുമെന്നും കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ മറുപടി നൽകി. സംഭവത്തെ അപലപിച്ച കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ ഇതിനു പിന്നിൽ ബി ജെ പി പ്രവർത്തകരാണെന്ന ആരോപണം നിഷേധിച്ചു. ഇത്തരം പ്രവർത്തികളെ പാർട്ടി അംഗീകരിക്കില്ല. വികാരം വ്രണപ്പെട്ടതിൽ ഖേദമുണ്ട്. സംഭവത്തെക്കുറിച്ച് ദേശീയ അധ്യക്ഷൻ വിശദമായി അന്വേഷിക്കുമെന്നും ജെ പി നഡ്ഡ. ഖാർഗെയെ അപമാനിക്കുന്നത് സഭയിലുള്ള എല്ലാവരെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു.

0: കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ അപമാനിതനായ സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് കോൺഗ്രസ്. നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം. വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് മാപ്പ് പറയണമെന്നാണ് ആവശ്യമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രാജ്യസഭയിൽ CPM അംഗം ഡോക്ടർ ജോൺ ബ്രിട്ടാസിനെതിരെ ലുങ്കിവാല പരാമർശം നടത്തിയ BJP MP സുഷ്മിത ദേവ് വിഡ്ഢിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തനിക്കെതിരെ മുൻപ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ലുങ്കിവാല പരാമർശം നടത്തിയിരുന്നു. ആ പരാമർശം നടത്തിയ ജയറാം രമേശും വിഡ്ഢിയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. വന്ദേമാതരം വിവാദത്തിൽ കേരള സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വന്ദേമാതരം വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് August 15 വ്യക്തമാകുമെന്നും മുഖ്യമന്ത്രി. പാസാക്കിയ നിയമത്തിൽ വന്ദേമാതരം മുഴുവൻ ആലപിക്കണമെന്നാണ്. അധിക്ഷേപിക്കുകയോ പാടാതിരിക്കുകയോ ചെയ്താൽ 3 വർഷം തടവ് എന്നാണ് നിയമത്തിൽ പറയുന്നത്. എന്നാൽ കോൺഗ്രസ് നയിക്കുന്ന സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട്, അതനുസരിച്ചേ കാര്യങ്ങൾ ചെയ്യൂ എന്ന് മുഖ്യമന്ത്രി. MDMA കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന വാർത്ത തള്ളി മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ ആളെ തനിക്കറിയാമെങ്കിലും അയാൾ തന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ലെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തനിക്ക് സോഷ്യൽ മീഡിയ ടീമോ അതിനൊരു കോർഡിനേറ്ററോ ഇല്ല. അറസ്റ്റിലായ 2 പേരെ തനിക്കറിയാം. അതിലൊരാൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം ഉൾക്കൊള്ളുന്ന സോഷ്യൽ മീഡിയ വാർത്താ കാർഡുകൾ മെറ്റ നീക്കം ചെയ്യുന്നുവെന്ന ആരോപണത്തിലും മുഖ്യമന്ത്രിയുടെ മറുപടി. തന്റെ നിർദ്ദേശപ്രകാരമല്ല വാർത്തകൾ നീക്കുന്നത്. അത്തരത്തിലൊരു സ്വാധീനം തനിക്ക് മെറ്റയിലുണ്ടെന്ന് കരുതുന്നുണ്ടോ എന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ചോദിച്ചു. മെറ്റയുടെ നിലപാടിനെതിരെ അതാത് മാധ്യമ സ്ഥാപനങ്ങൾ പരാതിപ്പെടണമെന്നും സർക്കാർ അവർക്കൊപ്പം നിൽക്കുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മെസ്സി തട്ടിപ്പ് വിവാദത്തിൽ കായിക വകുപ്പിന്റെ റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങളെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്പോൺസറെ തീരുമാനിച്ചതിൽ ചട്ടലംഘനം. സ്പോൺസർ പണം സമാഹരിച്ചത് അന്വേഷിക്കും. GST തട്ടിപ്പ് നടന്നതായി കണ്ടുപിടിച്ചിട്ടുണ്ട്. സർക്കാരിന് നഷ്ടമായ തുക ഈടാക്കും. എല്ലാ കാര്യങ്ങളിലും ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി. മുൻ സർക്കാരിന് വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ആകില്ല. സർക്കാർ ഇതിന്റെ ഭാഗമല്ലേ? അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി എഗ്രിമെന്റ് വയ്ക്കാൻ സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി കൊടുത്തതിന്റെ പ്രൊസീജിയർ എന്തായിരുന്നു? എക്സ്പ്രഷൻ ഓഫ് ഇന്ററസ്റ്റ് ക്ഷണിച്ചിരുന്നോ? വിപണി മൂല്യ നിർണയമോ സാമ്പത്തിക ശേഷിയോ ഫണ്ടിന്റെ സ്രോതസ്സോ ഒന്നും പരിഗണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഫുട്ബോൾ ഇതിഹാസം മെസ്സിയെയും അർജന്റീനിയൻ ടീമിനെയും കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ സ്പോൺസറെ പിന്തുണച്ച് മുൻ LDF സർക്കാർ നടത്തിയ ഇടപെടലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പിഴ ഒഴിവാക്കാൻ മുൻ സർക്കാർ നയതന്ത്ര ഇടപെടലുകൾ നടത്തിയതിന്റെ തെളിവാണ് പുറത്തുവന്നത്. അർജന്റീനയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിക്ക് സംസ്ഥാന സർക്കാർ കത്തയച്ചിരുന്നു. ഫുട്ബോൾ ടീമിന്റെ വരവ് കേരള സർക്കാർ ഉൾപ്പെട്ട ത്രികക്ഷി ഡീലെന്ന് സമ്മതിക്കുന്നതാണ് കത്ത്. ലിയോണൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിക്കാൻ നടത്തിയ നീക്കങ്ങളിൽ സർക്കാർ ഖജനാവിന് നഷ്ടമില്ലെന്ന മുൻമന്ത്രി V അബ്ദുറഹ്മാന്റെ വാദം തെറ്റെന്ന് തെളിയിച്ച് നിയമസഭാ രേഖ. അർജന്റീനിയൻ ടീമിനെ ക്ഷണിക്കാനെന്ന പേരിൽ സ്പെയിൻ സന്ദർശിച്ച വകയിൽ 13 ലക്ഷം രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് ചിലവായത്. നജീബ് കാന്തപുരം MLA ചോദ്യത്തിന് മുൻമന്ത്രി അബ്ദുറഹ്മാൻ തന്നെയാണ് മറുപടി നൽകിയിരുന്നത്. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സർക്കാരിനും ED ഹൈക്കോടതിയിൽ തിരിച്ചടി. 9-ാം പ്രതി ഹരീഷ് കുമാറിന്റെ ജാമ്യം റദ്ദാക്കില്ലെന്ന് കോടതി അറിയിച്ചു. തിരുവനന്തപുരം സെഷൻസ് കോടതി വിധിയിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. മറ്റ് 24 പ്രതികൾക്കും ജാമ്യം ലഭിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. മുട്ടിൽ മരംമുറിക്കേസിലെ വഞ്ചനാക്കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർ വീണ്ടും ഹാജരാകണമെന്ന് കോടതി. ഈ മാസം 18 ഹാജരാകാൻ നിർദ്ദേശം. അന്ന് കുറ്റങ്ങൾ വായിച്ചു കേൾപ്പിക്കും. ഇന്ന് കോടതിയിലെത്തിയതോടെ 1-ാം പ്രതി റോജി അഗസ്റ്റിനെതിരായ ജാമ്യമില്ലാ വാറന്റ് പിൻവലിച്ചിരുന്നു. കേസിൽ തുടർച്ചയായി ഹാജരാകാതിരുന്നതിന് പ്രതികൾക്കെതിരെ കോടതി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. NSS വിഷയത്തിൽ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ വീണ്ടും മുൻമന്ത്രിയും NSS ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മുൻ അംഗവുമായ KB ഗണേഷ് കുമാർ. ഏകാധിപത്യപരവും ജനാധിപത്യ വിരുദ്ധവും സ്വജന പക്ഷപാതപരവുമായ നിലയിൽ NSSനെ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ലെന്ന് ജനറൽ സെക്രട്ടറിയോട് തന്നെ മുൻപും പറഞ്ഞിട്ടുണ്ടെന്നും അന്നും ഇന്നും എന്നും പറയാനുള്ളത് പറഞ്ഞാണ് ശീലമെന്നും ഗണേഷ് കുമാർ. ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കം. പള്ളികൾ ഏറ്റെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പള്ളികളുടെ പോലീസ് സംരക്ഷണവും കോടതി റദ്ദാക്കി. യാക്കോബായ സഭ നൽകിയ അപ്പീലിലാണ് നടപടി. സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു വധക്കേസ് പ്രതികൾ കോടതിയിൽ ഹാജരായി. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് വിചാരണ കോടതിയിൽ ഹാജരായത്. സവർക്കർ ചോദ്യവിവാദം. അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടി സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. സർക്കാരിന്റെ അധികാരത്തിൽ ഇടപെടില്ലെന്ന് ഹൈക്കോടതി. സർക്കാരിന് നടപടിയെടുക്കാം. സസ്പെൻഷൻ സാഹചര്യം വിശദീകരിക്കണമെന്ന് കോടതി. ഫ്രീഡം ക്വിസിലെ സവർക്കർ വിവാദത്തിൽ സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് പള്ളത്തടുക്ക AEP സ്കൂളിലെ അധ്യാപകൻ ഗുരുപ്രസാദാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ CBI കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരെ തെരഞ്ഞെടുക്കാൻ വ്യക്തമായ മാനദണ്ഡങ്ങളില്ല. നിയമനം നടക്കുന്നത് നിലവിലെ ഉദ്യോഗസ്ഥരുടെ പരിചയക്കാരുടെ ശുപാർശയിൽ മാത്രം. ഈ നിയമന രീതിയാണ് ചോദ്യപേപ്പർ ചോർച്ചയിലേക്ക് നയിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ അൽഖൈദ ഉപസംഘടനയെന്ന UN റിപ്പോർട്ട്. അൽഖൈദ ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് UN സുരക്ഷാ സമിതി നിരീക്ഷണ സംഘം അറിയിച്ചു. ആക്രമണവുമായി 10 പേർക്ക് ബന്ധമെന്നും കണ്ടെത്തൽ. ബംഗ്ലാദേശിൽ ഭീകര സെല്ലുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായി മുന്നറിയിപ്പ്. അൽഖൈദയും IS രാസ ജൈവായുധങ്ങൾ ഉന്നമിടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പൈലറ്റ് മയക്കുമരുന്ന് കഴിച്ച സംഭവം കർശന നടപടിയുമായി എയർ ഇന്ത്യ. പൈലറ്റുമാർക്കെല്ലാം നിർബന്ധിത ലഹരി പരിശോധന. ഇതുമായി ബന്ധപ്പെട്ട എയർ ഇന്ത്യ ഉത്തരവ് പുറത്തിറങ്ങി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണ കാലാവധി അവസാനിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന സൂചന നൽകി ഇറാൻ. വെടിനിർത്തൽ ധാരണ തുടരാൻ സംബന്ധിച്ചെന്ന റിപ്പോർട്ടുകൾ ഇറാൻ തള്ളി. മിസൈൽ ആക്രമണം ഭയന്നാണ് നാറ്റോ ഉച്ചകോടിക്കെത്തിയ ട്രംപ് വിമാനം മാറിക്കയറിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയും ഇറാനെയും ചർച്ചകളിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം. എന്നാൽ ഹോർമുസിൽ US പൂർണ്ണ നിയന്ത്രണമുണ്ടെന്ന് ട്രംപ് ആവർത്തിക്കുകയാണ്. ഇറാനെതിരെ നാവിക ഉപരോധം തുടരുമെന്നും ട്രംപ്. ഹോർമുസ് കടലിടുക്ക് അടിയന്തരമായി പൂർണ്ണ തോതിൽ തുറക്കേണ്ടതുണ്ടെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ മുന്നറിയിപ്പുമുണ്ട്. വാർഷിക വാടക ഒറ്റത്തവണയായി നൽകുന്നതിന് പകരം 12 മാസം വരെ തവണകളായി അടയ്ക്കാൻ അവസരമൊരുക്കുന്ന റെൻനൌ പേ ലേറ്റർ സംവിധാനം അടുത്ത മാസം ദുബായിൽ നിലവിൽ വന്നേക്കുമെന്ന് റിപ്പോർട്ട്. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റും പ്രാദേശിക ബാങ്കും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുക. പദ്ധതി നടപ്പാകുന്നതോടെ താമസക്കാർക്ക് വീടിന്റെ വാർഷിക വാടക താങ്ങാനാകുന്ന രീതിയിൽ മാസത്തവണകളായി അടയ്ക്കാൻ കഴിയും. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഡിജിറ്റൽ ഹെൽത്ത്കെയർ ട്രാൻസ്ഫർമേഷൻ ഇനീഷ്യേറ്റീവ് ബോർഡിലേക്ക് ഡോക്ടർ ഷംഷീർ വൈലി. ഡിജിറ്റൽ ഹെൽത്ത്, ആരോഗ്യ ഡേറ്റ, AI അധിഷ്ഠിത പരിചരണ മാതൃകകൾ എന്നിവയിൽ ആഗോള സഹകരണത്തിന് നേതൃത്വം നൽകുന്ന സമിതിയിലാണ് ബുർജിൽ ഹോൾഡിംഗ്സ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീർ വൈലിനെ ലോക സാമ്പത്തിക ഫോറം നാമനിർദ്ദേശം ചെയ്തത്. യുവേഫ സൂപ്പർ കപ്പ് കിരീടം നിലനിർത്തി ഫ്രഞ്ച് ക്ലബ് PSG. ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG ആസ്റ്റൺവില്ലയുമാണ് കിരീടത്തിനായി ഏറ്റുമുട്ടിയത്. ഓസ്ട്രേലിയ സാൽസ്ബർഗിൽ നടന്ന പോരാട്ടത്തിൽ ആസ്റ്റൺവില്ലയെ 1-2 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് PSG തുടർച്ചയായ 2-ാം തവണയും കിരീടം നേടിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good evening. Studio clock ഇപ്പോൾ സമയം 6:11.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai temperature noru neriya ilavund. Ippol report cheyna temperature 38 degrees Celsius and humidity stands at 57%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

ഫോക്ക് ലോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാട്ടുകളൊക്കെ കുറെ കാലമായിട്ട് മലയാളികൾക്ക് മിസ്സിംഗ് ആയിരുന്നു. സച്ച് എ ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദ മൂവി വെടിക്കെട്ട്. വെടിക്കെട്ട് എത്ര വർഷമായി? 2-3 വർഷമായിട്ടുള്ളൂ. നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും അവർ സംവിധാനം ചെയ്ത, അവർ എഴുതിയ പടങ്ങളാണ് കട്ടപ്പനയിലെ ഹൃതിക് റോഷനും അതുപോലെ അമറക് ബ്രാൻഡിനെയും ഒക്കെ. അവർ രണ്ടുപേരൂടെ ചേർന്ന് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. എനിക്ക് ആക്ച്വലി നന്നായിട്ട് വർക്കായ ഒരു സിനിമയായിരുന്നു വെടിക്കെട്ട്. എനിവേ, എന്തായാലും വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക്. ഇത് ഹോം 92.2 എഫ്എമ്മിൽ ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫാണ് സംസാരിക്കുന്നത് കേട്ടോ. നമ്മളിവിടെ യു എയിൽ ഫാമിലി ആയിട്ട് താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, യു എയിൽ എന്നുള്ളതല്ല, വിദേശ രാജ്യങ്ങളിൽ ഫാമിലി ആയിട്ട് താമസിക്കുന്ന ഏതൊരാളുടെയും ഏറ്റവും വലിയ പ്രയോറിറ്റി അല്ലെങ്കിൽ ഏറ്റവും വലിയ സാമ്പത്തികമായിട്ടുള്ള ടെൻഷനുകളിൽ ഒന്നാണ് മാസാമാസമല്ല ഈ പറഞ്ഞ പോലെ റെന്റ് എമൗണ്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി. പലപ്പോഴും നമുക്കറിയാലോ, യു എയിൽ ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും 3-4 ചെക്കുകളായിരിക്കും നമ്മൾ ലാൻഡ് ലോഡിന് സമർപ്പിക്കേണ്ടി വരിക. ആൻഡ് ഈ ഒരു വലിയ ചെക്കിലെ വലിയ എമൗണ്ട് പലപ്പോഴും നമ്മൾ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്യാതെ വരുന്ന സമയത്തൊക്കെ വലിയ തലവേദനകൾ സൃഷ്ടിക്കാറുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് ദുബായ് അതിനുള്ള ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ദുബായിലെ റെസിഡൻസിന് വലിയ ആശ്വാസമാകുന്ന പുതിയൊരു പദ്ധതിയുമായിട്ടാണ് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വാർഷിക വീട്ട് വാടക, ഒരു ആനുവൽ റെന്റ് തുക നമുക്ക് ഇനി യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാതെ ഏതാണ്ട് 12 ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന റെന്റ് നൗ പേ ലേറ്റർ എന്ന് പറയുന്ന പദ്ധതി ഈ വരുന്ന സെപ്റ്റംബറോടുകൂടി പ്രാബല്യത്തിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പദ്ധതി അനുസരിച്ചാണെങ്കിൽ ഇവിടുത്തെ ഒരു റെസിഡന്റിന് തിരഞ്ഞെടുക്കുന്ന വീടിന്റെ മുഴുവൻ തുകയും, അതായത് ബാങ്കുകൾ അതുമായിട്ട് അവരുമായിട്ട് പങ്കാളിയായിട്ട് വരുന്ന ബാങ്ക് വീട്ടുടമസ്ഥന് ലാൻഡ് ലോഡിന് മുൻകൂറായിട്ട് നൽകുകയും, ആൻഡ് അതിനെ തുടർന്ന് നമ്മുടെ റെന്റിന് എടുത്തിരിക്കുന്ന ആൾക്ക് ഈ തുക യാതൊരുവിധ എക്സ്ട്രാ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ സർവീസ് ചാർജോ ഒന്നുമില്ലാതെ മന്ത്ലി ബേസിസിൽ ബാങ്കിലേക്ക് തിരിച്ചടച്ചാൽ മതിയായിരിക്കും. ഇപ്പോൾ 4 ചെക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നമുക്ക് അത്യാവശ്യം വരെയാവുണ്ട്. ഇപ്പോൾ ഒരു 5,000 dirhams ആണ് റെന്റ് വരുന്നത്. ഇപ്പോൾ 5,000 dirhamsനൊക്കെ 1 BHK കിട്ടുന്നിടം ദുബായിൽ എവിടെ ഉണ്ടെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു 15,000 ഒക്കെ ഒരു സിംഗിൾ ചെക്ക് വരുമ്പോഴത്തേക്ക് നമുക്കതൊരു പെട്ടെന്ന് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ, ഒരു സാധാരണ മിഡിൽ ക്ലാസ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തികമായിട്ടുള്ള പലതരത്തിലുള്ള ടെൻഷനുകളിലേക്ക് കൊണ്ടുപോകുമല്ലോ. അപ്പോൾ അത് ഒരു വലിയ സൊല്യൂഷനായിട്ട് മാറിയിരിക്കുകയാണ് അതിന്, ആ ഒരു പ്രശ്നത്തിന്. കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് ബാങ്കുമായിട്ടുള്ള അഫിലിയേഷൻ വരുന്നതോടുകൂടി തന്നെ കംപ്ലീറ്റ്ലി നമുക്ക് ആ ഒരു വലിയ തുകയെക്കുറിച്ചുള്ള ടെൻഷൻ ഒഴിവായി വരുന്നു. മന്ത്ലി ഇപ്പോൾ മന്ത്ലി റെന്റിനൊക്കെ താമസിക്കുന്നവരെ പോലെ തന്നെ ആ രീതിയിൽ മാസാമാസം പേയ്മെൻറ്റ് ചെയ്താൽ മതിയാകും എന്നുള്ളതാണ്. അത് ബാങ്കിന് യാതൊരുവിധ എക്സ്ട്രാ ഇൻട്രസ്റ്റും ഇല്ലാത്ത രീതിയിൽ അടച്ചാൽ മതിയാകും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അധിക പലിശയില്ല, മന്ത്ലി ബേസിസിൽ ബാങ്കിലേക്ക് തുക തിരിച്ചടച്ചാൽ മതി. വലിയ തുകയുടെയൊക്കെ ചെക്കുകൾ നൽകുന്നത് മൂലം പ്രവാസികളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രയാസങ്ങൾക്ക് പൂർണ്ണ പരിഹാരമാകുന്ന ഈ ഒരു സംവിധാനം ഇപ്പോൾ എന്തായാലും ഒഫീഷ്യലി റിയൽ എസ്റ്റേറ്റ് വിപണിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ നഗരമായിട്ട് ദുബായ് ഇതോടുകൂടി മാറുകയാണ് എന്നുള്ള കാര്യം കൂടിയാണ്. Trending song of the hour. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.

0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
1: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
1: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
0: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
0: Hello Abu Dhabi, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
1: ഹോം 92.2 FM അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം. ഓഗസ്റ്റ് 23 അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശവജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
0: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്. ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
1: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
3: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
0: ഇങ്ങനെ കരയിലാണ്. അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ടും കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. UAE യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
4: ഏറ്റവും
1: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
5: You're listening to Home 92.2 FM. Home is a feeling.

0: അമിതമായിട്ടുള്ള എണ്ണ ഉപയോഗം പ്രശ്നമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ എണ്ണ കുറച്ചു. പക്ഷേ എണ്ണ കുറച്ചിട്ടും കൊളസ്ട്രോൾ കുറയുന്നില്ല. നമ്മളിൽ ചിലരെങ്കിലും നേരിടുന്ന വലിയ പ്രശ്നങ്ങളൊന്നാണിത്. എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഹെൽത്ത് ടിപ്സിനുള്ള സമയം.
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്. അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
0: ദാറ്റ്സ് റൈറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എണ്ണ കുറച്ചിട്ടും കൊളസ്ട്രോൾ കുറയുന്നില്ല, യഥാർത്ഥ വില്ലൻ ആരാണ്? കൊളസ്ട്രോൾ മുഴുവൻ ചീത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. കൊളസ്ട്രോൾ മുഴുവനും ദോഷകരമല്ല. നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾക്കും അതുപോലെ തന്നെ സെൽസിന്റെ വളർച്ചയ്ക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള HDL അല്ലെങ്കിൽ ഗുഡ് കൊളസ്ട്രോൾ വളരെ അനിവാര്യമാണ്. എണ്ണമയം പൂർണ്ണമായും ഒഴിവാക്കുന്നത് ആക്ച്വലി ശരീരത്തിന് ദോഷം ചെയ്യുകയും ചെയ്യും. ലക്ഷ്യം കൊളസ്ട്രോൾ പൂജ്യമാക്കുക എന്നുള്ള പരിപാടിയല്ല, മറിച്ച് ശരിയായിട്ടുള്ള ഒരു ബാലൻസ് നിലനിർത്തുക എന്നുള്ളതാണ്. എണ്ണ അടങ്ങിയ ഭക്ഷണങ്ങൾ മാത്രമല്ല വില്ലന്മാരെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എണ്ണയേക്കാൾ അപകടകാരിയാണ് നമ്മൾ കഴിക്കുന്ന അമിതമായിട്ടുള്ള റിഫൈൻഡ് ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര, അറിയാലോ. അതുപോലെ തന്നെ മൈദ ആൻഡ് പ്രോസസ്ഡ് ഫുഡുകളൊക്കെ ഇത്തരത്തിൽ നമുക്ക് എണ്ണയേക്കാൾ കൂടുതൽ പ്രോബ്ലം ചെയ്യുന്ന സംഗതികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ആൻഡ് ബാഡ് കൊളസ്ട്രോൾ LDL ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതെല്ലാവർക്കും അറിയാവുന്ന സംഗതികൾ തന്നെയാണ്, എന്നാലും പറയേണ്ടുന്നത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ, അല്ലേ? ഫൈബർ അടങ്ങിയ പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഇതിന് കുറവ് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. ഈ ശരീര വലിപ്പം വെച്ചിട്ട് കൊളസ്ട്രോളിനെ പരിഗണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തടിയും തണ്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഇയാൾക്ക് ഉറപ്പായിട്ടും കൊളസ്ട്രോളാണ്, ഞാൻ തന്നെ മെലിഞ്ഞിരിക്കല്ല, എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നവും കാണില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. വണ്ണം കുറവായ ആളുകൾക്കും കൊളസ്ട്രോൾ ഉയർന്ന അളവിൽ വരാം, അതിനുള്ള ചാൻസുകളുണ്ട്. തിൻ ഔട്ട്സൈഡ് ഫാറ്റ് ഇൻസൈഡ് എന്ന് നമ്മൾ പറയുമല്ലോ. വ്യായാമം ഇല്ലായ്മയാണ് ഇതിന് വലിയൊരു കാരണങ്ങളിലൊന്ന്. HDL കുറയുകയും ഹൃദയാരോഗത്തെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ദിവസവും ചുരുങ്ങിയത് നമ്മളൊരു 30 മിനിറ്റ് എങ്കിലും വാക്കിംഗ് എക്സസൈസ് എങ്കിലും പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷേ സ്ട്രെസ് കുറയുന്നില്ല. അതിൻ്റെയും കാരണം വേറൊന്നുമല്ല, ഇത് തന്നെയാണ്. മാനസിക സമ്മർദ്ദവും കൃത്യസമയത്ത് ഉറങ്ങാത്തതും ഒക്കെ നമ്മുടെ കോർട്ടിസോൾ ഹോർമോണുകൾ കൂട്ടും. ഇത് കൊളസ്ട്രോൾ ലെവലിനെ ഉയർത്താനും കാരണമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കംപ്ലീറ്റ് ബാലൻസ്ഡ് പരിപാടിയിലൂടെ മാത്രമേ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റൂ. അത് മരുന്ന് മാത്രമല്ല, മരുന്നിനോടൊപ്പം ജീവിതശൈലിയും വളരെ അനിവാര്യമാണ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള പല രോഗങ്ങളെക്കുറിച്ചും അജ്ഞത കൊണ്ട് മാത്രം നമുക്ക് മിസ്സായി പോകുന്ന പല കാര്യങ്ങളുണ്ട്. ആൻഡ് ചില വലിയ രോഗങ്ങൾ പ്രത്യേകിച്ചും നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ പറയും നമുക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അതങ്ങനെയൊന്നും തോന്നുന്നില്ല ഒന്നും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ പല രോഗങ്ങളും ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുൻപേ നമ്മുടെ ശരീരത്തിൽ ആരംഭിച്ചിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ്. ആ ഒരു ഇടത്തേക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ MVR സേവനത്തെ പരിചയപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, ദുബായിലെ ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് കഴിഞ്ഞ് എത്രയോ വർഷങ്ങളായിട്ട് ഏറ്റവും മികച്ച പ്രവർത്തനത്തിലൂടെ ഇവിടെയുള്ളവർ തന്നെ ഏറ്റെടുത്തിട്ടുള്ളൊരു സ്ഥാപനമാണ്. പ്രത്യേകിച്ചും ഒരു ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ടും ഏറ്റവും അധികം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ്സിലാണ് അവർ കാര്യങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിങ്, അത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വിലയിരുത്താൻ സഹായിക്കുന്ന ഒരു ആധുനിക പരിശോധനയാണ്. നമ്മുടെ തലച്ചോറ്, നെക്ക്, ചെസ്റ്റ്, അബ്ഡോമൻ, പെൽവിസ്, സ്പൈൻ എന്ന് തുടങ്ങി എല്ലാ ഭാഗങ്ങളെയും ഒരൊറ്റ പരിശോധനയിലൂടെ വിലയിരുത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ കുടുംബത്തിൽ എന്തെങ്കിലും ക്യാൻസർ ഹിസ്റ്ററി പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കാവട്ടെ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കാവട്ടെ, ഇവർക്കൊക്കെ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ഉറപ്പുണ്ടാക്കാനും ഒക്കെ തന്നെ ഏറ്റവും പരിഗണിക്കാവുന്ന ചെക്കപ്പുകളിലൊന്നാണ്. അപ്പോൾ ഇതുൾപ്പെടെ പലതരത്തിലുള്ള പാക്കേജുകൾ, വളരെ ബേസിക്കായിട്ടുള്ള പാക്കേജുകൾ ആൻഡ് മെൻസിനും വിമൻസിനും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് പാക്കേജുകൾ, അഡ്വാൻസ്ഡ് പാക്കേജുകൾ, ഇവയെല്ലാം തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട്, അതായത് എല്ലാ പാക്കേജുകളും 50% താഴെ അത്രമാത്രം ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കുന്ന ഒരിടമാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു വിലയിരുത്തൽ നടത്തണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഒരു നമ്പർ 050-860-9611 എന്നുള്ളതാണ്. 050-860-9611 നമ്പർ സേവ് ചെയ്ത് വെച്ചോളുക. ആൻഡ് എന്തെങ്കിലും ഒരുതുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളിപ്പോൾ അവിടെ പോവുക, ചെക്കപ്പ് എടുക്കുക, ഇതിനൊക്കെ ഉപരിയായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി കൃത്യമായി നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു ട്രാക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള നിയുക്തരായിട്ടുള്ള ആളുകൾ ഈ ഒരു ഫോണിൻ്റെ മറുതലക്കിൽ ഉണ്ടായിരിക്കും കേട്ടോ. അത് ഞങ്ങൾ തരുന്ന അഷുറൻസ് ആണ്. 050-860-9611 നമ്പർ മറക്കണ്ട.
1: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, ആകത്തിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

ഈ ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

ആയിരത്തിന്റെ രുചിയൂറും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

ഓൾ റൈറ്റ്, എന്തായാലും ഈ സമയത്ത് ഞാൻ നേരത്തെ പ്രോമിസ് ചെയ്തപോലെ തന്നെ മറ്റൊരു സിനിമയ്ക്കുള്ള ടിക്കറ്റ്സ് കൂടിയാണ് തരാൻ വേണ്ടി പോകുന്നത്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന കുടുംബ ചിത്രം ഗിരീഷ് എഡിയുടെ, ഭാവന സ്റ്റുഡിയോസിന്റെ നിവിൻ പോളിയുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ശരിക്കും നമ്മൾ ഒരു ഉത്സവ സീസൺ വരുന്ന സമയത്ത് കുടുംബമായിട്ട് പോയിട്ട് ഫാമിലി ആയിട്ട് പോയിട്ട് കുറേ ചിരിക്കാനും കുറച്ച് ഇമോഷണൽ ആവാനും നല്ല നല്ല പാട്ടുകൾ കൊണ്ട് മനസ്സിൽ ക്യാരി ചെയ്ത് പുറത്തു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പോലെ ഒരു ഗംഭീര സിനിമ തന്നെയായിരിക്കും. അത് അഷു പറയുന്ന പാട്ടും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, ഫ്രീ ആവുന്ന സമയത്തൊന്ന് കേട്ടോ. നമ്മളിപ്പോൾ എന്തായാലും ഇവിടെ ആ സിനിമയിലെ പാട്ടുകൾ ഇടയ്ക്ക് പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വിഷ്വൽസ് ഭയങ്കര രസമുണ്ട് കേട്ടോ. അതിൽ നിവിൻ പോളിയുടെ ചില ഗസ്റ്റേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ സംഗീത് പ്രതാപ്, സുരേഷ് കൃഷ്ണ ഇവരുടെയൊക്കെ ചെറിയ ചില മൈന്യൂട്ട് എക്സ്പ്രഷൻസ് പോലും ഭയങ്കരമായിട്ട് നമുക്ക് കണക്ട് ആവുമല്ലോ. അങ്ങനെ കുറേ ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് എന്തായാലും വാഗ്ദാനം ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് റിലീസിൻ്റെ ആദ്യ ദിവസം തന്നെ ഈ സിനിമ കാണാം. അതിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷേ ടിക്കറ്റ്സ് വെറുതെ അങ്ങ് തരാൻ വേണ്ടി പറ്റില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ടാസ്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടാസ്ക്കൊന്നുമില്ല, നിസാരമായിട്ടുള്ള ടാസ്ക്കാണ്, സംഗതി വേറൊന്നുമല്ല. നിവിൻ പോളിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ചില BGM ഞാൻ കേൾപ്പിക്കും. അത് ഏത് സിനിമയിലേതാണ് എന്ന് നിങ്ങൾ ഗസ് ചെയ്ത് കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ BGM ലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. സോ ലെറ്റ്സ് പ്ലേ ദ BGM.

0: ഇതിലെ ഈ ഉലക്ക ചക്കചക്ക എന്ന് പറയുന്ന സംഗതി തന്നെ ഭയങ്കര വൈറലായിരുന്നു. നിവിൻ പോളി ഏതൊരു അതിനുശേഷം നിവിൻ പോളിയുടെ ഏതൊരു മാസ് മൊമെന്റ്സിലും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഈ ഒരു ബി ജെ എമ്മിലെ ആ ഒരു ഉലക്ക ചക്കചക്ക എന്ന് പറയുന്ന ഒരു സംഗതി തന്നെയായിരുന്നു. ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. പക്ഷെ ഈ സിനിമ ആക്ച്വലി ഒരു വലിയ വിജയമായി മാറിയില്ലെങ്കിലും ഈ സിനിമയിലെ ഒരു വില്ലൻ ക്യാരക്ടറിനെ എടുത്ത് പിന്നീട് അതിന്റെ ഒരു സ്പിൻ ഓഫ് പോലെ ഒരു സിനിമ വരികയും അത് ഏതാണ്ട് 100 കോടി ക്ലബിൽ കയറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വില്ലൻ ക്യാരക്ടർ ഉണ്ണിമുകുന്ദനാണ് ചെയ്തത്. അത്രയും ക്ലൂസ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഏതാ സിനിമയെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നിവിൻ പോളി നായകനായി ഹനീഫ് അദാനി സംവിധാനം ചെയ്ത ഒരു സിനിമയിലെ അദ്ദേഹത്തിന്റെ ബി ജെ എമ്മാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ സിനിമയിലെ വില്ലന്റെ ഉണ്ണിമുകുന്ദൻ ചെയ്ത വില്ലൻ ക്യാരക്ടറിന്റെ പേരിൽ പിന്നീട് ഒരു സിനിമയും വന്നിട്ടുണ്ട്. അപ്പൊ ഏതാണ് ഈ സിനിമ എന്നുള്ളത് പെട്ടെന്ന് ഗസ് ചെയ്തോ. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ചോദ്യ നമ്പർ 0585829220 പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.
5: Radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.

0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
1: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE യുടെ

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: പ്രസംഗിച്ച വേദി ശുദ്ധീകരിച്ചു. ബിജെപിക്കെതിരെ ഗുരുതര ആരോപണവുമായി മല്ലികാർജ്ജുന ഖാർഗെ. മല്ലികാർജ്ജുന ഖാർഗെ അപമാനിതനായ സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം. വന്ദേമാതരത്തിൽ കേരളത്തിന് വ്യക്തവും ശക്തവുമായ നിലപാടുണ്ടെന്ന് മുഖ്യമന്ത്രി. മെസ്സി വിവാദം, റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തൽ, അന്വേഷണം ഉടനെന്ന് വി ഡി സതീശൻ. ഇ ഡി ആക്രമിച്ച കേസ് സർക്കാരിനും ഇ ഡിക്കും ഹൈക്കോടതിയിൽ തിരിച്ചടി. ചെങ്കോട്ട സ്ഫോടനം, പിന്നിൽ അൽ ഖൈദ ഉപസംഘടനയെന്ന് യു എൻ രക്ഷാസമിതി റിപ്പോർട്ട്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ 18-ാം ദിവസമായി ഇന്ന് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ച ശേഷം ലോക്സഭ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാതെ പിരിയുകയായിരുന്നു. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ ചർച്ചയില്ലാതെയാണ് ലോക്സഭ പിരിഞ്ഞത്. നീറ്റ് പരീക്ഷാക്രമക്കേടിലെ പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. 17 ദിവസമായി സഭയിൽ ഹാജരാകാതിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ എത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭയിൽ എത്തിയിരുന്നു. പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ദിനം ലോക്സഭാ സ്പീക്കർ നടത്തിയ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത് ഡി എം കെ എം പി കനിമൊഴി. ഇന്ത്യ സഖ്യം ചായ സൽക്കാരം ബഹിഷ്കരിച്ചിരുന്നു. അമിത്ഷായുടെ കൂടെ ഇരിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ് ചായ സൽക്കാരം ബഹിഷ്കരിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ എം പി. കനിമൊഴി പങ്കെടുത്തതിനെക്കുറിച്ച് അറിയില്ലെന്നും കെ സി. സ്പീക്കറുടെ ചായ സൽക്കാരം രാഹുൽഗാന്ധി നേരത്തെ തന്നെ ബഹിഷ്കരിച്ചിരുന്നു. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വിളിച്ചെങ്കിലും വരുന്നില്ലെന്ന് രാഹുൽ അറിയിക്കുകയായിരുന്നു. താൻ പ്രസംഗിച്ച വേദി ബിജെപി പ്രവർത്തകർ ശുദ്ധീകരിച്ചെന്ന ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. താൻ ദളിതനായതുകൊണ്ടാണ് ശുദ്ധികലശം നടത്തിയതെന്നും രാജ്യത്തിപ്പോഴും തൊട്ടുകൂടായ്മയുണ്ടെന്നും ഖാർഗെ രാജ്യസഭയിൽ പറഞ്ഞു. ഓഗസ്റ്റ് 8-ന് ഹൽദ്വാനിയിലെ രാംലീല മൈതാനത്ത് ഖാർഗെ റാലിയിൽ പങ്കെടുത്തത്. തൊട്ടുകൂടായ്മ സംസ്കാരം ബിജെപിക്കില്ലെന്നും വിഷയം ഗൌരവമായി അന്വേഷിക്കുമെന്നും കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ മറുപടി നൽകി. സംഭവത്തെ അപലപിച്ച കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ ഇതിനു പിന്നിൽ ബിജെപി പ്രവർത്തകരാണെന്ന ആരോപണം നിഷേധിച്ചു. ഇത്തരം പ്രവർത്തികളെ പാർട്ടി അംഗീകരിക്കില്ല. വികാരം വ്രണപ്പെട്ടതിൽ ഖേദമുണ്ട്. സംഭവത്തെക്കുറിച്ച് ദേശീയ അധ്യക്ഷൻ വിശദമായി അന്വേഷിക്കുമെന്നും ജെ പി നഡ്ഡ. ഖാർഗെയെ അപമാനിക്കുന്നത് സഭയിലുള്ള എല്ലാവരെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ അപമാനിതനായ സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിച്ച കോൺഗ്രസ്. നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം. വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് മാപ്പ് പറയണമെന്നാണ് ആവശ്യമെന്ന് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. രാജ്യസഭയിൽ സിപിഎം അംഗം ഡോക്ടർ ജോൺ ബ്രിട്ടാസിനെതിരെ ലുങ്കിവാല പരാമർശം നടത്തിയ ബിജെപി എംപി സുഷ്മിതാ ദേവ് വിഡ്ഢിയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തനിക്കെതിരെ മുൻപ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ലുങ്കിവാല പരാമർശം നടത്തിയിരുന്നു. ആ പരാമർശം നടത്തിയ ജയറാം രമേശും വിഡ്ഢിയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. വന്ദേമാതരം വിവാദത്തിൽ കേരള സർക്കാരിന് വ്യക്തമായ

0: നിലപാടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വന്ദേമാതരം വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് ഓഗസ്റ്റ് 15 വ്യക്തമാകുമെന്നും മുഖ്യമന്ത്രി. പാസാക്കിയ നിയമത്തിൽ വന്ദേമാതരം മുഴുവൻ ആലപിക്കണമെന്നാണ്. അധിക്ഷേപിക്കുകയോ പാടാതിരിക്കുകയോ ചെയ്താൽ 3 വർഷം തടവ് എന്നാണ് നിയമത്തിൽ പറയുന്നത്. എന്നാൽ കോൺഗ്രസ് നയിക്കുന്ന സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട്, അതനുസരിച്ചേ കാര്യങ്ങൾ ചെയ്യൂ എന്ന് മുഖ്യമന്ത്രി. എം ഡി എം എ കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന വാർത്ത തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ ആളെ തനിക്കറിയാമെങ്കിലും അയാൾ തന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ലെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തനിക്ക് സോഷ്യൽ മീഡിയ ടീമോ അതിനൊരു കോർഡിനേറ്ററോ ഇല്ല. അറസ്റ്റിലായ 2 പേരെ തനിക്കറിയാം. അതിലൊരാൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം ഉൾക്കൊള്ളുന്ന സോഷ്യൽ മീഡിയ വാർത്താ കാർഡുകൾ മെറ്റ നീക്കം ചെയ്യുന്നുവെന്ന ആരോപണത്തിലും മുഖ്യമന്ത്രിയുടെ മറുപടി. തന്റെ നിർദ്ദേശപ്രകാരമല്ല വാർത്തകൾ നീക്കുന്നത്. അത്തരത്തിലൊരു സ്വാധീനം തനിക്ക് മെറ്റയിലുണ്ടെന്ന് കരുതുന്നുണ്ടോ എന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ചോദിച്ചു. മെറ്റയുടെ നിലപാടിനെതിരെ അതാത് മാധ്യമ സ്ഥാപനങ്ങൾ പരാതിപ്പെടണമെന്നും സർക്കാർ അവർക്കൊപ്പം നിൽക്കുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മെസ്സി തട്ടിപ്പ് വിവാദത്തിൽ കായിക വകുപ്പിന്റെ റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങളെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്പോൺസറെ തീരുമാനിച്ചതിൽ ചട്ടലംഘനം. സ്പോൺസർ പണം സമാഹരിച്ചത് അന്വേഷിക്കും. ജി എസ് ടി തട്ടിപ്പ് നടന്നതായി കണ്ടുപിടിച്ചിട്ടുണ്ട്. സർക്കാരിന് നഷ്ടമായ തുക ഈടാക്കും. എല്ലാ കാര്യങ്ങളിലും ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി. മുൻ സർക്കാരിന് വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ആകില്ല. സർക്കാർ ഇതിന്റെ ഭാഗമല്ലേ? അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി എഗ്രിമെന്റ് വയ്ക്കാൻ സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി കൊടുത്തതിന്റെ പ്രൊസീജിയർ എന്തായിരുന്നു? എക്സ്പ്രഷൻ ഓഫ് ഇന്ററസ്റ്റ് ക്ഷണിച്ചിരുന്നോ? വിപണി മൂല്യ നിർണയമോ സാമ്പത്തിക ശേഷിയോ ഫണ്ടിന്റെ സ്രോതസ്സോ ഒന്നും പരിഗണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഫുട്ബോൾ ഇതിഹാസം മെസ്സിയെയും അർജന്റീനിയൻ ടീമിനെയും കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ സ്പോൺസറെ പിന്തുണച്ച് മുൻ എൽ ഡി എഫ് സർക്കാർ നടത്തിയ ഇടപെടലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പിഴ ഒഴിവാക്കാൻ മുൻ സർക്കാർ നയതന്ത്ര ഇടപെടലുകൾ നടത്തിയതിന്റെ തെളിവാണ് പുറത്തുവന്നത്. അർജന്റീനയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിക്ക് സംസ്ഥാന സർക്കാർ കത്തയച്ചിരുന്നു. ഫുട്ബോൾ ടീമിന്റെ വരവ് കേരള സർക്കാർ ഉൾപ്പെട്ട ത്രികക്ഷി ഡീലെന്ന് സമ്മതിക്കുന്നതാണ് കത്ത്. ലിയോണൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിക്കാൻ നടത്തിയ നീക്കങ്ങളിൽ സർക്കാർ ഖജനാവിന് നഷ്ടമില്ലെന്ന മുൻമന്ത്രി വി അബ്ദുറഹ്മാന്റെ വാദം തെറ്റെന്ന് തെളിയിച്ച് നിയമസഭ രേഖ. അർജന്റീനിയൻ ടീമിനെ ക്ഷണിക്കാനെന്ന പേരിൽ സ്പെയിൻ സന്ദർശിച്ച വകയിൽ 13 ലക്ഷം രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് ചിലവായത്. നജീബ് കാന്തപുരം എംഎൽഎയുടെ ചോദ്യത്തിന് മുൻമന്ത്രി അബ്ദുറഹ്മാൻ തന്നെയാണ് മറുപടി നൽകിയിരുന്നത്. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സർക്കാരിനും ഇ ഡിക്കും ഹൈക്കോടതിയിൽ തിരിച്ചടി. 9 പ്രതി ഹരീഷ് കുമാറിന്റെ ജാമ്യം റദ്ദാക്കില്ലെന്ന് കോടതി അറിയിച്ചു. തിരുവനന്തപുരം സെഷൻസ് കോടതി വിധിയിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. മറ്റ് 24 പ്രതികൾക്കും ജാമ്യം ലഭിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. മുട്ടിൽ മരംമുറിക്കേസിലെ വഞ്ചനാക്കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർ വീണ്ടും ഹാജരാകണമെന്ന് കോടതി. ഈ മാസം 18 ഹാജരാകാൻ നിർദ്ദേശം. അന്ന് കുറ്റങ്ങൾ വായിച്ചു കേൾപ്പിക്കും. ഇന്ന് കോടതിയിലെത്തിയതോടെ 1 പ്രതി റോജി അഗസ്റ്റിനെതിരായ ജാമ്യമില്ലാ വാറന്റ് പിൻവലിച്ചിരുന്നു. കേസിൽ തുടർച്ചയായി ഹാജരാകാതിരുന്നതിന് പ്രതികൾക്കെതിരെ കോടതി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. എൻഎസ്എസ് വിഷയത്തിൽ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ വീണ്ടും മുൻമന്ത്രിയും എൻഎസ്എസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മുൻ അംഗവുമായ കെ ബി ഗണേഷ് കുമാർ. ഏകാധിപത്യപരവും ജനാധിപത്യ വിരുദ്ധവും സ്വജന പക്ഷപാതപരവുമായ നിലയിൽ എൻഎസ്എസിനെ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ലെന്ന് ജനറൽ സെക്രട്ടറിയോട് തന്നെ മുൻപും പറഞ്ഞിട്ടുണ്ടെന്നും അന്നും ഇന്നും എന്നും പറയാനുള്ളത് പറഞ്ഞാണ് ശീലമെന്നും ഗണേഷ് കുമാർ. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കം. പള്ളികൾ ഏറ്റെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പള്ളികളുടെ പോലീസ് സംരക്ഷണവും കോടതി റദ്ദാക്കി. യാക്കോബായ സഭ നൽകിയ അപ്പീലിലാണ് നടപടി. സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു വധക്കേസ് പ്രതികൾ കോടതിയിൽ ഹാജരായി. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് വിചാരണ കോടതിയിൽ ഹാജരായത്. സവർക്കർ ചോദ്യവിവാദം. അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടി സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. സർക്കാരിന്റെ അധികാരത്തിൽ ഇടപെടില്ലെന്ന് ഹൈക്കോടതി. സർക്കാരിന് നടപടിയെടുക്കാം. സസ്പെൻഷൻ സാഹചര്യം വിശദീകരിക്കണമെന്ന് കോടതി. ഫ്രീഡം ക്വിസിലെ സവർക്കർ വിവാദത്തിൽ സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് പള്ളത്തടുക്ക AP സ്കൂളിലെ അധ്യാപകൻ ഗുരുപ്രസാദാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ CBI കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരെ തെരഞ്ഞെടുക്കാൻ വ്യക്തമായ മാനദണ്ഡങ്ങളില്ല. നിയമനം നടക്കുന്നത് നിലവിലെ ഉദ്യോഗസ്ഥരുടെ പരിചയക്കാരുടെ ശുപാർശയിൽ മാത്രം. ഈ നിയമന രീതിയാണ് ചോദ്യപേപ്പർ ചോർച്ചയിലേക്ക് നയിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ അൽഖൈദ ഉപസംഘടനയെന്ന UN റിപ്പോർട്ട്. അൽഖൈദ ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് യുഎൻ സുരക്ഷാ സമിതി നിരീക്ഷണ സംഘം അറിയിച്ചു. ആക്രമണവുമായി 10 പേർക്ക് ബന്ധമെന്നും കണ്ടെത്തൽ. ബംഗ്ലാദേശിൽ ഭീകര സെല്ലുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായി മുന്നറിയിപ്പ്. അൽഖയ്ദയും ഐഎസും രാസ ജൈവായുധങ്ങൾ ഉന്നമിടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പൈലറ്റ് മയക്കുമരുന്ന് കഴിച്ച സംഭവം, കർശന നടപടിയുമായി എയർ ഇന്ത്യ. പൈലറ്റുമാർക്കെല്ലാം നിർബന്ധിത ലഹരി പരിശോധന. ഇതുമായി ബന്ധപ്പെട്ട എയർ ഇന്ത്യ ഉത്തരവ് പുറത്തിറങ്ങി. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണ കാലാവധി അവസാനിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന സൂചന നൽകി ഇറാൻ. വെടിനിർത്തൽ ധാരണ തുടരാൻ സംബന്ധിച്ചെന്ന റിപ്പോർട്ടുകൾ ഇറാൻ തള്ളി. മിസൈൽ ആക്രമണം ഭയന്നാണ് നാറ്റോ ഉച്ചകോടിക്കെത്തിയ ട്രംപ് വിമാനം മാറിക്കയറിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയും ഇറാനെയും ചർച്ചകളിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം. എന്നാൽ ഹോർമുസിൽ യുഎസിന് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്ന് ട്രംപ് ആവർത്തിക്കുകയാണ്. ഇറാനെതിരെ നാവിക ഉപരോധം തുടരുമെന്നും ട്രംപ്. ഹോർമുസ് കടലിടുക്ക് അടിയന്തരമായി പൂർണ്ണ തോതിൽ തുറക്കേണ്ടതുണ്ടെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ മുന്നറിയിപ്പുമുണ്ട്. വാർഷിക വാടക ഒറ്റത്തവണയായി നൽകുന്നതിന് പകരം 12 മാസം വരെ തവണകളായി അടയ്ക്കാൻ അവസരമൊരുക്കുന്ന റെൻ നൌ പേ ലേറ്റർ സംവിധാനം അടുത്ത മാസം ദുബായിൽ നിലവിൽ വന്നേക്കുമെന്ന് റിപ്പോർട്ട്. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റും പ്രാദേശിക ബാങ്കും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുക. പദ്ധതി നടപ്പാകുന്നതോടെ താമസക്കാർക്ക് വീടിന്റെ വാർഷിക വാടക താങ്ങാനാകുന്ന രീതിയിൽ മാസത്തവണകളായി അടയ്ക്കാൻ കഴിയും. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഡിജിറ്റൽ ഹെൽത്ത് കെയർ ട്രാൻസ്ഫർമേഷൻ ഇനീഷ്യേറ്റീവ് ബോർഡിലേക്ക് ഡോക്ടർ ഷംഷീർ വയലിൽ. ഡിജിറ്റൽ ഹെൽത്ത്, ആരോഗ്യ ഡേറ്റ, AI അധിഷ്ഠിത പരിചരണ മാതൃകകൾ എന്നിവയിൽ ആഗോള സഹകരണത്തിന് നേതൃത്വം നൽകുന്ന സമിതിയിലാണ് ബുർജിൽ ഹോൾഡിംഗ്സ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീർ വയലിനെ ലോക സാമ്പത്തിക ഫോറം നാമനിർദ്ദേശം ചെയ്തത്. യുവേഫ സൂപ്പർ കപ്പ് കിരീടം നിലനിർത്തി ഫ്രഞ്ച് ക്ലബ് PSG. ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG ആസ്റ്റൺ വില്ലയുമാണ് കിരീടത്തിനായി ഏറ്റുമുട്ടിയത്. ഓസ്ട്രേലിയ സാൽസ്ബർഗിൽ നടന്ന പോരാട്ടത്തിൽ ആസ്റ്റൺ വില്ലയെ 1-2 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് PSG തുടർച്ചയായ 2-ാം തവണയും കിരീടം നേടിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: ഓരോ തുള്ളി രക്തവും ഒരു ജീവന്റെ പ്രതീക്ഷയാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസിന്റെ ഭാഗമായി കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ദുബായിയുടെ സഹകരണത്തോടെ FOA Events LLC സംഘടിപ്പിക്കുന്നു മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്. ഈ വരുന്ന ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ അൽജദാഫിലുള്ള DHA ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടക്കുന്ന ഈ മഹത്തായ സംരംഭത്തിൽ നിങ്ങളും പങ്കാളികളാകൂ. ഫോർ രജിസ്ട്രേഷൻ വിസിറ്റ് FOAEventsLLC.com/registration അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ megabloddonation@gmail.com. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 0569622187 0568732999.
3: Time check.
4: Brought to you by Ozone Cargo.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
3: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
5: ദുബായിയുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 58%.
3: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918. You are listening to Back to Home with Asif. Asif.
1: വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, സ്ലാം വലൈക്കും. ആസിഫ് ആണ് കൂടെയുള്ളത് ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ് കേട്ടോ. അപ്പോ എല്ലാ മേഖലകളിലും AI കടന്നു വരികയാണ്. ഇതിന്റെയൊക്കെ ഒരു ആരംഭം നമ്മുടെ നിത്യജീവിതത്തിൽ AIന്റെ ഒരു വലിയ ഇന്റർവെൻഷൻസ് അധികമായിട്ട് നമ്മൾ കണ്ടു തുടങ്ങിയത്, നമ്മൾ ഏതൊരു കാര്യത്തിനും AI ആശ്രയിച്ചു തുടങ്ങിയത് ഇപ്പോൾ ChatGPT പോലെയുള്ള AI ബോട്ടുകൾ വന്നതിന് ശേഷമായിരുന്നു. അപ്പോൾ ChatGPTയിൽ പോലും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി ChatGPTയുടെ ഒരു വളർച്ചയ്ക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് കൊടുത്തത് ഇലോൺ മസ്ക് തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരുപാട് ഇന്നോവേഷൻസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഫ്യൂച്ചർ ടെക്നോളജിയിൽ ഇപ്പോൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും സ്പേസ് ട്രാവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പേസ് എക്സിലാവട്ടെ, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഇപ്പം ന്യൂറാലിങ്ക് പോലെയുള്ള ഇൻവെൻഷൻസ് ആവട്ടെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ കാഴ്ചശക്തി ജന്മനാ കാഴ്ചയില്ലാത്തവർക്ക് പോലും ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള പുതിയൊരു ഇൻവെൻഷൻ, പുതിയൊരു ഇൻട്രൊഡക്ഷൻ ന്യൂറാലിങ്ക് നടത്തുകയാണെന്ന്. അതുപോലെ തന്നെ പുതിയൊരു പരിപാടി കൂടി വരികയാണ്, ഓഫീസ് ജോലികളിൽ, പ്രത്യേകിച്ചും ഓഫീസ് ജോലികൾ ചെയ്യുന്നതിന് വേണ്ടി ആളെ കിട്ടാതെ വരിക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട് അടുത്തൊരു വലിയ വിപ്ലവമാണ് ഗ്രോക്ക് ബോട്ടിലൂടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഏറ്റവും പുതിയ ഗ്രോക്ക് ബോട്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം AI ഏജന്റുകൾ അടങ്ങുന്ന ഒരു ഒരു ബൾക്ക്, ഒരു ബൊക്കെയാണ് ആക്ച്വലി ഈ ഗ്രോക്ക് ബോട്ട് എന്ന് പറയുന്ന സംഗതി. ലളിതമായിട്ടുള്ള ഒരു ചാറ്റിലൂടെ ഒരു നമ്മളൊരു എംപ്ലോയിയോട്, ഒരു കൊളീഗിനോട് നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ കസ്റ്റമേഴ്സിന് ഈ ഒരു ബോട്ടിനെ ജോലികൾ ഏൽപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. 24 hours പ്രവർത്തിക്കുന്ന AI ഏജന്റുകളാണ് ഇതിലുള്ളത്. ജോലികൾ പൂർണ്ണമായും പൂർത്തിയാക്കിയതിന് ശേഷം നമുക്ക് അവർ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ തരുന്നതായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ലോകമെമ്പാടുമുള്ള പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഡേറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളിൽ വർക്ക് ചെയ്യുന്നവരാവട്ടെ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കോഡിംഗ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കാവട്ടെ ഒക്കെ തന്നെ ഇത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഉണർത്തിയിരിക്കുന്നത്. ആൻഡ് അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് ടൈം പലപ്പോഴും പല മേഖലകളിലും ഇപ്പോൾ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ലാതെയൊക്കെ തുടങ്ങുന്ന ചില സ്റ്റാർട്ടപ്പ് പോലെയുള്ള കമ്പനികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് പേരെ ഹയർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു സേവനം അവർക്കൊക്കെ വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഒരു എന്താ പരന്ന വ്യൂ, പരന്ന വീക്ഷണകോണിലൂടെ നോക്കിക്കാണുന്ന സമയത്താണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ജോലിയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ് നിലവിൽ ഈ ഒരു ഇൻവെൻഷനും അല്ലെങ്കിൽ ഈ ഒരു AIയുടെ കടന്നു വരവോടുകൂടിയും സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും കണ്ടറിയാം. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ചില ടെക്നോളജീസ് കാണുന്ന സമയത്ത് നമുക്കറിയാമല്ലോ ഇത് പ്രാക്ടിക്കലി ഭയങ്കര എല്ലാവരും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് എത്തുന്നു. ഇത് അടുത്തൊരു 2-4 വർഷത്തിനിടയിൽ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെയുള്ളവർ ചുറ്റുമുള്ള എല്ലാ ഓഫീസുകളിലേക്കും സർവ്വസാധാരണമാകാൻ പോകുന്നൊരു ടെക്നോളജി തന്നെയായിരിക്കും ഈ AI സ്റ്റാഫുകളുടെ ഒരു സെറ്റ്. അവരിപ്പോൾ റിസപ്ഷൻ ഹാൻഡിൽ നിന്ന് തന്നെയാവട്ടെ, അല്ലെങ്കിൽ അതോടൊപ്പം പല ഇപ്പോൾ എക്സൽ റിലേറ്റഡ് ആയിട്ടുള്ള ചില സംഗതികളാവട്ടെ, ഓഫീസസിൻ്റെ ഡേറ്റാസ് കാത്തു സൂക്ഷിക്കുന്നതിലാവട്ടെ, എല്ലാം തന്നെ ജോലികൾ ഇനി AI ചെയ്യുന്നൊരു ഘട്ടം. പണ്ട് ഈ ടെർമിനേറ്റർ സിനിമയൊന്നും കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് കാണില്ല ഇത് ഇങ്ങനൊരു വെല്ലുവിളിയുമായിട്ട് ഏതെങ്കിലും ഒരു കാലത്ത് യന്ത്രങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്തുമെന്ന്. ആൻഡ് ദാറ്റ്സ് ഹാപ്പനിങ് റൈറ്റ് നൗ ഗൈസ്.

0: അമ്മേ, ഞാൻ ഇത്ര തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഇമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഇമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
2: Hello Abu Dhabi, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
1: ഹോം 92.2 FM-ന്റെ അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം. ഓഗസ്റ്റ് 23 അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
2: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്. ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
1: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
4: അമ്മാണ്, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
5: ശ്രദ്ധിക്കണ്ട.
4: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
4: അമ്പാണ്, എന്നാ വേഗം പോ അൺഗ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട. അമ്പാണ്,
5: അണ്ണ ശ്രദ്ധിക്ക.
8: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: ഓക്കെ, എംപ്ലോയീസിന്റെ എണ്ണം വെച്ചിട്ടാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ. ലോകത്തിലെ സ്ഥാപനങ്ങൾ ഒന്നല്ല, ലോകത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം തന്നെയാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. കാരണം അത്രയധികം എംപ്ലോയീസ് ആണ് ഇന്ത്യൻ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നത്. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടിയാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലായിടത്തേക്കുമുള്ള ആക്സസും കാര്യങ്ങളും ഒക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ പലപ്പോഴും ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേയധികം കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഇന്ത്യയിലെ ട്രെയിനുകളുടെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് പലവിധ ചർച്ചകൾ നടക്കുമ്പോൾ അതിനെല്ലാം തന്നെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പുതിയ പുതിയ കുറേയധികം ഇൻട്രൊഡക്ഷൻസ് ആക്ച്വലി ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഇന്ത്യയിലെ ഒരു പ്രൈവറ്റ് ബ്രാൻഡഡ് ട്രെയിൻ, അതായത് ഈ റെയിൽവേ ഒരിക്കലും നഷ്ടത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ളൊരു പുതിയ പരിപാടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ ഈ സിനിമകളുടെയൊക്കെ പ്രൊമോഷൻ നടക്കുമ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷനിലൊക്കെ നോക്കിയാൽ കാണാം പലതരത്തിൽ ബ്രാൻഡിങ്ങുകളും പരസ്യങ്ങളും ഒക്കെ ട്രെയിനിൻ്റെ പല സൈഡുകളിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ചില സിനിമകളുടെ അല്ലെങ്കിൽ വലിയ ബ്രാൻഡുകളുടെയൊക്കെ പരസ്യങ്ങൾ റെയിൽവേയിൽ ചില ട്രെയിനുകളുടെ ഉള്ളിൽ നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചകളിലൊന്നാണ്. എന്നാൽ കംപ്ലീറ്റ് ഒരു ട്രെയിൻ തന്നെ അത്തരത്തിൽ ബ്രാൻഡിങ്ങിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ആ രീതിയിൽ ഒരു പുതിയ ഇൻട്രൊഡക്ഷൻ നടത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ബ്രാൻഡ് ട്രെയിൻ ലക്നൗ ഡൽഹി റൂട്ടിൽ ഓടാൻ പോവാണ്. അത് തേജസ് അല്ല, ഇനി മുതൽ അത് സ്പ്രൈറ്റ് തേജസ് എന്ന പേരിൽ അറിയപ്പെടും. അതായത് സ്പ്രൈറ്റ് എന്ന ബ്രാൻഡാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ സ്പ്രൈറ്റിൻ്റെ ബ്രാൻഡിങ് കംപ്ലീറ്റ്ലി ഒട്ടിച്ചുകൊണ്ടുള്ള ഒരു ട്രെയിൻ ആയിരിക്കും അത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഇൻട്രൊഡക്ഷൻ കൊണ്ടുവരുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേക്ക് വലിയൊരു പുതിയ വരുമാന മാർഗം കൂടിയാണ് വരുന്നത് എന്നുള്ളതാണ്. ആൻഡ് ശരിക്കും ഇന്ത്യയിലും പ്രാക്ടിക്കലി മാർക്കറ്റിങ്ങിൻ്റെ ഒക്കെ പുതിയ പുതിയ, ഇത് ആക്ച്വലി വേൾഡ് മാർക്കറ്റിൽ ഒരുപാടെടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ദുബായിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ദുബായിൽ കൃത്യമായിട്ട് ഈ ഒരു സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് പരീക്ഷിച്ചത് മെട്രോയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ റെഡ് ലൈൻ മെട്രോ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓരോ സ്റ്റേഷനും എത്തുന്ന സമയത്ത് നമുക്കറിയാം ആ സ്റ്റേഷൻ പെർട്ടിക്കുലർലി നമ്മുടെ മനസ്സിലാണെങ്കിലും പതിയുന്നത് ഒരു ബ്രാൻഡിൻ്റെ പേരിലായിരിക്കും. ആ ഒരു ബ്രാൻഡിന് അതിലും വലിയൊരു പ്രൊമോഷൻ വേറെ കിട്ടാനില്ല. എന്തായാലും ആ ഒരു പരിപാടി ഇന്ത്യയിലെ ഇന്ത്യൻ റെയിൽവേയും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതും ട്രെയിനിലേക്ക്, ഒരു കംപ്ലീറ്റ് ട്രെയിൻ തന്നെ അതിനുവേണ്ടി ഡിനോട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ലക്നൗ ഡൽഹി റൂട്ടിൽ ഇനി മുതൽ സ്പ്രൈറ്റിന്റെ തേജസ് ട്രെയിൻ ഓടി തുടങ്ങാൻ പോകുന്നത്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഹൃദയഹാരിയായ മറ്റൊരു കുടുംബ ചിത്രവുമായി ഈ ഓണക്കാലത്ത് നിവിൻ പോളി എത്തുന്നു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് പ്രേമലവും തണ്ണീർമത്തൻ ദിനങ്ങളും ഒരുക്കിയ ജനപ്രിയ സംവിധായകൻ ഗിരീഷ് ഏടി ഒരുക്കുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. നിവിൻ പോളിക്കൊപ്പം നായികയായി മമിത ബൈജുവും സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ശ്രീൻജ തുടങ്ങി ഒരു വലിയ താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നു സൂപ്പർ ഹിറ്റ് ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

സ്വാതന്ത്ര്യത്തിന്റെ രുചിയൂറും ഓണസദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

0: വിസ്മയ മോഹൻലാലിന്റെ തുടക്കം മലയാള സിനിമയിൽ കുറിച്ചിരിക്കുകയാണ്. ശരിക്കും തുടക്കം സിനിമ കണ്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മളോടൊപ്പം സ്ക്രീനിങ്ങിന് ഉണ്ടായിരുന്നവരാവട്ടെ, അല്ലെങ്കിൽ ഈ സിനിമ കണ്ടിരുന്ന റിവ്യൂസിൽ ഉൾപ്പെടെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു സംഗതികളിലൊന്നാണ് സിനിമയുടെ ക്ലൈമാക്സിനോട് അടുപ്പിച്ചുള്ള വിസ്മയ മോഹൻലാലിന്റെ ഫൈറ്റ് സീക്വൻസുകൾ. അത് ഇടിയെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കിൻഡൽ ഇടിയിടിക്കുന്ന ഒരു നായിക, ശരിക്കും കിഡിലൻ കിഡിലൻ കിഡിലൻ ഫൈറ്റാണ് കേട്ടോ കൊറിയോഗ്രാഫി ചെയ്ത് വെച്ചിരിക്കുന്നത്. എടുത്തിരിക്കുന്ന വിധമാണെങ്കിലും ആ ഒരു ഫൈറ്റ് നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നതാണെങ്കിലും എല്ലാം തന്നെ ഓരോ മൂവ്മെന്റ്സും കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഈ ടോണി ജാഡൊക്കെ ഓങ് ബാക്ക് സീരീസിലൊക്കെ വരുന്ന സിനിമകൾ കണ്ടിട്ടില്ലേ, അപ്പോൾ ആ സിനിമകളുടെ ഒരു ഒരു എഫക്റ്റാണ് നമുക്ക് ആ ഒരു ഫൈറ്റ് കാണുന്ന സമയത്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം മുതലേ പലരും അന്വേഷിക്കുന്ന ഒരു സംഗതിയാണ് ഇതെന്താണ് ഈ കലാരൂപം. അതായത് യൂഷ്വലി നമ്മൾ സിനിമകളിൽ കാണുന്ന നായകന്മാർ വില്ലന്മാരെ എടുത്തിട്ട് ഇടിക്കുന്ന ആ പരിപാടിയല്ല ഇത്. കരാട്ടെ ആയിരിക്കോ, കരാട്ടെ പോലെയുണ്ട്, കുമ്പു പോലെയുണ്ട്, പിന്നെ ഇനി കളരിയുടെ വല്ല ഇന്റർവെൻഷൻസും, പിന്നെ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ പല കഥകളും മെനയാൻ തുടങ്ങി. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ മൊയ്തായ് എന്ന് പറയുന്ന ലോകമറിയുന്ന ഒരു ഒരു ഒരു എന്താ പറയുന്നത് ഒരു കായിക രൂപമാണ് അതിൻ്റെ. അതാ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിലെ സ്റ്റണ്ടൊക്കെ വിസ്മയ മോഹൻലാലിൻ്റെ സ്റ്റണ്ടുകളൊക്കെ കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ മൊയ്തായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്ലാൻഡിൽ പിറന്നിട്ടുള്ള ഒരു ആയോധന കലയാണ്. തായ്ക്കൊണ്ടോ എന്ന് പറയുന്ന ഒരു കലാരൂപം. ഈ ടോണിജൊക്കെ ആക്ച്വലി തായ്ക്കൊണ്ടോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അതുപോലെ തന്നെ തായ്ലാൻഡിൽ നിന്നും വന്നിട്ടുള്ള ഒരു ആയോധന കലയാണ് മൊയ്തായ് എന്ന് പറയുന്നത്. ലോകപ്രശസ്തമായിട്ടുള്ളൊരു കോമ്പാക്ട് സ്പോർട്ടാണ് മൊയ്തായ്. രണ്ട് മുഷ്ടികൾ, രണ്ട് കൈമുട്ടുകൾ, രണ്ട് കാൽമുട്ടുകൾ, രണ്ട് കാലുകൾ. മൊയ്തായിലെ ശരീരത്തിൽ എട്ട് പോയിന്റുകൾ, ശരീരത്തിലെ പ്രധാനപ്പെട്ട എട്ട് പോയിന്റുകളാണ് ആക്രമണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ മുഷ്ടികൾ ഉപയോഗിച്ച് ആക്രമിക്കും, ആൻഡ് രണ്ട് കൈമുട്ടുകൾ ഉപയോഗിച്ചുള്ള കിക്സ് ഉണ്ടായിരിക്കും, കാൽമുട്ടുകൾ ഉപയോഗിച്ചുള്ള കിക്സ് ഉണ്ടായിരിക്കും, രണ്ട് കാലുകൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. മുഷ്ടി കൊണ്ടുള്ള ആക്രമണം ഓഫ്കോഴ്സ് അറിയാലോ, പഞ്ച്, പിന്നെ കാലുകൊണ്ടുള്ള കിക്ക്, നമ്മുടെ എൽബോ കൊണ്ടുള്ള കിക്ക്, പിന്നെ നീ ആക്രമണം. ഇത്രയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി. എതിരാളിയെ അടുത്ത് നിന്ന് നിയന്ത്രിച്ച് മുട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള ആ ഒരു പ്രധാന സാങ്കേതികതയാണ് നമ്മൾ ഈ ഒരു സിനിമയിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചതായിട്ട് കാണുന്നത് കേട്ടോ. ഒരു പോരാട്ടം മാത്രമല്ല മൊയ്തായ്, കോമ്പാക്ട് സ്പോർട്ടാണ്, പക്ഷേ ഇതോടൊപ്പം തന്നെ വലിയൊരു ഫിറ്റ്നസ് ട്രെയിനിങ് ടൂളായിട്ട് മൊയ്തായെ ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് മാത്രമല്ല സെൽഫ് ഡിഫെൻസിന് വേണ്ടി ഇന്ന് ലോകമെമ്പാടുമുള്ള ഒരുപാട് പേര് ഇത് പരിശീലിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കരാട്ടെ പഠിക്കാൻ, കുംഫു പഠിക്കാൻ, അല്ലെങ്കിൽ കളരി പഠിക്കാൻ കുട്ടികളെ വിടുന്ന കൂട്ടത്തിൽ പേരൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സംഗതി കൂടി ഓപ്പൺ ആയിട്ടുണ്ട്. മൊയ്തായ് നല്ല പരിപാടിയാണ്, പഠിക്കാനാണെങ്കിലും കാണാനാണെങ്കിലും എന്താ കല.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That Home with Asif.

0: होम एफएम हेडलाइंस
1: ब्रॉट टू यू बाय दिव्या ऑटो स्पेयर पार्ट्स ऑथराइज्ड डीलर्स ऑफ टोयोटा लेक्सस निसान मित्सुबिशी एंड इसुजु
2: പ്രസംഗിച്ച വേദി ശുദ്ധീകരിച്ചു. ബിജെപിക്കെതിരെ ഗുരുതര ആരോപണവുമായി മല്ലികാർജ്ജുന ഖാർഗെ. മല്ലികാർജ്ജുന ഖാർഗെ അപമാനിതനായ സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം. വന്ദേമാതരത്തിൽ കേരളത്തിന് വ്യക്തവും ശക്തവുമായ നിലപാടുണ്ടെന്ന് മുഖ്യമന്ത്രി. മെസ്സി വിവാദം റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തൽ, അന്വേഷണം ഉടനെന്ന് വി ഡി സതീശൻ. ഇഡി ആക്രമിച്ച കേസ് സർക്കാരിനും ഇഡിക്കും ഹൈക്കോടതിയിൽ തിരിച്ചടി. ചെങ്കോട്ട സ്ഫോടനം, പിന്നിൽ അൽ ഖൈദ ഉപസംഘടനയെന്ന് യു എൻ രക്ഷാസമിതി റിപ്പോർട്ട്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ 18-ാം ദിവസമായി ഇന്ന് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ച ശേഷം ലോക്സഭ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാതെ പിരിയുകയായിരുന്നു. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ ചർച്ചയില്ലാതെയാണ് ലോക്സഭ പിരിഞ്ഞത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. 17 ദിവസമായി സഭയിൽ ഹാജരാകാതിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ എത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭയിൽ എത്തിയിരുന്നു. പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ദിനം ലോക്സഭാ സ്പീക്കർ നടത്തിയ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത് ഡിഎംകെ എംപി കനിമൊഴി. ഇന്ത്യ സഖ്യം ചായ സൽക്കാരം ബഹിഷ്കരിച്ചിരുന്നു. അമിത്ഷായുടെ കൂടെ ഇരിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ് ചായ സൽക്കാരം ബഹിഷ്കരിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ എംപി. കനിമൊഴി പങ്കെടുത്തതിനെക്കുറിച്ച് അറിയില്ലെന്നും കെ സി. സ്പീക്കറുടെ ചായ സൽക്കാരം രാഹുൽഗാന്ധി നേരത്തെ തന്നെ ബഹിഷ്കരിച്ചിരുന്നു. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വിളിച്ചെങ്കിലും വരുന്നില്ലെന്ന് രാഹുൽ അറിയിക്കുകയായിരുന്നു. താൻ പ്രസംഗിച്ച വേദി ബിജെപി പ്രവർത്തകർ ശുദ്ധീകരിച്ചെന്ന ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. താൻ ദളിതനായതുകൊണ്ടാണ് ശുദ്ധികലശം നടത്തിയതെന്നും രാജ്യത്തിപ്പോഴും തൊട്ടുകൂടായ്മയുണ്ടെന്നും ഖാർഗെ രാജ്യസഭയിൽ പറഞ്ഞു. ഓഗസ്റ്റ് 8 ഹൽദ്വാനിയിലെ രാംലീല മൈതാനത്ത് ഖാർഗെ റാലിയിൽ പങ്കെടുത്തത്. തൊട്ടുകൂടായ്മ സംസ്കാരം ബിജെപിക്കില്ലെന്നും വിഷയം ഗൌരവമായി അന്വേഷിക്കുമെന്നും കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ മറുപടി നൽകി. സംഭവത്തെ അപലപിച്ച കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ ഇതിനു പിന്നിൽ ബിജെപി പ്രവർത്തകരാണെന്ന ആരോപണം നിഷേധിച്ചു. ഇത്തരം പ്രവർത്തികളെ പാർട്ടി അംഗീകരിക്കില്ല. വികാരം വ്രണപ്പെട്ടതിൽ ഖേദമുണ്ട്. സംഭവത്തെക്കുറിച്ച് ദേശീയ അധ്യക്ഷൻ വിശദമായി അന്വേഷിക്കുമെന്നും ജെ പി നഡ്ഡ. ഖാർഗെയെ അപമാനിക്കുന്നത് സഭയിലുള്ള എല്ലാവരെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ അപമാനിതനായ സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിച്ച കോൺഗ്രസ്. നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം. വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് മാപ്പ് പറയണമെന്നാണ് ആവശ്യമെന്ന് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. രാജ്യസഭയിൽ സിപിഎം അംഗം ഡോ ജോൺ ബ്രിട്ടാസിനെതിരെ ലുങ്കിവാല പരാമർശം നടത്തിയ ബിജെപി എംപി സുഷ്മിതാദേവ് വിഡ്ഢിയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തനിക്കെതിരെ മുൻപ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ലുങ്കിവാല പരാമർശം നടത്തിയിരുന്നു. ആ പരാമർശം നടത്തിയ ജയറാം രമേശും വിഡ്ഢിയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. വന്ദേമാതരം വിവാദത്തിൽ കേരള സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വന്ദേമാതരം വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് ഓഗസ്റ്റ് 15 വ്യക്തമാകുമെന്നും മുഖ്യമന്ത്രി. പാസാക്കിയ നിയമത്തിൽ വന്ദേമാതരം മുഴുവൻ ആലപിക്കണമെന്നാണ്. അധിക്ഷേപിക്കുകയോ പാടാതിരിക്കുകയോ ചെയ്താൽ 3 വർഷം തടവ് എന്നാണ് നിയമത്തിൽ പറയുന്നത്. എന്നാൽ കോൺഗ്രസ് നയിക്കുന്ന സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട്. അതനുസരിച്ചേ കാര്യങ്ങൾ ചെയ്യൂ എന്ന് മുഖ്യമന്ത്രി. MDMA കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന വാർത്ത തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ ആളെ തനിക്കറിയാമെങ്കിലും അയാൾ

0: അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററല്ലെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തനിക്ക് സോഷ്യൽ മീഡിയ ടീമോ അതിനൊരു കോർഡിനേറ്ററോ ഇല്ല. അറസ്റ്റിലായ രണ്ടുപേരെ തനിക്കറിയാം. അതിലൊരാൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം ഉൾക്കൊള്ളുന്ന സോഷ്യൽ മീഡിയ വാർത്താ കാർഡുകൾ മെറ്റ നീക്കം ചെയ്യുന്നുവെന്ന ആരോപണത്തിലും മുഖ്യമന്ത്രിയുടെ മറുപടി. തന്റെ നിർദ്ദേശപ്രകാരമല്ല വാർത്തകൾ നീക്കുന്നത്. അത്തരത്തിലൊരു സ്വാധീനം തനിക്ക് മെറ്റയിലുണ്ടെന്ന് കരുതുന്നുണ്ടോ എന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ചോദിച്ചു. മെറ്റയുടെ നിലപാടിനെതിരെ അതാത് മാധ്യമ സ്ഥാപനങ്ങൾ പരാതിപ്പെടണമെന്നും സർക്കാർ അവർക്കൊപ്പം നിൽക്കുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മെസ്സി തട്ടിപ്പ് വിവാദത്തിൽ കായിക വകുപ്പിന്റെ റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങളെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്പോൺസറെ തീരുമാനിച്ചതിൽ ചട്ടലംഘനം. സ്പോൺസർ പണം സമാഹരിച്ചത് അന്വേഷിക്കും. ജി എസ് ടി തട്ടിപ്പ് നടന്നതായി കണ്ടുപിടിച്ചിട്ടുണ്ട്. സർക്കാരിന് നഷ്ടമായ തുക ഈടാക്കും. എല്ലാ കാര്യങ്ങളിലും ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി. മുൻ സർക്കാരിന് വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ആകില്ല. സർക്കാർ ഇതിന്റെ ഭാഗമല്ലേ? അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി എഗ്രിമെന്റ് വയ്ക്കാൻ സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി കൊടുത്തതിന്റെ പ്രൊസീജിയർ എന്തായിരുന്നു? എക്സ്പ്രഷൻ ഓഫ് ഇന്ററസ്റ്റ് ക്ഷണിച്ചിരുന്നോ? വിപണി മൂല്യ നിർണയമോ സാമ്പത്തിക ശേഷിയോ ഫണ്ടിന്റെ സ്രോതസ്സോ ഒന്നും പരിഗണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഫുട്ബോൾ ഇതിഹാസം മെസ്സിയെയും അർജന്റീനിയൻ ടീമിനെയും കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ സ്പോൺസറെ പിന്തുണച്ച് മുൻ എൽ ഡി എഫ് സർക്കാർ നടത്തിയ ഇടപെടലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പിഴ ഒഴിവാക്കാൻ മുൻ സർക്കാർ നയതന്ത്ര ഇടപെടലുകൾ നടത്തിയതിന്റെ തെളിവാണ് പുറത്തുവന്നത്. അർജന്റീനയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിക്ക് സംസ്ഥാന സർക്കാർ കത്തയച്ചിരുന്നു. ഫുട്ബോൾ ടീമിന്റെ വരവ് കേരള സർക്കാർ ഉൾപ്പെട്ട ത്രികക്ഷി ഡീലെന്ന് സമ്മതിക്കുന്നതാണ് കത്ത്. ലിയോണൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിക്കാൻ നടത്തിയ നീക്കങ്ങളിൽ സർക്കാർ ഖജനാവിന് നഷ്ടമില്ലെന്ന മുൻമന്ത്രി വി അബ്ദുറഹ്മാന്റെ വാദം തെറ്റെന്ന് തെളിയിച്ച് നിയമസഭാ രേഖ. അർജന്റീനിയൻ ടീമിനെ ക്ഷണിക്കാനെന്ന പേരിൽ സ്പെയിൻ സന്ദർശിച്ച വകയിൽ 13 ലക്ഷം രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് ചിലവായത്. നജീബ് കാന്തപുരം എംഎൽഎയുടെ ചോദ്യത്തിന് മുൻമന്ത്രി അബ്ദുറഹ്മാൻ തന്നെയാണ് മറുപടി നൽകിയിരുന്നത്. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സർക്കാരിനും ഇഡിക്കും ഹൈക്കോടതിയിൽ തിരിച്ചടി. 9-ാം പ്രതി ഹരീഷ് കുമാറിന്റെ ജാമ്യം റദ്ദാക്കില്ലെന്ന് കോടതി അറിയിച്ചു. തിരുവനന്തപുരം സെഷൻസ് കോടതി വിധിയിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. മറ്റ് 24 പ്രതികൾക്കും ജാമ്യം ലഭിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. മുട്ടിൽ മരംമുറിക്കേസിലെ വഞ്ചനാക്കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർ വീണ്ടും ഹാജരാകണമെന്ന് കോടതി. ഈ മാസം 18-ന് ഹാജരാകാൻ നിർദ്ദേശം. അന്ന് കുറ്റങ്ങൾ വായിച്ചു കേൾപ്പിക്കും. ഇന്ന് കോടതിയിലെത്തിയതോടെ 1-ാം പ്രതി റോജി അഗസ്റ്റിനെതിരായ ജാമ്യമില്ലാ വാറന്റ് പിൻവലിച്ചിരുന്നു. കേസിൽ തുടർച്ചയായി ഹാജരാകാതിരുന്നതിന് പ്രതികൾക്കെതിരെ കോടതി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. എൻഎസ്എസ് വിഷയത്തിൽ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ വീണ്ടും മുൻമന്ത്രിയും എൻഎസ്എസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മുൻ അംഗവുമായ കെ ബി ഗണേഷ് കുമാർ. ഏകാധിപത്യപരവും ജനാധിപത്യ വിരുദ്ധവും സ്വജന പക്ഷപാതപരവുമായ നിലയിൽ എൻഎസ്എസിനെ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ലെന്ന് ജനറൽ സെക്രട്ടറിയോട് തന്നെ മുൻപും പറഞ്ഞിട്ടുണ്ടെന്നും അന്നും ഇന്നും എന്നും പറയാനുള്ളത് പറഞ്ഞാണ് ശീലമെന്നും ഗണേഷ് കുമാർ. ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കം. പള്ളികൾ ഏറ്റെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പള്ളികളുടെ പോലീസ് സംരക്ഷണവും കോടതി റദ്ദാക്കി. യാക്കോബായ സഭ നൽകിയ അപ്പീലിലാണ് നടപടി. സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു വധക്കേസ് പ്രതികൾ കോടതിയിൽ ഹാജരായി. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് വിചാരണ കോടതിയിൽ ഹാജരായത്. സവർക്കർ ചോദ്യവിവാദം. അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടി സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. സർക്കാരിന്റെ അധികാരത്തിൽ ഇടപെടില്ലെന്ന് ഹൈക്കോടതി. സർക്കാരിന് നടപടിയെടുക്കാം. സസ്പെൻഷൻ സാഹചര്യം വിശദീകരിക്കണമെന്ന് കോടതി. ഫ്രീഡം ക്വിസിലെ സവർക്കർ വിവാദത്തിൽ സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് പള്ളത്തടുക്ക AP സ്കൂളിലെ അധ്യാപകൻ ഗുരുപ്രസാദാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ CBI കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരെ തെരഞ്ഞെടുക്കാൻ വ്യക്തമായ മാനദണ്ഡങ്ങളില്ല. നിയമനം നടക്കുന്നത് നിലവിലെ ഉദ്യോഗസ്ഥരുടെ പരിചയക്കാരുടെ ശുപാർശയിൽ മാത്രം. ഈ നിയമന രീതിയാണ് ചോദ്യപേപ്പർ ചോർച്ചയിലേക്ക് നയിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ അൽഖൈദ ഉപസംഘടനയെന്ന UN റിപ്പോർട്ട്. അൽഖൈദ ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് യുഎൻ സുരക്ഷാ സമിതി നിരീക്ഷണ സംഘം അറിയിച്ചു. ആക്രമണവുമായി 10 പേർക്ക് ബന്ധമെന്നും കണ്ടെത്തൽ. ബംഗ്ലാദേശിൽ ഭീകരസെല്ലുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായി മുന്നറിയിപ്പ്. അൽഖൈദയും IS രാസ ജൈവ ആയുധങ്ങൾ ഉന്നമിടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പൈലറ്റ് മയക്കുമരുന്ന് കഴിച്ച സംഭവം. കർശന നടപടിയുമായി എയർ ഇന്ത്യ. പൈലറ്റുമാർക്കെല്ലാം നിർബന്ധിത ലഹരി പരിശോധന. ഇതുമായി ബന്ധപ്പെട്ട എയർ ഇന്ത്യ ഉത്തരവ് പുറത്തിറങ്ങി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണ കാലാവധി അവസാനിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന സൂചന നൽകി ഇറാൻ. വെടിനിർത്തൽ ധാരണ തുടരാൻ സംബന്ധിച്ചെന്ന റിപ്പോർട്ടുകൾ ഇറാൻ തള്ളി. മിസൈൽ ആക്രമണം ഭയന്നാണ് നാറ്റോ ഉച്ചകോടിക്കെത്തിയ ട്രംപ് വിമാനം മാറിക്കയറിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയെയും ഇറാനെയും ചർച്ചകളിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം. എന്നാൽ ഹോർമുസിൽ യുഎസിന് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്ന് ട്രംപ് ആവർത്തിക്കുകയാണ്. ഇറാനെതിരെ നാവിക ഉപരോധം തുടരുമെന്നും ട്രംപ്. ഹോർമുസ് കടലിടുക്ക് അടിയന്തരമായി പൂർണ്ണ തോതിൽ തുറക്കേണ്ടതുണ്ടെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ മുന്നറിയിപ്പുമുണ്ട്. വാർഷിക വാടക ഒറ്റത്തവണയായി നൽകുന്നതിന് പകരം 12 മാസം വരെ തവണകളായി അടയ്ക്കാൻ അവസരമൊരുക്കുന്ന റെന്നൌ പേ ലേറ്റർ സംവിധാനം അടുത്ത മാസം ദുബായിൽ നിലവിൽ വന്നേക്കുമെന്ന് റിപ്പോർട്ട്. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റും പ്രാദേശിക ബാങ്കും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുക. പദ്ധതി നടപ്പാകുന്നതോടെ താമസക്കാർക്ക് വീടിന്റെ വാർഷിക വാടക താങ്ങാനാകുന്ന രീതിയിൽ മാസത്തവണകളായി അടയ്ക്കാൻ കഴിയും. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഡിജിറ്റൽ ഹെൽത്ത് കെയർ ട്രാൻസ്ഫർമേഷൻ ഇനീഷ്യേറ്റീവ് ബോർഡിലേക്ക് ഡോക്ടർ ഷംഷീർ വയലിൽ. ഡിജിറ്റൽ ഹെൽത്ത്, ആരോഗ്യ ഡേറ്റ, AI അധിഷ്ഠിത പരിചരണ മാതൃകകൾ എന്നിവയിൽ ആഗോള സഹകരണത്തിന് നേതൃത്വം നൽകുന്ന സമിതിയിലാണ് ബുർജിൽ ഹോൾഡിംഗ്സ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീർ വയലിനെ ലോക സാമ്പത്തിക ഫോറം നാമനിർദ്ദേശം ചെയ്തത്. യുവേഫ സൂപ്പർ കപ്പ് കിരീടം നിലനിർത്തി ഫ്രഞ്ച് ക്ലബ് PSG. ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG ആസ്റ്റൺ വില്ലയുമാണ് കിരീടത്തിനായി ഏറ്റുമുട്ടിയത്. ഓസ്ട്രേലിയ സാൽസ്ബർഗിൽ നടന്ന പോരാട്ടത്തിൽ ആസ്റ്റൺ വില്ലയെ 1-2 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് PSG തുടർച്ചയായ 2-ാം തവണയും കിരീടം നേടിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: ഓരോ തുള്ളി രക്തവും ഒരു ജീവന്റെ പ്രതീക്ഷയാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസിന്റെ ഭാഗമായി കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ദുബായിയുടെ സഹകരണത്തോടെ FOA ഇവന്റ്സ് LLC സംഘടിപ്പിക്കുന്നു മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്. ഈ വരുന്ന ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ അൽജദാഫിലുള്ള DHA ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടക്കുന്ന ഈ മഹത്തായ സംരംഭത്തിൽ നിങ്ങളും പങ്കാളികളാകൂ. ഫോർ രജിസ്ട്രേഷൻ വിസിറ്റ് FOAEvents.com/registration അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ megabloodnation@gmail.com. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 0569622187 0563873299.

0: ഈ വരുന്ന ഓഗസ്റ്റ് 23 വരെ ദുബായ് പോലീസിന്റെ വാഹന പരിശോധനയുണ്ട്. വാഹന പരിശോധന മീൻസ് നമുക്ക് പലപ്പോഴും ഈ ഒരു വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വാഹന തകരാറുകൾ മൂലം ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള സൗജന്യ വാഹന പരിശോധനയാണ് ഇപ്പോൾ ദുബായ് പോലീസ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. അപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വണ്ടിയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രൈവേഴ്സിന് സൗജന്യ വാഹന പരിശോധന ഇപ്പോൾ ദുബായ് പോലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓൺ ദി ഗോ എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് എനോക് ഓട്ടോപ്രോ സെന്ററുകളുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു സൗജന്യ സേവനം ഇപ്പോൾ ദുബായ് പോലീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ദുബായ് പോലീസിന്റെ ഈ ഒരു സൗജന്യ വാഹന പരിശോധന ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 23 വരെ ആയിരിക്കും നീണ്ടു നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു ഫ്രീ വെഹിക്കിൾ ഇൻസ്പെക്ഷനിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട സംഗതികൾ എന്തൊക്കെയാണെന്ന് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. എനോക്കിന്റെ ഇനി ഓട്ടോപ്രോ കേന്ദ്രങ്ങളിൽ എത്തുന്ന വാഹനങ്ങളിൽ ഈ പറഞ്ഞ പോലെ ടയറുകളുടെ പരിശോധന, ടയറുകളുടെ തേയ്മാനം അല്ലെങ്കിൽ ടയറുകളുടെ പ്രഷറും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എഞ്ചിൻ ഓയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഞ്ചിൻ ഓയിലിന്റെ അളവ് ആൻഡ് അതിന്റെ ഗുണനിലവാരം കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടി പറ്റും. കൂളന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാഹനത്തിലെ ആ ഒരു സംവിധാനത്തെ കുറിച്ചിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളുമൊക്കെ തന്നെ നടക്കും. ആൻഡ് അതോടൊപ്പം തന്നെ അടിസ്ഥാന സുരക്ഷാ സംവിധാനങ്ങൾ, ഇപ്പോൾ ബ്രേക്ക്, ലൈറ്റ്, ബാറ്ററി തുടങ്ങിയവയൊക്കെ തന്നെ ഇതിലൂടെ പരിശോധിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ശരിക്കും വാഹന ഉടമകൾക്കൊക്കെ വലിയ ആശ്വാസമായിട്ടുള്ള ഈ ഒരു പദ്ധതിയിലൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതാണ് ദുബായ് പോലീസിന്റെ ഓൺ ദി ഗോ എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ 23 വരെ മാത്രമാണ് ഈ ഒരു സൗകര്യമുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് എനോക് ഓട്ടോപ്രോ സെന്ററുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓർത്തു വെച്ചോളൂ
1: കേട്ടോ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
4: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫ് എം.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
4: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
1: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യുഎഇ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
1: Hello Abu Dhabi, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
4: ഹോം 92.2 FM അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം. ഓഗസ്റ്റ് 23 അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശ്വജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
1: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്. ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
4: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം എഫ് എം, ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
6: Stay connected with Home 92.2 FM. Home is a feeling.

0: ചുരുക്കം ചില ചിത്രങ്ങൾ കൊണ്ട് തന്നെ തന്റെ വ്യത്യസ്തമായിട്ടുള്ള മേക്കിംഗ് ശൈലിയിലൂടെ മലയാള പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാരം നേടിയിട്ടുള്ള സംവിധായകനാണ് നിസാം ബഷീർ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ കെട്ടിയോളാണ് എന്റെ മാലാഖ എന്ന സിനിമ. അത് കംപ്ലീറ്റ്ലി ഒരു കുടുംബാന്തരീക്ഷത്തിൽ നടന്ന ഒരു സംഭവത്തിന്റെ കഥയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിൽ, തൊട്ടടുത്ത ചിത്രം റൊഷാഖ് മമ്മൂക്കയെ വെച്ച് ചെയ്ത പടം, അത് ഇതുവരെയും മലയാളത്തിൽ വന്നിട്ടില്ലാത്ത പോലത്തെ ഒരു കഥ പറഞ്ഞ ഒരു സിനിമയായിരുന്നു. ആൻഡ് അതിനൊക്കെ ശേഷം അദ്ദേഹത്തിന്റെ അടുത്തതായിട്ട് വന്ന ചിത്രം ഐ നോബഡി ആയിരുന്നു. ആൻഡ് ഇനി നിസാം ബഷീർ ഒരു കുഞ്ചാക്കോ ഭവൻ ചിത്രമാണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. ശരിക്കും കുഞ്ചാക്കോ ഭവൻ എന്ന് പറയുന്ന നടൻ ഒരു കാലത്ത് മലയാളികൾ ചോക്ലേറ്റ് ഹീറോ ആയിട്ട് കണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്നതാണ്. അദ്ദേഹം ചൂസ് ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളും, അത് റീസെന്റ്ലി റിലീസായിട്ടുണ്ടായിരുന്ന ഉന്മാദം, ഇപ്പം തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഉന്മാദത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തത നിറഞ്ഞ ഒരു പോലീസ് കഥാപാത്രം. ഇതുവരെയും ഇപ്പം തന്നെ കുഞ്ചാക്കോ ഭവന്റെ കഴിഞ്ഞ ഒരു 5-6 വർഷത്തിനിടയിൽ നമ്മൾ എത്രയോ പോലീസ് കഥാപാത്രങ്ങളെ കണ്ടു, ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടു, അല്ലെങ്കിൽ നായാട്ട് കണ്ടു. ഇതിലെല്ലാം പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ വ്യത്യസ്തത നിറഞ്ഞ ഒരു കഥാപാത്രവും കഥാപരിസരവുമാണ് ഈ ഒരു സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത് ഉന്മാദത്തിൽ. ഇനി അടുത്തതായിട്ട് നിസാം ബഷീറിനൊപ്പമാണ് അദ്ദേഹം അടുത്ത സിനിമ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും തമിഴ് സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇന്നത്തെ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് പി എസ് മിത്രൻ എന്ന സംവിധായകൻ ഇപ്പോൾ ധനുഷിനെ നായകനാക്കി. അദ്ദേഹം ഇപ്പോൾ ധനുഷ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെട്ടിമാരൻ്റെ മുരുകൻ പ്രൊജക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്ന സിനിമയിൽ ബോളിവുഡിൽ നിന്നും കരീന കപൂർ എത്തുന്നുണ്ട് അത്രേ. ഓൾറെഡി ധനുഷിൻ്റെ VIP 2 കാജൽ എത്തിയിട്ടുണ്ടായിരുന്നു. കജോൾ ആക്ച്വലി ചെറിയ ഒരു വില്ലൻ ഷെയ്ഡുള്ള പരിപാടിയായിരുന്നു ആ സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ, അടുത്തതായിട്ട് ഈ പി എസ് മിത്രൻ സംവിധാനം ചെയ്യുന്ന ധനുഷിൻ്റെ അടുത്ത ചിത്രത്തിൽ കരീന കപൂർ നായികയായിട്ട് എത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. വലിയ പ്രൊഡക്ഷൻ ഹൗസ്, പ്രത്യേകിച്ചും ഹിന്ദിയിൽ നിന്നുള്ള സഞ്ജയ് ലീല ബെൻസാലി പ്രൊഡക്ഷൻസ് ആണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് എന്നും റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഒരു മിത്തോളജിക്കൽ രീതിയിൽ വരുന്ന, അപ്പോൾ ഈ ഒരു വെട്ടിമാരനുമായി അദ്ദേഹം ചെയ്യുന്ന സിനിമയും അതൊരു മിത്തോളജി സിനിമയാണ്. അതിനുശേഷം അദ്ദേഹം ചെയ്യാൻ പോകുന്ന ഈ ഒരു സിനിമയും കംപ്ലീറ്റ്ലി ഒരു മിത്തോളജി ബേസ് ചെയ്തിട്ടുള്ള സിനിമയായിരിക്കും എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്.
1: തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർതുബായ്.

0: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്ക് അറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
1: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് ഇൻഫർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.

ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

പാരമ്പര്യത്തിന്റെ രുചിയൂറും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

ഓൾ റൈറ്റ്. അപ്പൊ എന്തായാലും ഇന്നത്തെ കലാപരിപാടികൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷേ പോകുന്നതിന് മുൻപേ ചെറിയൊരു സംഗതി കൂടി പറയട്ടെ. ഈ ഒരു പാട്ട് ആക്ച്വലി ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. ഉദാഹരണം സുജാതയിലെ ഈ ഒരു ട്രാക്ക്, ഇതിൽ ഏറ്റവും റെലവെന്റ് ആവുന്ന സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വരികൾ തന്നെയാണ്. പൂജ്യത്തിൽ നിന്നും ഒന്നിലെത്താൻ ഇത്രയും ദൂരമോ എന്നുള്ള ആ ഒരു ചോദ്യം തന്നെ നമ്മളെല്ലാവരും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരിക്കും അല്ലേ. ചെറിയ പ്രായത്തിൽ തന്നെ ലൈഫിൽ സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയുണ്ട്. അതായത് നമ്മുടെ ഒരു ചെറിയ പ്രായത്തിൽ, പ്രത്യേകിച്ചും ഈ പ്രവാസത്തിലേക്കൊക്കെ നമ്മൾ കടന്നു വരുന്നൊരു പ്രായമുണ്ടല്ലോ, ഏതാണ്ട് 24-25 വയസ്സിനുള്ളിൽ തന്നെ ലൈഫ് സെറ്റ് ആകണമെന്നും ആൻഡ് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും നമുക്കിപ്പോൾ ഉണ്ടായിരിക്കണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമായിട്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ആ പ്രായം കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ എനിക്കൊക്കെയാണെങ്കിൽ എൻ്റെ ഒരു 10-20 വയസ്സ് വരെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളൊന്നും 25 വയസ്സിനുള്ളിൽ കംപ്ലീറ്റ് സെറ്റ് ആവണം എന്നുള്ളതായിരുന്നു അല്ലേ. എന്നാൽ ഈ ഒരു ഓട്ടത്തിനിടയിൽ നമ്മൾ നേരിടുന്ന യാഥാർത്ഥ്യങ്ങളും അറിയേണ്ട സത്യങ്ങളും ഒരുപാടുണ്ട്. 20-കളുടെ തുടക്കത്തിൽ തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണമെന്നും സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണമെന്നും ഒക്കെ ആഗ്രഹിച്ചിരുന്നതെല്ലാം ഇന്ന് ശരിക്കും പലപ്പോഴും ഒരു തമാശ പോലെ അല്ലെങ്കിൽ ഒരു വിഡിതം പോലെ പലപ്പോഴും ചിന്തിക്കുന്നവരായിരിക്കും നമ്മളെല്ലാവരും. റിസ്ക് എടുക്കാനും ബിസിനസ്സുകളിലേക്ക് ഇറങ്ങിത്തിരിക്കാനും കാണിക്കുന്ന ധൈര്യം, അത് പലപ്പോഴും നമുക്ക് ഈ ഒരു പ്രായത്തിൻ്റെ എടുത്തചാട്ടം എന്ന നിലയിൽ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുമെങ്കിലും ആ ഒരു പ്രായത്തിലൊന്നും നേടാനാകാത്തതുകൊണ്ട് തോറ്റുപോയി എന്ന് കരുതിയിരിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ വിജയത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന അത്ര മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വേറെ ആരും സഹിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ് അല്ലേ. സമപ്രായക്കാർ യാത്രകളും ആഘോഷങ്ങളുമായിട്ടൊക്കെ നടക്കുന്ന സമയത്ത് സ്വന്തം സ്വപ്നങ്ങൾക്കായിട്ട് അടച്ചിട്ട മുറികളിൽ അധ്വാനിക്കുന്ന നിരവധി പേരുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു 30 വയസ്സിന് താഴെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം, കാരണം എത്രയും വേഗം തങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ എത്രയും നമ്മളിപ്പോൾ ഏർലി റിട്ടയർമെന്റ് എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഒരു നിതാന്തമായിട്ടുള്ള ഒരു ഒരു അച്ചീവ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ, അത് എത്ര ഏർലി സ്റ്റേജിൽ കണ്ട് വരണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരാണ് ഇത്തരക്കാർ. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നൊരു സംഗതി, നമ്മൾ ജീവിതം അത്രമാത്രം എളുപ്പമായിരിക്കില്ല. ജീവിതം ഒരു ഘട്ടത്തിൽ നമ്മളോട് നീതികേട് കാണിക്കുന്ന പോലെ പരാജയത്തിൻ്റെ ചില കൈപ്പേറിയ അനുഭവങ്ങളായിരിക്കും ഈ ഏർലി സ്റ്റേജസിൽ കാണിച്ചു തരിക. പക്ഷേ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അത്തരത്തിൽ ഏർലി സ്റ്റേജസിൽ കരിയറിൻ്റെ ഏർലി സ്റ്റേജസിൽ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഇപ്പോഴും ഡിപ്രഷൻ അടിക്കുന്ന, ഫ്രസ്ട്രേഷൻ അടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, എൻ്റെ സുഹൃത്തുക്കൾക്കിടയിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്താണെങ്കിലും ആരംഭത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന പലരും ആരംഭത്തിൽ വന്നുപോയ ചില പരാജയങ്ങളുടെ ഭീതിയിൽ പിന്നീട് ആ ഒരു ഊർജ്ജമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരു സംഗതി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ബോണസ് പോയിന്റ്, നമ്മുടെ എക്സ്പെരിമെൻറ്റ്സ്, നമ്മുടെ പാഠങ്ങൾ. ആ പാഠങ്ങളായിരിക്കും മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഏറ്റവും അധികം അഡ്വാൻറ്റേജ് ആയിട്ട് മാറാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പൂജ്യത്തിൽ നിന്നും ഒന്നിലേക്ക് എത്താനുള്ള ആ ഒരു ദൂരത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കൈത്താങ്ങായി മാറാൻ പോകുന്നതും നമ്മൾ പരീക്ഷിച്ച് പരാജയപ്പെട്ടു പോയ ദിവസങ്ങളായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. എന്തായാലും ആ ഒരു മെസ്സേജോട് കൂടി നമ്മൾ ഇന്നത്തെ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. നാളെ വീക്കെൻഡാണ്, അപ്പോൾ എല്ലാവർക്കും ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100.
1: You are listening to Back to Home with Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: യുഎയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
4: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
4: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.
5: പെർഫ്യൂംഡ് ബൈ മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യുഎഇ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Hello Abu Dhabi, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
10: ഹോം 92.2 FM-ന്റെ അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, August 23 അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
9: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്. ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
10: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.

0: You are listening to Home 92.2 FM. Home is a feeling.
1: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മടി തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടി ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

ആയിരത്തിന്റെ രുചിയൂറും ഓണസദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: Surilala nada da thom ta da thom ta da thobina yottara nrittirate. Kradaku kutho kukutho gada dhatika thalaku thuhala ganarate. ധുക്കുക്കുതു ധുക്കട ധിമിതിമി തത്വനി ധീര മൃദംഗനി നാദരതേ.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർട്രിഡ്ജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling. Same.

You're listening to Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
3: ഓടിക്കും.
2: കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർട്രിഡ്ജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.